ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് സെപ്റ്റംബർ 26-ന്റെ തിരുമുറ്റത്താണ്. 1910 സെപ്റ്റംബർ 26. 1910 വർഷം സെപ്റ്റംബർ മാസം 26-ാം തീയതിക്ക്, അതായത് 1086-ാം ആണ്ട് കന്നിമാസം 10-ാം തീയതി, തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ ഒരു രാജകീയ വിളംബരം പുറപ്പെടുവിച്ചു. അതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: ശ്രീ പത്മനാഭദാസ വഞ്ചിപ്പാല സർ രാമവർമ്മ കുലശേഖര കിരീടപതി, മന്നേ സുൽത്താൻ മഹാരാജരാജ രാമരാജ ബഹദൂർ ഷംഷർ ജംഗ് നൈറ്റ് ഗാൻഡ്രർ ഓഫ് ദി മോസ്റ്റ് എക്സെൻഡഡ് ആൻഡ് ആഫ്റ്റർ ദി സ്റ്റാർ ഓഫ് ഇന്ത്യ, നൈറ്റ് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി മോസ്റ്റ് എമിനന്റ് ആൻഡ് ഓഫ് ദി ഇന്ത്യൻ എംപയർ FMU, MRAS ഓഫീസിയർ, ദി ലാ ഇൻസ്ട്രക്ഷൻ പബ്ലിക് മഹാരാജ, അവർകൾ സകലമാന പേർക്കും പ്രസിദ്ധപ്പെടുത്തുന്ന വിളംബരം. തിരുവനന്തപുരത്തു നിന്നും പ്രസിദ്ധം ചെയ്യുന്ന സ്വദേശാഭിമാനി എന്ന വർത്തമാന പത്രത്തെ അമർച്ച ചെയ്യുന്നതും ആ പത്രത്തിന്റെ മാനേജിംഗ് പ്രപ്പറേറ്ററും എഡിറ്ററുമായ കെ രാമകൃഷ്ണപിള്ളയെ നമ്മുടെ നാട്ടിൽ നിന്നും നീക്കം ചെയ്യുന്നതും പൊതുജനക്ഷേമത്തിന് ആവശ്യമെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാൽ മേൽപ്പറഞ്ഞ കെ രാമകൃഷ്ണപിള്ളയെ ഉടനെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിർത്തിക്ക് പുറത്താക്കുകയും നാം വേറെ വിധം ആജ്ഞാപിക്കുന്നതുവരേക്കും മേൽപ്പറഞ്ഞ കെ രാമകൃഷ്ണപിള്ള നമ്മുടെ സംസ്ഥാനത്തിൽ തിരികെ വരാനോ പ്രവേശിക്കുകയോ ചെയ്യുന്നതിനെ നിരോധിക്കുകയും ചെയ്യണമെന്ന് നാം ഇതിനാൽ ആജ്ഞാപിക്കുന്നു. ഏതൊരു സ്ഥലത്തും കാണപ്പെടുന്ന സ്വദേശാഭിമാനി എന്ന വർത്തമാന പത്രത്തിന്റെ എല്ലാ പ്രതികളും മേൽപ്പറഞ്ഞ സ്വദേശാഭിമാനി എന്ന വർത്തമാന പത്രം അച്ചടിച്ചു വരുന്ന അച്ചടിയന്ത്രവും അതിന്റെ അനുസാരികളും അതിനെ സംബന്ധിച്ച് മറ്റു വസ്തുക്കളും നമ്മുടെ ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടിയെടുക്കണമെന്നും നാം ആജ്ഞാപിക്കുന്നു. മേൽ അടങ്ങിയ നമ്മുടെ ആജ്ഞകളെ അനുസരിച്ചോ ആസ്പദമാക്കിയോ അപ്രകാരമെന്ന് ഗണിച്ചോ ചെയ്യപ്പെടുന്ന യാതൊരു പ്രവൃത്തിയെയും സംബന്ധിച്ച് നമ്മുടെ ഗവൺമെന്റിന്റെയോ നമ്മുടെ ഗവൺമെന്റിലെ യാതൊരു ഉദ്യോഗസ്ഥന്റെയോ പേരിൽ സിവിലായോ ക്രിമിനലായോ യാതൊരു വ്യവഹാരത്തിനും ഇടയില്ലാത്തതാകുന്നു എന്നുകൂടി നാം ആജ്ഞാപിക്കുന്നു. നിർഭയവും സ്വതന്ത്രവുമായ വൃത്താന്ത പത്രപ്രവർത്തനം, ഭയകൌടില്യലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന ധർമ്മദർശനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നാടിനും നാട്ടാർക്കും വേണ്ടി നടത്തിയ ജനാധിപത്യ പൌരാവകാശ പ്രവർത്തനങ്ങൾ പുതുപ്പള്ളി രാഘവൻ വിപ്ലവ സ്മരണകളിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. ആരാണ് ഈ ദേശാഭിമാനി? തിരുവിതാംകൂറിൽ ദിവാൻ ഭരണത്തെ വെല്ലുവിളിച്ചയാൾ. രാജഭരണത്തിനു പകരം ജനാധിപത്യ ഭരണമാണ് ജനക്ഷേമത്തിന് വേണ്ടതെന്ന് തിരുവിതാംകൂറിൽ ആദ്യമായി പ്രഖ്യാപിച്ച പ്രമുഖനായ പത്രാധിപർ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. 1960 സെപ്റ്റംബർ 26 ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും സുദീർഘമായ പ്രസംഗം നടത്തിയ വ്യക്തി ആരാണ്? ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രകാരം ആ ബഹുമതി ഇന്ത്യയുടെ വി കെ കൃഷ്ണമേനോനുള്ളതാണ്. യു എൻ സെക്യൂരിറ്റി കൌൺസിലിൽ 1957 ജനുവരി 23-24 തീയതികളിലായി നടന്ന 3 യോഗങ്ങളിൽ കാശ്മീർ പ്രശ്നത്തെക്കുറിച്ച് 8 മണിക്കൂറിലേറെ പ്രസംഗിച്ച് കൃഷ്ണമേനോൻ ചരിത്രം സൃഷ്ടിച്ചു എന്നാണ് രേഖകൾ. എന്നാൽ യു എൻ സഭകളിലെവിടെയെങ്കിലും സുദീർഘമായ ഒരൊറ്റ പ്രസംഗത്തിലൂടെ ചരിത്രം സൃഷ്ടിച്ചത് ആരാണ്? ക്യൂബൻ പ്രധാനമന്ത്രി ഫിഡൽ കാസ്ട്രോയ്ക്കുള്ളതാണ് ആ സ്ഥാനം. 1960 സെപ്റ്റംബർ 26 യു എൻ ജനറൽ അസംബ്ലിയിൽ 269 മിനിറ്റ് നേരം നിർത്താതെ പ്രസംഗിച്ചാണ് കാസ്ട്രോ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത്. പൊതുസഭയുടെ 872-ാമത് സമ്മേളനമായിരുന്നു അത്.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ഡോക്ടർ സ്റ്റാൻലി ജോൺസന്റെ പുസ്തകമാണ് ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് എന്നത്. അതിലൊരു വാചകമുണ്ട്, ശ്രദ്ധേയമായ വാചകം എന്ന് തന്നെ പറയാം. അതിങ്ങനെയാണ്, തന്റെ പ്രാണന്റെ പ്രാണനായ ഭാര്യയിൽ നിന്ന് മാറി വളരെ വിദൂരമായ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന് അയാളുടെ സുഹൃത്ത് ഒരു പുസ്തകം കൊടുത്തു എന്ന് വിചാരിക്കൂ. പുസ്തകമാണെങ്കിൽ സ്നേഹത്തെക്കുറിച്ചാണ്, സ്നേഹത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ്. എന്തായിരിക്കും അയാൾ സുഹൃത്തിനോട് പറയുക? എനിക്കെന്തിനാണ് ഈ പുസ്തകം? എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഭാര്യയുടെ അരികിൽ എത്തുകയാണ് വേണ്ടത്. ജോൺസ് ആ പുസ്തകത്തിൽ മറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാട്ടുന്നു. ഹിസ് മാസ്റ്റേഴ്സ് വോയ്സ് എന്ന കമ്പനിക്കാരുടെ ഗ്രാമഫോൺ റെക്കോർഡിൽ തന്റെ യജമാനന്റെ പാട്ട് ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പട്ടിയുടെ ചിത്രമുണ്ട്. അർത്ഥവത്തായ ചിത്രമാണത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പട്ടിയും ഒരു സ്വനഗ്രാഹി യന്ത്രത്തിൽ നിന്ന് വരുന്ന പാട്ടിൽ തൃപ്തിപ്പെടുകയില്ല. അതിനതിന്റെ യജമാനനെ തന്നെയാണ് വേണ്ടത്. മനുഷ്യന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ അവരുടെ നേരെ വച്ചു നീട്ടുന്ന ജാതിയും മതവുമൊക്കെ ആഴത്തിൽ ഉൾക്കൊള്ളുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത്? മനുഷ്യർക്ക് ആത്യന്തികമായി വേണ്ടത് ജീവിതമാണ്, ജീവിതം മാത്രമാണ്. മതങ്ങൾ, ജാതികൾ ഹിസ് മാസ്റ്റേഴ്സ് വോയ്സ് മാത്രമാണ്, അവയിൽ ജാഗ്രതാണെന്ന് നിങ്ങൾ കരുതുന്നു. പക്ഷേ അല്ല, ജീവിതത്തിന്റെ നിർണായകമായ ഘട്ടങ്ങളിൽ മനുഷ്യൻ ജാതിയും മതവുമെല്ലാം തള്ളിക്കളയും, ജീവിതത്തെ മാത്രം നോക്കിക്കാണും. കാരണം ജീവിതത്തേക്കാൾ വലിയ യാഥാർത്ഥ്യം വേറെയില്ല. അതുകൊണ്ടാണ് വാക്കിനേക്കാൾ വലുതാണ് ജീവിതം എന്ന് പറയുന്നത്. ഗാന്ധിജി പറയുന്നു, നമ്മുടെ വാക്കുകളേക്കാൾ നമ്മുടെ ജീവിതം നമ്മെപ്പറ്റി സംസാരിക്കട്ടെ, അതായിരിക്കും കുറെ കൂടി നല്ലത്. നമ്മുടെ ജീവിതം പ്രകാശപൂർണമാണെങ്കിൽ വാക്കുകൾ കുറച്ചു മതി. വാക്കുകളുടെ പ്രകാശത്തേക്കാൾ വലുതാണ് ജീവിതത്തിന്റെ പ്രകാശം. വാക്കുകൾ തള്ളിമറിച്ചുകൊണ്ട് നമ്മൾ എത്ര ബിൽഡപ്പ് ചെയ്താലും അതിന് പരിമിതിയുണ്ട്, അത് നിലനിൽക്കില്ല. എന്നാൽ ജീവിതത്തെയാണ് ബിൽഡപ്പ് ചെയ്യുന്നതെങ്കിൽ അത് നിലനിൽക്കും. കേട്ടിട്ടില്ലേ, ചന്ദന തൈയാണെങ്കിൽ ഉരഞ്ഞാൽ മണം പൊങ്ങും, കണ്ടന്റ് ഉള്ളതേ നിലനിൽക്കൂ. മണ്ണിൽ ഉറച്ചു നിൽക്കാൻ അടിവേരുണ്ടെങ്കിലേ തീരൂ, മറന്നുപോകരുത്.

ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശചിന്തകൾ.
1: ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനിടെ അജിത, അവളായിരുന്നു എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതോടൊപ്പം ഒരു പുതിയ പാഠം കൂടി എന്നെ പഠിപ്പിച്ചു. ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടതൊരു കാര്യമുണ്ട്, തോറ്റുകൊടുക്കാൻ പഠിക്കണം. റോഡിൽ വെച്ച് നമുക്ക് മത്സരബുദ്ധി വേണ്ട. ഒരാൾ നമ്മളെ മറികടക്കാൻ ശ്രമിച്ചാൽ സമ്മതിച്ചു കൊടുത്തേക്കുക, അല്ലാതെ അയാളെ തടയുകയോ അഥവാ അയാൾ മുന്നിൽ കയറിപ്പോയാൽ നമ്മുടെ വേഗം കൂട്ടി അയാളെ ഓവർടേക്ക് ചെയ്യുകയോ വേണ്ട. വാഹന അപകടങ്ങളിൽ മിക്കതും ഇങ്ങനെ മത്സരബുദ്ധി കൊണ്ടുണ്ടാകുന്നതാണ്. ഇത് ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ മാത്രമല്ല, ജീവിതത്തിലുടനീളം പാലിക്കുന്ന പക്ഷം ഡ്രൈവിംഗ് അഭിമാനകരമായിരിക്കും. തോറ്റുകൊടുക്കാൻ പഠിക്കുക. ഇങ്ങനെ ചില അവസരങ്ങളിൽ തോറ്റുകൊടുക്കുന്നത് മനസ്സിന്റെ ഭാരം വല്ലാതെ കുറയ്ക്കാൻ സഹായിക്കും എന്ന് മറന്നുപോകരുത്. മാത്രമല്ല, ഇത്തരം തോൽവികൾ ശരിക്കും വിജയവുമാണ്. സ്വന്തം മനസ്സിന്റെ മേൽ, അഹന്തയുടെ മേൽ ഒക്കെ നേടുന്ന വിജയമാണിത്. റോഡ് നമ്മുടേത് മാത്രമല്ല, എല്ലാവരുടേതുമാണ്. നമ്മൾ നടക്കുന്നതിന് മുൻപ് ആയിരക്കണക്കിന് ആളുകൾ ഈ വഴിയിലൂടെ നടന്നിട്ടുണ്ട്. നമ്മേക്കാൾ സമർത്ഥരായ ഡ്രൈവർമാർ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മര്യാദ എന്നത് ട്രാഫിക് മര്യാദയാണ്. ഫോൺ ചെയ്തുകൊണ്ട്, ഫോൺ നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഓടിക്കുന്ന ആളിന് ദേ നോക്ക് എന്ന് പറഞ്ഞ് ഫോൺ കാണിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അതനുസരിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ട്രാഫിക് മര്യാദ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഇടതുവശത്തിരിക്കുന്ന ആൾ നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ട ആൾ തന്നെയാകട്ടെ, ഭാര്യയോ കാമുകിയോ ആരോ ആവട്ടെ, എത്ര വലിയ സ്നേഹത്തിന്റെ പേരിലായാലും അവരുടെ കൈ കോർത്തു വെച്ചുകൊണ്ട് ഒറ്റ കൈയിൽ സ്റ്റിയറിംഗ് അഭ്യാസം കാണിക്കരുത്. വണ്ടിയാണ്, റോഡാണ്, അഭ്യാസം കാണിക്കാതിരിക്കുക എന്ന് ഒപ്പം സഞ്ചരിക്കുന്ന ആരെങ്കിലും പറഞ്ഞാൽ അതൊരു വാണിംഗായി കരുതണം. അഭ്യാസം നിർത്തി മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ തുടങ്ങണം. ശരിയായി ഡ്രൈവ് ചെയ്യുന്ന ആളെ, റോഡ് നിയമങ്ങൾ പാലിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം അയാൾ ജീവൻ കൊണ്ട് അമ്മാനമാടുന്ന ആളല്ല.
2: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

മിന്നി മറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലം കുണ്ടറയിൽ ഇന്ന് തുടക്കം കുറിക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. യുവ ഡോക്യുമെന്ററി ചലച്ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. ഇന്ന് അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് സ്വർണവും വെള്ളിയും. വാർത്തകൾ വിശദമായി. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലം കുണ്ടറയിൽ ഇന്ന് തുടക്കം കുറിക്കും. ദേശീയ സഹകരണ ഉപഭോക്തൃ ഫെഡറേഷൻ സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മേഖലയിൽ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന സംരംഭങ്ങളും അമിത്ഷാ നാടിന് സമർപ്പിക്കും. അന്താരാഷ്ട്ര കർഷക വാരാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടികൾ. തുടർന്ന് അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ 73-ാം ജന്മദിനാഘോഷങ്ങളിലും അമിത്ഷാ പങ്കെടുക്കും. വൈകിട്ട് പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി അമൃതകീർത്തി പുരസ്കാരം മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിക്കും. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയും ചടങ്ങിൽ അദ്ദേഹം കൈമാറും. ഗൾഫ്, ചെങ്കടൽ, കരിങ്കടൽ എന്നിവിടങ്ങളിൽ വാണിജ്യ കപ്പലുകൾക്കും നാവികർക്കും നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ 81-ാമത് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദ്ര വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും ജീവനക്കാരെ അപായപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണതയെ ന്യായീകരിക്കാനാവില്ലെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ജൻസേവ സേ ദേശ് സേവ എന്ന ദർശനത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2040 ആകുമ്പോഴേക്കും വികസിത ഭാരതം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിച്ചു വരികയാണ്. ഇതോടനുബന്ധിച്ച് സേവാസങ്കൽപ്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: രാജ്യത്ത് തൊഴിൽ ശക്തിയിൽ വ്യക്തത, സ്ഥിരത, തുല്യത എന്നിവ വളർത്തിയെടുക്കുന്നതിനും നിയമങ്ങളെ ആധുനീകരിക്കുന്നതിനുമാണ് തൊഴിൽ മന്ത്രാലയം നിയമങ്ങൾ ഏകീകരിച്ചത്. പരിഷ്കാരങ്ങൾക്കു കീഴിൽ 29 കേന്ദ്ര നിയമങ്ങൾ 4 കോഡുകളായാണ് സംയോജിപ്പിച്ചത്. കൃത്യവും സമയബന്ധിതവുമായ വേതനം നിയമം മുഖേന ഉറപ്പാക്കാൻ കഴിഞ്ഞു. വ്യവസായ ബന്ധ നിയമങ്ങളിലെ സങ്കീർണതകൾ ഒഴിവാക്കി സംഘടിത, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകാൻ പുതിയ തൊഴിൽ നിയമങ്ങൾക്ക് സാധിച്ചു. തൊഴിൽ മേഖലയിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി ും സുരക്ഷയും ആരോഗ്യവും വർദ്ധിപ്പിക്കാനും കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ സഹായിച്ചു.
0: സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. പദ്ധതിയുടെ ഡി പി ആർ 4 മാസത്തിനകം സമർപ്പിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. മന്ത്രി കെ മുരളീധരന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടികളിലൊന്നാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. യുവ ഡോക്യുമെന്ററി ചലച്ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായി പ്രമുഖ മലയാളം തമിഴ് നടനും ഫിലിം ഫെസ്റ്റിവൽ ക്യൂറേറ്ററുമായ രവീന്ദ്രനെ ഗവൺമെന്റ് നിയോഗിച്ചു. തെന്നിന്ത്യൻ സിനിമയിൽ ശ്രദ്ധേയ സാന്നിധ്യമായ രവീന്ദ്രന്റെ നേതൃത്വത്തിൽ സിനിമയുടെ കലാപരവും സാങ്കേതികവുമായ മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകാനാണ് ലക്ഷ്യമിടുന്നത്. നടിയും സാംസ്കാരിക പ്രവർത്തകയുമായ പ്രിയങ്ക നായരാണ് വൈസ് ചെയർപേഴ്സൺ. നടൻ സലീം ഹസൻ, യുവ സംവിധായകൻ ജോഫിൻ ടി ചാക്കോ എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാകും. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബെമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 1:30 തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ നറുക്കെടുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പൂജാ ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റും ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്യും. അച്ചടിച്ച 90 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചതായി ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ അഞ്ജു കെ എസ് അറിയിച്ചു. ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയത് പാലക്കാട്ടാണ്. വിൽപ്പനയിൽ തൃശൂർ ജില്ല 2-ാം സ്ഥാനത്തും തിരുവനന്തപുരം ജില്ല 3-ാം സ്ഥാനത്തുമാണ്. ഇന്ന് അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനം. ആണവ നിരായുധീകരണം എന്ന ലക്ഷ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും സെപ്റ്റംബർ 26 ആണവായുധ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 138 പതിപ്പാണിത്. പരിപാടിയുടെ ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം കേരള നിലയങ്ങൾ മലയാള പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് സ്വർണവും വെള്ളിയും. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് റൌണ്ടിൽ സുരിജി ഫൊഗാട്ട് കമൽജിത്ത് സഖ്യമാണ് 484.6 റെക്കോർഡ് നേട്ടത്തോടെ സ്വർണം നേടിയത്. പുരുഷ 50 മീറ്റർ റൈഫിൾ 3P റൌണ്ടിൽ ടോമർ നീരജ് രുദ്രൻ ഷു സഖ്യം വെള്ളി നേടി. ഈ വിഭാഗത്തിൽ ചൈനയ്ക്കാണ് സ്വർണം. ഏഷ്യൻ ഗെയിംസിൽ വിവിധ ഇനങ്ങളിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. കേരളത്തിന് വേണ്ടി മെഡൽ നേടുന്ന കായിക താരങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ലെന്നും ഗവൺമെന്റ് കായിക താരങ്ങൾക്കൊപ്പം നിലകൊള്ളുമെന്നും മന്ത്രി OJ ജനീഷ് പറഞ്ഞു. 68ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സംഘാടക സമിതി ഓഫീസ് കോഴിക്കോട് NIT ക്യാമ്പസിന് സമീപം ചിന്മയ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
2: കായിക താരങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകണമെന്ന ഗവൺമെന്റിന്റെ ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായാണ് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന താരങ്ങൾക്കുള്ള പാരിതോഷികം പ്രഖ്യാപിച്ചത്. മെഡൽ നേടി തിരിച്ചെത്തുമ്പോൾ തന്നെ പാരിതോഷികം നൽകുന്നതിനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഷൂട്ടിംഗിൽ വെള്ളിമെഡൽ നേടിയ തിരുവമ്പാടി സ്വദേശി വെദർഷ വിനോദിന് സർക്കാർ ജോലി നൽകുന്നതിനായി കായിക വകുപ്പ് മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ദേശീയ കളരിപ്പയറ്റ് അക്കാദമി സ്ഥാപിക്കുന്നതിനുള്ള പ്രപ്പോസൽ കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ അത് ഉത്തര കേരളത്തിൽ സ്ഥാപിക്കുന്നതിനാണ് ലക്ഷ്യമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സ്കൂൾ കായിക സംഘാടക സമിതി ചെയർമാൻ MA റസാഖ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തീർത്ഥ പ്രശോഭനെ ചടങ്ങിൽ മന്ത്രി അനുമോദിച്ചു.
0: സ്പോർട്സ് കൌൺസിലുകളിലെ വിജിലൻസ് പരിശോധനയിൽ റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി OJ ജനീഷ് പറഞ്ഞു. ഓപ്പറേഷൻ കളിക്കളം പരിശോധന സ്വാഗതാർഹമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിന്റെ 3ാം പതിപ്പിന് കണ്ണൂരിൽ തുടക്കമായി. ജവഹർ സ്റ്റേഡിയത്തിലെ ഉദ്ഘാടന മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് FC എതിരില്ലാത്ത 1 ഗോളിന് തൃശൂർ മാജിക് FCയെ പരാജയപ്പെടുത്തി. ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ആദ്യ പകുതിയുടെ 17ാം മിനിറ്റിൽ സ്പാനിഷ് താരം അസീർ ഗോമസ് അടിച്ചു കയറ്റിയ ഗോളിലൂടെയാണ് കണ്ണൂർ വാരിയേഴ്സ് വിജയം കൈപ്പിടിയിലാക്കിയത്. തൃശൂർ മാജിക് FCയുടെ പ്രതിരോധ താരം ഹെൻറി വരുത്തിയ പിഴവിൽ നിന്ന് ലഭിച്ച പന്ത് ലൈനിലൂടെ ഓടിക്കയറിയ ബോഗ്ദാൻ ബോക്സിൽ നിലയുറപ്പിച്ചിരുന്ന അസീർ ഗോമസിന് ലക്ഷ്യം തെറ്റാതെ നൽകിയപ്പോൾ അസീർ അത് ഗോളാക്കി മാറ്റുകയായിരുന്നു. സൂപ്പർ ലീഗ് കേരള 3ാം സീസണിലെ ആദ്യ ഗോൾ നേടിയതോടെ അസീർ ഗോമസ് 7 ഗോളുകളുമായി കണ്ണൂർ വാരിയേഴ്സിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായി. സ്റ്റേഡിയം നിറഞ്ഞ ഫുട്ബോൾ പ്രേമികളെ സാക്ഷിയാക്കിക്കൊണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ മത്സരം. സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. വൈകിട്ട് 7 മണിക്ക് കാലിക്കറ്റ് FC തിരുവനന്തപുരം കൊമ്പൻസ് FCയെ നേരിടും.
0: സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും കള്ളക്കടൽ കടലാക്രമണ സാധ്യതകളെ തുടർന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കടൽക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ലക്ഷദ്വീപിലും തമിഴ്നാട്ടിലും കന്യാകുമാരി അടക്കം വിവിധ ജില്ലകളിലും ജാഗ്രതാ മുന്നറിയിപ്പും നൽകും. ഇടുക്കി ഏലപ്പാറയ്ക്ക് സമീപം 4ാം മൈലിൽ കാർ പുഴയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. അടൂർ സ്വദേശി അഭിഷേക് എസ് നായരാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മകൾക്കുമെതിരെ കേസുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണമെന്ന് മുതിർന്ന BJP നേതാവ് V. മുരളീധരൻ ആവശ്യപ്പെട്ടു. പാർട്ടി എറണാകുളം സിറ്റി ജില്ലാ ശിബിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ പഠന ശിബിരം സമാപിച്ചു. സമാപന സമ്മേളനം പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ട് തളിയിൽ പ്രവർത്തിച്ചു വരുന്ന സാധകം സംഗീത സഭയുടെ ദ്വൈമാസ സംഗീത കച്ചേരി നാളെ വൈകിട്ട് ചാലപ്പുറം കേസരി ഭവൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും. സാധകം ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലം കുണ്ടറയിൽ ഇന്ന് തുടക്കം കുറിക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. യുവ ഡോക്യുമെന്ററി ചലച്ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ഇന്ന് അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് സ്വർണവും വെള്ളിയും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തുവേണം. കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് പി പത്മരാജന്റെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥ കേൾക്കാം. മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവായിരുന്നു അത്. ഒരുച്ചയ്ക്ക് ഒരാൾ വിയർത്തു കിതച്ച് അവിടേക്ക് കയറി ചെന്നു. അയാൾ ആദ്യമായാണ് ആ ഭാഗത്ത് വരുന്നതെന്ന് അപരിചിതമായ ഒരു പകച്ച നോട്ടം വിളിച്ചറിയിച്ചു. ഛായാപടങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്ക് ആ അമ്പരപ്പ് പെട്ടെന്ന് മനസ്സിലായി. അവർ ഇത്തരം എത്ര പകച്ച മുഖങ്ങളെ കാണുന്നതാണ്, എന്താ നിങ്ങളുടെ പേര്? കച്ചവടക്കാർ അയാളോട് വാത്സല്യപൂർവ്വം തിരക്കി. ദിവാകരൻ. എന്താ ദിവാകരന് വേണ്ടത്? എനിക്ക് കുറെ ചിത്രങ്ങൾ കിട്ടിയാൽ കൊള്ളാമായിരുന്നു, ദിവാകരൻ പറഞ്ഞു. എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു. എന്റെ അച്ഛന്റെയും അമ്മയുടെയും ചിത്രങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനി പോകാനൊരിടമില്ല. അവസാനം ഇന്നിപ്പോൾ മാത്രമാണ് അറിഞ്ഞത് ഒരുപക്ഷെ നിങ്ങളുടെ തെരുവിൽ നിന്ന് എനിക്കത് കിട്ടിയേക്കുമെന്ന്. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അയാൾ വിവസനായി കഴിഞ്ഞിരുന്നു. അയാളുടെ നെറ്റിത്തറത്തിൽ പുതിയ ഗോളങ്ങളുണ്ടായി. നിങ്ങൾക്ക് കിട്ടിയ അറിവ് ശരിയാണ്. ഒരു കച്ചവടക്കാരൻ കച്ചവടക്കാർക്ക് മാത്രം സ്വായത്തമായ ഒരു നിർവികാരതയോടെ അറിയിച്ചു. ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. ദിവാകരന്റെ മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു. സഹായിക്കുമോ? അയാൾ ചോദിച്ചു. ശരിക്കും? കച്ചവടക്കാർക്ക് ചിരി വന്നു. ആ കൂട്ടച്ചിരിക്കിടയിൽ അവർ പരസ്പരം കണ്ണുകളിൽ നോക്കി. ഞങ്ങൾ പാതി, നിങ്ങൾ പാതി എന്നതാണ് ഇവിടുത്തെ പ്രമാണം, അവരിലൊരാൾ സൗമ്യമായി പറഞ്ഞു. നിങ്ങൾക്ക് ഈ തെരുവിലെ ഏത് ഛായാപടവും പരിശോധിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം തന്നാൽ തൽക്കാലം തൃപ്തിപ്പെടാമല്ലോ, അല്ലേ? ഇരുഭാഗത്തുമുള്ള കടകളിൽ അസംഖ്യം ചിത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു. അവയുടെ സംഖ്യ ദിവാകരനെ ഭയപ്പെടുത്തി. ആദ്യത്തെ കടയിൽ അയാൾ വിപുലമായ ഒരു തിരച്ചിൽ തന്നെ നടത്തി. അനവധി മുഖങ്ങൾ, അനവധി കണ്ണുകൾ. അവയിൽ പലതും താൻ അറിയുന്നവയാണെന്ന് ദിവാകരന് തോന്നി. ഓരോ ചിത്രവും മുന്നിലെത്തുമ്പോൾ അയാൾ വിചാരിച്ചു, ഇതാ എന്റെ അച്ഛൻ, ഇതാ എന്റെ അമ്മ. പക്ഷേ അയാൾക്കൊരിക്കലും ആവശ്യമുള്ള ചിത്രങ്ങൾ കിട്ടിയതേയില്ല. ആദ്യത്തെ കടവിട്ടിറങ്ങുമ്പോൾ അയാൾ കച്ചവടക്കാരനോട് ചോദിച്ചു, ഒരു കടയിൽ കണ്ടത് വേറൊരു കടയിൽ കാണുകയില്ലല്ലോ, അല്ലേ? അങ്ങനെ ഉറപ്പൊന്നുമില്ല, വികൃതമായ മന്ദഹാസത്തോടെ കടക്കാരൻ പറഞ്ഞു. കിട്ടുന്ന പടങ്ങൾ മുഴുവൻ ഞങ്ങൾ ശേഖരിച്ചു വെക്കുന്നു. ഒരു പടം തന്നെ ചിലപ്പോൾ പല കടകളിലും കണ്ടെന്ന് വരാം. ദിവാകരന് പരിഭ്രമം തോന്നി. രണ്ടാമത്തെ കടയിൽ നിന്ന് പരിശോധനയും കഴിഞ്ഞ് നിരാശനായി ഇറങ്ങുമ്പോൾ അവിടുത്തെ കച്ചവടക്കാരൻ അന്വേഷിച്ചു, ഏതെങ്കിലും കുറെ പടങ്ങൾ പോരെ, ഇന്നത് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് അത്ര ബുദ്ധിയാണോ? വെറുതെ സമയം പാഴാണ്. എനിക്ക് വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങളാണ് ഞാൻ തിരക്കുന്നത്. കണ്ടവന്റെ ഒന്നും പടം എനിക്ക് ആവശ്യമില്ല, ലേശൻ ക്ഷോഭിച്ച് ദിവാകരൻ മറുപടി പറഞ്ഞു. മൂന്നാമത്തെ കച്ചവടക്കാരൻ ചോദിച്ചു, വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് എന്താ ഉറപ്പ്? എനിക്കറിയാം, ദിവാകരൻ പെറുപെറുത്തു. എങ്കിലും ആ ചോദ്യം അയാളെ ചെറുതായി കുഴക്കി. ഒരുപക്ഷെ പിന്നിട്ട് അസംഖ്യം ഛായാപടങ്ങളിലൊന്ന് അച്ഛൻ്റെതായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? പതിനായിരക്കണക്കിന് ചിത്രങ്ങൾ ഒറ്റ മധ്യാനം കൊണ്ട് താൻ പരിശോധിച്ചു കഴിഞ്ഞു. കണ്ട് ഏതാണ്ട് എല്ലാ പടങ്ങളും ഒരേപോലെയാണെന്ന് വരെ അയാൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. സന്ധ്യയായപ്പോൾ പതിനാറാമത്തെ കടയിൽ നിന്ന് വെറും കൈയുമായി ദിവാകരൻ ഇറങ്ങി. അയാൾക്ക് നന്നേ ക്ഷീണം തോന്നി. അതുവഴി കടന്നുപോയ ഒരു വഴിയാത്രക്കാരനെ വിളിച്ചു നിർത്തി അയാൾ ചോദിച്ചു, ഈ തെരുവിൽ എത്ര കടകളുണ്ട്? എനിക്കറിയില്ല, ആരും കണക്കെടുത്തിട്ടില്ലെന്ന് മാത്രം അറിയാം, അയാൾ പറഞ്ഞു. ആയിരക്കണക്കിനുണ്ടാവണം. ദിവാകരൻ അമ്പരന്നുപോയി. ഇനി എത്രയെത്ര മുഖങ്ങളിലൂടെ കണ്ണോടിച്ചാലാണ് തനിക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ ലഭിക്കാൻ പോകുന്നതെന്ന് അയാൾ അത്ഭുതപ്പെടുകയായിരുന്നു. എന്നിട്ടും അയാൾ ശ്രമം ഉപേക്ഷിച്ചില്ല. രാത്രി ആയതോടെ തെരുവിൽ വിളക്കുകൾ തെളിഞ്ഞു. ഓരോ കച്ചവടക്കാരനും അവനവന്റെ കട കഴിയുന്നത്ര ഭാവനാപൂർണമായി വെളിച്ചം കൊണ്ട് നിറയ്ക്കാൻ ബദ്ധപ്പെടുന്നുണ്ടെന്ന് ദിവാകരൻ ശ്രദ്ധിച്ചു. എന്നാൽ വീണ്ടും രണ്ടു മൂന്ന് കടകൾ കൂടി പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് ആ വെളിച്ചത്തിന് പിന്നിൽ ഒരു ചതിവുണ്ടെന്ന് മനസ്സിലായത്. ദീപാലങ്കാരങ്ങളുടെ സ്വഭാവം വ്യത്യസ്തമായിരുന്നെങ്കിലും ഛായാപടങ്ങൾ സൂക്ഷിക്കുന്ന മുറികളിലെ വെട്ടത്തിന് ഏതാണ്ട് ഒരേ സ്വഭാവമാണുള്ളതെന്ന് അയാൾക്ക് തോന്നി. ഒരേ തരം പ്രകാശം, ആ ധാരാളിത്തത്തിൽ മുഖങ്ങൾക്കും ഏകാന്തത വീണിരിക്കുന്നു. രാത്രി കനത്തു. ദിവാകരൻ പിൻവാങ്ങിയില്ല. പ്രകാശത്തിന്റെ കബളിപ്പിക്കലിനെ അതിജീവിച്ചും ആവശ്യമുള്ള ചിത്രങ്ങൾ തന്നെ കൈക്കലാക്കുമെന്ന് അയാൾ പ്രതിജ്ഞയെടുത്തു. ഒരു ഭയം മാത്രമാണ് അപ്പോഴും അയാളെ നിരുത്സാഹപ്പെടുത്തിയത്. ഛായാചിത്രങ്ങളുടെ സമുദ്രങ്ങൾ തന്നെ പിന്നിട്ടതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള മുഖങ്ങൾ ഏതെന്ന് അയാൾ കുറേശ്ശെ മറന്നു തുടങ്ങിയിരുന്നു. അവസാനം കയറിയ കടയിൽ നിന്ന് ഇതാ എന്റെ അച്ഛൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഏതോ ഒരു വൃദ്ധന്റെ പടം വാരിവലിച്ചെടുക്കാൻ തുടങ്ങിയ സംഭവം അയാളുടെ ആത്മവിശ്വാസം ചെറുതായി ഒലിച്ചിരുന്നു. പാതിരാവായി. ദിവാകരൻ നന്നേ തളർന്ന് അവശനായി കഴിഞ്ഞിരുന്നു. ഈ കടകൾ അടയ്ക്കാറില്ലേ? ഒരു പുതിയ കടയിലേക്ക് കയറിക്കൊണ്ട് അയാൾ അന്വേഷിച്ചു. ഇല്ലല്ലോ, കടക്കാരൻ പറഞ്ഞു, ഞങ്ങൾക്ക് രാത്രിയും പകലും എന്ന ഭേദമില്ല. ആ മറുപടി അയാളെ കൂടുതൽ തളർത്തി. ഒരിടവേള കിട്ടിയിരുന്നെങ്കിൽ എന്നയാൾക്ക് ആഗ്രഹം തോന്നി. പടങ്ങൾ നോക്കി നോക്കി കൺപോളകൾക്ക് കനം വച്ചിരിക്കുന്നു. പുതിയൊരു പടത്തിലേക്ക് മിഴി ഊന്നുമ്പോഴേക്ക് കണ്ണിൽ നിന്ന് ചാടുന്ന അവസ്ഥ. നിങ്ങൾ ആകെ അവശനായിരിക്കുന്നു, കടക്കാരൻ ദിവാകരന്റെ തോളിൽ തട്ടി പറഞ്ഞു. വിശ്രമിക്കൂ, പുലർന്നിട്ട് തിരച്ചിൽ തുടരാം. എനിക്ക് ക്ഷീണമൊന്നുമില്ല, ദിവാകരൻ ഉന്മേഷം നടിച്ചു. ഞാൻ എന്റെ ബന്ധുക്കളുടെ ചിത്രങ്ങൾ തിരയട്ടെ. പുതിയൊരു ഉത്സാഹത്തോടെ അയാൾ കടയ്ക്കുള്ളിലേക്ക് കയറിപ്പോയി. അസംഖ്യം ചിത്രങ്ങളുടെ നിരയ്ക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെയും ദിവാകരൻ പകച്ചു നിന്നു. തല കറങ്ങുന്നതുപോലെ അയാൾക്ക് തോന്നി. മുഖങ്ങളുടെ സാദൃശ്യം അയാളെ വിഷമിപ്പിച്ചു. എനിക്കൊരിക്കലും ആ ചിത്രങ്ങൾ കിട്ടാൻ പോകുന്നില്ല, കണ്ടാൽ പോലും അവയെ ഞാൻ തിരിച്ചറിയാൻ പോകുന്നില്ല. അയാൾ സ്വയം പെറുപെടുത്തു ഈ സമുദ്രത്തിൽ നിന്ന്. അപ്പോഴേക്കും കടയ്ക്കുള്ളിലേക്ക് രണ്ട് കൊച്ചുകുട്ടികൾ കടന്നു വന്നു. 6-ഉം 7-ഉം വയസ്സായ രണ്ടാൺകുട്ടികൾ. അവരുടെ ചൊടിയുള്ള കാലടി ശബ്ദം ആ സമയത്ത് ദിവാകരനെ ഭയപ്പെടുത്തി. അയാളൊരു മൂലയിലേക്ക് മാറി ഭിത്തിയിൽ ചാരി നിന്നു. ആ കുട്ടികൾ പോയി കഴിഞ്ഞ് തിരച്ചിൽ തുടരുകയാവാം ബുദ്ധി എന്ന് അയാൾക്ക് തോന്നി. പുറത്ത് തെരുവിൽ വെളുപ്പാൻ കാലമാകുന്നത് ദിവാകരൻ കണ്ടു. പടങ്ങൾ നോക്കി നോക്കി കുട്ടികൾ അയാൾ നിൽക്കുന്നിടത്തെത്തി. ദിവാകരനെ കണ്ട് അവർ നിന്നു. അവരുടെ കണ്ണുകൾ അയാളുടെ തുറന്ന കൺപോളകളിൽ തറച്ചു. അവരുടെ തിരച്ചിൽ തന്റെ മുന്നിൽ ഒടുങ്ങുന്നുവെന്ന് ദിവാകരൻ ഭയപ്പാടോടെ അറിഞ്ഞു. നോക്കി നിൽക്കെ കുട്ടികളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിശബ്ദമായി അവർ കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കണ്ടു നിൽക്കുക വിഷമമായിരുന്നെങ്കിലും എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ലാതിരുന്നതുകൊണ്ട് അയാൾ അവിടെ തന്നെ നിന്നു. ഏറെ നേരത്തെ കരച്ചിലിന് ശേഷം അവർ കടക്കാരനെ അകത്തേക്ക് വിളിച്ചു. ഇതാ ഈ പടമാണ് ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരുന്നത്, ഏങ്ങലടികൾക്കിടയിൽ അവർ പറഞ്ഞു. കടക്കാരൻ ദിവാകരനെ ഒരു വലിയ കടലാസ് കൂട്ടിലാക്കി ഭംഗിയായി പൊതിയാൻ തുടങ്ങി. കാരണം മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവായിരുന്നല്ലോ അത്.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

അനാദിയായ കാലത്തിന്റെ ഏത് അവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻപരാഗങ്ങൾ വീണു സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്. മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വേൽച്ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ. പക്ഷേ ചിലപ്പോഴത് ചുവന്നു പൂക്കും, കാട്ടുതീയായി പടരും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞു ചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും. വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും. പഴഞ്ചനാശയങ്ങളെ എരിച്ചു കളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്. പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും. ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഏകദിന സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് കൊല്ലത്ത് തുടക്കം കുറിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. കള്ളക്കടൽ പ്രതിഭാസ സാധ്യതയെ തുടർന്ന് കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. തമിഴ്നാട്ടിലും ലക്ഷദ്വീപിലും ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയുടെ നാവിക ഉപരോധം പിൻവലിച്ചാൽ 7 ദിവസത്തിനകം ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകുമെന്ന് ഇറാൻ. മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് അമേരിക്ക. ഏഷ്യൻ ഗെയിംസിൽ സുവർണ നേട്ടം ലക്ഷ്യമിട്ട് ഇന്ത്യൻ പുരുഷ വനിതാ കബഡി ടീമുകൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് സംസ്ഥാനത്തെത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: നാളെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രാവിലെ 11 മണിക്ക് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്ക് ബാലരാമപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിന്റെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ഇന്ന് കേരളത്തിലെത്തുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉച്ചയ്ക്ക് 2 മണിക്ക് കുണ്ടറയിൽ വനിതാ ശാക്തീകരണത്തിനായി സഹകരണ മേഖലയിൽ ആരംഭിക്കുന്ന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അമൃതപുരിയിൽ അമൃത് കീർത്തി പുരസ്കാര ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും.
0: ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിന്റെ ഉന്നതതല പൊതുചർച്ചയെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. വിശ്വാസം പുനഃസ്ഥാപിക്കൽ, മാറ്റങ്ങൾ കൈകാര്യം ചെയ്യൽ, എല്ലാവർക്കും ഫലപ്രദമാകുന്ന ഒരു ഐക്യരാഷ്ട്രസഭ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 193 അംഗരാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരും പ്രധാനമന്ത്രിമാരും മുതിർന്ന പ്രതിനിധികളും പങ്കെടുക്കുന്ന പൊതുസഭയിൽ പ്രധാന അന്താരാഷ്ട്ര വിഷയങ്ങളിലുള്ള തങ്ങളുടെ നിലപാടുകൾ നേതാക്കൾ വ്യക്തമാക്കും. ഗൾഫ്, ചെങ്കടൽ, കരിങ്കടൽ മേഖലകളിൽ വാണിജ്യ കപ്പലുകൾക്കും നാവികർക്കും നേരെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്ര പൊതുസഭ സമ്മേളനത്തിൽ കപ്പൽ ഗതാഗതത്തിന്റെയും നാവികരുടെയും സുരക്ഷ സംബന്ധിച്ച ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എന്ന സംഘടനയുടെ ഉദ്ഘാടന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കപ്പലുകളുടെയും നാവികരുടെയും സുരക്ഷയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ഇന്ത്യയും ലൈബീരിയയും സംയുക്തമായി ചേർന്നുള്ള ഒരു പുതിയ സംരംഭം വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചു.
2: India and Liberia joined hands to propose the idea of establishing a group of friends that focuses on various aspects of maritime trade, safety and security of shipping and seafarers. This group of friends consists of major ship-owning member states, countries with the largest number of ship registries, and those who provide the maximum numbers to seafaring.
0: ജലസുരക്ഷ എന്നത് പൌരന്മാർ, സർക്കാർ, വ്യവസായ മേഖല തുടങ്ങി എല്ലാ പങ്കാളികളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പാട്ടീൽ. ന്യൂഡൽഹിയിൽ നടന്ന 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരാചരണത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിരമായ ഫലങ്ങൾ കൈവരിക്കുന്നതിന് ജൽജീവൻ മിഷൻ, നമാമി ഗംഗെ, സ്വച്ഛ് ഭാരത് മിഷൻ, ജൽ സഞ്ജയ്, ജൻ ഭാഗീദാരി തുടങ്ങിയ പദ്ധതികളുടെ നടത്തിവെപ്പിൽ ജനപങ്കാളിത്തം ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. പരിപാടിയുടെ 138th പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AAR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. ഇന്ന് ആണവായുധ നിർമ്മാർജ്ജനത്തിനുള്ള അന്താരാഷ്ട്ര ദിനം. ആണവായുധങ്ങൾ മനുഷ്യരാശിക്കുണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ നിർമ്മാർജ്ജനമാണ് പ്രധാന ലക്ഷ്യം. 2013 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഡോക്യുമെന്ററി ചലച്ചിത്ര പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കാൻ കേരള സർക്കാർ പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ്. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ചലച്ചിത്ര അക്കാദമി, ഫിലിം സൊസൈറ്റികൾ, സർവകലാശാലകൾ, മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവയെ കോർത്തിണക്കിയാകും പദ്ധതി നടപ്പിലാക്കുക. കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് പുലർച്ചെ 2:30 മുതൽ മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. തമിഴ്നാട്ടിലെ കന്യാകുമാരി, രാമനാഥപുരം, തൂത്തുക്കുടി, തിരുനെൽവേലി തീരങ്ങളിലും ലക്ഷദ്വീപ് തീരങ്ങളിലും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ പ്രധാനമന്ത്രി സ്വാനിധിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
4: രാജ്യത്തെ വഴിയോര കച്ചവടക്കാരെ പിന്തുണയ്ക്കുന്നതിനായി ആരംഭിച്ച പ്രധാന സംരംഭമാണ് പിഎം സ്വനിധി. ഈടുരഹിത വായ്പകൾ നൽകുന്നതിനു പുറമെ വഴിയോര കച്ചവടക്കാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷയും ഇതിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നു. 2020 ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതിനോടകം 1.12 കോടിയിലധികം വായ്പകൾ വിതരണം ചെയ്തു. നഗരങ്ങളിലും പട്ടണങ്ങളിലുമായി 75 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. വഴിയോര കച്ചവടക്കാർക്ക് ശക്തവും സുസ്ഥിരവുമായ ഉപജീവന മാർഗം ഉറപ്പാക്കുന്ന ഈ പദ്ധതി 2030 മാർച്ച് വരെ നീട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ കബഡി ടീമുകൾ നിലവിലെ സ്വർണ്ണ മെഡലുകൾ നിലനിർത്താൻ ലക്ഷ്യമിട്ട് ഇന്ന് ഫൈനൽ മത്സരത്തിനിറങ്ങും. ഫൈനലിൽ ഇരു വിഭാഗങ്ങളിലും ഇറാനാണ് ഇന്ത്യയുടെ എതിരാളികൾ. ബാഡ്മിന്റണിൽ 2 തവണ ഒളിമ്പിക് മെഡൽ നേടിയ പി വി സിന്ധുവിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾ. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യസെൻ ഇന്ന് മത്സരത്തിനിറങ്ങും. വനിതകളുടെ 1500 മീറ്റർ ഫൈനലിൽ പാരുൾ ചൌധരിയും പൂജയും ഇന്ത്യയ്ക്കായി മത്സരിക്കും. അതേസമയം പുരുഷ വിഭാഗം മാരത്തണിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം സാവൻ ബർവാൾ ചരിത്രം കുറിച്ചു. ഇതോടെ ഈ ഇനത്തിൽ ഒരു മെഡലിനായുള്ള ഇന്ത്യയുടെ 44 വർഷത്തെ കാത്തിരിപ്പിനാണ് വിരാമമായത്. ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ നേടിയ ഗുൽവീർ സിംഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഗുൽവീർ സിംഗിന്റെ നേട്ടം രാജ്യത്തുടനീളമുള്ള യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന്റെ പുരുഷ വിഭാഗം ഓപ്പൺ മത്സരങ്ങളുടെ 9th റൌണ്ടിൽ ഡി ഗുഗേഷ് ജർമ്മൻ താരത്തെ പരാജയപ്പെടുത്തി പോയിന്റ് പട്ടികയിൽ രണ്ടാമതെത്തി. വനിതാ വിഭാഗത്തിൽ ദിവ്യ ദേശ്മുഖ്, വെന്തിക അഗർവാൾ എന്നിവരുടെ വിജയത്തോടെ ഇന്ത്യ 3-1 എന്ന സ്കോറിന് വിജയം ഉറപ്പിച്ചു. അമേരിക്കൻ സൈന്യം തങ്ങളുടെ തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പിൻവലിക്കുകയും ഇന്ധന ഉപരോധത്തിൽ ഇളവ് അനുവദിക്കുകയും ചെയ്താൽ 7 ദിവസത്തിനകം ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നുകൊടുക്കാമെന്ന് ഇറാൻ. അതിനൊപ്പം ലെബനനിലെ വെടിനിർത്തൽ പാലിക്കുകയും വേണമെന്ന് ഇറാൻ വ്യവസ്ഥ വച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിക്ക് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയാണ് ഈ നിർദ്ദേശം വിശദീകരിച്ചത്. അതേസമയം ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥരുമായി ഘടനാപരമായ ചർച്ചകൾ നടക്കുന്നതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. എന്നാൽ ഈ നിർദ്ദേശത്തോട് ഗൾഫ് അറബ് രാജ്യങ്ങൾ പ്രതികരിച്ചിട്ടില്ല. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ 3 ദിവസം നീണ്ട വാഷിംഗ്ടൺ സന്ദർശനം പൂർത്തിയായി. ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ്വ്യവസ്ഥകൾ തമ്മിൽ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും വ്യാപാരം, നിർമ്മിത ബുദ്ധി, വിദേശനയം എന്നീ മേഖലകളിൽ സുപ്രധാന ചർച്ചകൾ നടന്നു. സന്ദർശനം വളരെ മികച്ചതായിരുന്നുവെന്നും കർഷകർ ഉൾപ്പെടെ എല്ലാവർക്കും ഇത് നേട്ടമുണ്ടാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ജർമ്മനിയിൽ നിർബന്ധിത സൈനിക സേവനം വീണ്ടും നടപ്പിലാക്കാനുള്ള നീക്കത്തിനെതിരെ രാജ്യവ്യാപകമായി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമരം തുടരുന്നു. ജർമ്മനിയിലുടനീളം 100-ലധികം പ്രതിഷേധ പ്രകടനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വമേധയായുള്ള സൈനിക സേവനത്തിനായുള്ള പുതിയ നിയമം ഈ വർഷം ജനുവരിയിലാണ് പ്രാബല്യത്തിൽ വന്നത്. രാജ്യത്തെ ആദ്യത്തെ വിക്ടിം റൈറ്റ്സ് സെന്റർ പട്ടേൽ ഇന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉദ്ഘാടനം ചെയ്യും. വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർക്ക് നിയമപരമായ അവകാശങ്ങളും അവശ്യ സഹായങ്ങളും ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ ലഭ്യമാക്കുകയാണ് ഈ കേന്ദ്രത്തിന്റെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഏകദിന സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് കൊല്ലത്ത് തുടക്കം കുറിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. കള്ളക്കടൽ പ്രതിഭാസ സാധ്യതയെ തുടർന്ന് കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. തമിഴ്നാട്ടിലും ലക്ഷദ്വീപിലും ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയുടെ നാവിക ഉപരോധം പിൻവലിച്ചാൽ 7 ദിവസത്തിനകം ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകുമെന്ന് ഇറാൻ. മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് അമേരിക്ക. ഏഷ്യൻ ഗെയിംസിൽ സുവർണ നേട്ടം ലക്ഷ്യമിട്ട് ഇന്ത്യൻ പുരുഷ വനിതാ കബഡി ടീമുകൾ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. മദ്യപിച്ചാലും ഡ്രൈവ് ചെയ്യാൻ ഞാൻ മിടുക്കനാണ് എന്ന് സ്വയം വിശ്വസിച്ചു വച്ചിരിക്കുന്നവരുണ്ട്. ആത്മഹത്യാപരമായ ആത്മവിശ്വാസം എന്നാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. ഡ്രൈവ് ചെയ്യുമ്പോഴും മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു നേരം ഫ്രീ അല്ലാത്ത തിരക്ക് പിടിച്ച വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ ആ തിരക്ക് വെറും ഷോയാണ്. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നമോ കുടുംബ പ്രശ്നമോ ബിസിനസ് സംബന്ധമായ പ്രശ്നമോ ഡ്രൈവിംഗിനിടയിൽ പരിഹരിക്കാനുള്ള ശ്രമമാണോ നിങ്ങൾക്കുള്ളത്? ഇത്രയും അപക്വതയുള്ള നിങ്ങൾക്ക് എങ്ങനെയാണ് അവ പരിഹരിക്കാൻ കഴിയുന്നത്? 5 മിനിറ്റ് വാഹനമൊന്ന് ഒതുക്കി നിർത്തി ഫോൺ ചെയ്യാൻ ക്ഷമയില്ലാത്ത നിങ്ങൾക്കെങ്ങനെയാണ് പ്രശ്നങ്ങൾ സംയമനത്തോടെ പരിഹരിക്കാനാവുന്നത്? ഓർക്കുക, ഡ്രൈവിംഗ് എന്നത് ഒരു സംസ്കാരമാണ്. അതില്ലാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ബിസിനസ് നടത്താനാവുക, അല്ലെങ്കിൽ കുടുംബം നയിക്കാനാവുക? ഡ്രൈവിംഗ് സംസ്കാരമുള്ള ഒരു പുരുഷൻ സ്ത്രീയുടെ മനസ്സിൽ ബഹുമാനിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാനാവില്ല കേട്ടോ. എന്നാൽ അമിതവേഗവും ഡ്രൈവിംഗിനിടയിലെ അഭ്യാസ പ്രകടനവുമാണ് ഹീറോയിസം എന്ന് കരുതി വയ്ക്കുന്ന ആണുങ്ങളുണ്ട്. ശുദ്ധ അബദ്ധമെന്നേ അതേക്കുറിച്ച് പറയാനുള്ളൂ. ഡ്രൈവിംഗിൽ ഏതു വിധത്തിലുള്ള പുരുഷനോടാണ് മതിപ്പ് എന്ന് സ്ത്രീകൾക്കിടയിൽ നടത്തിയ സർവേയിൽ നിന്ന് മനസ്സിലാക്കാനായത് തങ്ങളെ സുരക്ഷിതമായി കൊണ്ടുപോകുന്നവരോടാണ് എന്നെഴുതിയവരാണ് കൂടുതലും എന്നാണ്. സുരക്ഷിതത്വം മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അവകാശമാണ്. അത് വാഹനത്തിനുള്ളിലിരുന്ന് സഞ്ചരിക്കുമ്പോഴായാലും റോഡിനരികിലൂടെ നടന്നു പോകുമ്പോഴായാലും ലഭ്യമാകേണ്ടതായ അവകാശമാണ്. നമ്മൾ ഓടിക്കുന്ന വാഹനത്തിന്റെ പുറകിൽ വന്ന് ഒരാൾ 2 വട്ടം ഹോണടിച്ചാൽ എന്തിനാണ് പെട്ടെന്ന് മൂഡ് മാറുന്നത്, ദേഷ്യം വരുന്നത്, അസ്വസ്ഥമാവുന്നത്? നിങ്ങളുടെ ഡ്രൈവിംഗിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതിനാലാണ് ഈ അസ്വസ്ഥത എന്ന് മറന്നു പോകരുത്. നേരെ മറിച്ച് അയാൾക്ക് പോകാൻ കുറച്ച് അത്യാവശ്യമുണ്ടാകാം. ട്രെയിനിലോ ഫ്ലൈറ്റിലോ പോകാൻ വേണ്ടിയാകാം ഈ തിരക്ക്, അല്ലെങ്കിൽ എന്തോ ആശുപത്രി കാര്യവുമായിരിക്കാം എന്നൊന്ന് ചിന്തിച്ചു നോക്കാൻ എന്താണ് കഴിയാത്തത്? ഒരാൾ ഒന്ന് ഓവർടേക്ക് ചെയ്താലും ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മാത്രം മതി ഈഗോയുടെ വിത്തുകൾ മുളയ്ക്കാതിരിക്കാൻ. ഇവിടെ പാർക്കിംഗ് ഇല്ല സാർ, ഒന്ന് അപ്പുറത്തോട്ട് മാറ്റിയിടാമോ എന്ന് പറയുന്ന സെക്യൂരിറ്റിയോട് ദേഷ്യം കാണിക്കേണ്ടതായ വല്ല കാര്യവുമുണ്ടോ? അങ്ങനെ ദേഷ്യം കാണിക്കുന്നുവെങ്കിൽ അതിനർത്ഥം പാർക്കിങ്ങിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് തന്നെയാണ്. പിന്നെ നിങ്ങളേതോ വലിയ ആളും സെക്യൂരിറ്റി നിങ്ങളുടെ കീഴേക്കിടയിലുള്ള ആളുമാണെന്ന ചിന്ത, പച്ച കത്തും മുമ്പേ വണ്ടി മുന്നോട്ടെടുക്കാനുള്ള പ്രവണത, രാത്രിയിൽ ഹെഡ്ലൈറ്റ് ഡിം ചെയ്ത് കൊടുക്കാത്ത മാനസികാവസ്ഥ, മഴക്കാലത്ത് കാൽനടക്കാരെ ഒട്ടും പരിഗണിക്കാതെ ചെളി തെറിപ്പിക്കാനുള്ള വാസന, ഇടത്തുകൂടെ ഓവർടേക്ക് ചെയ്യാൻ കഴിയാതെ വന്നാൽ തുറിച്ചു നോക്കി പേടിപ്പിക്കാനുള്ള വെമ്പൻ എന്നു തുടങ്ങി എത്രയെത്ര മര്യാദ കേടുകളാണ് റോഡുകളിൽ അരങ്ങേറുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ?

ജോലിയിലെ സമ്മർദ്ദം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ബിസിനസ്സിലെ ടെൻഷൻ എന്നു തുടങ്ങി പല പ്രശ്നങ്ങളും റോഡിൽ തീർക്കുന്നവരിൽ ഒരാളാണോ നിങ്ങൾ? തീർത്തും അപക്വമതിയായ ഒരാളാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പിക്കാം. ഡ്രൈവിംഗിനിടെ ദമ്പതികൾ തമ്മിൽ വഴക്കാവുകയും ദേഷ്യം മുഴുവൻ ഡ്രൈവിംഗിൽ തീർത്ത് നിയന്ത്രണം വിട്ട് കാർ കൊക്കയിലേക്ക് മറിയുകയും കുട്ടികൾ മരണപ്പെടുകയും ചെയ്ത വാർത്ത നമ്മൾ കേട്ടു. പിന്നിൽ നിന്ന് ഹോൺ അടിച്ചതിന്റെ പേരിൽ പ്രകോപിതനായി റിവേഴ്സ് എടുത്ത് ബൈക്ക് യാത്രികനെ ഇടിച്ചിട്ട വാർത്ത. അമിത വേഗതയിൽ ഓട്ടോയെ ഇടിച്ച് കൈക്കുഞ്ഞിനെ കൊന്ന വാർത്ത. നാഷണൽ ഹൈവേയുടെയും മെയിൻ സെൻട്രൽ റോഡരികുകളിലും തകർന്നുകിടക്കുന്ന വാഹനങ്ങളുടെ കാഴ്ച. എല്ലാറ്റിനും പിന്നിലും രണ്ടേ രണ്ട് ഘടകങ്ങളെയുള്ളൂ: അശ്രദ്ധയും അക്രമാസക്തിയും. പ്രകോപനമായാലും ദേഷ്യമായാലും അനാവശ്യവാശിയായാലും അതേറിയോ കുറഞ്ഞോ അക്രമാസക്തി തന്നെയല്ലേ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ പൊതു ഇടം ഏതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ തോന്നുന്നത് റോഡുകൾ എന്നാണ്. അതൊരിക്കലും ഒരു വ്യക്തിയുടേതല്ല, പൂർണമായും സമൂഹത്തിന്റേതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയും അത്ര കണ്ട് മര്യാദ റോഡുകളിൽ പാലിച്ചേ തീരൂ എന്നുള്ളതാണ്. എത്ര ഉദാരമായ ജനാധിപത്യ രാജ്യമായാലും റോഡ് നിയമങ്ങൾ കർക്കശമായേ തീരൂ എന്നുള്ളതാണ്. കേവലം ക്യാമറകൾ കൊണ്ട് അളന്നെടുക്കാവുന്നതല്ല ആ കർക്കശ്യം എന്നുകൂടി പറയേണ്ടതുണ്ട്. ഒരിഞ്ച് വിട്ടുവീഴ്ച പോലും ഇല്ലാത്ത കർക്കശ്യമാണ് വേണ്ടത്. ടാക്സ് അടയ്ക്കുന്നത് താൻ മാത്രമല്ല, വാഹനമോടിക്കുന്ന സർവരും ടാക്സ് അടയ്ക്കുന്നുണ്ട് എന്ന ബോധ്യമുണ്ടാകണം. ഡ്രൈവിംഗിനിടയിൽ നിങ്ങൾ പെട്ടെന്ന് പ്രകോപനപ്പെടുന്നുവെങ്കിൽ, ദേഷ്യം വരുന്നുവെങ്കിൽ, അസ്വസ്ഥപ്പെടുന്നുവെങ്കിൽ ഓർക്കുക, നിങ്ങൾക്ക് മനഃശാസ്ത്ര സേവനം ആവശ്യമായിരിക്കുന്നു. കാരണം അത്രയേറെ മര്യാദ പുലർത്തേണ്ടതായ ഇടമാണ് റോഡ്. നിങ്ങൾ ഒരു കടയിൽ സാധനം വാങ്ങാൻ വാഹനവുമായി പോവുകയാണെന്ന്

കടയുടെ മുമ്പിൽ തന്നെ വാഹനം നിർത്തണമെന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യകത എന്താണ്? 50 മീറ്റർ മുന്നിലോ 50 മീറ്റർ പിന്നിലോ സ്വസ്ഥമായി പാർക്ക് ചെയ്തിട്ട് അല്പം നടന്ന് സാധനം വാങ്ങിയാൽ പോരെ? നോക്കൂ, എല്ലാവർക്കും നിർബന്ധം എന്താണെന്ന് വെച്ചാൽ, ഏത് കടയിലാണോ സാധനം വാങ്ങാൻ പോകുന്നത് അതിനു മുന്നിൽ തന്നെ വാഹനം പാർക്ക് ചെയ്യണം എന്നാണ്. എതിർ സൈഡിൽ പാർക്ക് ചെയ്യാനുള്ള ക്ഷമ പോലും കാണിക്കാത്തവരുണ്ട്. വാഹനം വാങ്ങുന്നതിനൊക്കെ മുമ്പ് എത്ര കാലം നടന്നവരാണ് നമ്മൾ എന്ന് മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് റോഡ് മര്യാദ എന്നത്. മറുയാത്രക്കാരെയോ വാഹനങ്ങളെയോ പരിഗണിക്കാതെയുള്ള ഏത് ഡ്രൈവിംഗ് അഭ്യാസവും വ്യക്തിത്വ വൈകല്യത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത്.

ആരാണ് ഏറ്റവും മികച്ച ഡ്രൈവർ എന്ന് ചോദിച്ചാൽ അമിത വേഗത്തിൽ ഓടിച്ച് കൃത്യസമയത്തിൽ എത്തിക്കുന്നവരാണോ, അതോ ഹോണടിച്ചും ഓവർടേക്ക് ചെയ്തും ആംബുലൻസ് പോലെ ഓടിക്കുന്നവരാണോ, അതോ മറ്റു വാഹനങ്ങളെ ഒന്നും കടത്തിവിടാതെ മിനിമം സ്പീഡിൽ ഓടിക്കുന്നവരാണോ? പലപ്പോഴും പല ഉത്തരങ്ങളും നമ്മൾ പറയും. എന്നാലും ചീറിപ്പായുന്നതാണ് ഏറ്റവും വലിയ ഡ്രൈവിംഗ് മിടുക്ക് എന്ന് കരുതി വച്ചിരിക്കുന്നവരാണ് ഏറെ. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, 90-100 വിട്ടു. വലിയ ഹീറോയിസമാണെന്നാണ് കക്ഷി കരുതുന്നത്. അധികം വൈകാതെ 0 വാക്കുകളാണ് അവ. കഴിവതും നേരത്തെ പുറപ്പെട്ട് അനാവശ്യമായി തിരക്ക് കൂട്ടാതെ റോഡിനും ഗതാഗതത്തിനും അനുസരിച്ച രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളൊരു മികച്ച ഡ്രൈവറാണ്. ആംബുലൻസ് വേഗം മറ്റൊരു വാഹനത്തിനും ആവശ്യമില്ല തന്നെ. സുരക്ഷിതമായ യാത്രകൾ ആരൊരാളാണോ സംവിധാനപ്പെടുത്തുന്നത് അത് മികച്ച വ്യക്തിത്വത്തിന്റെ പ്രഥമ ലക്ഷണമാണ് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുവോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യനുദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ഒരിക്കലൊരു ഗുരുവും ശിഷ്യനും കൂടി അയൽഗ്രാമത്തിലേക്ക് പോകുകയായിരുന്നു. ആശ്രമത്തിൽ നിന്ന് ഏറെ ദൂരം നടന്നപ്പോഴേക്കും ഒരു നീർച്ചാൽ. അത് ചാടിക്കടക്കാൻ ഒരുങ്ങവേ എതിരെ നിന്നും ഒരു യുവതി നടന്നു വരുന്നു. അവർക്കാണെങ്കിൽ ആ നീർച്ചാൽ ചാടിക്കടക്കാൻ ഏറെ പ്രയാസമായിരുന്നു. കുഴങ്ങി നിന്ന യുവതിയെ ഇപ്പുറത്താക്കുന്നതിനു വേണ്ടി സന്യാസി ഒരു കാൽ അപ്പുറം വെച്ച് അവരെടുത്ത് പൊക്കത്ത് വെച്ചു. നന്ദി പറഞ്ഞ് അവർ നടന്നു പോവുകയും ചെയ്തു. സന്യാസിയും ശിഷ്യനും നീർച്ചാൽ ചാടിക്കടന്ന് ഗ്രാമത്തിലേക്ക് പോയി. ഏറെ നേരം പല കാര്യങ്ങൾ, വ്യാപാരങ്ങൾ ഒക്കെ കഴിഞ്ഞ് രാത്രിയോടെ അവർ ആശ്രമത്തിൽ തിരിച്ചെത്തി. ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടന്നു. കുറച്ചുനേരം കഴിഞ്ഞ് ശിഷ്യൻ സ്വാമിയെ വിളിച്ചു. സ്വാമി ഉറങ്ങിയോ? സ്വാമി പറഞ്ഞു, ഇല്ല. എന്താ കാര്യം? സ്വാമി രാവിലെ ചെയ്തത് തീരെ ശരിയായില്ല. സ്വാമി ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നത്? സ്വാമിയെപ്പോലെ ഒരാളിൽ നിന്ന് ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല. സ്വാമിക്ക് ദേഷ്യം വന്നു. നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേ, ഞാൻ എന്ത് ചെയ്തു എന്നാ? ശിഷ്യൻ പറഞ്ഞു, രാവിലെ ആ യുവതിയെടുത്ത് ഇപ്പുറത്ത് വച്ചില്ലേ? സ്വാമിയെപ്പോലെ ഒരാൾ യുവതിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതെത്ര ശരിയാണ്? അത് കേട്ട് സ്വാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ, ഞാൻ രാവിലെ ആ യുവതിയെ അപ്പുറത്ത് നിന്നും എടുത്ത് ഇപ്പുറത്ത് വെച്ചു. പക്ഷേ നീയുണ്ടല്ലോ, അവളെ ഇപ്പോഴും എടുത്തുകൊണ്ട് നടക്കുകയാണ്. സ്വാമി പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായതുകൊണ്ടാവും. പിന്നെ ഒരു അക്ഷരം പറയാതെ ശിഷ്യൻ കിടന്നുറങ്ങി. നോക്കൂ, നമ്മളിൽ ചിലരെങ്കിലും ശിഷ്യന്റെ മനസ്സുള്ളവരാണ്. കളയാൻ പറ്റാതെ ചിന്തകളും ചുമന്ന് നടക്കുന്നവർ. പഴകി മലിനമായ ചിന്തയും കൊണ്ട് നടക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം എന്തെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല. ചിന്തകളുടെ ചങ്ങലക്കണ്ണികളാൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളെല്ലാം മറ്റുള്ളവർ കാരണമാണെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും. അതുകൊണ്ട് വയറ്റിൽ പഴകിയതും ദഹിക്കാത്തതുമായ ഭക്ഷണം കെട്ടിക്കിടക്കുന്നത് പോലെ മനസ്സിൽ പഴയതും ആവശ്യമില്ലാത്തതുമായ ചിന്തകളും പേര് നടക്കുന്നവർക്ക് എങ്ങനെ ക്രിയാത്മകമാകാൻ സാധിക്കും, സജീവമാകാൻ കഴിയും? മനസ്സിൽ പഴയതും ആവശ്യമില്ലാത്തതുമായ ചിന്തകളും പേര് നടക്കുന്നവർക്ക് എങ്ങനെ ക്രിയാത്മകമാകാൻ കഴിയും, സജീവമാകാൻ കഴിയും? എടുത്ത് ഇപ്പുറത്ത് വച്ചാൽ വച്ചു, പിന്നെയും ചുമന്നുകൊണ്ട് നടക്കരുത്. അത് മനസ്സിനെ ഭാരപ്പെടുത്തും, മലിനമാക്കും.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്രഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവറലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

0: ഒരു കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ. ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം നീല പത്മനാഭൻ എഴുതിയ ദരിദ്രവാസി എന്ന കഥ. ഈ വീട്ടിലെ സാറും അമ്മയും വെളിയിൽ പോയിരിക്കാ, സ്വന്തം കാറിൽ പോയില്ല. ഇന്ന് വൈകിട്ട് എവിടെയോ സാറിന്റെ മീറ്റിംഗ് ഉണ്ടത്രേ. അതിനുവേണ്ടി നടത്തിപ്പുകാർ രണ്ടുപേര് കുറെ മുൻപാണ് കാറ് കൊണ്ടുവന്ന് സാറിനെ വിളിച്ചോണ്ട് പോയത്. കൂടെ അമ്മയും പോയി. പോയിട്ട് അരമണിക്കൂറിൽ കൂടുതലായി. ആറരയ്ക്കകം വരുമെന്ന് പറഞ്ഞിട്ടാ പോയത്. പക്ഷെ എന്തുകൊണ്ടോ ഇനിയും മടങ്ങി വന്നിട്ടില്ല. അന്നൊരു ദിവസം ഇതുപോലെ തന്നെ ഒരു മദാമ ഇവിടെ വന്നിരുന്ന ദിവസം. ആറു മണിക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞ് വെളിയിൽ പോയി. പക്ഷേ മടങ്ങി വരാൻ രാത്രി 9 മണിയായി. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ്. വന്ന ശേഷം ഇന്ന് ചപ്പാത്തിക്ക് മാവ് കുഴക്കണ്ടെന്ന് അമ്മ പറഞ്ഞു. സാറ് റൊട്ടിയും പാലും കഴിച്ചു. ആ മദാമയെ ഹോട്ടലിൽ വിളിച്ചുകൊണ്ട് പോയി ആഹാരം വാങ്ങിച്ചു കൊടുത്തു. ഉച്ചയ്ക്ക് കഴിച്ചതിൽ ബാക്കി ഇച്ചിരി തണുത്ത ചോറുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് കിടന്നുറങ്ങി ഞാൻ. ഇനിയും കണ്ടില്ലല്ലോ സാറേ. അവര് രണ്ടുപേരും മുകളിലത്തെ അവരുടെ മുറിയിൽ നിന്നും രാവിലെ ഉറക്കമണീറ്റ് താഴെ വരുമ്പോൾ 8 മണിയാവും. ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കും. മുറ്റമൊക്കെ തൂത്തുവാരി ചെടികൾക്കെല്ലാം വെള്ളമൊഴിച്ചിട്ട് ഞാൻ ഗേറ്റ് തുറക്കും. അതിനുശേഷമാണ് പേപ്പറുകാരൻ പേപ്പർ കൊണ്ടിട്ടിട്ട് പോകുന്നത്. പേപ്പറിലെവിടെയെങ്കിലും അല്പം മടങ്ങിയിരുന്നാ മതി. പേപ്പറിനെ ചീത്തയാക്കി കളഞ്ഞു ദരിദ്രവാസി എന്ന് അമ്മ എന്നെ വഴക്കു പറയും. എനിക്ക് വിഷമമായിരിക്കും. എന്തിന് സാർ ഇങ്ങനെ ദരിദ്രവാസി എന്ന് ശകാരിക്കണം? ദൈവം ചിലരെ പണക്കാരായി സൃഷ്ടിച്ചു കളഞ്ഞു. എന്നെപ്പോലെ വളരെ പേരെ ദരിദ്രരായിട്ടാണല്ലോ ജനിപ്പിച്ചിരിക്കുന്നത്. അതിന് ഞങ്ങൾ എന്ത് ചെയ്യാൻ? ഇങ്ങനെ കുത്തി നോവിക്കണോ? ഞാൻ 8-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് സാർ. അതിന്റെ മുകളിൽ പഠിക്കാനുള്ള ശേഷിയില്ല. അമ്മ മരിച്ചുപോയി. 3 മാസം മുൻപേ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന കിട്ടുമാമൻ, അങ്ങേര് ഞങ്ങളുടെ ഒരു ബന്ധുവാണ്, അങ്ങേരാണ് എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് ഏർപ്പാടാക്കിയത്. ഞങ്ങളുടെ വീടിനടുത്ത് നിന്ന് 40 മൈൽ ദൂരമുണ്ട് സാർ. അവിടെ ഞങ്ങളുടെ വീടിന്റെ അയലത്ത് നിന്നാണ് ആദ്യം ഈ മാമൻ എന്നെപ്പോലൊരു പയ്യനെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് നിർത്തിയത്. അവനിവിടെ വന്ന് 1 ആഴ്ച കഴിഞ്ഞപ്പോ ഇവിടുത്തെ സാറും അമ്മയും ഇങ്ങനെ ഒരു ദിവസം വീട് പൂട്ടിയിട്ട് അവനെ വരാന്തയിലിരുത്തിയിട്ട് വെളിയിലെവിടെയോ പോയി. അന്ന് രാത്രി മുഴുക്ക തിരിച്ചു വന്നില്ല. അടുത്ത ദിവസം രാവിലെ മടങ്ങി വന്ന് നോക്കുമ്പോ ചെറുക്കനെ കണ്ടില്ല. കഷ്ടം. ബസിന് പൈസ വാങ്ങിക്കാൻ പോലും നിൽക്കാതെ ഈ 40 മൈലും നടന്നു തന്നെ രക്ഷപ്പെട്ടല്ലോ. ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നു കളഞ്ഞ അവൻ എന്താടെ തിരിച്ചു വന്നു കളഞ്ഞതെന്ന് ചോദിച്ചപ്പോ രാത്രി മുഴുക്കെ വേറെ ആരുമില്ലാതെ ഞാൻ മാത്രം ഒറ്റയ്ക്ക് ആ വലിയ വീട്ടിൽ കിടക്കാൻ പേടി. ഞാൻ ഇനി അവിടെ പോകത്തില്ല, ഇവിടെ കൂലിവേല ചെയ്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞു കളഞ്ഞു. കിട്ടുമാമന് വലിയ ക്ഷീണമായിപ്പോയി. അങ്ങേര് വലിയ കാര്യമായി കൊണ്ടാക്കിയ ചെറുക്കൻ ഇങ്ങനെ ആരോടും പറയാതെ ഓടിവന്ന് കളഞ്ഞല്ലോ എന്ന്. അങ്ങനെയാണ് അങ്ങേർ എന്നെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ ആക്കിയത്. എടോ ഗോപാല, അദ്ദേഹം വലിയ ആഫീസറാ. മകൻ ബോംബെയിൽ എഞ്ചിനീയർ, മകള് മദ്രാസിയിൽ ഡോക്ടറാ. ഇപ്പോൾ വീട്ടിൽ അങ്ങേരും ഭാര്യയും മാത്രമേ ഉള്ളൂ. ഇവിടെ നിനക്ക് അധികം ജോലിയൊന്നും കാണത്തില്ല. 3-4 കൊല്ലം മര്യാദയ്ക്ക് വീട്ടിൽ ജോലി ചെയ്തെങ്കിൽ അങ്ങേര് വലിയ ആഫീസറല്ലേ, ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ നിനക്ക് ശിപ്പായി ഉദ്യോഗമെങ്കിലും ശരിയാക്കി തരും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കിട്ടുമാമൻ എന്നെ ഉത്സാഹപ്പെടുത്തി. അമ്മ പറഞ്ഞു, മോനെ വീട്ടിലെ പ്രയാസമൊക്കെ നിനക്കറിയാലോ. ആ വീട്ടിലെ സാറിന്റെയും അമ്മയുടെയും മനസ്സ് നോവാതെ അവർ പറയുന്നതിനനുസരിച്ച് നീ നടക്കണം കേട്ടോ.

0: വേറൊന്നല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്ക അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: ആ ചെറിയ സ്പാനറും കൂടെ ഇപ്പോൾ ശരിയായിട്ട്
3: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ.
4: ഹര ഹരോ, ഹര ഹര. നമ്മള് അധോലോക നായകനാണോ?
5: അധോലോക നായകൻ?
4: ആമാ, എന്ന് ചിലരൊക്കെ പറയണ കേട്ടു.
5: ആ പറയണവര് പറഞ്ഞോട്ടെ.
4: ഉവ്വ, അല്ലാണ്ട് കുമാരനെ തകർക്കാൻ പറ്റിയ ഒരാള് വേറെ ആരാ ഉള്ളത്?
5: അതിവിടെ ആമ്പിള്ളേരല്ലാഞ്ഞിട്ട് നമ്മളാരാണാവോ?
4: ഹര ഹരോ, ഹര ഹര. നമ്മെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലേ, ഞാൻ സ്വാമി വേലായി ദാമോദരന്റെ മാതുല്ലാഹു.
5: ഓ, അത് ശരി. വേലായുധ സ്വാമികൾ വേലിച്ചാമി എന്ന് വിളിക്കും. ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയി, ഇപ്പൊ കാവി കൊടുത്ത് തെണ്ടലാണ് ജോലി.
4: അതെങ്ങനെ അറിഞ്ഞു?
5: ഞാൻ വന്നിട്ട് മൂന്നാല് ദിവസമായില്ലേ.
4: അറിഞ്ഞു? എവിടെയാ താമസം?
5: ഞാനും ഇപ്പൊ സ്വാമി വേലായുധ പോലെയാണ്, ലോകമേ തറവാട്. എവിടെ വേണമെങ്കിലും തങ്ങാം, ഇവിടെ വേണമെങ്കിൽ ഇവിടെ. രാത്രി ആകാശവും നക്ഷത്രവും ഒക്കെ നോക്കി കിടക്കും.
6: ഇനി അത് ശരിയല്ല. നാഗമാണ് നാഗം, വളരെയുള്ളവനാ, സൂക്ഷിക്കണം.
5: വരുന്നിടത്ത് വെച്ച് കാണാം. ഏതായാലും അഞ്ചെട്ട് ദിവസം ഇവിടെ തങ്ങിയേ പറ്റൂ.
6: അത് കഴിഞ്ഞ അധോലോകത്തേക്ക് തിരിച്ചു പോകും.
5: ഏത് ലോകത്തേക്ക് പോണെന്ന് തീരുമാനിച്ചിട്ടില്ല.
6: അതെന്താ?
5: അതങ്ങനാണ്.
6: അതുവരെ തങ്ങാൻ ഒരിടം ശരിയാക്കാം. വാടക കൃത്യമായിട്ട് കൊടുത്താ മതി.
5: കൊടുക്കാം. എവിടാണ്?
6: നമ്മുടെ ആശ്രമം തന്നെ.
5: ബുദ്ധിമുട്ടാവില്ലേ?
6: ഒരു ബുദ്ധിമുട്ടും ഇല്ല. വാടക കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ എന്താണ് ഒരു ബുദ്ധിമുട്ട്?
4: മത്സ്യം
5: കടിച്ചോ?
4: മത്സ്യ കുറുമ പരാഹസ്ഥ നരസിംഹസ്ഥ വാമന.
7: കാവിലെ പൂരത്തിന് ഇത്തിരി ചാന്തും പൊട്ടും ഒക്കെ മേടിക്കണം. ഭാന് കേക്കണ്ട, നല്ലത് കിട്ടും അവളുടെന്ന്. അവക്ക് അതൊന്നും ഇഷ്ടമല്ല വെച്ചിട്ട് പെൺകുട്ടികളായ ഉടുത്തൊരുങ്ങി നിക്കണം. എന്നാലേ പെണ്ണ് ചോദിച്ച ആരെങ്കിലും വരൂ. ആ പോത്തിന് അത് വല്ലത് അറിയോ?
8: ഓ, ഉടുത്തൊരുങ്ങി പൂവഞ്ചൂടി ചുണ്ടത്ത് ചായം തേച്ച് നിക്ക്, വരും ഇഷ്ടം പോലെ ആൾക്കാര്. ഒരിക്കൽ സുന്ദരിക്കോ ചമഞ്ഞേന്റെ സമ്മാനം ദാ ഒക്കെ തിരിക്കുന്നു. എന്നാടി അതിന് കൊടുക്ക്, അല്ലെങ്കിൽ തന്നെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട് ചില ചെന്നായ്ക്കള്. എന്നാ തിന്നോ.
7: നിനക്ക് എന്താ ഇന്ന് ചൊറഞ്ഞ് ചൊറഞ്ഞ്? ആ കുമാരൻ പിന്നെയും വല്ലതും പറഞ്ഞോടി.
8: കുമാരനല്ല, എന്റെ പൊന്നാരേട്ട അനിയത്തിമാർക്ക് കൂട്ടിനൊരാളെ അയച്ചിണ്ടല്ലോ, വിശ്വനാഥൻ.
7: അവനെ കണ്ടോടി?
8: അയാള് കോറി ചെന്ന് ആ കുമാരനെ തല്ലി പഞ്ചറാക്കിന്ന്.
7: നന്നായി പോയി, തല്ലി കൊല്ലണോ?
8: അയ്യാട, എന്താ സന്തോഷം!
9: ചോദിക്കാനും പറയാനും നമുക്കൊരാളുണ്ടെന്ന് അറിയണത് നല്ലതല്ലേ?
8: ഓ, മുത്തശ്ശനും അതന്നെ പറയണേ.
9: കൊറയൊക്കെ നിന്റെ തോന്നലാ, നീ ഓരോന്ന് ആലോചിച്ച് പെരിപ്പിക്കുക. ഇത് അന്വേഷിക്കാനാ നാട്ടുകാർക്ക് നേരം.
8: എനിക്ക് ഭ്രാന്ത, ഇനിയിപ്പോ മുത്തശ്ശനും കൂടിയത് പറഞ്ഞോ.
6: അല്ല, ഈ കുമാരന് കൊടുത്തതും ദാമു പറഞ്ഞു വിട്ടതാ.
5: അങ്ങനെ പ്രത്യേകം ഒന്നും പറഞ്ഞു വിട്ടിട്ടില്ല. അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യണം അയാളുടെ സ്ഥാനത്ത് നിന്ന്.
6: എന്നെ കുറിച്ച് വല്ലതും പറഞ്ഞിരുന്നോ?
5: എന്താ ചോദിക്കാൻ?
6: അല്ല, ഞങ്ങള് കുടുംബക്കാരാണെങ്കിലും ഞങ്ങൾ തമ്മിൽ അത്ര സുഖത്തിലല്ല. എന്ന് വെച്ചാൽ ഞാനും ആ പെണ്ണില്ലേ, ആ കാന്താരി മുളക്, എന്റെ അനന്തരവിള, പെങ്ങട മോള്, പറഞ്ഞിട്ട് എന്താ കാര്യം? ഈശ്വര വിശ്വാസം തീരില്ല, അല്ലെങ്കിൽ സന്യാസിയായ എന്നോട് കൊല്ലപ്പണി ചെയ്യാൻ അവളോടൊപ്പം ഞാൻ ഇരിക്കാൻ പറയോ? പൂവും ചന്ദനം എടുക്കേണ്ട കൈയോണ്ട് ചുറ്റിക പിടിക്കാൻ പറഞ്ഞാല് അജ്ഞാനി. ഞാൻ പിന്നെ ക്ഷമിച്ചു, പാവാണ്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ മറ്റവനെ വിളിക്കും. ആരെയാ? ദേ, ആ തറയിലിരിക്കണോ ചാത്തൻ.
5: അതാണോ ചാത്തൻ?
6: അതെ, വിളിക്കട്ടെ.
5: വേണ്ട.
6: വിളിക്കണോ?
5: വേണ്ട വേണ്ട,
6: പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടല്ലോ. മൂപ്പഴി വന്നാ പിന്നെ നമുക്ക് എന്തും ജയിക്കാലോ. മുണ്ടും തുണിയും കഴുകും, പെരെ മുട്ടടിച്ചു വാരും, കഞ്ഞി വെക്കും, അരയ്ക്കും, കൂട്ടാൻ വെക്കും. ഞാൻ മൂപ്പനെ കൊണ്ടല്ലേ ഇതെല്ലാം ഇവിടെ ചെയ്യിക്കണേ.
5: അതാണ് ഈ വീട് ഇത്ര ഭംഗിയായിരിക്കുന്നത് അല്ലേ.
6: അതെ അതെ.
5: എനിക്ക് കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിച്ചുകൂടെ?
6: കളിയാക്കാണോ? കളിയാക്കണ്ട, കളി പഠിക്കും. കണ്ണീരണിന്തത് എന്നെ എന്നെ എന്നെ കാവിയുടുത്തത് എന്നെ
8: മോനെ
6: അവയാർ വരണ്ട്.
5: മുത്തശ്ശി പതുക്കെ.
10: നീ എവിടെയായിരുന്നു മുത്തശ്ശി? ആരോടൊക്കെ ചോദിച്ചു? എവിടൊക്കെ അന്വേഷിച്ചു?
5: ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു മുത്തശ്ശി.
10: എന്നിട്ട് എന്നെ ഒന്നൊന്ന് കണ്ടില്ലല്ലോ. ദാമു ദാമു സ്വപ്നത്തിൽ എന്ന് എന്നോട് പറഞ്ഞു, മുത്തശ്ശി നല്ലോണം നോക്കണം അവനെ എന്നെ പോലെയെന്ന്. അവനറിയുന്നുണ്ടോ കുടുംബത്ത് വന്നപ്പോ ആട്ടി പായിച്ചു എന്ന്?
5: സാരമില്ല മുത്തശ്ശി.
6: അതിന് അമ്മ എന്തിനാ വിഷമിക്കണേ? അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. ഇതും
2: നമ്മ വീട് താനേ.
10: അതിന് പണവും മേടിച്ചിട്ടുണ്ടാവും നീയേ. ഇന്ന എനിക്ക് അറിയാൻ പാടില്ലേ, എന്റെ വയറ്റിൽ കുരുത്തതാ, ഒരു കഷ്ണം പോകല്ല. ഏഹ്.

ഭയം ഒരു പരിധിവരെ മനുഷ്യന് ആവശ്യമാണ്. നിയമത്തെ ഭയമില്ലാത്ത മനുഷ്യൻ തനിക്കിഷ്ടമുള്ളതുപോലെ യാത്ര ചെയ്യും, വാഹനങ്ങൾ ഓടിക്കും. അത് അപകടങ്ങൾക്ക് കാരണമാകും. അപകടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ നിയമങ്ങളെ ഭയക്കണം. സമൂഹത്തെ ഭയമുണ്ടെങ്കിലേ ധാർമ്മികത നിലനിൽക്കുകയുള്ളൂ. ചെറിയ പ്രായത്തിൽ ഒരു വിളക്കിന്റെ തിരിനാളത്തിൽ അറിയാതെ വിരൽ സ്പർശിച്ചു പോയ കുട്ടി തീ വളരെ ഭയത്തോടെ മാത്രമേ കാണുകയുള്ളൂ. തീ കൈകാര്യം ചെയ്യേണ്ട ഇടങ്ങളിലെല്ലാം അയാൾ വളർന്നുകഴിഞ്ഞും വളരെ സൂക്ഷ്മതയുള്ള ആളായിരിക്കും. എന്നാൽ തീപ്പെട്ടിയോ ലൈറ്ററോ കാണുമ്പോൾ അയാൾ ഭയപ്പെടുവാൻ തുടങ്ങിയാൽ അത് രോഗാവസ്ഥയിലേക്ക് മാറുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതിന് ഫോബിയ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്, അഥവാ അകാരണമായ ഭയം. ദുർഭീതി എന്നർത്ഥമുള്ള ഒരു ഗ്രീക്ക് പദമാണ് ഫോബിയ. വസ്തുക്കളോടോ ചുറ്റുപാടുകളോടോ ഉള്ള യുക്തിരഹിതവും ശക്തവുമായ ഭീതിയാണ് ഫോബിയ. അടച്ചുമൂടിയ മുറികൾ, ലിഫ്റ്റ്, വിമാനയാത്ര, എട്ടുകാലി, പാറ്റ, പ്രാണികൾ, രോഗാണുക്കൾ, പാമ്പ്, ആൾക്കൂട്ടം, ഉയരം, ആഴം, രക്തം, മുറിവ്, തുരങ്കം, സൂചി, മൂർച്ചയുള്ള ആയുധങ്ങൾ, അഗ്നി, വെള്ളം, തുറസായ സ്ഥലം, വാഹനം ഓടിക്കുക, ആദിയായ ഭയങ്ങൾ അകാരണങ്ങളായി മാറിപ്പോവാറുണ്ട്. ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും വർദ്ധിക്കുന്നു. ശരീരം വിയർക്കുന്നു. വിറയൽ അനുഭവപ്പെടുന്നു. മലമൂത്ര വിസർജനത്തിനുള്ള ഉത്തേജനമുണ്ടാകുന്നു. ഇന്ദ്രിയങ്ങൾ കൂടുതൽ സൂക്ഷ്മതയുള്ളതാകുന്നു മുതലായവ ഭയത്തിന്റെ പുറമേയുള്ള ലക്ഷണങ്ങളാണ്. താൻ സ്വയമായും മറ്റുള്ളവർ തന്നെക്കുറിച്ചും പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമോ എന്നുള്ള അധിക ചിന്തയിൽ നിന്ന് ആധിയുണ്ടാകും. സ്വന്തം ബലത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യമില്ലായ്മയാണ് ഇതിനൊരു കാരണം. അല്ലെങ്കിൽ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയില്ലായ്മയും കാരണമാകാം. പരീക്ഷകളെടുക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ഭയം അധികരിച്ചാൽ അത് ഫോബിയയായി മാറാം. ചിലർക്ക് പരീക്ഷ ജയിച്ചാലും അകാരണമായ ഭയമുണ്ടാകും. മറ്റുള്ളവർ തന്നെ പുകഴ്ത്തുമ്പോൾ തനിക്ക് ആ സൽപ്പേര് നിലനിർത്തുവാൻ കഴിയുമോ എന്ന ഭയം. രോഗത്തെക്കുറിച്ചുള്ള ഭയം മറ്റൊരു ഫോബിയയായി മാറാം. കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിലുള്ള ഭയനിർദ്ദേശങ്ങൾ അനേകർക്ക് ഭീതിദായകമായി ഭവിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളിലൂടെ രോഗലക്ഷണങ്ങൾ ആവർത്തിച്ചറിയുമ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ തനിക്കുണ്ടല്ലോ, അതിനാൽ എനിക്ക് കൊറോണയാണ് എന്ന് സ്വയം ചിന്തിച്ച് ഭയപ്പെടുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ 28 ദിവസം ഐസൊലേഷൻ റൂമിൽ ക്വാറന്റൈനിൽ കഴിയുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് ഉറക്കം നഷ്ടപ്പെടുകയും ഉറക്കത്തിൽ ഞെട്ടി ഉണരുകയും ഭക്ഷണത്തോട് അരുചി ഉണ്ടാവുകയും ചെയ്യുന്നവരുണ്ട്. ഇവർ രോഗം ക്ഷണിച്ചു വരുത്തുക കൂടിയാണ് എന്ന് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ഭാരതത്തിന്റെ പുരാതന ഭിഷഗ്വരനായ ചരകൻ രോഗം എങ്ങനെയുണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രജ്ഞാപരാജ് എന്നാണ്. സഹജമായ ആന്തരിക അവബോധത്തെ നിഷേധിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുമ്പോൾ നാം രോഗാതുരരാകുന്നു. മനസ്സാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ മനസ്സ് രോഗാതുരമാകുന്നതുപോലെ ആരോഗ്യത്തെക്കുറിച്ചുള്ള സഹജ അവബോധവും സാങ്കേതിക അറിവുകളും നിഷേധിക്കുമ്പോൾ രോഗം വന്നു ഭവിക്കുന്നു. അതുകൊണ്ട് ഈ കാലത്ത് ആവശ്യമായിരിക്കുന്നത് രോഗത്തെക്കുറിച്ചുള്ള ആരോഗ്യപരമായ ബോധമാണ്. ഭയമല്ല ആവശ്യം, ജാഗ്രതയാണ് എന്ന് ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോഴും ഭയം പലരുടെയും ഉറക്കം കെടുത്തുന്നു എന്നതാണ് വാസ്തവം. അകാരണമായ ഭയത്തെ കൈകാര്യം ചെയ്യാനുള്ള മാർഗങ്ങളാണ് നാം ചിന്തിക്കേണ്ടത്. ഒന്നാമത്, സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തവും ലളിതവുമായ ധാരണ ആർജിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ഊതി വീർപ്പിച്ച വാർത്തകളും അലങ്കാര പ്രയോഗങ്ങളിൽ അടിസ്ഥാനപ്പെട്ട വിശേഷണങ്ങളും ശ്രദ്ധിക്കുന്നത് ഒഴിവാക്കുക. രോഗത്തെക്കുറിച്ചുള്ള ഒരുപാട് അന്വേഷണങ്ങൾ നടത്താതെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് ലളിതമായ അവബോധം നിലനിർത്തുക. അതോടൊപ്പം ആവശ്യമായ ജാഗ്രത പാലിക്കുക. ഭയം ജനിപ്പിക്കുന്ന വാർത്തകൾ ആവർത്തിച്ച് കേൾക്കാതിരിക്കുക. ആവർത്തിച്ചുള്ള മരണവാർത്തകളും മരണസംഖ്യയിലുള്ള വർദ്ധനവും പ്രതിലോമ ചിന്തകളിലേക്ക് അഥവാ നെഗറ്റീവ് തോട്ട്സിലേക്ക് നമ്മെ നയിക്കും. ശരീരത്തിനും മനസ്സിനും ആവശ്യമായ വിശ്രമം നൽകുക. ധ്യാനം, യോഗ, പ്രാർത്ഥന, റിലാക്സേഷൻ തെറാപ്പി മുതലായവ പരിശീലിക്കുക. നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനങ്ങളെ സാധാരണഗതിയിലാക്കുവാനും മനസ്സ് സ്വച്ഛമാക്കുവാനും ഇവ സഹായിക്കും. ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ മനസ്സിനെയും ശരീരത്തെയും പോസിറ്റീവാക്കുക. രോഗത്തെയും പ്രതിസന്ധികളെയും ലോകം അതിജീവിക്കുന്നതിന്റെ ചിത്രങ്ങൾ വരയ്ക്കുക. അതിജീവനത്തിന്റെ കഥകളും കവിതകളും രചിക്കുക.
കരകൌശല വസ്തുക്കൾ നിർമ്മിക്കുക, സംഗീത മാധ്യമ സൃഷ്ടികൾ സാധ്യമാക്കുക തുടങ്ങിയ ക്രിയാത്മക വഴികൾ ഈ കാലത്തെ സമ്പുഷ്ടമാക്കുന്നുണ്ട്. ഭീതി ഉളവാക്കുന്ന അവസ്ഥകളോടുള്ള സംവേദനക്ഷമത കുറയ്ക്കുക.

സാമൂഹ്യ ഇടങ്ങളിലേക്ക് മടങ്ങുമ്പോൾ ഭയത്തോട് അകലം പാലിച്ച് സുരക്ഷിതരാകാം. പരിസരബോധത്തോടെ മാനസിക ശുചിത്വം പാലിക്കാം. അകാരണമായ ഭയം എന്ന വൈറസ് പരിപൂർണമായി ഓടിപ്പോകുവാൻ നമ്മുടെ മാനസികാരോഗ്യം മെച്ചമായി നിലനിർത്താം.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി സാംസ്കാരിക ഇടങ്ങൾ.
1: സാംസ്കാരിക ഇടങ്ങൾ.
2: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് ആന മ്യൂസിയത്തെ കുറിച്ച് കേൾക്കാം. ആനക്കൂട് അഥവാ ആന മ്യൂസിയം എന്നറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ ആനത്താവളം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ്. നഗരത്തിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ആന മ്യൂസിയത്തിൽ എത്തിച്ചേരേണ്ടത്. നഗരത്തിൽ നിന്ന് കോന്നി വരെ ബസ്സിൽ സഞ്ചരിക്കാം. അവിടെ നിന്ന് നടന്നെത്താവുന്ന ദൂരമേയുള്ളൂ. സ്വന്തം വാഹനത്തിലാണെങ്കിൽ അതിന്റെയും ആവശ്യമില്ല. ആന സവാരി, ആനയൂട്ട് തുടങ്ങി ആവശ്യമെങ്കിൽ ആന ഗവേഷണം വരെ സാധ്യമാകുന്ന തരത്തിൽ സംവിധാനം ചെയ്തിട്ടുള്ള ആന മ്യൂസിയം ഒരു അത്ഭുതം തന്നെയാണ്. ആനകളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു സർവകലാശാലയാണിത് എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഏഷ്യൻ ആനകളാണ് ഇവിടെ കൂടുതലും. സംയുക്ത എന്ന ആനയെ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കാടും ആനയും കോന്നിക്ക് പണ്ടു മുതലേ പ്രിയങ്കരമായിരുന്നു. കേരളത്തിലെ തന്നെ ആദ്യകാല റിസർവ് വനങ്ങളിലൊന്നാണ് കോന്നി റിസർവ് വനം. 1901 തിരുവിതാംകൂർ മഹാരാജാവാണ് റിസർവ് വനമായി പ്രഖ്യാപിച്ചത്. ചരിത്രാതീത കാലം മുതലേ ആനകൾ കോന്നിയിൽ സ്വൈരവിഹാരം നടത്തിയിട്ടുണ്ടെന്ന് തെളിവുകൾ സൂചന തരുന്നു. കാലങ്ങൾക്ക് മുൻപേ ഇവിടെ ആനകളെ പരിശീലിപ്പിച്ചിരുന്നു. അത്രയും പഴയത് എന്ന് പറയാവുന്ന ആനക്കൂട് ചരിത്ര സ്മാരകമായി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. കമ്പകം തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ആനക്കൂടിന് 2 ദശാബ്ദമെങ്കിലും പഴക്കം വരും. ആനകളുടെ ചിത്രങ്ങൾ, എല്ലുകൾ, പല്ലുകൾ, ഇതര ശരീര അവയവങ്ങൾ തുടങ്ങി ധാരാളം കാര്യങ്ങൾ വിവരണങ്ങളോടെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 9 ഏക്കർ സ്ഥലമാണ് ഇവിടെയുള്ളത്. 1800 മുതൽ കോന്നിയിൽ ആനപിടുത്തം ആരംഭിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. അത്രയേറെ പഴക്കമുള്ളതുകൊണ്ടും റിസർവ് വനമായതുകൊണ്ടും ഒക്കെയാവണം വളരെ സ്വാഭാവികമായ ഒരു പുനരധിവാസ കേന്ദ്രമായി ഇത് അറിയപ്പെടുന്നത്. അച്ചൻകോവിലാറാണ് കോന്നിയെ ജൈവസമ്പന്നമാക്കുന്നത്. പശ്ചിമഘട്ടം അനുഗ്രഹിച്ച് സമർത്ഥമാക്കിയ ഹരിതാഭ കേരളത്തിന്റെ ആനപ്പെരുമയുടെ പര്യായം. പക്ഷി നിരീക്ഷണവും വനയാത്രയും വന്യജീവി നിരീക്ഷണവുമായി കുറെ ദിവസങ്ങൾ കോന്നിയെ മറക്കാതിരിക്കുക.
3: സാംസ്കാരിക ഇടങ്ങൾ അവതരണം സ്മിത സുരേഷ്, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അഭി ശീഫൻ.

रहमानिया। ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ചിത്രകേരള പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീനിവാസനും രാമു കാര്യാട്ടും ചേർന്ന് നിർമ്മിച്ച ചിത്രമായിരുന്നു മിന്നാമിനിങ്ങ്. രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ കഥ പോഞ്ഞിക്കര റാഫിയുടേതായിരുന്നു. കെ എസ് കെ തളിക്കുളത്തിന്റെ സംഭാഷണം. ഛായാഗ്രഹണം നിർവഹിച്ചത് ബി ജെ റെഡ്ഡിയായിരുന്നു. ചിത്രസന്നിവേശം കെ വി പത്മനാഭൻ. പരമേശ്വരൻ നായരായിരുന്നു കലാസംവിധാനം. ഗാനരചന പി ഭാസ്കരൻ. 12 പാട്ടുകൾക്ക് എം എസ് ബാബുരാജ് ഈണം പകർന്നു. കോഴിക്കോട് അബ്ദുൾ ഖാദർ, ശാന്ത പി നായർ, മച്ചാട് വാസന്തി, മീന സുലോചന, മെഹബൂബ് എന്നിവർ ഗാനമാലപിച്ചു. 1957 May 24 തീയതി പ്രദർശനത്തിനെത്തിയ ചിത്രത്തിന്റെ വിതരണം ചന്ദ്രതാര പിക്ചേഴ്സിന്റേതായിരുന്നു. ബാബുരാജ് സംഗീതം നൽകിയ ആദ്യ ചിത്രം എന്ന സവിശേഷത മിന്നാമിനിങ് എന്ന ചിത്രത്തിനുണ്ട്. രാമു കാര്യാട്ട് സ്വതന്ത്രമായി സംവിധാനം നിർവഹിച്ച ആദ്യ ചിത്രം കൂടിയായിരുന്നു മിന്നാമിനിങ്. പ്രേംജി, കോഴിക്കോട് ശാന്താദേവി, മച്ചാട് വാസന്തി എന്നിവരുടെ ആദ്യ ചിത്രം കൂടിയായിരുന്നു മിന്നാമിനിങ്. എഡ്ഡി, എസ് മേനോൻ, പി എൻ ലത്തീഫ്, മണവാളം ജോസഫ്, പ്രേംജി, ചെറുവാരി, ഖാൻ, ബാലകൃഷ്ണ മേനോൻ, പരമേശ്വരൻ നായർ, ഉസ്മാൻ, പത്മനാഭൻ, ദമയന്തി, പത്മം, ശാന്താദേവി, സീത, മേരി, മാഗി, വാസുദേവ്, വിപിൻ, വക്കച്ചൻ, ബാലകൃഷ്ണൻ, സാബു, ബേബി എന്നിവർ ചിത്രത്തിൽ അഭിനയിച്ചു. 12 പാട്ടുകളുണ്ടായിരുന്നു മിന്നാമിനിങ് എന്ന ചിത്രത്തിൽ.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെയില്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കേരളത്തിലെ കശ്മീർ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരളത്തിലെ കശ്മീർ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ശരി ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി രക്ഷിതാക്കൾ അറിയാൻ.
1: രക്ഷിതാക്കൾ അറിയാൻ
2: ബുള്ളിയിങ് ഒരു വലിയ പ്രശ്നമാണ്. മറ്റുള്ളവരെ ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക, ഉപദ്രവിക്കുക, തെമ്മാടിത്തം കാണിക്കുക എന്നീ പ്രവണതകളെ പൊതുവേ പറയുന്ന വാക്കാണ് ബുള്ളിയിങ് എന്നത്. കുട്ടികളിൽ കാണാൻ സാധ്യതയുള്ള ബുള്ളിയിങ് പ്രവണത നിരുത്സാഹപ്പെട്ടേ തീരും. അത് വളർന്നു വരാൻ പാടില്ല തന്നെ. പക്ഷേ പല രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം എന്ന് അറിഞ്ഞുകൂടെ തന്നെ ബുള്ളിയിങ് പ്രവണതയുള്ള കുട്ടികളുടെ മുന്നിൽ പലപ്പോഴും പകച്ചു നിൽക്കാറാണ് പതിവ്. എന്നാൽ ഈ തെമ്മാടിത്ത പ്രവണത അഥവാ ബുള്ളിയിങ് പ്രതിരോധിക്കാൻ വീടിന്റെ അന്തരീക്ഷത്തിനും വിദ്യാലയത്തിന്റെ അന്തരീക്ഷത്തിനും സാധിക്കും. പാരസ്പര്യ ബോധം ശക്തിപ്പെടുത്തുക എന്നതാണ് അതിനുള്ള ഏറ്റവും നല്ല ശാസ്ത്രീയ രീതി. അതിനു മുമ്പ് എന്താണ് ഈ ബുള്ളിയിങ് എന്ന് നോക്കാം. റോക്സാൻ ഖാംസി പറയുന്ന നിർവചനം ഇങ്ങനെയാണ്: യഥാർത്ഥത്തിലോ അല്ലെങ്കിൽ തോന്നൽ കൊണ്ടോ ശക്തനായ വ്യക്തി കൃത്യമായ ഉദ്ദേശത്തോടെ ആവർത്തിച്ച് പ്രകടിപ്പിക്കുന്ന അതിക്രമ പ്രവൃത്തിയാണ് തെമ്മാടിത്ത പ്രവണത. അതിനെ പ്രതിരോധിക്കാൻ വിദ്യാലയത്തിലാകമാനം നിലനിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് വേണ്ടത്. തെമ്മാടിത്ത വിരുദ്ധ പോസ്റ്ററിൽ എല്ലാ കുട്ടികളും ഒപ്പുവയ്ക്കുന്നു. മാസത്തിലൊരിക്കൽ തെമ്മാടിത്ത പ്രതിരോധ ശില്പശാല സംഘടിപ്പിക്കുന്നു. തെമ്മാടിത്ത പ്രവണത കാണിക്കുന്ന കുട്ടിയെ കുഴപ്പക്കാരൻ എന്ന് മുദ്രകുത്തി ഒഴിവാക്കുകയല്ല ചെയ്യുന്നത്. പകരം കുട്ടിയുടെ നേതൃപാഠവം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പാരസ്പര്യ ബോധം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സ്കൂൾ മുഴുവൻ അതിന് തയ്യാറെടുക്കും. വാസ്തവത്തിൽ നമ്മുടെയെല്ലാം സ്കൂളുകളിൽ തെമ്മാടിത്ത പ്രവണതയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന സെല്ലുകൾ ആവശ്യമാണ്. സംഘർഷ പരിഹാര സെൽ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ബുള്ളിയിങ് ഉള്ള കുട്ടിയെ ഒഴിവാക്കുകയോ ഈ കുട്ടിയുടെ പ്രേരണയാലോ ഭീഷണിയാലോ മറ്റേതെങ്കിലും കുട്ടിയെ ഒഴിവാക്കുകയോ ചെയ്തു എന്നിരിക്കട്ടെ, അത്തരം സന്ദർഭങ്ങളിൽ സംഘർഷ പരിഹാര സെൽ യോഗം വിളിക്കണം. യോഗത്തിൽ ഇരു കൂട്ടർക്കും കാര്യങ്ങൾ വിശദീകരിക്കാം, ചർച്ച ചെയ്യാം. വളരെ പോസിറ്റീവായ പീർ ഗ്രൂപ്പിലേക്ക് കുട്ടിയെ ഉൾപ്പെടുത്തി പാരസ്പര്യ ബോധം ഊട്ടിയുറപ്പിക്കാം. ഇത്തരം സംഘർഷ പരിഹാര യോഗങ്ങൾ മാപ്പ് പറയാനുള്ളതല്ല എന്ന് മനസ്സിലാക്കണം. ഇനി ആർക്കെങ്കിലും തെറ്റ് മനസ്സിലായി സോറി പറയാൻ തോന്നുകയാണെങ്കിൽ അങ്ങനെ പറയുന്നതിലും തെറ്റില്ല. എന്നാലും ക്ഷമ പറയുക എന്നതിനേക്കാൾ വലുത് അടിസ്ഥാനപരമായി മനസ്സിലാക്കുക തന്നെയാണ്. തെമ്മാടിത്ത പ്രവണതകൾ പഠനത്തിന്റെയും അധ്യാപനത്തിന്റെയും ആഹ്ലാദത്തെ ഇല്ലാതാക്കി കളയും. യഥാർത്ഥ നേതൃത്വം കയ്യൂക്കിലല്ല എന്നും ഭീഷണിയും പേടിപ്പെടുത്തലുമല്ല എന്നും ബുള്ളിയിങ് എന്നത് ഒരു പെരുമാറ്റ വൈകല്യമാണെന്നും സാവധാനത്തിൽ കുട്ടിയെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ചുമതല രക്ഷിതാക്കൾക്കാണ്.
1: രക്ഷിതാക്കൾ അറിയാൻ അവതരണം ഗായത്രി ദേവി, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ ഹൃദയത്തുടിപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിൽ എപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം. പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര നൊമ്പരമോ. പ്രിയതേ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം ടി പി ബാലഗോപാലൻ എം എ. കഥാ സംവിധാനം സത്യൻ അന്തിക്കാട്. തിരക്കഥ ശ്രീനിവാസൻ. നിർമ്മാണം ടി കെ ബാലചന്ദ്രൻ. ഛായാഗ്രഹണം വിപിൻ മോഹൻ. സംഗീതം എ ടി ഉമാർ. അഭിനേതാക്കൾ മോഹൻലാൽ, ശോഭന, ബാലൻ കെ നായർ, സുകുമാരി, അടൂർ ഭവാനി, കുതിരവട്ടം പപ്പു, കെ പി എസ് സി ലളിത, ശ്രീനിവാസൻ, മണിയൻപിള്ള രാജു തുടങ്ങിയവർ.

ശക്തി സ്വരൂപന്മാരെ, ദൈവങ്ങളെ, എം എക്കാരനായ എനിക്ക് 800 രൂപ ശമ്പളം കിട്ടുന്ന ജോലിയാണ് നിങ്ങൾ തന്നത്. പരാതിയുണ്ട്, പക്ഷെ ഞാൻ തൽക്കാലം പ്രകടിപ്പിക്കുന്നില്ല. എത്രയോ എരപ്പാളികളെ നിങ്ങൾ ലക്ഷപ്രഭുക്കളാക്കുന്നു. എന്റെ നേരെ ഒന്ന് കണ്ണു തുറന്നൂടെ. ഹരിയാന മഹാലക്ഷ്മിയുടെ 5 ടിക്കറ്റും, കൂടുതലൊന്നും പറയുന്നില്ല, ഇഷ്ടമുണ്ടേ അടുപ്പിക്കണം.

ആകെ ഇതാ ഉള്ളത്. എല്ലാ ചെലവും കഴിഞ്ഞ് ബാക്കി വെച്ചതൊന്നും അല്ല, ഒരു മണി പൈസല്ലേ. വെറുതെ ഇതിനെ നാണം കെടുത്തണ്ടെന്ന് വിചാരിച്ചു വെച്ചതാ. ഹരിയാനസ്വാമി.

0: ആ സമ്മാനം 100,000 രൂപ എഴുതിയാണ്. ഇല്ല, മല്ലയില്ല.
1: എന്തിനാ ഇങ്ങനെ മനുഷ്യരെ കൊരം കളിപ്പിക്കുന്നത്?
2: തല്ലോണ്ടെങ്കിൽ അവിടെ നിന്നോ. ആദ്യ പ്രസംഗി കുളിക്കുന്നില്ലാത്ത ആസത്ത്
3: തലപ്പിടിച്ചില്ലാണ്ട് ഞാൻ കുളി പോയില്ല. മാപ്പ് വരയ്ക്കുമ്പോ ഓരോ കൺട്രിക്കും ഓരോ കളറ് വേണോന്ന് ടീച്ചർ പറഞ്ഞു.
2: ആ ടീച്ചറിനോട് ഇന്നോടൊന്ന് ക്ഷമിക്കാൻ പറ. ഇന്ന് 1st അല്ലേ, മാമന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ. വൈകുന്നേരം വരുമ്പോ എന്റെ മോക്ക് എല്ലാ കളർ പെൻസിലും മാമ വാങ്ങിച്ചോണ്ട് വരും കേട്ടോ. അമ്മയുടെ കുട്ടിന് ഇത്ര വേഗം ഉണർന്നോ? എന്റെ മോക്ക് എന്ത് നായ്ക്കുട്ടിയാ വേണ്ടത്? കടിക്കുന്നത് വേണോ കടിക്കാത്തത് വേണോ? ഇന്ന് മാമന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലയോ. വൈകുന്നേരം വരുമ്പോ എന്റെ കുട്ടനെ മാമൻ നല്ല 1st നായക്കുട്ടിയെ വാങ്ങിച്ചോണ്ട് വരും കേട്ടോ. ഇപ്പൊ പോയി പല്ലിയൊക്കെ കൂട്ടാ. രാധെ രാധെ,
4: ബാലഗോപാലന് മാസപ്പടി കിട്ടുന്നത് ഇന്നല്ലയോ?
2: ആ എനിക്ക് അറിഞ്ഞൂടാ,
4: ഇന്നലെ ദേവി പറഞ്ഞല്ലോ.
2: എന്നാ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ?
4: നിങ്ങൾക്കൊക്കെ കളി തമാശയ. അവനൊരു പണി കിട്ടിയ പഴയടത്ത് അമ്പലത്തിലെ ഭഗവതിക്ക് 10 കുറ്റി വെളിച്ചെണ്ണ കൊടുക്കാമെന്ന് നേർന്നത് ഞാനാ. മാസം 6 ആയില്ലേ, നിങ്ങൾക്കൊക്കെ അതിനെപ്പറ്റി ഒരു ചിന്തയുണ്ടോ? ഒറ്റ ഒരെണ്ണത്തിനില്ല ഈശ്വര വിചാരം. രക്ഷിക്കണേ എന്റെ അയ്യപ്പ.
1: ദൈവമേ, ഹരിയാന ഇത്തവണ എന്നെ തഴഞ്ഞു. ഇന്ന് ശമ്പള ദിവസം, ഒരു 100 കൂട്ടം പ്രശ്നമുണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എല്ലാം ഒന്ന് സോൾവ് ചെയ്ത് തരണേ.
5: എല്ലാം സോൾവ് ചെയ്തേക്കാം ഭക്ത. ഇവിടെ ഇവിടെ പക്ഷെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ട കുറെ പ്രശ്നങ്ങളുണ്ട്. ഗുരുതരമായ ആ പ്രശ്നങ്ങളൊക്കെ മുൻവശത്ത് വെയിറ്റ് ചെയ്യ.
1: എല്ലാരും ഉണ്ടല്ലോ. എന്താ വിറക്? 75 രൂപ. ശരി, എന്താ വിറകിന്റെ വില? പാല് 150. അല്ല, ഇതെന്താ രാവിലെ എല്ലാരും കൂടെ
6: ഒന്ന് ഓർമ്മിപ്പിക്കാമെന്ന്?
1: അയ്യോ, ഇതല്ലാതെ എനിക്ക് വേറെ ഒരു ഓർമ്മയില്ല. വൈകുന്നേരം വന്നു മറക്കണ്ട. ഈ പാല് മുഴുവൻ വെള്ളമാണെന്നല്ല.
6: വേണ്ട, നിർത്തിയേക്കും.
1: നിർത്താൻ വേണ്ടി പറഞ്ഞതല്ല. ശരി, കേണ.
6: സാർ, ഈ പത്രത്തിന്റെ പൈസ ഉണ്ടോ?
1: വൈകുന്നേരം വരെ ഞാൻ ഇറങ്ങി കഴിഞ്ഞു.
6: വല ബസ്സിൽ വരുന്നില്ലേ?
1: കാലത്ത് ഇത്തിരി നടന്നില്ലെങ്കിലേ പിത്തം പിടിക്കും. വരുന്നവാ, ഒരു എക്സസൈസ് ആവട്ടെ.
6: ബസ് ചാർജ് വേണം ഞാൻ കൊടുക്കാം.
1: കയ്യിലിരിക്കട്ടെ, കാശിന് വേറെ ആവശ്യം വരും. ഈ പ്രായത്തിൽ നടന്നില്ല പിന്നെ എപ്പോഴാ നടക്കുക?
6: ശമ്പളം കിട്ടി കഴിഞ്ഞാൽ ആദ്യത്തെ 10 ദിവസം ഭാരം ബസ്സിൽ പോവും. അത് കഴിഞ്ഞാൽ ഇന്ന് നടന്നു പോവും. എക്സസൈസ് ആണ്.
1: അതെ അതെ. സംഘടന ബോധം ഇല്ലാത്ത ഒരു തൊഴിലാളിക്കും ഈ നാട്ടിൽ ഒരു രക്ഷയുമില്ല. മുതലാളി എതിർക്കാനല്ല, നമ്മുടെ തന്നെ സംരക്ഷണത്തിനാ യൂണിയൻ.
6: നമ്മുടെ ആവശ്യങ്ങൾ അനുവദിച്ചു തന്നില്ലെങ്കിൽ അതേപ്പറ്റി അന്വേഷിച്ചാ പോരെ?
1: പോരാ, തൊഴിലാളിക്ക് വേണ്ടത് സിമ്പതി അല്ല, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളാ.
6: നമുക്ക് വിശദമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം.
1: അതാതെ, അന്ന് വൈകുന്നേരം ഒരു ചർച്ചയുണ്ട്, വരണം. എന്ത് ചർച്ച? യൂണിയൻ ഫോം ചെയ്യണമെന്ന് തന്നെയാ പൊതുവെയുള്ള അഭിപ്രായം. ഇപ്പൊ കിട്ടുന്ന ശമ്പളം കൂടെ ഇല്ലാതാക്കണം. എന്റെ പൊന്ന് കർണാട്ടം മനുഷ്യനെ കഞ്ഞിയും വെള്ളം കൂടി ജീവിക്കാൻ സമ്മതിക്കും.
6: ബീറുകൾക്ക് കൈവരഞ്ഞ് തന്നെയാ വിധിച്ചിട്ടുള്ളത്.
1: കടം വാങ്ങുക. കടം
6: വേറെ എന്ത് വിളിക്കുന്നു
1: എന്നെ? അതെ, ലോട്ടറി അടിക്കാതെ ഒരു രക്ഷയില്ല. സാർ വിളിച്ച
6: യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ എവിടം വരെയായി
1: എനിക്കറിയില്ല സാർ.
6: അതെന്താ, യൂണിയൻ ചേർന്നില്ലേ?
1: ഞാൻ അങ്ങനത്തെ ആളല്ല സാർ. പല ഭാഗത്തുനിന്നും പ്രഷറുണ്ട്, പക്ഷെ ഞാൻ ചേരില്ല.
6: കാരണം?
1: എനിക്ക് യൂണിയനേക്കാൾ വലുത് കമ്പനിയാണ് സാർ.
6: കമ്പനി നഷ്ടത്തിലാണ്.
1: അതെനിക്ക് പണ്ടേ അറിയാം സാർ.
6: പണ്ടത്തേതിനേക്കാൾ നഷ്ടത്തിലാണ് ഇപ്പോൾ.
1: അതും ഞാൻ ഊഹിച്ചു.
6: എങ്ങനെ?
1: കമ്പനികളെല്ലാം തന്നെ പൊതുവെ നഷ്ടത്തിലാണെന്ന് എനിക്കറിയാം സാർ.
6: മിസ്റ്റർ ബാലഗോപാലൻ എത്ര പേരുടെ കൈയും കാലും പിടിച്ചാണ് ഇതിനകത്ത് കയറിയെന്ന് ഓർമ്മയുണ്ടല്ലോ.
1: ഉണ്ട് സാർ. എന്ത് വന്നാലും ഞാൻ യൂണിയന് ചേരില്ല, എന്നെ വിശ്വസിക്കാം.
6: എങ്കിൽ എല്ലാ സുരക്ഷിതത്വവും മിസ്റ്റർ ബാലഗോപാലൻ ഇവിടെ നിന്ന് ലഭിക്കും.
1: താങ്ക് യു സാർ.
6: ചെല്ലു, ചെന്ന് ആത്മാർത്ഥമായി പണിയെടുക്കും.
1: എടുക്കാം സാർ.
7: എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ബാലഗോപാലൻ പോയോ?
6: ഇല്ല, അകത്തുണ്ടല്ലോ.
7: നിങ്ങൾക്ക് എല്ലാവർക്കും ശമ്പളം കിട്ടിയോ?
6: എന്താ ബാലഗോപാലൻ, നിങ്ങൾ കാശ് തരാൻ ഉണ്ടോ?
7: അങ്ങനെയൊന്നും ഇല്ല, വെറുതെ ചോദിച്ചെന്ന് മാത്രം.
6: അതെ.
8: നീ എന്താ അത്തരാത്ത?
7: ഇവിടെ നിന്നാ ഏതൊരു വയലും നിന്നെ കണ്ടുപിടിക്കാലോ എന്ന് കരുതി.
8: അത് ശരി. അപ്പൊ എന്നെ പറ്റിയുള്ള നിന്റെ ധാരണ ഏതാ?
7: ഏ അതൊന്നുമല്ല, നീ ചിലപ്പോ മറന്നുപോയാലോ എന്ന് കരുതി.
8: ഏ ഒരു നല്ല ഫ്രണ്ടല്ല, നിനക്ക് ആത്മാർത്ഥമില്ല.
7: ആവശ്യത്തിനോനെ നീ രൂപ എടുക്ക,
8: ശമ്പളം കിട്ടിയില്ല,
7: രൂപ എടുക്കടാ,
8: ശമ്പളം നാളെ കിട്ടും. എന്നെ വിശ്വാസം
7: നിന്റെ ഡാ ഒന്നും എന്റെ അടുത്ത് വേണ്ട, നീ ഒളിച്ചു വെച്ചാലും ഞാൻ രൂപ എടുക്ക. ശരിയാകത്തില്ല. ഇനി നമുക്ക് ധാരാളം തമാശയൊക്കെ പറഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ച് വായി നോക്കി നടക്കാം. നീ വാടാ.
8: ഇനി എത്ര മാസം കൊണ്ട് ചിട്ടി തരും?
7: ഇതൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലേ. അടച്ചില്ലെങ്കിൽ എന്താ? ഞാനാണല്ലോ ജാമ്യക്കാരൻ.
8: അങ്ങനെ നിന്നെ കുഴിയിൽ ഇറക്കിയിട്ട് ഞാൻ രക്ഷപ്പെട്ട് കളയെന്നാണ് നിന്റെ വിചാരം?
7: അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ വീട്ടിൽ ഒന്നും ഞാൻ തല്ലു.
8: പിന്നെ എന്റെ കയ്യും കഷത്തിരിക്കല്ലേ. അവനെ എന്റെ 8 സെന്റ് സ്ഥലത്ത് ഐശ്വര്യമായിട്ട് ഞാനൊരു വേല് കെട്ടി.
7: അപ്പൊ പ്രധാന പ്രശ്നം തീർന്നു. ഇനി വീട് കിട്ടിയാ മതിയല്ലോ.
8: അതൊക്കെ ഞാൻ കെട്ടോടാ. കമനീയമായ 2 നിലയുള്ള ഒരു സൗധം ഈ ബാലഗോപാലൻ അവിടെ കിട്ടും. പിന്നെ ഒരു കാര്യം നിന്നെ അതിന്റെ അകത്ത് കേറ്റത്തില്ല, അതിന് ദേഷ്യം തോന്നരുത്.
7: സന്തോഷം. ഞാൻ ദൂരെ ഒന്നും അല്ല, ബൈനാക്കുളം കൂടെ സാറിന്റെ വീട് നോക്കാം.
8: ബൈനാക്കുലേഷ് വെച്ച് നോക്കാം, കുഴപ്പമില്ല.
7: കേരള ഓണം നമുക്ക് 10 ലക്ഷം ടിക്കറ്റ് എടുക്കും സാർ. കാണിട്ട് വാടേ.
8: ന്യൂമറോളജി പ്രകാരം നല്ല നമ്പറാണ് എടുക്കും.
7: തമിഴ്നാട് സാർ
8: ഞാൻ പറയാം. ഹരിയാനയുടെ ഉണ്ടോ?
7: മഹാലക്ഷ്മി സാർ.
8: അതെ, ഒരു കാപ്പി വാങ്ങിച്ചു.
7: ശമ്പളം കിട്ടുന്ന ദിവസങ്ങൾ നിനക്കൊന്ന് ലാവിഷായിക്കൂടെ.
8: ശരി, നിന്റെ ആശയം ഇന്ന് ഞാൻ തീർക്കും. എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാല് ആക്രാന്തം തീരുന്നവരെ ഓർഡർ ചെയ്ത് കഴിച്ചു.
7: എനിക്ക് ഒറ്റ ആക്രാന്തം മാത്രമേ ഉള്ളൂ, നിന്നെ കൊണ്ട് കുറെ കാശ് ചിലവാക്കി.
8: എടാ നാരണം കുട്ടി, ഞാൻ ഒരു പ്രാരാബ്ധക്കാരനല്ലടാ. ഇപ്പൊ തിരിഞ്ഞു നോക്കല്ലേ, ഇപ്പൊ തിരിഞ്ഞു നോക്കരുത്. നമ്മുടെ പുറകെ ഇരിക്കുന്ന പാർട്ടീസിനെ നോക്കിക്കേ. ലൈനാ ലൈൻ ലൈൻ. ഞാൻ ഇന്നാളെ ബി ജെ പി കണ്ടു. തിരിഞ്ഞു നോക്കല്ലേ, ഇവിടെ ഇവന്മാർക്കൊക്കെ നാണമില്ലടാ ഇവളുമാരുടെ പുറകെ നടക്കാൻ.
7: അതുമല്ല ഭാര്യയും ഭർത്താവുമായി
8: അല്ലല്ലേ. ഇവന്നാൾ ദിവസം ഇവളെ ഇവൻ ഇവളുടെ വീട്ടിന്റെ ഇപ്പുറത്ത് വെച്ച് ബൈക്കിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്ന കണ്ടു.
7: ഓഹോ, അപ്പൊ നീ സ്ഥിരമായിട്ട് വാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലേ.
8: വാച്ച് ചെയ്തല്ല, അവധി ഞാൻ കണ്ടുവരാം.
7: നിനക്ക് എന്താണ് ഇത്ര അസൂയ?
8: അസൂയ എനിക്കോ? എന്തിന്? 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ പോലും ഒരു പെണ്ണിന്റെയും പുറകെ നടക്കാൻ ഞാൻ തയ്യാറല്ല. നാണക്കേട്.
7: അതിന് നിന്നെ ഏതെങ്കിലും പെണ്ണ് ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടേ?
8: അതിന് ഇഷ്ടപ്പെടാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഇവിടെ ഇവളുമാരുടെ പുറകെ സിനിമാ തിയേറ്ററിൽ പോവാ, റെസ്റ്റോറന്റിൽ പോവാ, ബീച്ചിൽ പോവാ, ഇവിടെ കൊടുത്തിരിക്കുന്ന സാരി നന്നായിരിക്കാന്ന് പറയാ, പൊട്ട് ഭയങ്കരായിരിക്കാന്ന് പറയാ, ഒരു വരി. നാണക്കേട്.
7: ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിന്റെ മനസ്സൊന്ന് വിശകലനം ചെയ്യട്ടെ.
8: എന്താ?
7: നീ ഈ പറഞ്ഞ വികാരത്തിനാണ് മലയാള ഭാഷയിൽ മുന്തിരിങ്ങ പൊളിക്കും എന്ന് പറയും.
8: മറ്റേടത്തെ വർത്താനം.
7: ഞാൻ ഇപ്പൊ തമാശ പറഞ്ഞു.
8: വേണ്ട.
7: ഓ അത് ശരി, കാപ്പിയുടെ പൈസ കൊടുക്കാരിക്കാനുള്ള നമ്പർ ആയിരിക്കും. ശരി, വേണ്ട.
8: അയ്യേ അയ്യേ അയ്യേ, ദേ നോക്കി കാശ്.
9: Mary had a little lamb. Its fleece was white as snow, and everywhere that Mary went, the lamb was sure to go. He followed her to school one day. That was against the rule. It made the children laugh and play to see the lamb at school.
8: ഇതാ കളർ പെൻസില്. നായക്കുട്ടി,
10: എന്തിനാ പല ഇങ്ങനെ കാശ് കണ്ടവനം കളയുന്നത്?
8: ഇതിനധികം കാശൊന്നും അല്ലേ ചേച്ചി.
10: ഇനി മാപ്പ മാപ്പെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കൂവിയാലുണ്ടല്ലോ. നോക്കിക്കോ നിന്നെ, ഞാൻ എന്നെ ചുട്ട അപ്പം പോലെ മാമന് കിട്ടുന്ന കാശുണ്ടേ. നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാ പോരാ. രണ്ട് കെണിങ്ങള്. സത്തം കേൾക്കുന്നില്ലല്ലോ. സത്തം കേൾക്കുന്നത് നിന്റെ അച്ഛൻ വരുമ്പോ വാങ്ങിച്ചു തരാൻ പറ. ഓട്ടർ കേൾക്കടി ഇന്ന പെൻസില്. സത്തം കേൾക്കുന്നില്ല അത്രേ. മാല, ചന്ദ്രേട്ടനെ ഇന്നും കണ്ടില്ലല്ലോ. വല്ല പനിയോ മറ്റോ പിടിച്ചാണാവോ? പെണ്ണവേനും തേക്കരുത് തേക്കരുത് 100 തവണ പറഞ്ഞിട്ടുള്ളതാ, കേക്കണ്ടേ? പിന്നെ രാത്രിയും പകലുള്ള ഈ ഓട്ടോ ബസ്സിലെ പണി ഒരു ദുരിതം പിടിച്ചു തന്നെയാ. ഇന്ന് വന്നില്ലെങ്കി പിള്ളേരുടെ ഫീസ്. ചന്ദ്രേട്ടൻ വരാതിരിക്കില്ല. എന്നാലും അത്താനിക്കുണ്ടി കൊടുത്താലും മതി, പക്ഷെ ഫൈൻ വേണമെന്ന് പറയും. 2 ദിവസത്തിനുള്ളിൽ ചന്ദ്രേട്ടൻ എന്തായാലും വരാതിരിക്കില്ലല്ലേ ബാല. എന്നാലും
11: 2 ദിവസം മുമ്പ് വന്നിട്ട് പോയതല്ലേ ഉള്ളൂ. അപ്പൊ ചേച്ചി പറഞ്ഞില്ലേ ഫീസിന്റെ കാര്യം?
10: കളർന്ന ഒരാൾ വീട്ടിലേക്ക് വന്നു വരുമ്പോ കാശിന്റെ കാര്യം പറയാൻ പറ്റൂ? നേരം വളരുന്നതിനും അങ്ങ് പോവുകയും ചെയ്തില്ലേ?
11: കുട്ടികൾ പഠിക്കാൻ പോണ കാര്യമൊക്കെ ചന്ദ്രേട്ടൻ അറിഞ്ഞൂടെ?
10: നിനക്ക് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു?
11: ഒക്കെ കഴിഞ്ഞു.
10: എന്നാ അവിടെ തന്നെ ഒന്നു.
11: പാലും പേപ്പറും ഒക്കെ ഈ നേരം വരെ കാത്തിരുന്നു. കുട്ടികളുടെ ഫീസ് എന്തായാലും ബാലേട്ടൻ തന്നെ കൊടുക്കേണ്ടി വരും. വൈകിയോ ഫൈനും. ചന്ദ്രേട്ടൻ ആരാ പുള്ളി? ഫീസിന്റെ കാര്യം മാത്രം ഭയങ്കര മറവി.
8: എന്തെങ്കിലും ആവട്ടെ, നീ എന്തിനാ വെറുതെ ചേച്ചിയെ ദേഷ്യം പഠിപ്പിക്കുന്നത്?
11: ഒരു ദിവസം 50 രൂപയാണ് എത്ര ഒരു കണ്ടക്ടർക്ക്. പിന്നെ ചന്ദ്രേട്ടൻ ആയതുകൊണ്ട് ടിക്കറ്റ് എഴുതാതെ കാശ് വാങ്ങാൻ ആരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. അവൻ വിശക്കുന്നില്ലേ? എന്നാ ഞാൻ എടുത്തു വെക്കാം. ബാലവോ ബാലം വന്നോ? വന്നു മുത്തശ്ശി. പക്ഷെ കിടക്കുക, ഭയങ്കര തലവേദനയാണ്. അത്ര
10: എന്ത് പറ്റി എന്റെ കുട്ടിക്ക്?
11: വേണ്ട മുത്തശ്ശി, ബാലിട്ടും കിടന്നോട്ടെ.
10: നീ പോടി. എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയോ എന്തോ
8: മുത്തശ്ശി. അവള് ചുമ്മാ പറഞ്ഞതാ, എനിക്കൊന്നുമില്ല.
10: മിണ്ടാതിരുന്നോ, നെറ്റി ചുട്ടു പൊള്ളുക. പല്ലോം വന്ന് കടന്നു പോയാ എന്താവും സ്ഥിതി? എന്റെ അണ്ടല്ലൂക്കാവിലമ്മേ ഒരു പട്ടും മളയും തന്നോളാം. എന്റെ കുഞ്ഞിന്റെ തലവേദന മാറ്റി കൊടുക്കണം.
8: മുത്തശ്ശി, ഒരു തലവേദനക്ക് ഇത്ര വലിയ നേർച്ച വേണോ? അതും ഇല്ലാത്ത തലവേദനക്ക്.
10: നീ ഒന്നും പറയണ്ട. എന്തായി മാസപ്പടി കിട്ടിയില്ലേ? പഴയടുത്ത അമ്പലത്തിലെ വെളിച്ചെണ്ണയുടെ കാര്യം നീ മറന്നു?
8: യോ കൊടുക്കാം
11: ചേട്ടാ. ഹൗസ് ലോണിന്റെ പേപ്പറാണ് തോന്നുന്നത്, കാലത്ത് വന്നതാ. എന്താ പാലിട്ടാ, ശരിയാവൂ?
8: സ്കീം ഇല്ല അത്ര.
10: എന്തില്ലെന്നാ എന്റെ ഭഗവതി?
8: ഇതൊന്നുമല്ല മുതച്ചു പോയി കിടണേ.
10: എനിക്കറിയാൻ കിടക്കാൻ, നീ പറഞ്ഞിട്ട് വേണ്ട.

0: പറയുന്നത്.
1: എന്റെ കാര്യമില്ല.
0: അല്ല, സാറിന് തരാം, നിങ്ങൾക്ക് തരാം, ഇവിടെ എല്ലാവരും കൊടുക്കാം.
1: മിസ് ബാലഗോപാല,
2: ബാലഗോപാല കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു, എന്നെ പിടിച്ച് എക്സിക്യൂട്ടീവിൽ ഇട്ടിരിക്കുക. ബാലിനോട് പൊതുവെ കരുണേട്ടനും മറ്റും അതൃപ്തി ഉണ്ടെന്ന് തോന്നുന്നു.
0: എനിക്ക് യൂണിയനിൽ ചേരാൻ പേടി എന്റെ കുട്ടപ്പഞ്ചേട്ടാ. ഒരു മാസത്തെ ശമ്പളം പോയാൽ എല്ലാ പദ്ധതികളും കുറയും.
2: ഞാൻ പറഞ്ഞെന്ന് മാത്രം.
0: എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നറിയാം. സെക്രട്ടേറിയറ്റ് പോകണം, ഹൗസ് ലോൺ ശരിയാക്കണം. ഈ വൈറ്റ് കോളർ ജോലി നിർത്തിയിട്ട് ഫീൽഡിലോട്ട് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുക. അതിലേ ഉള്ളൂ വല്ല ഫലവും.
1: ശ്രമിച്ചു നോക്ക്, എം ഡി ഒന്ന് മണിയടിച്ചാൽ മതി. യൂണിയനിൽ ചേരാത്തതുകൊണ്ട് പുള്ളിക്കാരെ സമ്മതിക്കും.
0: അത് ശരിയാ. ഈ സെയിൽസ് ക്യാൻവാസിംഗ് നടത്തിയ കമ്മീഷൻ കിട്ടും, അതൊരു എക്സ്ട്രാ വരുമാനമാണല്ലോ. ഒന്ന് മണിയടിച്ച് നോക്കാം.
3: സെയിൽസ് ക്യാൻവാസിംഗ് നടത്തുന്നതിൽ വിരോധമൊന്നുമില്ല, പക്ഷെ ഓഫീസിൽ ലീവ് എടുക്കണമല്ലോ.
0: എടുക്കാം സാർ.
3: ആ ദിവസത്തെ ശമ്പളം കട്ട് ചെയ്യേണ്ടി വരും.
0: അത് കട്ട് ചെയ്താലും കമ്മീഷൻ കിട്ടില്ല സാർ.
3: അത് മിസ്റ്റർ ബാലഗോപാലിന്റെ മിടുക്ക് പോലെ ഇരിക്കും.
0: ആ മിടുക്കുള്ളതുകൊണ്ടാണല്ലോ ഒരു കൈ നോക്കാവുന്ന കരുതിയത്. പിന്നെ നമ്മുടെ ഈ ഫാൽക്കൺ പ്രൊഡക്ട്സിന്റെ പ്രചരണത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്.
3: ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ ചുറുചുറുക്കും വാചാലതയുമാണ്.
0: എനിക്ക് അതില്ലേ സാർ.
3: യു ആർ സ്മാർട്ട്, ട്രൈ ടു ബി പ്ലീസിംഗ്. മര്യാദയോടെ, ബഹുമാനത്തോടെ, നമസ്തേ പറഞ്ഞുകൊണ്ട് വേണം കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ ചെല്ലാൻ.
4: എന്താ?
0: ഐ എം ടി പി ബാലഗോപാൽ എം എ ഫ്രം ഫാൽക്കൺ പ്രൊഡക്ട്സ്. നിങ്ങളുടെ വീടുകൾ മോടി പിടിപ്പിക്കാനുള്ള നിരവധി കൗതുക വസ്തുക്കൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹലോ, ഫാൽക്കൺ പ്രൊഡക്ട്സിന്റെ ഉൽപ്പന്നങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കൊച്ചുകുട്ടികൾക്കുള്ള കളിപ്പാട്ടം മുതൽ വിക്ടോറിയൻ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഷാൻലിയർ വരെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. ഇതാണ് ഫാൽക്കൺ പ്രൊഡക്ട്സിന്റെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം. എന്ത് മിനുക്കം, എത്ര എളുപ്പം, വിലയോ തുച്ഛം, ഗുണമോ മെച്ചം.
4: ഇപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട.
0: നാനാ വർണ്ണത്തിലുള്ള വാൾപേപ്പറിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല. ഇപ്പോഴെന്നല്ല, എപ്പോഴെങ്കിലും ആവശ്യമായിട്ട് വരുമ്പോ ഓർമ്മിക്കുക, ഫാൽക്കൺ പ്രൊഡക്ട്സ്. പൊടി പുരണ്ടാലോ ചളി പുരണ്ടാലോ നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് ഇത് കഴുകിക്കളയാം. ക്ഷമിക്കണം, ഞാൻ ഇത് ഡെമോൺസ്ട്രേഷൻ ഒന്ന് കാണിച്ചു തരാം. വരൂ വരൂ. എടോ, ഞങ്ങൾക്ക് ഇനി താല്പര്യമില്ല
4: സാർ. ജസ്റ്റ് സീ പ്ലീസ്. ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ
0: മാഡം? ഇത് ഒട്ടിച്ചു കഴിഞ്ഞാലേ താല്പര്യം ഉണ്ടാവുള്ളൂ. ഒന്ന് കാണുന്നതിനെന്താ? പ്ലീസ് ഒന്ന് ജസ്റ്റ്. ഇതാ ഫോർ എക്സാമ്പിൾ, ഇതിൽ എന്തെങ്കിലും അഴുക്ക് വരണ്ടോ എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യും? നിമിഷ നേരം കൊണ്ട് വെറും പച്ചവെള്ളം ഉപയോഗിച്ച് ഞാൻ ഇത് കഴിക്കളയാം.
1: എന്താ ഈ കാണിക്കുന്നത്?
0: ഐ എം സോറി.
4: എനിക്കൊരു സംശയം. ഇങ്ങനെ ഓരോന്നിന്റെ പേരും പറഞ്ഞ് പകല് വന്ന് സ്ഥലവും കണ്ടുവെച്ച് രാത്രി കക്കാൻ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇയാൾ അക്കൂട്ടത്തിൽ പെട്ടതാവോ?
1: വിശ്വസിക്കാൻ പറ്റില്ല.
5: ും സൂക്ഷിക്കുക.

0: ഇവിടെ ആരുമില്ലേ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇതാൾ താമസമുള്ള വീടാണോ?
1: എന്തു വേണം? ഓ, നമസ്തേ പറയാൻ വന്നതാണോ? എവിടുന്നാ?
0: ഞങ്ങളുടെ
1: വിസ്തരിക്കണ്ട, പിരിവിന് വന്നതല്ലേ. 5 പൈസ ഇവിടുന്ന് സംഭാവന എടുത്ത് വിചാരിക്കണ്ട, സംഭവിക്കോളൂ.
0: അയ്യോ മാഡം, പിന്നെ തെണ്ടി എന്നോ കള്ളനെന്നോ വിളിച്ചോളൂ, പക്ഷെ പിരിവുകാരനെന്നോ രാഷ്ട്രീയക്കാരനെന്നോ വിളിച്ച് ആക്ഷേപിക്കരുത്.
1: പിന്നെ ആരാ?
0: എത്ര മിനുക്കം, എത്ര എളുപ്പം, എന്തൊരു ഭംഗി, എന്തൊരു ഉറപ്പ്, ഗുണമോ മെച്ചം, വിലയോ തുച്ഛം. അതാണ് ഞങ്ങളുടെ ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ മൾട്ടി കളർ വാൾ പേപ്പറുകൾ. നാനാ വർണ്ണത്തിലുള്ള, എല്ലാവരും അത്യധികം ഇഷ്ടപ്പെടുന്ന ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ മൾട്ടി കളർ വാൾ പേപ്പറുകൾ നോക്കൂ.
2: മനുഷ്യനൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ലേ?
0: സോറി സാർ, ടൈം ഈസ് 9:30. അതുകൊണ്ടാ. എത്ര ഭംഗി, എന്തൊരു എളുപ്പം. നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ ചൂടൊരു പൂങ്കാവനമായി പൂത്തുലസിക്കാൻ പോവുകയാണ്. മന്ത്രമല്ല, മായയല്ല, ഇതാണ് ഞങ്ങളുടെ ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ അത്ഭുതകരമായ കണ്ടുപിടുത്തം. നാനാ വർണ്ണം
2: ഇവിടെ നിന്നുകൊണ്ട് ഒച്ച വെച്ചാൽ എന്റെ വിധം മാറും.
1: എന്താ ഇതിന്റെ വില?
0: ഇതിന്റെ വില എന്ന് പറഞ്ഞു
2: എന്നോട് അകത്ത് പോകാനാ പറഞ്ഞത്.
1: നിങ്ങൾ എങ്ങനെ ഞങ്ങൾ ചാടുന്നത്? ദോഷം പറയരുതല്ലോ.

0: നല്ല ഭംഗി
1: വാങ്ങിച്ച ഒട്ടിക്ക് 10,000 അടുക്കി വെച്ചിട്ടുണ്ടല്ലോ, പറവാട്ടിന് കൊണ്ടുവന്ന സ്വത്ത്.
0: ചാരുവല്ല മാഡം, മാഡത്തിനെ പോലെ എല്ലാവർക്കും കലാവാസന ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ.
2: നോക്കിക്കോ, ഞാൻ വീട് മുഴുവനും വാങ്ങിച്ച് ഒട്ടിക്കാൻ പോവാ.
0: നമുക്ക് ഒട്ടിക്കാം. ആദ്യം ഞാനിത് ഒട്ടിച്ച മാഡത്തിന് ഇതിന്റെ ഭംഗി അറിയില്ല. വരും.
2: ഇത് ചുമരിലൊട്ടിച്ചാൽ
0: ആഹാ, എന്തൊരു ഭംഗി, എന്തൊരു ഉറപ്പ്. വിലയത്തുച്ഛം ഗുണമോ മെച്ചം. ഞങ്ങളുടെ ഫാൽക്കൻ പ്രോഡക്റ്റിന്റെ മൾട്ടി കളർ വാൾപേപ്പറുകൾ നാലാ വർണ്ണത്തിലുള്ള.
2: അമ്മ, ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നത്. മോളെ, ഇത് ഇത് ചുമരിലൊട്ടിച്ച നമ്മുടെ എല്ലാ പ്രശ്നം തീർന്നു അല്ലേ.
0: മാഡം, ഞങ്ങളുടെ ഈ ഫാൽക്കൻ
2: പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. വലിയ കഷ്ടമുണ്ടമ്മേ.
0: അറിയാത്തതുകൊണ്ടാ ഞങ്ങളുടെ ഈ നാലാ വർണ്ണത്തിലുള്ള.
2: പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ.
0: ഞാൻ പോട്ടെ. എക്സ്ക്യൂസ് മീ, ഫാൽക്കൻ പ്രോഡക്ട്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ല അല്ലേ. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഭാരതത്തിലെ മറ്റേത് കമ്പനി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും മെച്ചപ്പെട്ട വാൾപേപ്പറുകളാണ് ഫാൽക്കൻ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. പൊടി പുരണ്ടാലോ, ചെളി പുരണ്ടാലോ, നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് പച്ചവെള്ളം കൊണ്ട് കഴിക്കലേ. പെയിന്റിലായി പോകുന്നു, കുളിർന്ന് കീറി പോകുന്നു, ഇതൊന്നും ഭയപ്പെടാനില്ല. ഫാൽക്കൻ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ തിരുത്തണം.
2: ഇല്ലെങ്കിൽ
0: ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഒരു കസ്റ്റമർ അത് നിങ്ങളുടെ അമ്മയായിരിക്കും അല്ലായിരിക്കും. ഞങ്ങളുടെ കമ്പനിയുടെ വാൾപേപ്പറിന് ഓർഡർ തരാൻ വരികയായിരുന്നു, നിങ്ങൾ ആ തടഞ്ഞു.
2: കാലത്തിന്റെ മനുഷ്യനെ ഉപദ്രവിക്കാൻ വന്നിരിക്കുകയാണ്.
0: ഒരു സെയിൽസ് റെപ്പിന്റെ അധ്വാനം ഭാഗം. നിങ്ങൾ ഷട്ടപ്പറയാണ്, ഞാനും ഷട്ടപ്പറയേണ്ടി വരും. ഫാൽക്കൻ പ്രോഡക്ട്സ് ആരുടെ മുമ്പിലും തലവണിക്കാൻ കാര്യമില്ല.
2: ഇയാൾ വെറുതെ ശല്യപ്പെടുത്താൻ വരുന്നു. എനിക്കറിയില്ല.
0: ഞാനാരാടോ കേടാണോ? ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ ഫാൽക്കൻ പ്രോഡക്ട്സിന്റെ ഉദ്ദേശനാണ്. എന്താ
3: പ്രശ്നം?
0: എന്താ വെള്ളരിക്കാൻ പറ്റണോ? ഒരാൾക്ക് ഒരാളോട് സംസാരിക്കാൻ വേണ്ട. എനിക്ക് ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഒന്നും ചെയ്യാൻ എനിക്ക് സംസ്കാരമുള്ളോട്ടാ. എനിക്ക് വേണ്ട.

0: ഇത്ര പേർക്ക് കാക്ക വരുന്ന് വിളിച്ചപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ചന്ദ്രേട്ടൻ ഇന്ന് തന്നെ വരുന്നു.
1: അതെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് പോകുമ്പോഴേ ഞാൻ കാക്കയോട് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചായിരുന്നു ഞാൻ ഇന്ന് ഡേറ്റിന് വരുന്നു.
0: തുടങ്ങി കളിയാക്കാൻ ഇത്രയും നേരം പിള്ളേരെ ഇവിടെ കിടന്ന് ബഹളമായിരുന്നു. അച്ഛനെ കണ്ടില്ലല്ലോ, അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഇത്രയും കൂടെ നേരത്തെ വന്നുകൂടായിരുന്നു.
1: പിള്ളേർ സ്കൂളിൽ പോയോ?
0: അല്ല, പിന്നെ
2: ഫീസ് കൊടുത്തോ?
0: ആ അത് പിന്നെ ബാലന് ഒരേ നിർബന്ധം. ഞാൻ പിന്നെ എതിർക്കാനൊന്നും പോയില്ല.
1: എന്ത്,
0: അവനും കൊടുത്തു?
1: അത് പറയണ്ടില്ലായിരുന്നു.
0: എന്തിനാ ചന്ദ്രേട്ട ഇതൊക്കെ വാങ്ങിച്ചത്? ഞങ്ങളെന്താ ഇവിടെ പട്ടിണി കിടക്കോ?
1: അതൊക്കെ ഒരു സന്തോഷമുള്ള
0: കാര്യമല്ലേ. ചന്ദ്രനോ?
1: മുത്തശ്ശിക്ക് സുഖമാണ്,
3: ഒരു കുഴപ്പവും ഇപ്പഴില്ല.
1: ഈശ്വരാ,
3: കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നീ ക്ഷീണിച്ചല്ലോ.
1: അത്രയേ ഉള്ളൂ മുത്തശ്ശി, കഴിഞ്ഞ ആഴ്ച ഞാൻ ചത്തു പോകണ്ടല്ലേ. വയനാട്, താമരശ്ശേരി ചുരം, ലാസ്റ്റ് ട്രിപ്പ് 10:30 ഫുള്ളായിട്ട് ആളെ കുത്തിച്ചിരിക്കുന്നുണ്ട്. ടാറ് മഴ ഫുൾ സ്പീഡും. ഞങ്ങളിങ്ങനെ ചുരം ഇറങ്ങി ഇങ്ങനെ വരികയാണ്. 12-ാമത്തെ എയർപിൻ്റെ വരവുണ്ടല്ലോ മുത്തശ്ശി, അവിടെ എത്തിയപ്പം ഗോമജ ഒറ്റ വരവാണ്. ബസ് കാരണം നമ്പിയല്ല ബസ്. ഇത്ര ദൂരമുള്ള ബ്രേക്ക് ചവിട്ടാനുള്ള ഒരു ദൂരമില്ല. രണ്ട് കൽപ്പിച്ചിട്ട് കുഞ്ഞുക്കാൻ ഡ്രൈവർ ഒരൊറ്റ ചവിട്ട് ഉറച്ച ഓടിച്ചു. ബസ് പന്ത് ഉരുളുന്ന മാതിരി ഉരുണ്ട് ഉരുണ്ട് ഉരുണ്ട് ഉരുണ്ട് ഒരു 10,500 താഴോട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്ക. ഞാൻ കണക്കൂട്ടി നോക്കുമ്പോ 1,500 കഴിഞ്ഞിരിക്കുന്നു. അതിനകത്ത് ഇരുന്ന് ഞാൻ ഒരൊറ്റ വിളിയാണ്, മുത്തശ്ശിയേ രക്ഷിക്കുന്നേ. ഇത് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന് മുത്തശ്ശി, പിന്നെ ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോ ബസ് അവിടെ ഇങ്ങനെ നിൽക്കുക. എന്താ സംഭവം എന്നറിയോ? ഈ ഉണങ്ങി ചുരണ്ട ഒരു 3-4 വാഴ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. അതേ തട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മുത്തശ്ശി. എന്റെ പൊന്നു മുത്തശ്ശി,
3: അല്ലല്ല
1: ഈശ്വരൻ എന്നെ രക്ഷിച്ചത്, എന്റെ മുത്തശ്ശിയാണ് എന്നെ രക്ഷിച്ചത്. കണ്ടില്ലേ ലോകം കുത്തനേക്കുന്നു, കണ്ടില്ലേ?
4: ആ സമയത്ത് അങ്ങനെ വിളിക്കാൻ തോന്നിയത് ചേച്ചിട്ടും കുട്ടികളെയും ഭാര്യ.
1: ഇവള് പോ, അല്ല നീ ഇപ്പൊ ടൈപ്പറൈറ്റിംഗ് പോകല്ലേ? ഇവള് പോയില്ലേ മുത്തശ്ശി?
4: ആ അതുപോട്ടെ. ആ ആക്സിഡന്റ് ഒന്നൂടെ പറഞ്ഞു തന്നിട്ടാ, എത്ര അടുത്താഴ്ച വീണത്?
1: താമരശ്ശേരി ചൊരേ ഇടിയുന്നതിന് മുമ്പ് 1,500 ഉണ്ടായിരുന്നു. ഇടിഞ്ഞതിന് ശേഷം ഇത്ര അടി ഉണ്ടെന്ന് ആരെപ്പോഴാണ് അളന്ന് നോക്കുന്നത്? ഇവള്
0: ഒരു 19 ആയി കാണുമല്ലോ മത്സ്യത്തിന്. ഈ ചന്ദ്രേട്ടൻ എങ്ങനെയാ ഓരോ പ്രാവശ്യം വന്നേച്ച് പോകുമ്പോഴും എത്ര എത്ര രൂപയാ ചിലവാക്കുന്നേ?
1: എന്ത് ചെയ്യും മുത്തശ്ശി, കുടുംബത്തിന് വേണ്ടി ചിലവാക്കി ശീലിച്ചു. അതെ, എന്നാ കുട്ടികളുടെ ഫീസ് കൊടുത്തോ?
0: ഇവിടെ ഇപ്പൊ കാശിന് ആവശ്യമൊന്നുമില്ല. ബാലിനെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട.
4: അത് എന്റെ വീട്ടിൽ തന്നെ ഞാൻ കൊടുത്തേക്കാം.
0: വേണ്ടെന്ന്, അവൻ വാങ്ങിക്കത്തില്ല. ഇവിടെ ചുമ്മാ പറയുക, നീ അപ്പുറത്തോട്ട് എന്നാ മീൻ വൃത്തിയാക്കിയേ.
1: ജെല്ലു വന്നേ, ഇത് മീൻ ചീഞ്ഞു.
4: അളിയൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്.
5: ഓ, എവിടെ?
4: അവിടെ ഇരിപ്പുണ്ട്. ബാലേട്ടിനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഫീസിന്റെ കാശ് ചോദിച്ചു വാങ്ങിച്ചോളണം. ബസ്സിന് കാശില്ലാതെ വിഷമിക്കുമ്പോ അത്ര ഔദാര്യൊന്നും വേണ്ട.
1: ഒരു സിംഗിൾ ഫ്രീ ആയി, അതാണ് ഫ്രീസിംഗ്. ലാഡിന്റെ അർത്ഥം? അങ്ങനെ പ്രത്യേക അർത്ഥമൊന്നും ഇല്ല. ഓരോ രാജ്യത്തും ഓരോരുത്തർ വായി തോന്നിയൊക്കെ പറയും. എന്റെ മോളെ ഒന്നും പഠിക്കുന്നു കേട്ടാ. അച്ഛൻ ഇതുവരെ വളർത്തി എടുത്തില്ലേ? രാധേ പോലോ പല ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. നിനക്ക് ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിരുന്നു മെഡിക്കൽ കോളേജില്, 1-ല് 2-ല് 3-ല് എന്തിനോ വലിയ വലിയ ക്ലാസ് പഠിക്കുകയാണ്. നല്ല ഐശ്വര്യ പെണ്ണ്, അതിനൊക്കെ സൗന്ദര്യം. പിന്നെ ഞാൻ അന്വേഷിച്ചു നോക്കിയവേ, നല്ല അന്തസ്സുള്ള തറവാട് നമുക്ക് ചേർന്ന്.
4: മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണോ? ബാലേട്ടിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് പെൺകുട്ടി ഡോക്ടറായി പോരാ, കുറഞ്ഞത് ഒരു IAS എങ്കിലും വേണം.
1: ദേവിയുടെ വിചാരേ, ഞാൻ നുണ പറയുന്ന കേട്ടോ പോലാ. കുട്ടിയുടെ അച്ഛനായി ഞാൻ ഒരുപാട് നേരം സംസാരിച്ചു. നിന്നെ കുറിച്ചുള്ള വിവരമൊക്കെ പറഞ്ഞ് താല്പര്യോ?
4: പറയാൻ മാത്രം ബാലേട്ടനൊന്നുമില്ലല്ലോ.
5: ചന്ദ്രേട്ടൻ തൽക്കാലം എനിക്ക് പെണ്ണ് അന്വേഷിക്കണ്ട, സമയമാകുമ്പോ ഞാൻ പറയാം. പിന്നെ മറ്റൊന്നും തോന്നരുത്. കഴിഞ്ഞ മാസം കുട്ടികളുടെ,
1: അല്ലെ കുട്ടികളെ കുറിച്ച് എന്നെക്കാളും താല്പര്യം ബാലനാഥനോട് എനിക്കറിയാം. അത് മാത്രമല്ല, രാധിപ്പ പറയുകയും ചെയ്തു.
5: അവരുടെ ഫീസിന്റെ
1: രാധ എന്നോട് അതും പറഞ്ഞു. ചേച്ചിയുടെ കുട്ടികളല്ലേ, സ്നേഹിച്ചോളൂ, ആര് പറഞ്ഞു വേണ്ടല്ല. പക്ഷെ അവരുടെ ഫീസും മറ്റുള്ള കാര്യങ്ങളെല്ലാം പാലും തന്നെ ചെയ്യണം നിർബന്ധം പിടിച്ചാലോ. ഞാൻ അവരുടെ അച്ഛനല്ലേ, എനിക്കൊരവസരം തരൂ.
5: അത്
1: വേണ്ട, ഒരു അച്ഛനും പറഞ്ഞു വേണ്ട. ബാലിന്റെ ചെലവണി അത് ശ്രദ്ധിക്കണ്ടേ. എന്തൊരു തലവേദന പോലെ,
2: എന്തൊരു തലവേദന പോലെ, അയ്യോ സഹിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ പോയി കിടക്കട്ടെ കേട്ടോ, പോട്ടെ. അയ്യോ
4: ചേച്ചിക്ക് പറ്റിയ ആള് തന്നെ അല്ലേ.
5: നീ ഇപ്പൊ ചോറോളം. ചേച്ചി ചന്ദ്രേട്ടൻ എഴുന്നേറ്റല്ലേ?
0: അഞ്ചരക്ക് എഴുന്നേറ്റ് അപ്പൊ തന്നെ പോയി. ആറേകാലിന് ഫസ്റ്റ് ട്രിപ്പാണത്രേ.
5: അതെ ചേച്ചി, എന്തെങ്കിലും ആവശ്യം എന്റെ പകുതി രൂപ എടുത്തായിരുന്നു.
0: അയ്യോ ഞാനതങ്ങ് പറയാൻ മറന്നുപോയി. നീ നല്ല ഉറക്കമായിരുന്നു. 50 രൂപ എടുത്ത് ചന്ദ്രേട്ടന്റെ അമ്മയ്ക്ക് മുറുക്കാൻ വാങ്ങിക്കാൻ കൊടുത്തു. വല്ലപ്പോഴെങ്കിലും നമ്മൾ വല്ലതും ചെയ്യണ്ടേ ബാല?
5: ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ വെച്ചിരുന്ന കാശാ.
4: എന്നിട്ടെന്ത് പറ്റി?
5: എന്നിട്ടെന്ത് പറ്റാനെ? നീ അരി വാങ്ങിക്കാൻ വെച്ച കാശും കിട്ടെ, ഇന്ന് ബില്ല് അടച്ചില്ല, അവര് ഫ്യൂസ് ഊരിക്കൊണ്ടു. എവിടെ ചെന്നാലും ഒരു ഒടുക്കത്തെ ക്യൂ. അതെ പൊന്നു സുഹൃത്തുക്കളെ, വളരെ ദൂരെ എന്റെ ഓഫീസ്. 2 മിനിറ്റ് ബസ് വരും, പിന്നത്തെ ബസ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ. ഞാനിത് നടച്ചോട്ടെ, ലാസ്റ്റ് ഡേറ്റ ഫ്യൂസ് വരും. എല്ലാവർക്കും തിരക്കുണ്ട് പക്ഷേ. അല്ല എനിക്ക് ലീവില്ല, ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് മുഴുവൻ ഇവിടെ നിന്നെ. പ്ലീസ് പുറകിലുള്ളവർ ചോദിക്കും. എല്ലാവരും ഒന്ന് സമ്മതിക്കണം, എനിക്ക് ലീവില്ല, എന്റെ ശമ്പളം കേട്ടായപ്പോ ഞാൻ നടക്കുന്നേ.
4: പറ്റില്ല, ഇയാൾ നുണ പറയാ. ഫാൽക്കൺ പ്രൊഡക്ട്സ് അല്ലേ, ഇവിടുന്ന് 5 മിനിറ്റ് നടന്നാ പോരെ നിങ്ങളുടെ ഓഫീസിലേക്ക്.
5: ഫാൽക്കൺ പ്രൊഡക്ട്സ് അല്ലെങ്കിലോ, ഇവിടുന്ന് ആയി കുരിശ കയറി വരുന്നു. പ്ലീസ് ഞാൻ
1: നടക്കുന്നേടോ. രാവിലെ തന്നെ ഇറങ്ങും, ഒരു തട്ടിപ്പുണ്ട്.
5: ഞാൻ ഇവിടെ എന്നോടല്ലേ പറഞ്ഞേ പോകാൻ.

0: ഒന്ന് ഒതുങ്ങിയെന്നേ. ടിക്കറ്റ് ടിക്കറ്റ്
1: രണ്ട് എഴുപത്.
0: ഒരാളാരാ? ബാഗ്വിനെ തരാം. ആ ടിക്കറ്റ്
2: ടിക്കറ്റ്
0: ടിക്കറ്റ് എടുത്തല്ലോ.
2: ആരെടുത്തു?
0: ഞാൻ എടുത്തിട്ടുണ്ട്.
2: കണ്ടക്ടർ, നിങ്ങൾ ടിക്കറ്റ് തരുന്നുണ്ടോ?
0: 70 പൈസയുടെ 2 ടിക്കറ്റ് സാർ എടുത്തേ.
2: എനിക്ക് 50 പൈസ ടിക്കറ്റ് വേണ്ടത്.
1: ഈ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരയ്ക്കും 70 പൈസയാണ്. അത് ഞാൻ എടുത്തു.
0: നീ വരെ ടൗൺ പോകാൻ ഇറങ്ങിക്കോ. അങ്ങനെന്താ?
1: രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒന്ന് ഉടക്കി.
2: വേണ്ട,
0: ദേഷ്യം വരുമ്പോ ഇവൾ എന്നെ മിസ്റ്റർ എന്നാ വിളിക്കുന്നത്.
1: ചുമ്മാ
0: വീട്ടിൽ ആരംഭിച്ച ഉടക്ക് ഇതുവരെ എത്തിച്ച് മോശമായി പോയി. സാറ് പാവം, സാധാരണ സ്ത്രീകൾ ആദ്യം
2: നടക്കുക.
1: എന്തൊരു ദേഷ്യ, ബസ്സല്ലേ, ആൾക്കാർ കേക്കില്ലേ? അതെ സംഭവിക്കില്ല, അതൊന്നും കാണുന്നല്ലോ.
2: കുട്ടി, എത്ര ദേഷ്യം വന്നാലും ഭർത്താവിനോട് ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ശരിയല്ല.
1: അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മായി, ഇവക്ക് ബുദ്ധി വരട്ടെ. എന്തേ കാണിക്കുന്നത്?
3: എന്ത് ചെയ്യാൻ ആശാനെ, ഭർത്താവായി പോയി.
1: നിങ്ങളെ എന്നെ പല രീതിയിൽ ഉപദ്രവിച്ചു. പെൺകുട്ടികൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല കേട്ടോ.
4: പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടുവെന്ന് കവി പാടിയത് നിന്നെ പോലുള്ള കാർക്കോടാമരെ ഉദ്ദേശിച്ചാണ്. എന്താ നിന്റെ വിചാരം? പെൺകുട്ടികളെ ഇൻസൾട്ട് ചെയ്യുന്നത് വലിയ ക്രെഡിറ്റാണെന്നാണോ?
1: അവൾ ഒരുമാതിരി. പെണ്ണുങ്ങളായാൽ ആണുങ്ങളോട് ബഹുമാനം വേണം.
4: ബഹുമാനിക്ക് എന്ത് ചെയ്യാൻ അവളുടെ ഭർത്താവ്? കുറെ പുളിക്കും അവൾക്ക് എന്നെ ഭർത്താവ് കിട്ടാൻ.
1: പല
4: പോസിറ്റീവാണെന്ന് കരുതരുത്.
1: പറ
4: നീ ഒരു മാനസിക രോഗിയാ. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇങ്ങനെ മനസ്സിൽ ഒതുക്കി ഒതുക്കി അവസാനം നീ ഒരു സിനിക്കായി തീർന്നിരിക്കും.
1: നീ ആരാ വലിയ മൈ? മാനസിക രോഗ വിദഗ്ധനോ?
4: സത്യം പറഞ്ഞാൽ ആർക്കും പിടിക്കില്ല, അതുകൊണ്ടാണ് നിനക്ക് ദേഷ്യം വന്നത്.
1: ഇത് വലിയ കുരിശായല്ലോ. നീ അനാലിസിസ് നടത്തി എനിക്ക് നല്ല മാർഗം ഒന്നും ഉപദേശിച്ചാ. ഉണ്ടായ സംഭവം വെറുതെ ഒന്ന് പറഞ്ഞെന്ന് വെച്ച് ഇതേക്കറി വലിയ ആളാവാൻ നോക്കരുത്.
4: അയ്യോ, ഉപദേശിക്കല്ല, ഒരു സന്ദേശം പറഞ്ഞോട്ടെ.
1: പറഞ്ഞോ.
4: ആ കുട്ടി കല്യാണം കഴിയാത്ത കുട്ടിയാണെന്ന് വിചാരിക്കുക. ആ ബസ്സിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു യാത്രക്കാരൻ എന്തെങ്കിലും ഒരു ദിവസം ആ കുട്ടിയെ പെണ്ണ് കാണാൻ പോയെന്ന് വിചാരിക്കുക. എന്താ വസ്തുതി?
1: എന്താ വസ്തുതി?
4: ആ കുട്ടിക്ക് നീയുമായിട്ട് അപകടമുണ്ടെന്ന് കരുതും. അപ്പൊ ഈ ചെറിയൊരു കാര്യം വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും.
1: അത് പിന്നെ
4: അത് ഇതൊന്നും അല്ല, ശുദ്ധ ബോധരുതരം തന്നെ.
1: ഹലോ,
5: ഒരാഴ്ചയും കൂടി വക്കീൽ ക്ഷമിച്ചേ പറ്റും. കാശില്ലാത്തതുകൊണ്ട് കേസിൽ ക്ഷീണം വരാൻ പാടില്ല. കുറച്ച് രൂപ ഒരാൾ തരാമെന്ന് ഏറ്റിട്ടുണ്ട്.
4: മറ്റന്നാ കഴിച്ചു എടുക്കും. എന്റെ കാര്യം പോട്ടെ, ഗുമത്തന്മാരല്ലോ ദുർമുഖം കാണാൻ എനിക്ക് വയ്യ.
5: പിന്നെ നിന്റെ കയ്യിൽ രൂപ വല്ല തിരിപ്പുണ്ടോ?
2: ഉണ്ട്. ലക്ഷക്കണക്കിന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ആയിരിക്കില്ലേ? എത്ര ലക്ഷം വേണം?
5: എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട, വക്കീൽ അപ്പുറത്ത് ഇരിപ്പുണ്ട്.
2: ഒരു വക്കീൽ ഇവിടെ എത്ര വക്കീൽ വന്നിട്ടുണ്ട് ഇരുന്നിട്ടുണ്ട്, ഇവിടത്തെ കേസ് നടത്തി നടത്തി അവരൊക്കെ ഓരോ നിലയിലെത്തി.
5: നിന്റെ കയ്യിൽ 50 രൂപ ഉണ്ടോന്നാ ചോദിച്ചത്?
2: 5 രൂപ ഉണ്ടായിരുന്നില്ലേ, ഞാൻ നാലേ മംഗളം വരികയെ മാച്ചേനെ. ജോർജ് കുറ്റിച്ചാലിന്റെ സ്നേഹപ്രതിജ്ഞ തുടർക്കഥ ഈ ആഴ്ച മുതൽ തുടങ്ങ.
5: അനിത പോയോ?
2: എന്തിനാ ചെന്ന് ചോദിക്കേണ്ട താമസേ ഉള്ളൂ. നേരെ വെള്ളം ഉടുക്കാൻ ഒരു സാരി ഉണ്ട് ആ കുട്ടിക്ക്. അതിനെ പറ്റി ഒരു വിചാരമുണ്ട് നിങ്ങക്ക്?
5: വക്കീൽ എന്താ പറഞ്ഞത്? ഒരു 50 രൂപ കിട്ടിയേ പറ്റൂ.
2: ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ?
5: എനക്കും മനസ്സിലാവില്ല. എന്റെ 5-6 ലക്ഷം ഞാൻ വെറുതെ നശിപ്പിച്ചു കളയണം?
2: ആർക്കു വേണ്ടിയാണ് ചെയ്ത രൂപ? എനിക്ക് വേണ്ടിയാണെങ്കിൽ അച്ഛൻ ഇനി കേസ് നടത്തണ്ട. എനിക്കും വേണ്ട.
5: ആർക്കും വേണ്ട, എനിക്ക് വേണം. എല്ലാം വിറ്റ് തുലയ്ക്കും ഞാൻ. എന്നാലും ശിവരാമനെ ഞാൻ തോൽപ്പിക്കും.
6: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
1: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ടി പി ബാലഗോപാലൻ എം എ.
2: ദേഷ്യാണല്ലേ ചെയ്തത്, തെറ്റായി പോയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പെട്ടെന്നുള്ള വാശിക്ക് അങ്ങനെ പറ്റിപ്പോയതാണ്. അതെ, എന്നോട് വെറുപ്പ് തോന്നുന്നത് തികച്ചും സ്വാഭാവികമാണ്. അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. എന്നെ ചീത്ത വിളിച്ചോളൂ, ഇഷ്ടം പോലെ ചീത്ത വിളിച്ചോളൂ, എന്ത് ശിക്ഷയും ഞാൻ അർഹിക്കുന്നുണ്ട്. രാത്രി ഞാൻ തീരെ ഉറങ്ങിയില്ല, അത്രയും കുറ്റബോധം തോന്നി മനസ്സിൽ. ആ ബസ്സിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരാള് എന്തെങ്കിലും ഒരു ദിവസം കുട്ടിയുടെ വീട്ടിൽ പെണ്ണുകാണാൻ വന്നു എന്നായിരിക്കാം. എന്തായിരിക്കും സ്ഥിതി? ചിലപ്പോൾ ഈ ഒറ്റ കാരണം കൊണ്ട് കുട്ടിയുടെ കല്യാണം നടന്നില്ലെന്ന് വരും. ഞാൻ ചെയ്തത് പമ്പര വിട്ടുതരായി പോയി. പ്ലീസ് എന്നെ ഒന്ന് വഴക്ക് പറയൂ, എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി. വേണമെങ്കിൽ ചില അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചോളൂ, വഴക്ക് പറയാൻ.
3: എനിക്ക് കുറച്ച് സംസ്കാരം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം.
2: എന്ന് വെച്ചാൽ അതുകൊള്ളാം. എന്ന് വെച്ചാൽ എനിക്ക് സംസ്കാരം ഇല്ലെന്ന് അല്ലെ? മതി, തൃപ്തിയായി. പക്ഷേ ഇങ്ങനെ ധ്വനിപ്രയോഗം നടത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കടുത്ത വാക്കുകൾ സുലഭമായിട്ട് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് തെണ്ടി, ബോറൻ, അലവലാതി, അങ്ങനെ പലതും.
3: എന്താ നിങ്ങളുടെ ഉദ്ദേശം?
2: ഉദ്ദേശം
3: മനുഷ്യനെ വഴിയെടുക്കാൻ സമ്മതിക്കില്ലേ?
2: ഇല്ല, അല്ല, അതെ, ഈ കുറ്റബോധം മനസ്സിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഒരു വൈകാരികമായ അല്ല, ഈ മാനസിക സന്ദർഭം മല സമ്മർദ്ദം വിരോധമില്ലെങ്കിൽ എന്നോട് പകയില്ല, വെറുപ്പില്ല എന്നൊക്കെ പറഞ്ഞാൽ കൊള്ളായിരുന്നു.
3: നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ?
2: ഉണ്ടല്ലോ, ഞാൻ താൽക്കൻ പ്രോഡക്ട്സിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. പേര് ടി പി ബാലഗോപാലൻ എം എ.
3: ചോദിച്ചില്ല.
2: വേണ്ട, പറഞ്ഞതേ ഉള്ളൂ. പറയുന്നതിനെന്താ? കുട്ടിയുടെ പേരെന്താ?
3: സമയമാകുമ്പോൾ അറിയിക്കാം.
2: ആള് വലിയ തമാശക്കാരിയാണല്ലോ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നവർക്ക് വട്ട. ആദ്യം കണ്ടപ്പോ ഭയങ്കര ഗൗരവക്കാരിയാണെന്നല്ലേ വിചാരിച്ചത്. ഇപ്പൊ നോക്കുമ്പോ ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള പാർട്ടി. എന്താ രണ്ടുപേരുടെ പിണക്കമൊക്കെ തീർന്നോ? അതിന് നമ്മൾ തമ്മില് പിണക്കമൊന്നും ഇല്ലല്ലോ അല്ലേ?
3: ഇന്നും ഗോതമ്പ് ദോശയാണോ? അതെന്ത്? എന്റെ വയറിനെന്ത് പിടിക്കുകയില്ലെന്ന് എത്ര തവണ പറഞ്ഞു.
4: മൂന്ന് നേരെ അരി വെച്ചാൽ ബാലേട്ടിന് കിട്ടുന്ന ശമ്പളം മുഴുവൻ പലചരക്ക് കടയിൽ കൊടുക്കാനേ കാണൂ.
3: എന്തായി പറയുന്നത്? 800 രൂപ കിട്ടുന്നില്ലേ അവന്? 200 രൂപ മാസപ്പടി കൊണ്ട് എത്ര കേമമായി നിന്റെ അച്ഛൻ കുടുംബം നടത്തിയിരുന്നതാ?
4: അതൊക്കെ പണ്ടല്ലേ മുത്തശ്ശി. അന്ന് പറമ്പില് തേങ്ങയുണ്ടായിരുന്നു, അത്യാവശ്യം നെല്ലും ഉണ്ടായിരുന്നു. ഇന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം കാശ് കൊടുത്ത് വാങ്ങിക്കണ്ടല്ലേ?
3: എന്നാ എല്ലാവർക്കും അങ്ങോട്ട് പോയിക്കൂടെ? അരേക്കറോളം ഭൂമി അവിടെ കാട് കയറി കിടക്കുകയല്ലേ? അവരൊരു സർപ്പക്കാവ് കെട്ടി എന്നും സന്ധ്യാനേരത്തൊരു തിരി കൊളുത്താതെ നമുക്കൊരു ഉന്നതി കിട്ടുമല്ലോ കുട്ടി.
4: ഇത്രയും പഠിച്ചിട്ട് ബാലേട്ടിന് നല്ലൊരു ജോലി ഉണ്ട് മുത്തശ്ശി. അവിടെ ചെന്ന് പറമ്പി കിളച്ചാ മതിയോ?
3: ഇതിലും ഭേദം അതാന്നാ എനിക്കിപ്പൊ തോന്നുന്നു. ചന്ദ്രേട്ടന്റെ കത്ത് വന്നിട്ടുണ്ട്. എന്താ വിശേഷം? ഒരു ബസ് വാങ്ങിക്കാൻ ആലോചിക്കാ അത്രേ.
4: കൊള്ളാലോ,
3: അല്ലേലും അവൻ മെടുക്കനാ, സ്നേഹമുള്ളവനാ. ഒരു ബസ് വാങ്ങിക്കാന്ന് വെച്ചാ വലിയ കാശാവില്ലേ രാതെ?
5: അത് അത് ഞാൻ കത്ത് വായിക്കാം. ബഹുമാനപ്പെട്ട മുത്തശ്ശിക്ക് നമസ്കാരം. 64 മോഡൽ ഫോർഡ് വണ്ടി ഒന്ന് കണ്ടുവച്ചിട്ടുണ്ട്. എഞ്ചിൻ കണ്ടീഷനാണ്, ഗിയർ ബോക്സിനും തകരാറൊന്നുമില്ല. റീസോൾ ചെയ്ത 1.5 ടയർ ഉണ്ട്. ബോഡിക്ക് കുറച്ച് റിപ്പയർ ഉണ്ട്, കുറഞ്ഞ വിലക്ക് കിട്ടും. കുറച്ച് രൂപ കയ്യിലുണ്ട്. കുഞ്ഞിക്കണ്ണൻ ഡ്രൈവർ ഷെയർ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന മുത്തശ്ശി ബാലനോട് പറഞ്ഞ് 15,000 രൂപ ഉടനെ ശരിയാക്കി തരണം. ബാലന്റെ കയ്യിൽ റെഡി ക്യാഷ് ഇല്ലെങ്കിൽ അവന്റെ പേരിലുള്ള 8 സെന്റ് സ്ഥലം പണയപ്പെടുത്താൻ മുത്തശ്ശി അവനോട് പറയണം. എന്റെ മുത്തശ്ശിക്ക് ഈശ്വരാനുഗ്രഹത്താൽ അസുഖമൊന്നും ഇല്ലെന്ന് സമാധാനിക്കുന്നു. എന്ന് സ്വന്തം ചന്ദ്രൻ. ബസ് ഓടി തുടങ്ങിയാൽ സ്ഥലം തിരിച്ചെടുക്കാവല്ലോ അല്ലേ മുത്തശ്ശി?
4: നടന്നത് തന്നെ.
5: നീ ഒന്നും മിണ്ടണ്ട. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നത്. എന്നെ കെട്ടാൻ ആര് സ്ത്രീധനമൊന്നും കൊടുത്തില്ലല്ലോ.
4: സ്ത്രീധനം കൊടുക്കാൻ എന്തുണ്ടായിരുന്നു? 1.5 ഏക്കർ കാടോ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞല്ലേ ഞങ്ങൾ തന്നെ വിവരം അറിഞ്ഞത്?
3: ഒരു നല്ല കാര്യത്തിനല്ലേ കുട്ടി ചന്ദ്രൻ ചോദിക്കുന്നു?
5: ഞങ്ങൾ നന്നാന്നുള്ള കണ്ണുകടിയാ മുത്തശ്ശി. അവക്ക്
4: എന്തെങ്കിലും പറ്റിപ്പോയ ചേച്ചിക്ക് ചന്ദ്രേട്ടന്റെ വീടുണ്ടല്ലോ. ഇപ്പൊ തന്നെ കുട്ടികളുടെ ഫീസ് കൊടുക്കാനും ചെലവ് നോക്കാനും ബാലേട്ടന് എത്ര ബുദ്ധിമുട്ടുന്നത്?
5: ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് നിനക്ക് പിടിക്കുന്നില്ല, അതെനിക്കറിയാവടി. കുട്ടികളെ ഇത്ര ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിയാ നിന്റെ ഒക്കെ ആട്ടും തുപ്പും കൊണ്ട് ഇവിടെ കിടക്കുന്നത്? ചുമ്മാ അല്ല ഒരുത്തനും തിരിഞ്ഞു നോക്കാത്ത, ഇതല്ലേ മനസ്സിലിരിപ്പ്?
4: എന്തായാലും 8 സെന്റ് തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല.
2: തേർഡ് ബെഡ്റൂം അത് ഇവിടെ വരും, അതും ബാത്ത് അറ്റാച്ച്ഡ് ആയിക്കോട്ടെ ആവാലോ. അല്ലെ ഈ രണ്ടു നിലയുള്ള വീടാകുമ്പോ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആയിരിക്കണം അല്ലേ? ഒരു 6 അടി മതിയാവും, ഉറപ്പുള്ള മണ്ണായതുകൊണ്ട് പ്രശ്നമില്ല. എന്തായാലും 2 നില വേണം. അപ്പൊ എന്താ പരിപാടി? എനിക്ക് സമയമായി സാറേ. പിന്നെ ലോണൊക്കെ സാങ്ഷൻ ആവാൻ വേണ്ടി ആഫീസർമാർക്കൊക്കെ കൈക്കൂലി കൊടുക്കണം എന്നാ പറയുന്ന.
6: അതിനെന്താ കൊടുക്കണം?
2: കൊടുക്കാം, പക്ഷെ അവിടം വരെ പോകാനുള്ള സമയം കിട്ടില്ല. അല്ല സാറേ, ഈ കൈക്കൂലി കൊടുക്കാൻ പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷെ ആശാരിമാരുടെ ഇപ്പൊ കൂലി എന്താ?
6: അതെ അതെ,
2: എന്തായാലും വേണ്ടില്ല, സംഗതി നടന്നു കിട്ടിയാ മതി.
6: ശരി, പിന്നെ കാണാം.
2: രാവിലെ തന്നെ ഉടക്കാണല്ലോ, ഇതെന്റെ പ്രോപ്പർട്ടിയാ, ഒരു വീട് വയ്ക്കാൻ പോകുന്നു, 2 നില വേണമെന്ന് ഉദ്ദേശിക്കുന്നത്.
4: സന്തോഷം. അപ്പോ ഇനി ഈ വഴി കൂടി നടക്കാൻ പറ്റാതാവും.
2: ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും ഹ്യൂമർ സെൻസ് ഉള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന്. എന്താ പേര്?
4: അറിഞ്ഞിട്ട് പ്രയോജനമൊന്നും തോന്നില്ല.
2: പ്രയോജനത്തിനൊന്നും അല്ല, ഏതായാലും ഇത്ര ആയസ്ഥിതിക്ക്.
4: എത്രയായ സ്ഥിതിക്ക്?
2: അയ്യോ കേറി ഉടക്കല്ലേ, കുട്ടി വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല ഞാൻ, പാവപ്പെട്ട വെറും ഒരു മര്യാദക്കാരൻ. പരിചയപ്പെട്ട സ്ഥിതിക്ക് പേരറിയാലോ എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ.
4: ഞാൻ അനിത.
2: നല്ല സ്റ്റൈലും പേര്.
4: പോട്ടെ, സമയം.
2: ഒരു മിനിറ്റ്. അല്ല എവിടെ വർക്ക് ചെയ്യുന്നു പറഞ്ഞേ?
4: പറഞ്ഞില്ലല്ലോ.
2: അല്ല എവിടെ വർക്ക് ചെയ്യുന്നു?
4: അൽഹുത്തമ സ്കൂളിൽ ടീച്ചറാ. ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ.
2: അയ്യോ, എന്റെ ചേച്ചിയുടെ 2 പിള്ളേരെ എവിടെ പഠിക്കുന്നത്?
4: ആണോ? ഏത് ക്ലാസ്സിൽ?
2: പിന്നെ തേർഡില് മൂത്തവള് മിനി, സെക്കൻഡില് 2-ാമത്തെ ദിവ്യ.
4: 2 എന്റെ ക്ലാസ്സാ. പോട്ടെ, നേരം വൈകി.
2: അല്ല വീട്ടിൽ നിന്ന് വരുമ്പോ നടന്നാവുന്നേ?
4: ഈ പ്രായത്തിലല്ലാതെ എപ്പോഴാ നടക്കുക? ആരായാലും എനിക്കറിയില്ല, അറിയാത്തവർ തമ്മിൽ സംസാരിച്ചല്ലോ, വഴി ചോദിച്ചതാ. അല്ല വീട്ടിൽ നിന്ന് നടന്നാണോ വരുന്നു ചോദിക്കുന്നത് കേട്ടോ. ഒന്നുമില്ല, ഇല്ലാത്തുണ്ടാക്കി ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ട് വന്നു. അമ്മേ, എന്റെ ഷൂടെ
5: പണി എത്രയല്ലേ ആയല്ലോ, ഇത്ര നേരത്തെ പോയി പിള്ളേരോട് വഴക്കൂടാനായിരിക്കും. വൈകുന്നേരം ഉടുപ്പയിലൊക്കെ ചെളിയാക്കിക്കൊണ്ടിഞ്ഞ് വാ, നിന്നെ ഞാൻ നല്ല പെടപടയ്ക്കും. ഇല്ല എന്റെ മോനെ, അമ്മയുടെ തങ്ക കുടം അല്ലേ? നിന്റെ കളർ പെൻസിൽ എടുത്തു.
4: എടുത്തു. കൊറേ നേരം ആയാലും ഒരുങ്ങാൻ തുടങ്ങിയിട്ട് എന്ത് പറ്റി?
2: ഇതെന്താ ചേച്ചി, വൃത്തിയുള്ള യൂണിഫോം അല്ലേ കുട്ടികൾക്ക്?
4: അതിന് ഇത് മുഷിഞ്ഞിട്ടൊന്നുമില്ലല്ലോ.
2: ഇല്ലാന്ന് കാണുന്നവർക്ക് തോന്നണ്ടേ? നല്ല ഇസ്ത്രീകൾ ഉടുപ്പിട്ട് കൊടുത്തേ. ഇതൊക്കെ ദാരിദ്ര്യവാസിയുടെ വീട്ടിലെ പിള്ളേരെ പോലെ തോന്നില്ലേ?
4: ഇതെങ്കിലും ഒറ്റ ദിവസമായിട്ടുള്ള പാലാ?
2: ഒറ്റ ദിവസം പോരെ മുഷിയാൻ, അലക്കി തേച്ച ഉടുപ്പിട്ട് പല വൃത്തിയിൽ വേണം കുട്ടികളെ സ്കൂളിലേക്ക്. ഇത് എത്ര പേര് കാണുന്ന? പോയിക്കാം, ഞാൻ തന്നെ ഇവരെ സ്കൂളിലാക്കിയേക്കാം.
4: അപ്പൊ ചേട്ടൻ ലേറ്റ് ആവില്ലേ?
2: ലേറ്റ് ആയിക്കോട്ടെ, അതിനേക്കാൾ വലിയ കാര്യം കുട്ടികളെ സ്കൂളിലാക്കുക. തന്നെയുമല്ല ഇവരെ ഒറ്റയ്ക്ക് സ്കൂളിൽ അയക്കരുത്. പേപ്പറിലെ കാണുന്നില്ലേ കുട്ടികളെ സന്യാസിമാരെ പിടിച്ചോണ്ട് പോയി?
4: ശരിയാ ശരിയാ. അതിപ്പോ ഇന്നാണോ ചേട്ടൻ വായിക്കുന്നത്?
5: അവൻ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്നത് നിനക്കെന്താ? സ്നേഹമുള്ളവർ അങ്ങനെയാ? ഓ, അവളൊരു വലിയ വായിച്ചുള്ള കാര്യം. ആ കുട്ടികളെ ഉടുപ്പ് മാറ്റിത്തരാം.
4: ആകപ്പാടൊരു മാറ്റം ഉണ്ടല്ലോ.
2: വേഗം നടക്കണം, എനിക്ക് ഓഫീസിൽ പോകാൻ വൈകി. അധികം പ്രശ്നം പറഞ്ഞ ഒറ്റ വീക്ക് വെച്ചിരുന്നു കേട്ടോ. പറഞ്ഞെ.
7: India is my country.
8: India is my country.
7: All Indians are my brothers and sisters.
8: I love my country.
7: And I'm proud of its rich. And varied heritage. I shall always try to be worthy of it.
8: I shall give my parents.
7: Teachers. And all elders respect.
8: And treat everyone with courtesy.

0: ഇതാണ് ഞാൻ പറഞ്ഞ പാത്തീസ്.
1: എനിക്കറിയാലോ.
0: ആ ക്ലാസ്സിൽ പോയിക്കോ. വികൃതി വല്ലതും കാണിച്ചാ ടീച്ചർ തല്ലും. ആ പോയിക്കോ. അതെ, ഈ കുട്ടികളെ തല്ലാറുണ്ടോ?
1: ആവശ്യം വരാറില്ല.
0: അയ്യോ തല്ലണം, ചെറിയ കുട്ടികളെ നല്ലോണം തല്ലണം. മൂത്തോള് മഹാവികൃതിയാണ്. ഞാൻ പരിപൂർണ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു, ഇഷ്ടം പോലെ തല്ലിക്കും.
1: വെറുതെ തല്ലാനൊരു പോലീസ് സ്റ്റേഷനൊന്നും അല്ലല്ലോ.
0: അല്ല, അനുസരണക്കെ തല്ല് തന്നെയാണല്ല വരുന്നത്. ഒരു അടിത്തറ ഇല്ലെങ്കിൽ പഠിത്തം ശരിയാവില്ല. ചിലപ്പോ രാത്രി 12 മണി വരെയൊക്കെ ഇരുന്ന് ഞാൻ തന്നെ ഇവരെ ഇംഗ്ലീഷ് കണക്ക് പഠിപ്പിക്കാറുണ്ട്.
1: ആ രണ്ട് വിഷയത്തിലാണ് കുട്ടികൾ മോശം.
0: അങ്ങനെ വരാൻ വഴിയില്ല.
1: ഞാൻ ക്ലാസ് പോട്ടെ.
0: അതെ, പിന്നെ ഞാൻ ഈ വാൾ പേപ്പറിന്റെ ക്യാൻവാസിംഗ് നിർത്തി. ഇപ്പൊ ഓഫീസില് കുട്ടികൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഉടനെ തന്നെ ഫോണിൽ വിളിച്ചറിയിക്കണം. ഇതാ എന്റെ ഫോൺ നമ്പറും അഡ്രസ്സും. അതായത് കുട്ടികൾ ഇപ്പൊ വെറുതെ കാണിച്ചാൽ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുമായിട്ട് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയാൽ എന്തായാലും എന്നെ വിളിച്ചറിയിക്കണം. മടിയായിരിക്കരുത്, എന്റെ സിസ്റ്ററിന്റെ കുട്ടികളാണ്. അപ്പൊ ഒരു അമ്മാവൻ എന്ന നിലയിൽ അവരുടെ ഭാവി ഞാൻ പറഞ്ഞു.
1: അനിതേ, വഴിയെത്തുവരെ പറഞ്ഞു കൊടുത്തില്ലേ? ഇന്നലെ നിന്നോട് വഴി ചോദിച്ച് പാർട്ടിയല്ലേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാനിതേ.

0: ഹലോ, എനിക്കാണോ? വെൽക്കം ബ്രസ് ഹിയർ. മേ ഐ നോ ഹൂ സ്പീക്കിംഗ്? ഒന്ന് ചുമ്മാരിക്കണോ? സോറി, ഇവിടെ പറഞ്ഞതാ. ഉടനെ അയക്കാം. ഓക്കെ. ഒരു കോൾ വരെ.
1: എന്ത്?
0: അതെ, ടി പി ബാലഗോപാലിനെ വേണം എന്ന് എന്നെ വിളിച്ചാൽ മതി. ഹലോ, ബാലഗോപാലനാ, കൊടുക്കാം. സോറി, യെസ്, ടി പി ബാലഗോപാലൻ ഹിയർ.
2: എടാ, നിനക്ക് വല്ല ഉത്തരവാദിത്വ ബോധമുണ്ടടാ.
0: ആ, നീയായിരുന്നു.
2: ആ, അന്ന് ഞാൻ പറഞ്ഞില്ലേ ദേവിയെ കാണാൻ ഒരു പാർട്ടി വരുന്നുണ്ടെന്ന്? അവർ ഇന്ന് വൈകുന്നേരം വീട്ടിൽ വരുന്നുണ്ട്. അതുകൊണ്ട് സാറൊന്ന് വൈകുന്നേരം അങ്ങ് വായി നോക്കാതെ വീട്ടിലെത്തണം. വൈകരുത് കേട്ടോ.
0: ആ, ഇല്ല. ഓക്കെ.
1: ഇത് നടന്ന പറശ്ശിനി മടപ്പുരയ്ക്കല് തിരുവപ്പനെയൊക്കെ എത്തി അടിച്ചോളാമേ ഭഗവാനെ. രക്ഷിക്കും, അതൊക്കെ കൊണ്ടുപോണം കേട്ടോ.
0: അല്ല, ഒന്ന് അവിടെ നിന്നാ തിരക്കടില്ലായിരുന്നു. ചായ കൂടിയല്ല, പെണ്ണ് കാണലാണ് ഉദ്ദേശം. അത് മനസ്സിലായി കാണുമല്ലോ. ചായ
3: കുടിക്കാം.
0: അല്ല, വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഊമയാണോ, വിക്കുണ്ടോ, മുടന്തിയാണോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ?
3: എന്താ കുട്ടിയുടെ പേര്?
0: പേരറിയാൻ പാടില്ല എന്നിട്ടല്ല, വിക്കുണ്ടോ എന്ന് പരിശോധിക്കാനാ.
1: ഇതുവരെ വിക്കൊന്നുമില്ല.
0: എന്ന് വെച്ചാൽ ഭാവിയിൽ വിക്കുണ്ടായി കൂടുന്നില്ല എന്ന അർത്ഥം. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ.
3: ക്ഷമിക്കണം, ഞാൻ സ്കൂളില് കുട്ടികളെ കൊണ്ടുവരാൻ പോയി, കുറച്ച് വൈകിപ്പോയി. കുറെ നേരം വന്നിട്ട്
0: ഇല്ല. ഇതാണ് ഗൃഹനാഥൻ.
3: നമസ്തേ.
0: പെൺകുട്ടിയെ കണ്ടു, ഒരു ഇടനിലക്കാരൻ എന്നുള്ള നിലയിൽ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
3: അല്ല, നിങ്ങൾ സംസാരിക്കൂ, ഞാൻ മാറിയിക്കാം. വേറെ നല്ല സാഹചര്യമൊന്നും ഇല്ലായിരുന്നു എടുത്തുകൊടുക്കാൻ. ചേച്ചി നോക്കണ്ടേ?
1: ഞാൻ പറഞ്ഞു, അവള് കേക്കത്തില്ല.
0: പയ്യൻ മുനിസിപ്പൽ ഓഫീസിലെ ഒരു ഗുമസ്തനാ, ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട്. ദേവിയെ ഇഷ്ടപ്പെട്ടു എന്നാ പറയുന്നത്.
1: മറ്റു കാര്യങ്ങളൊക്കെ
0: അതിനെ പറയുന്നു. അതിന്റെ എല്ലാ വിവരങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്.
3: എന്റെ കയ്യിൽ എന്താ ഉള്ളത് നാരണം കുട്ടിക്ക് അറിയില്ലേ?
0: വിലവേശന ശേഷമുള്ള കണക്കനുസരിച്ച് 10 പവന്റെ ആഭരണം, 10,000 രൂപ. ഇനി മറ്റേ വേണ്ട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാടാ.
3: അല്ല, ഇതൊരു വലിയ ഡിമാൻഡാണെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെയാണെങ്കിലേ, എന്റെ സ്ഥലം ഞാൻ അങ്ങ് വയ്ക്കാം. യോഗം ഉണ്ടെങ്കിൽ സ്ഥലമൊക്കെ നമുക്ക് പിന്നീട് വാങ്ങാം.
1: പൊതുവെ പെൺകുട്ടികൾക്ക് അവരുടെ കല്യാണ കാര്യത്തിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഇല്ലെന്ന് എനിക്കറിയാം. അനുവദിച്ചേ ഞാൻ പറയാം.
3: പറഞ്ഞോ,
0: ധൈര്യമായി പറഞ്ഞോ.
1: പറഞ്ഞോട്ടെ. എനിക്ക് അയാളെ പിടിച്ചില്ല. ഇനി കളക്ടർ വരണമായിരിക്കും.
0: പിന്നീട് വഷളാവുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. ഇനി നമ്മൾ ആലോചിച്ച് തല പൊണ്ണാക്കണ്ടല്ലോ. ഞാൻ അവരോട് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞോളാം.
3: എന്താ അതിന്റെ ഭാവം? നീ ഒരു ലോ സുന്ദരിയാണെന്നുള്ള വിചാരം. പിടിച്ചില്ലാത്രേ ആ ചെറുക്കന്, നീ കുഴപ്പമെന്താടി?
1: ആ 8 സെന്റ് സ്വന്തമാക്കിയതിന്റെ പുറകിൽ ബാലേട്ടിന്റെ എത്ര കാലത്ത് അധ്വാനം ഉണ്ടെന്ന് എനിക്കറിയാം. ആ, വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് പ്രൈസ്? നിഷ,
4: PRIZE.
1: ഗുഡ്. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് ഗ്ലാഡ്? നവി,
4: GLAD.
1: ഓക്കെ, നൗ ഗിവ് യുവർ സ്പെൽ. സോറി, രാത്രി വീട്ടിൽ എഴുതി പഠിക്കാൻ പറഞ്ഞിട്ടില്ലേ?
4: എഴുതി.
1: എന്നിട്ടെന്താ തെറ്റുന്നത്? അങ്ങള് രാത്രിയിൽ പഠിപ്പിച്ചിടാറില്ലേ?
4: ഇല്ല.
1: കളവ് പറയരുത്.
4: ഞങ്ങള് ഇറങ്ങി കഴിയുമ്പോഴേ അങ്കിള് വരിക.
1: ഓഹോ, അത് ശരി.
0: ടീച്ചറിന് ഒരു ഫോണുണ്ട്.
1: എനിക്കോ?
0: അതെ, ഏതോ ഒരു ബാലഗോപാലൻ.
1: ആ, ആര് ശബ്ദം ഉണ്ടാക്കരുത്.
0: ഹലോ, ഞാനാണ് ടി പി ബാലഗോപാലൻ. എന്താ എന്നെ വിളിക്കായിരുന്നത്?
1: അത് ഒന്നുമില്ല, പിന്നെ കുട്ടികളെ രാത്രി മുഴുവൻ പഠിപ്പിക്കുന്ന കാര്യം സത്യമാണെന്ന് മനസ്സിലായി.
0: എങ്ങനെ മനസ്സിലായി? കുട്ടികൾ പറഞ്ഞ മഹാവീറുകളാ, നന്നായിട്ട് നുണ പറയും.
3: പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എപ്പോ കാണാം?
1: എന്ത് കാര്യം?
3: അത് നേരിട്ട് പറയാനുള്ള, ഞാൻ ശല്യപ്പെടുത്താനെന്ന് വിചാരിക്കരുത്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാൻ അവിടെ എന്റെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അവിടെ കാത്തിരിക്കാം.
1: അത് ഞാൻ ചിലപ്പോ നേരത്തെ പോയെന്ന് വരും.
2: ഞാൻ നേരത്തെ കാത്തിരിക്കാം. ഏ വിരോധം ഇല്ലെങ്കിൽ കാണാം. ഓക്കെ
1: ഓക്കെ.
5: ആരായി ബാലഗോപാലൻ?
1: അത് എന്റെ ഒരു കസിനാണ് സാർ.

0: ഞാൻ കുറച്ച് നേരത്തെ എത്തി. വരൂ, അടുത്ത് വരൂ. ഇവിടെ ഒരു കിണർ കുഴിക്കാൻ സ്പോട്ട് കൊണ്ടുവച്ചിരുന്നു. പക്ഷെ വെറുതെ കുറെ സ്ഥലം കളയുന്നത് എന്തിനാ പലരും ചോദിക്കുന്നത്. ട്യൂബ് വെല്ലാണ് ഇത്ര നല്ലത്. പക്ഷെ ഈ ട്യൂബ് വെല്ലിന്റെ പാർട്ടീസിനെ നമ്മൾ തമിഴ്നാടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. അതാ പ്രശ്നം.
1: എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്?
0: ഇതൊക്കെ തന്നെ. അതായത് ഈ ട്യൂബ് വെല്ലിന്റെ
1: എനിക്ക് ട്യൂബ് വെല്ലിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ.
0: ട്യൂബ് വെല്ല എന്ന് പറഞ്ഞാൽ കുഴൽക്കിണർ.
1: പരിഭാഷയുടെ കാര്യമല്ല പറഞ്ഞത്.
0: ഓ, അത് കുഴിക്കുന്ന കാര്യം. അതിനാണല്ലോ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരാന്ന് പറഞ്ഞത്. പക്ഷെ ഈ ട്യൂബ് വെല്ല് വളരെ എക്സ്പെൻസീവ് ആവുമെന്നോ ഇപ്പൊ പേടി.
1: ഈ ട്യൂബ് വെല്ല് വലിയ ശല്യമായല്ലോ. കുട്ടികളെ കുറിച്ചോ മറ്റോ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്.
0: അതും പറ. ഇതാണ് നമ്മുടെ വീടിന്റെ പ്ലാൻ. ഇത് ഡ്രോയിങ് റൂം. ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ടാവും. ഇത് ഡൈനിങ് റൂം. ഈ ഡൈനിങ് റൂമെ മുകളിലാവുന്നാണോ താഴെ ആണോ നല്ലത്?
1: മുകളിൽ നിന്ന് പറഞ്ഞല്ലേ ആകാശത്തോ.
0: കളി പറഞ്ഞല്ലേ. മുകളിലാവുമ്പോ ഊണ് കഴിഞ്ഞ് രണ്ട് കസേര എടുത്തിട്ട് ടെറസ് ചെയ്താൽ നല്ല കാറ്റ് കൊള്ളാം.
1: ഒരാൾക്ക് ഇരിക്കാൻ ഇതിന് രണ്ട് കസേര?
0: ഒരാളല്ല, രണ്ടാളുണ്ടാവും. ഉണ്ടാവണല്ലോ അല്ലെ?
1: എനിക്കെന്തറിയാം.
0: ബാക്കി നാളെ പറയാം. ഇവിടെ അടുത്ത് അത്യാവശ്യം നാളെ കാണാനുണ്ട്, പിന്നെ കാണാം.
2: പോരാ മുത്തശ്ശി, നല്ല വെണ്ണ പോലെ ആവണം. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ മുത്തശ്ശിയുടെ പല്ലിന് ഒരു കുഴപ്പവും വരരുത്. ഈ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞ പിന്നെ എന്തിനാ മുത്തശ്ശി? സുഖണ്ട മുത്തശ്ശി? ഞാൻ ഇപ്പൊ വരും മുത്തശ്ശി കേട്ടാ, ഇപ്പൊ വരേ.
1: ബാലനാണെങ്കിൽ ഒരു ശുദ്ധ ഭാവ, മറ്റുള്ളവരുടെ ദുഃഖം കണ്ട അലിയുന്ന മനസ്സാവേണ്ടത്. ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മറ്റവളാ രാക്ഷസി ദേവി. അങ്ങോട്ടല്ലേ മണിയുടെ അനക്കം കേട്ട കാര്യം മനസ്സിലാവും അവക്ക്.
2: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? 10,500 rupees കളക്ഷൻ കിട്ടുന്ന റൂട്ടാണ്. എനിക്ക് അതിനൊന്നും വേണ്ട, ഒരു 15,000 rupees കിട്ടിയാ മതി.
1: 15,000 രൂപയ്ക്ക് ഞാൻ എവിടെ പാനാ?
2: കുറവ് പറയടി. ഓരോ പെങ്ങന്മാര് ഭർത്താക്കന്മാരെ സഹായിക്കാൻ വേണ്ടി ആങ്ങളന്മാരെ കൈമണി അടിച്ച് കാര്യം സാധിക്കാൻ കാണുമ്പേ ഇങ്ങനെ കൊതിയാവുക. ഇവിടെ സ്വപ്പട്ട 15,000 rupees വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം ഈ പഠിക്കുന്ന കയറി ഇറക്കുന്നത്?
1: ഞാനിപ്പോ എന്ത് വേണം?
2: നീ എന്ത് ചെയ്യണമെന്നോ? നീ കൊറേ കറി കൊറേ ബഹളം വെക്കി, നെഞ്ചത്തിടിക്കി. നെഞ്ചത്തിടിക്കി അവിടെ സൂക്ഷിച്ചു വേണ്ടട്ടെ, എനിക്ക് പണിയൊക്കെ കേട്ടോ. എന്നിട്ട് കാര്യം ഏകദേശം സാധിക്കുമെന്ന് കാണുമ്പോ നീ എനിക്ക് കണ്ടടിക്കി. സമയമില്ലെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തു. ഞാൻ പോട്ടെ, എനിക്കൊരു നിമിഷം ഇവിടെ നിൽക്കാൻ സമയമില്ല. പറയുന്നില്ലല്ലോ, ഞാൻ പോട്ടെ.
1: ഊണ് കഴിച്ചിട്ട്
2: മീൻകറി നിൽക്കുന്നുണ്ടോ?
1: ആ മീനൊന്നും ഇല്ല.
2: മീൻകറി ഒന്നും ഇല്ലേ? എന്നാ കുറച്ച് ഊണ് കഴിക്കല്ലേ. വാ വാ വാടി.
1: ടീച്ചർ ഇതാ ഇത് നോക്ക്, ഇതാ ഞാൻ പറഞ്ഞത്.
0: ടീച്ചർ പ്രിൻസിപ്പൽ വിളിക്കുന്നു.
1: പോട്ട് വരൂ. എന്താ സർ?
3: പേടിക്കാനൊന്നും ഇല്ല. SMC ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു. അച്ഛനെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. ഒരു ചെറിയ അറ്റാക്ക് അത്രയും. അതിനെന്താ പോണെങ്കിൽ പറ്റുള്ളൂ.
1: ഒന്ന് ഫോൺ ചെയ്യട്ടെ.
0: യെസ്, ബാലഗോപാൽ ഹിയർ. വിഷമിക്കാതിരിക്കൂ, ഒന്നും സംഭവിക്കില്ല. ഏത് ഹോസ്പിറ്റലാ? ശരി, ഞാനിപ്പോ തന്നെ വരാം.

0: సార్ క్యాష్ ఆన్ డెలివరీ అంతా
1: ఇదా.
0: థ్యాంక్స్. ഡോക്ടർ എന്ത് പറഞ്ഞു?
2: കുഴപ്പമില്ലെന്ന് നോക്കിയാ പറയുന്നത്. അല്ല, അന്ന് വാൾപേപ്പർ നിന്ന് കുട്ടിയില്ലേ?
0: അതെ, ബാൽക്കൺ പ്രൊഡക്ഷന്റെ. ഇപ്പൊ നിർത്തി. എന്റെ ചേച്ചിയുടെ കുട്ടികള് അനിതയുടെ അല്ല ടീച്ചറിന്റെ സ്കൂളിലാ പഠിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു.
2: ഒരു സഹായത്തിന് ഞങ്ങൾക്ക് ആരുമില്ല കുട്ടി.
0: ഞാനുണ്ടമ്മേ, എല്ലാത്തിനും ഞാനുണ്ട്. ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ സംഭവിച്ചത് ഇങ്ങനെ പെട്ടെന്ന്?
2: കോടതി വരാന്തയിൽ ബോധം വിട്ട് വീഴാണ് അത്ര ഉണ്ടായത്.
0: അനിതയുടെ അച്ഛൻ അഡ്വക്കേറ്റ് ആണ്. അല്ല, കോടതിയിൽ വേറെ വല്ല ജോലി?
2: ഒന്നുമില്ല, അഞ്ചാറ് വർഷമായിട്ട് അച്ഛൻ കോടതിയിൽ തന്നെയാ. അവസാനിക്കാത്ത കേസുകൾ കാരണം എല്ലാം നശിച്ചു.
0: എന്ത് കേസ്? അല്ല, വിഷമാണെങ്കിൽ പറയണ്ട. ഞാൻ അന്യനാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീരെ പറയണ്ട.
2: അതുകൊണ്ടല്ല, അതൊക്കെ ഓർമ്മിക്കുമ്പോൾ തന്നെ മനസ്സിന് വലിയ വിഷമമാണ്.
0: എന്ത് വിഷമവും മറ്റുള്ളവരോട് പറഞ്ഞ അല്പം ആശ്വാസം കിട്ടും.
2: അച്ഛൻ ഒരു പി ഡബ്ല്യു ഡി കോൺട്രാക്ടർ ആയിരുന്നു. കഷ്ടകാലത്തിനാണ് ഒരു ഫിനാൻസ് കമ്പനി തുടങ്ങിയത്. ശിവരാമൻ നായർ എന്നൊരാളാണ് എല്ലാം നോക്കി നടത്തിയിരുന്നത്. അച്ഛന്റെ ആത്മസുഹൃത്ത്. അയാൾ ചതിച്ചതാ. 800,000 രൂപയോളം അയാൾ കൊണ്ടുപോയെന്നാണ് അച്ഛൻ പറയുന്നത്. അന്ന് തുടങ്ങിയതാ കേസും കോടതിയൊക്കെ. 3 ലോറിയും 1 കാറും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം വിറ്റു. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന വീട് പോലും പണയത്തില്ല. ഇന്ന് കോടതിയിൽ വിധി പറയുന്ന ദിവസമായിരുന്നു. വിധി കേട്ടതും അച്ഛൻ തളർന്നു വീണു. അമ്മയ്ക്ക് ഒന്നിനെ പറ്റി ഒരു ചിന്തയില്ല. നോവൽ വായിക്കണം, സിനിമ കാണണം, അതൊക്കെ തന്നെ. സത്യം പറഞ്ഞാൽ എന്റെ ശമ്പളം കൊണ്ട് വേണം വീട്
0: പുലരാൻ. അപ്പോ നമ്മളൊക്കെ ഒരേ തുണിയിൽ സഞ്ചരിക്കുന്നവരാ.
3: മോളെ, ഈ മരുന്ന് പറഞ്ഞു വാങ്ങത്രേ.
0: ഞാൻ വന്നോട്ടെ?
2: അല്ല, ഞാൻ പോവാം.
0: ഏയ്, തൽക്കാലം അതിന്റെ ആവശ്യമില്ല.
2: അമ്മേ, കാശ്?
0: കാശ് തന്നെ കൊച്ചാക്കാൻ നോക്ക. ഒരു മരുന്ന് വാങ്ങിക്കാനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. മരുന്ന് മാത്രം മതിയോ? അമ്മയ്ക്ക് വല്ലതും വേണോ?
2: വേണ്ട.
0: ഞാനിപ്പോ നീ ആയിരുന്ന നിന്നെ ഓഫീസിൽ അന്വേഷിച്ചപ്പോ, നീ ലോഡ്ജിൽ പോയി പറഞ്ഞു, അവിടെ നിന്ന് അന്വേഷിച്ചപ്പോ നീ എവിടെ ഇവിടെ. പിന്നെ
4: അന്ന് നിന്നെ കണ്ടപ്പോ നീ ഓടി കളഞ്ഞില്ലേ?
0: ആരോടി?
4: അല്ല, അതൊക്കെ പോട്ടെ, ആ കണ്ടീഷനിൽ ആരാലും ഓടിപ്പോ.
0: ആരെപ്പോ എവിടെ ചോടി?
4: ആരാ കച്ചി?
0: കച്ചിയാ? എന്താ കച്ചി? ഞാൻ പോണേ.
4: ആർക്കാ മരുന്ന്?
0: മരുന്ന് നമ്മുടെ ഓഫീസിൽ ജോലി ഉണ്ട് ആളുടെ. പിന്നെ പിന്നെ പിന്നെ
4: മദറിന്റെ
0: മദറിന്റെ മദറിന്റെ നിന്നെ കളഞ്ഞു.
4: എന്റെ അടുത്ത് പറയണേ, ഞാൻ പിടിച്ചോളാടെ
0: മരുന്ന്. അമ്മേ, ഇവിടെ ഫ്ലാസ്ക് ഇല്ലേ? ആ, അത് കൊള്ളാം. നിങ്ങൾക്ക് ഒരു ചായ കുടിക്കുന്നോ? എന്ത് ചെയ്യും? ഞാൻ ഒരു ഫ്ലാസ്ക് വാങ്ങിച്ചോട്ടെ. വേറെ എന്തെങ്കിലും വേണം? ചലച്ചിത്രം?
2: ഒന്ന് നിൽക്കൂ.
0: എന്താ?
2: ഇത് വാങ്ങൂ.
0: അച്ഛനെ ഹോസ്പിറ്റലൈസ് ചെയ്ത കാര്യം എന്നോട് വിളിച്ചു പറഞ്ഞപ്പോ അനിത എന്നെ സ്വന്തത്തിൽപ്പെട്ട ഒരാളായിട്ട് കരുതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതെന്നോട് കാണിച്ചാലേ എനിക്ക് വിഷമം തോന്നും.
2: എന്റെ കാശുണ്ടല്ലോ, സ്കൂളിൽ നിന്ന് ഞാൻ കുറച്ച് രൂപ വാങ്ങിയിട്ട് വന്നത്.
0: അതവിടെ ഇരിക്കട്ടെ, എന്റെ കയ്യിലുള്ള തിരുമ പറയാം. അനിതയ്ക്ക് അറിയാമോ, എന്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് കാലം കുറേയായി. ഇപ്പോ അവരൊക്കെ തിരിച്ചു വന്നതായി എനിക്ക് തോന്നുന്നു. അനിതയുടെ അച്ഛനെ അമ്മയും കാണുമ്പോ അധികം ആഗ്രഹിക്കാനില്ലാതെ ജീവിക്കായിരുന്നു ഞാൻ. ഇപ്പോ ഈ സന്ദർഭത്തില് എന്താ പറയേണ്ടത് എനിക്കറിയില്ല.

0: അമ്മേ.
1: ആ ഇപ്പൊ പറഞ്ഞു നാക്കെടുത്തതേ ഉള്ളു ബാലന്റെ കാര്യം.
0: എന്താ അമ്മേ?
1: അനിതയുടെ അച്ഛൻ പറയായിരുന്നു ബാലനെ പോലെ ഒരു മകനെ ദൈവം ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്ന്.
0: അച്ഛൻ എഴുന്നേറ്റ് പുറത്തുനിന്ന് വന്നില്ലേ?
1: ഇപ്പൊ ചെന്ന് കിടന്നതേ ഉള്ളു.
0: അച്ഛൻ കിടന്നോളൂ,
2: ഞാൻ വെറുതെ കിടന്നേ ഉള്ളു.
0: അച്ഛനിപ്പോ വേദന തോന്നുന്നുണ്ടോ?
2: ഒരു കുഴപ്പമില്ല.
0: എന്ന് വെച്ചാൽ അധികം സംസാരിക്കുകയും നടക്കുക ഒന്നും വേണ്ട, പരിപൂർണ വിശ്രമം എടുക്കണം. ഞാനിന്ന് ഡോക്ടറെ കണ്ടിരുന്നു, ഒരു ടോണിക്കിന് എഴുതി തന്നിട്ടുണ്ട്. ഇത് രക്തശുദ്ധിക്ക് നല്ല അത്രേ.
1: നീ ഇങ്ങനെ ഒരുപാട് കാശ് കളയുന്നുണ്ടല്ലോ ബാല.
0: ഇതൊക്കെ വലിയ കാര്യമാണോ അമ്മേ? ആപ്പിളാണ്, ആദായത്തിൽ കിട്ടിയപ്പോ 2 കിലോ വാങ്ങിച്ചു. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ എന്നൊരു ചൊല്ലുണ്ടല്ലോ, അച്ഛനെ ദിവസേന ഓരോന്ന് കൊടുക്കണം.
1: എന്തൊരു കുട്ടിയാത്, എല്ലാം കൂടി ഒത്തിരി രൂപയായി കാണുമല്ലോ.
0: രൂപ പിന്നെ എന്തിനമ്മേ, ചെലവാക്കാനുള്ളതല്ലേ? അമ്മയ്ക്കറിയോ പിന്നെ ഡി എ ടി എ പിന്നെ അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് മാസം 1500 രൂപ എനിക്കിപ്പോ കിട്ടുന്നുണ്ട്. അതിന് മാത്രം എനിക്കിപ്പോ എന്താ ചെലവ്? അടുത്ത മാസം പ്രൊമോഷൻ, അപ്പൊ പിന്നെ 2000 കവിയും.
2: കുറേശം മിച്ചം വെക്കാൻ നോക്കണം മോനെ, ഒരു ഭാര്യയും കുടുംബമൊക്കെ ആവുമ്പോ ചെലവ് കൂടും.
0: എന്നെ നന്നായി അറിയാവുന്ന ഒരു കുട്ടിയെ ഭാര്യയെ കിട്ടിയ, അവളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോവും.
1: നീ ഇതൊക്കെ വാങ്ങിച്ചോണ്ടുവന്നത് അനിത അറിയണ്ട, അവള് ബഹളം ഉണ്ടാക്കും. എന്താ ഇത്?
0: അമ്മ പറയാ ഞാനിങ്ങനെ ഓരോന്ന് വാങ്ങിച്ചോണ്ട് വരുന്നത് അനിതയ്ക്ക് ഇഷ്ടാവില്ല.
1: കുറെ കൂടുന്നുണ്ട്, ആവശ്യത്തിനുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെന്തിനാ ഇതൊക്കെ?
0: പിന്നെ 1 രൂപ ടോണിക്കും 2 കിലോ ആപ്പിളും വാങ്ങിച്ചു. എനിക്ക് അച്ഛനും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കില്ലായിരുന്നു.
1: ആ ഇങ്ങനെ പോയ എഞ്ചിനീയറുടെ പ്ലാനും 2 നില വീടൊക്കെ അവിടെ കിടക്കും.
0: അതൊക്കെ ശരിയാവുന്നേ.
1: മോനെ ദാ കാപ്പ് കുടിക്ക.
0: അമ്മേ റേഷൻ വാങ്ങിണ്ടേ? കാശ് റേഷൻ കാർഡും തന്നാ ഞാൻ പോയി വാങ്ങിച്ചോട്ടെ, അത്ര തന്നെ.
1: ഞാൻ വാങ്ങിച്ചു മോനെ.
0: കാശ് തന്നാൽ വല്ല മണ്ണെണ്ണയോ സോപ്പോ വേണേ വാങ്ങിക്കാം.
1: ഇവിടെ ഇപ്പൊ ഒന്നും വേണ്ടെങ്കിലോ?
0: ഒരു കാര്യം പറയാം, ഇവിടെ എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ ചെയ്യും, അതെന്റെ ഒരു സന്തോഷവും അവകാശവും ഒക്കെയാണ്. അനിത ഇടവണ്ട നടക്കണം.
1: മോനെ വരുമ്പോ ഒരു നാനേയും മംഗളവും കൂടെ വാങ്ങിച്ചോണ്ടേ, സ്നേഹപ്പെടുന്ന എവിടം വരെ ആയോ എന്തോ.
0: എനിക്ക് ഇത്ര കഞ്ഞി വേണ്ട, നീ കുറച്ച് വെച്ചിട്ട് ബാക്കിയുണ്ടോ?
1: അത് പറ്റില്ല, ഇനി ആരുമില്ല ഇവിടെ കഞ്ഞി കുടിക്കാൻ. ബാലിട്ട് നീയടായിട്ട് വിശപ്പൊക്കെ.
0: അരി ഭക്ഷണം ശരീരത്തിന് നല്ലതല്ല.
1: നിന്നെ ഇവിടെ ഇപ്പൊ കാണാനേ കിട്ടുന്നില്ലല്ലോടാ ബാലോ ബാല.
0: പിന്നെ മുത്തശ്ശി ആശാരിമാരെ കിട്ടാനില്ല, വീട് പണി തുടങ്ങട്ടെ. ഞാനിപ്പൊ അതിനു വേണ്ടി ഇങ്ങനെ.
1: അതിന് ലോൺ കിട്ടിയോ?
0: ലോൺ ഇപ്പൊ ശരിയാവുമല്ലോ, അപ്പൊ ആശാരിമാരെ നമ്മള് നേരത്തെ സൗകര്യപ്പെടുത്തി വയ്ക്കാണ്. അതെ
1: ദിവ്യം ഇനിയും പഠിക്കുന്ന സ്കൂളില് ഏതാ ആശാരി ഉള്ളത്?
0: ആശാരിയ സ്കൂളില്ല, അതിനവിടെ കെട്ടിടം പണിയൊന്നും നടക്കുന്നില്ലല്ലോ.
1: അല്ല രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ അവിടെ പോകുന്നുണ്ടല്ലോ, ഞാൻ വിചാരിച്ചു വല്ല ആശാരിമാരെയും.
0: സ്കൂളില് ആശാരി.
1: ബാലേട്ടിന് എന്തെങ്കിലും അസുഖമുണ്ടോ?
0: ദൈവസഹായിച്ചിപ്പോ ഒന്നുമില്ല.
1: പോക്കറ്റ് മരുന്ന് വാങ്ങിച്ചതിന്റെ സ്ലിപ്പ് കണ്ടു.
0: എന്റെ പോക്കറ്റിലായിരിക്കില്ല.
1: എന്താ ബാല ഗോപാല നിനക്ക് അസുഖം?
0: ഒരു അസുഖമില്ല മുത്തശ്ശി.
1: മോണ പറയരുത്, ചുമ്മാതല്ല നിനക്ക് കഞ്ഞിയും ചോറും വേണ്ടാത്തത്, എന്താണ് അതിന്റെ അസുഖം?
0: എന്റെ മുത്തശ്ശി
1: ഒന്നും പറയണ്ട, തറവാട് പാക സ്ഥലത്ത് തർപ്പക്കാവ് കെട്ടി ഒരു തിരി കൊളുത്താൻ എത്ര കാലമായി പറയുന്നു, ആര് കേക്കാൻ. നാഗദൈവങ്ങളെ എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. നാളെ തിരുവങ്കര ശിവക്ഷേത്രത്തിൽ എവനെ കൊണ്ട് ഞാൻ ശയനപ്രദക്ഷിണം ചെയ്യിച്ചേക്കാമി. എടാ ദൈവകാര്യങ്ങൾ വേണ്ടെന്ന് പറയരുത്, നാളെ ശയന പ്രദക്ഷിണം ചെയ്യാതെ നിന്നെ ഞാൻ വിടുകയല്ല.

0: മോനെ, എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും തരണമെന്ന് കണ്ണടച്ച് ഈശ്വരനോട് പ്രാർത്ഥിക്കും.
1: ഭഗവാനെ, എന്റെ അനുദൈവം കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി തരണേ.

0: മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർ?
1: ആരാ?
0: മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർ?
1: അതെ.
0: ഹൈക്കോർട്ടിൽ ഒരു ഫോർജറി കേസിന് ഗണപതിയർക്ക് വക്കാലത്ത് കൊടുത്തത് നിങ്ങളല്ലേ?
1: അത് ഞാൻ തന്നെയാ.
0: ഇതൊരു പോലീസ് കേസല്ലെന്നും ഗണപതിയർ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെന്നും നിങ്ങൾ അറിഞ്ഞൂടെ?
1: അത് ഞാൻ പറയാം, അകത്തോട്ടിരിക്കാം.
0: കക്ഷികളുടെ താല്പര്യം പോലെ ഇരിക്കും കേസിന്റെ ജയവും തോൽവിയും. നിങ്ങൾക്കില്ലാത്ത താല്പര്യം ഞങ്ങൾ കാണിക്കണം.
1: സാറിന് മനസ്സിലായില്ല.
0: ആ, ഞാൻ ഗണപതിയുടെ ജൂനിയറാണ്. പക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഞാനാണ് അറ്റൻഡ് ചെയ്യാറുള്ളത്. അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ.
1: ഇങ്ങോട്ടിരിക്കാം.
0: ഇരിക്കുന്നില്ല, എനിക്ക് ഡിസ്ട്രിക്ട് കോർട്ടിൽ ചില ജഡ്ജ്മെന്റ്സ് പഠിക്കാനുണ്ട്. കുറച്ച് ദിവസം ഇവിടെ കാണും. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, കക്ഷികളെ തേടിപ്പിടിച്ച് വക്കാലത്തെടുക്കേണ്ട ഗതികേട് ഗണപതിയർക്കില്ല, എനിക്ക് തീരെയില്ല.
1: കുറച്ച് സാമ്പത്തിക
0: പ്രശ്നം. അപ്പീൽ കൊടുക്കാൻ പോയതായിരുന്നു. അയ്യരുടെ ഫീസ്, കോടതി ചെലവ്, അടുത്ത ആഴ്ച വരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുങ്ങിക്കളയാനുണ്ടായത്.
1: രണ്ടു ദിവസത്തിനകം എല്ലാം ശരിയാക്കാം.
0: മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർ, ഗണപതി അയ്യർ ഈ കേസ് ഏറ്റെടുത്തു എന്നറിഞ്ഞപ്പോ തന്നെ എതിർകക്ഷി ശിവരാമൻ ആകെ വരണ്ടിരിക്കുകയാണ്. പല ഭാഗത്തു നിന്നും പല രീതിയിലും പ്രഷറുണ്ടായി വക്കാലത്ത് എടുക്കാതിരിക്കാൻ. അതുകൊണ്ട് തന്നെ ഗണപതി അയ്യർക്ക് വാശിയായി. പക്ഷേ ഒരാഴ്ചക്കകം നിങ്ങൾ കാശുമായി വന്നില്ലെങ്കിൽ നിങ്ങളുടെ കേസ് കേട്ടെടുത്ത്
2: ചവറ്റുകൊട്ടയിലെറിയും. വീട് ജപ്തി ചെയ്യാൻ കടക്കാർ എപ്പോഴും വരുന്നെന്ന് അറിയില്ല. ഇനിയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ? ഞങ്ങളെ തെരുവിലിറക്കാതെ അച്ഛന് സമാധാനാവില്ല അല്ലേ?
0: മകളായിരിക്കും അല്ലേ, സ്മാർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. തന്നെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്.
3: സ്ത്രീയാണോ പുരുഷനാണോ?
0: പുരുഷനാ, സ്വല്പം പ്രായമുള്ള ആളാ.
3: എന്താ തിരക്കിലാണോ?
0: ഏയ് സാരമില്ല, എന്താ വിശേഷം? അകത്തേക്ക് ഇരിക്കാം.
3: വേണ്ട, ഞാൻ ബാലിനോട് പറയാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തോ പരിചയപ്പെട്ടപ്പോ തന്നെ സ്വന്തം കുടുംബത്തിൽ ഒരാളാണ് ബാലിനെന്ന് തോന്നി.
0: എങ്കിൽ മുഖവരെ ഒന്നും വേണ്ടല്ലോ, കാര്യം പറഞ്ഞോളൂ.
3: കഴിഞ്ഞ 6 വർഷങ്ങളായി മനസമാധാനം ഞാൻ അറിഞ്ഞിട്ടില്ല. വക്കീലാഫീസിലും കോടതി വരാതെ ഇത് അലഞ്ഞരിഞ്ഞ് ഞാനൊരു രോഗിയായി.
0: അച്ഛൻ എന്തിനാ ഈ വെയിലത്ത് ഇങ്ങോട്ട് വന്നത്? ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരുമായിരുന്നില്ലേ?
3: അവിടെ ഒന്ന് സംസാരിച്ചാൽ ശരിയാവില്ല ബാല. ഹൈക്കോടതിയിലെ ഗണപതിയർക്ക് വക്കാലത്ത് കൊടുത്തിരിക്കുക. അപ്പോ
0: പറഞ്ഞോളൂ.
3: 100% സത്യം എന്റെ ഭാഗത്തുള്ളപ്പോ പരാജയത്തിന്റെ പ്രശ്നമേ ഇല്ല. കീഴ്ക്കോടതിയിലൊന്നും കേസ് നേരാമാണ് നടത്താൻ എനിക്ക് പറ്റിയില്ല. ഗണപതിയെ പറ്റി കേട്ടിട്ടുണ്ടോ ബാലൻ?
0: ഇല്ല.
3: മിടുമിടുക്കൻ അദ്ദേഹം എനിക്ക് ഉറപ്പ് വന്നിരിക്കുക. അനുകൂലമായ ഒരു വിധി എന്തായാലും കിട്ടും. പക്ഷേ തൽക്കാലം ഞാനിതൊക്കെ ബാലനോട് പറഞ്ഞത് അന്തി അറിയണ്ട.
0: ഇല്ല, പറഞ്ഞോളൂ.
3: ഒരു 10,000 രൂപ ഉണ്ടെങ്കിലേ കാര്യം നടക്കും. ബാലിന്റെ കയ്യിലില്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും വാങ്ങിച്ചു തന്നാലും മതി. നമുക്ക് പലിശ എത്ര വേണമെങ്കിലും കൊടുക്കാം. അത് ഞാൻ ബാലിനെ ബുദ്ധിമുട്ടിക്കാണോ?
0: ചേച്ചേ, എന്നോട് ഒരു അടുപ്പം തോന്നിയതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. പക്ഷെ ഇത്രയും പണം പെട്ടെന്നാരും കൈവായ്പയല്ല, പ്രശ്നമല്ല. ഒരു പ്രോപ്പർട്ടി പണയം വെച്ചാൽ എവിടെന്നെങ്കിലും പണം കിട്ടാൻ സാധ്യതയുണ്ടോ?
3: അത് ഞാൻ ബാലിനെ വിഷമിപ്പിക്കലാവില്ലേ?
0: പിന്നെയും പിന്നെയും അത് തന്നെ പറഞ്ഞാലോ. എവിടെ പണയം വെക്കാം അത് പറ.
3: പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തോളാം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ബാല.
0: അതെ, എന്നെ ഇങ്ങനെ അന്യനായിട്ട് കാണുന്നത് എനിക്കിഷ്ടമല്ലേ.

0: ശരി. അനിതി എവിടെ?
1: അവൾ അടുക്കളയിൽ നിന്ന് കഴിച്ചോളാം.
0: ഇന്ന് വിളിക്കാവലെ? അത് കൊള്ളാം. ബാലനെന്താ പുറത്തുള്ള ആളാണ്?
1: മോളെ, അച്ഛൻ വിളിക്കുന്നു.
0: ഈ കൂട്ടാൻ വളരെ നന്നായിരിക്കുന്നു.
1: ഞാൻ വെച്ചതല്ല, മോളുണ്ടാക്കിയതാ.
0: ഇവരുണ്ടാക്കിയ വായു നോക്കാൻ കൊള്ളില്ല. പക്ഷെ എന്റെ മോള് പഠിക്കാനും പഠിപ്പിക്കാനും മാത്രമല്ല പാചകകലയിലും മിടുപിടിക്ക. നിനക്ക് എന്താ മോളെ ഇവിടെ വന്നിരുന്നാല്? ബാലനെന്താ അന്യനാണോ? എന്റെ മോനാണ്. ഇന്നത്തെ കാലത്ത് ഇത്രയും സ്നേഹമുള്ള ചെറുപ്പക്കാരനെ മഷിയിട്ട് നോക്കിയാ കാണില്ല. ബാലേട്ടൻ കുറച്ച് ഉറവ്
2: കൊടുക്കൊടു.
0: എന്റെ ഒരു സന്തോഷത്തിനാ. കുറച്ച് നോക്കി നിൽക്കാതെ വിളമ്പ് മോളെ. ആരാ ബാലിന്റെ വീട്ടിൽ പാചകമൊക്കെ?
2: ചേച്ചിയാ. പക്ഷെ രുചിയൊക്കെ ഒരു കണക്കാ.
0: ആ എന്നാ പിന്നെ നേരെ ഇങ്ങോട്ട് പോര്. ബാലിന് എന്താ ഇഷ്ടമുള്ള വെച്ചാൽ എന്റെ മോൾ ഉണ്ടാക്കി തരും.
2: സമയം വരട്ടെ. അച്ഛൻ നിറച്ച് ഊണ് കഴിക്കും, ഞാൻ ഇരുന്നേക്കട്ടെ.
0: മോളെ ബാലിന് ടൗൺ എടുത്തു കൊടുക്ക്.
1: അച്ഛന് വലിയ ഇഷ്ടമായിരിക്കാണല്ലേ ആളിനെ?
2: ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമൊന്നുമില്ലല്ലോ. എനിക്കെന്താ ഒരു കുറവ്? എം എ കാരനല്ലേ, സൽസ്വഭാവിയല്ലേ, സ്മാർട്ട് അല്ലേ, കണ്ടവനെ സൗന്ദര്യമല്ലേ.
1: 2000 രൂപ ശമ്പളവും അല്ലേ?
2: അതോ അത് അച്ഛനും അമ്മയ്ക്കും എന്നെ പറ്റി ഒരു മതിപ്പുണ്ടാവാൻ ഞാനൊരു നുണ പറഞ്ഞത്. അച്ഛന്റെ മനസ്സിൽ എന്തൊക്കെയുണ്ട്?
1: എന്ത്?
2: ആവോ എനിക്കറിയില്ല. ചിലപ്പോ സുന്ദരനും സൽസ്വഭാവിയുമായ ഒരു എം എ കാരനെ കൊണ്ട് മകളെ കെട്ടിക്കുന്ന കാര്യമാവാം.
1: പിന്നെ
2: ആരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
1: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം TP ബാലഗോപാലൻ എം എ.
2: ഹലോ, ഒരു സംശയം ഉണ്ടായിരുന്നു. MG കോളേജ് പഠിച്ചിട്ടുണ്ടോ?
3: ഇല്ല.
2: പക്ഷേ കണ്ടതായി നല്ല ഓർമ്മ. എന്നെ മനസ്സിലായിരുന്നു. വീട്ടിൽ വന്നിരുന്നു അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ. ടീച്ചർ ആണെന്ന് അച്ഛൻ പറഞ്ഞു. എവിടെയാ സ്കൂള്?
3: ഇവിടെ അടുത്താ. സമയം
2: കാണുന്നുണ്ട്, ഞാൻ ഡ്രോപ്പ്
3: ചെയ്യാം.
2: ഒരു അപരിചിതന്റെ കൂടെ സഞ്ചരിക്കാനുള്ള മടി കൊണ്ടായിരിക്കും. ക്ഷമിക്കണം, എനിക്ക് പേരറിയില്ല.
3: അനിത.
2: ഗുഡ് നൈം. മിസ് അനിത അന്ന് എന്റെ മുമ്പിൽ വെച്ച് അച്ഛനെ വരട്ടെന്ന് കണ്ടപ്പോ ആദ്യം ഞാനൊന്ന് അമ്പരുന്നു. പക്ഷെ മിസ്റ്റർ കൃഷ്ണൻകുട്ടിയുടെ ചരിത്രമൊക്കെ അറിഞ്ഞപ്പോൾ അത് ആവശ്യമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. But I can save him.
3: നിങ്ങളെപ്പോലെ എത്ര വക്കീലന്മാർ അച്ഛന്റെ കാശുകൊണ്ട് ഓരോ കര പറ്റിയിട്ടുണ്ട്. അവരും പറഞ്ഞിരുന്നത് അച്ഛനെ സേവ് ചെയ്യുമെന്നാണ്.
2: യു ആർ തറലി മിസ്റ്റേക്കൺ മിസ് അനിത. ഞാൻ വക്കീൽ പണി ചെയ്യുന്നത് വെറുമൊരു ത്രില്ലിന് വേണ്ടിയാണ്. അനിതയുടെ അച്ഛനാണല്ലോ. അദ്ദേഹത്തെ രക്ഷിക്കാൻ എനിക്കിപ്പോ ഒരു പ്രത്യേക താല്പര്യവും തോന്നുന്നു.
3: മനസ്സിലായില്ല.
2: എന്തോ അങ്ങനെ തോന്നുന്നു. ആദ്യം കണ്ടപ്പോ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ എന്തോ.
4: സാർ, ധനലക്ഷ്മി വന്നിട്ടുണ്ട്. 5 സീരീസ് 17 ലക്ഷം രൂപ. കല വർഷം വന്നിട്ടുണ്ടോ?
5: അത് 1 ലക്ഷം ഉള്ളു സാർ.
4: 1 ലക്ഷം ഉള്ളു?
5: അതെ.
4: ഈ 17 ലക്ഷത്തിന്റെ എത്ര രൂപ?
5: 3 രൂപ സാർ.
4: 3 രൂപ? സാധാരണക്കാരൻ എങ്ങനെയാണോ ലോട്ടർ എടുക്കുന്നത്?
5: 17 ലക്ഷം രൂപ ഇല്ല സാർ.
4: അച്ഛനെ അത് അടിച്ചാലല്ലേ ഉള്ളൂ,
5: അത്രേ ഉള്ളു.
4: ഇത് എന്നാ നടക്കെടുപ്പ്?
5: ഒക്ടോബർ 11.
4: ഒക്ടോബർ 11 ആകുമ്പോ 1, 1, 2 ഒന്നെടുത്ത് ഇത് അടിക്കും. അച്ഛനെ
5: അടിക്കും സാർ.
4: അടിക്കും അടിക്കും. താൻ പറയാതെ തന്നെ കുഴപ്പ.
6: ഒന്ന് നിൽക്കുന്ന ഒരത്ഭുതകരമായ വിശേഷ ഫലമുണ്ട് പറയാം.
4: കുറെ പേര് നോക്കി പറഞ്ഞ
6: സാർ. കാശിന് വേണ്ടിയല്ല, ഒറ്റ കാശ് എനിക്ക് ആവശ്യമില്ല. ഇതുവരെ ആരുടെ മുഖത്തും കാണാത്ത ഒരു വിശേഷ ലക്ഷണമുണ്ട് സാർ ഈ മുഖത്ത്. സാർ ലക്ഷം

0: വീട്ടിൽ അരിയിടാൻ പറഞ്ഞിട്ടല്ലേ വന്നത്?
1: ഹിയറിംഗിന് വെച്ചിരിക്കുകയാണ് നവംബർ 19. പ്രമാദമായ ഡ്രാഫ്റ്റ് കേസ് ഗണപതി ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. അതിന്റെ നൂലാമാലകൾക്കിടയിൽ ഈ പെറ്റി കേസ് ആര് ശ്രദ്ധിക്കാൻ?
2: എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പെറ്റി കേസല്ല വക്കീലേ.
1: പ്ലീസ് എന്നെ വക്കീലേ എന്ന് വിളിക്കരുത്. കുറച്ചുകൂടെ സ്വാതന്ത്ര്യം എടുക്കാം, രാമകൃഷ്ണൻ എന്ന് വിളിക്കാം.
2: ഇവിടം കൊണ്ട് അനുകൂലമായൊരു വിധി കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ മരിക്കാന്ന്.
1: ഇമോഷണൽ ആവാതിരിക്കും. ഇന്ത്യൻ പീനൽ കോഡിന്റെ എവറി നൂക്ക് ആൻഡ് കോർണർ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഐ വിൽ സെൻഡ് ശിവരാമൻ ബിഹൈൻഡ് ദ ബാർസ്. ഐ സ്വേർ ഐ വിൽ ഡു ദാറ്റ്.
2: ശിവരാമൻ കുത്തുപാളി എടുക്കണം.
1: എടുപ്പിക്കുക എടുപ്പിക്കുക എടുപ്പിക്ക. പിന്നെ എനിക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കേസ് കൂടിയാണല്ലോ ഇത്. എവിടെ മകളെവിടെ? കേസിന്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാം, അവർക്കൊരു സന്തോഷമാവട്ടെ.
2: അവൾ സ്കൂളിൽ നിന്ന് വരാൻ സമയമാവുന്നതേ ഉള്ളൂ.
1: സാരമില്ല, വരട്ടെ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ട്. ദിവസേന വരാം, കേസ് വിശദമായി പഠിപ്പിക്കാം.
2: അത് ബുദ്ധിമുട്ടാവില്ലേ? വക്കീൽ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ വരാം.
1: വക്കീലല്ല, രാമകൃഷ്ണൻ.
2: എന്റെ നാവിന്ന് അങ്ങനെയേ വരൂ.
1: അത് മാറ്റണം.
2: ശ്രമിക്കാം.
1: ശ്രമിച്ചാ പോരെ, ശീലിക്കണം. മിസ്റ്റർ കൃഷ്ണൻകുട്ടിമാർക്ക് ഒരു മകളല്ലേ ഉള്ളൂ?
2: അതെ.
1: ഇനി താരം മനസ്സിലായില്ല.
2: ആയം ബാലഗോപാലൻ
1: ജ്യേഷ്ഠന്റെയോ അനുജന്റെയോ മകനായിരിക്കും അല്ലേ?
2: ആരാ സർ? ഇത് ഹൈക്കോടതിയിൽ ഗണപതിയുടെ കൂടെയുള്ള.
1: മനസ്സിലായി, പക്ഷേ എനിക്ക് മനസ്സിലായില്ല.
2: ഞാനിവിടുത്തെ ഒരു ഫാമിലി ഫ്രണ്ടാണ്.
1: ഐ ആം അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ.
2: നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടല്ലോ, എന്താ ഇവിടെ?
1: ഇന്നലത്തെ പരിചയപ്പെടൽ പൂർണ്ണമായില്ല എന്നൊരു തോന്നൽ.
2: മനസ്സിലായില്ല.
1: നിങ്ങൾക്ക് ഇവിടെ എന്ത് ശമ്പളം കിട്ടും?
2: അത് എന്താ കാര്യം?
1: ശമ്പളം എത്രയെന്ന് പറയൂ. തുച്ഛമായ എമൗണ്ട് ആയതുകൊണ്ട് പറയാനുള്ള മടിയാണോ?
2: എന്റെ ശമ്പളക്കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിട്ട് കാര്യം. മാത്രമല്ല വേറൊരാളുടെ ശമ്പളത്തെ പറ്റി ചോദിക്കുന്നത് ഒരു നല്ല പരിപാടിയല്ല.
1: നിങ്ങൾ ധാരാളം ശമ്പളം വാങ്ങുന്ന ആളാണെന്നുള്ള ഒരു ധാരണ മിസ്റ്റർ കൃഷ്ണൻകുട്ടി ആർക്കുണ്ട്. സ്ഥിതിഗതികൾ കണ്ടപ്പോ അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. അയാളുടെ മകളുമായിട്ട് എന്താണ് പ്രശ്നം?
2: നിങ്ങളുടെ ഈ വിസ്തരിക്കലിന്റെ ഉദ്ദേശം എന്താ? ഇത് കോടതി ഒന്നല്ല.
1: കോടതി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും സംയമനം പാലിക്കുന്നത്.
2: കോടതി ആയിരുന്നെങ്കിൽ
1: എങ്കിൽ ആദ്യത്തെ ക്രോസിംഗിൽ തന്നെ അനുകൂലമായ ഒരു വിധി ഞാൻ നേടിയെടുത്തേനെ.
2: ശരി, എനിക്ക് ജോലിയുണ്ട്.
1: ഇതിനേക്കാൾ വലിയ ജോലി മാറ്റിവെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മിസ്റ്റർ ബാലഗോപാലൻ, ഞാൻ തുറന്നു പറയുകയാണ്, അനിതയെ എനിക്കിഷ്ടമാണ്. ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള എത്രയോ പെൺകുട്ടികൾക്കില്ലാത്ത ഒരു പ്രത്യേകത അനിതയ്ക്കുള്ളതായി എനിക്ക് തോന്നുന്നു.
2: തോന്നണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇതൊക്കെ എന്നോട് തന്നെ പറയുന്നത്.
1: അനിതയുടെ നല്ല ഭാവിക്ക് നിങ്ങളൊരു വിലങ്ങ് തരയാവരുത്.
2: നിങ്ങളാരെ അനിത രക്ഷകനോ? ഒന്ന് പോയ മിസ്റ്റർ, എനിക്ക് ജോലിയുണ്ട്.
1: മിസ്റ്റർ ബാലഗോപാലൻ,
2: നിങ്ങൾ പോയെ.
3: ഇല്ല, ഇപ്പൊ വരും. ഇരിക്കൂ.
2: വൈകുന്നേരം അത്യാവശ്യമായിട്ട് കാണണമെന്ന് ഫോൺ ചെയ്തിരുന്നു. ദേവിക്കറിയോ എന്തെങ്കിലും പ്രശ്നങ്ങളല്ലോ? ഉണ്ടോ?
3: ഒക്കെ പ്രശ്നങ്ങളാണല്ലോ. ദേ ഞാൻ തന്നെ ഒരു വലിയ പ്രശ്നമല്ലേ. കുടിക്കാൻ എന്താ വേണ്ടത്?
2: പാലം വന്നിട്ട് പറയാം. ദേവി എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് നിർത്തിയല്ലേ?
3: അതെ.
2: എന്താ കൂടുതൽ പഠിക്കാൻ?
3: പഠിക്കും ബുദ്ധിയുണ്ടേ. മൂന്നാമത്തെ തവണയാ എസ് എസ് എൽ സി തന്നെ ജയിച്ചത്.
2: ചേച്ചിയും കുട്ടികളും എവിടെ?
3: ചന്ദ്രേട്ടും വന്നിരുന്നു. എല്ലാരും കൂടെ സിനിമയ്ക്ക് പോയി.
2: ദേവിക്ക് സിനിമ ഇഷ്ടല്ലേ?
3: ഇഷ്ടമൊക്കെ തന്നെ, പക്ഷെ എന്നെ വിളിച്ചില്ല. പിന്നെ എനിക്കിന്ന പുതിയ കല്യാണം ഒന്നും കൊണ്ടുവരാത്തെ.
2: നീ കൊറേ നേരമായി വന്നിട്ട്.
4: നീ എവിടായിരുന്നടാ?
2: നീ വന്നേ ഇരിക്കെ. ദേവി, ഇത് നീ ഇപ്പൊ എന്നെ വഴക്ക് പറയരുത്. വളരെ അത്യാവശ്യമാണ്. എവിടുന്നെങ്കിലും ഒരു 10,000 രൂപ സംഘടിപ്പിക്കാൻ പറ്റുമോ?
4: 10,000 രൂപയോ?
2: നാളെ കാലത്ത് 10 മണിക്ക് മുമ്പ് വേണം.
4: എന്തു പറ്റി?
2: ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചിരുന്നില്ല. 8 സെന്റ് പണയം വെച്ചിരിക്കായിരുന്നു.
4: എന്തിന്?
2: അതൊന്നും എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. വല്ല വഴിയുണ്ടോടാ?
4: എന്താ ബാലയെ പറയുന്നത്? എന്റെ പെങ്ങളുടെ അഡ്മിഷൻ ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടി പരിചയക്കാരോടെല്ലാം 5-ഉം 10-ഉം വാങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോ എവിടുന്ന് കിട്ടാനാ? അത് നാളെ കാലത്ത് 10 മണിക്ക്

ഒരു അമ്മരിക്കാരൻ എന്നെ ചതിക്കായിരുന്നു അറിഞ്ഞകുട്ടി. ഒരാഴ്ചത്തെ അവധി ഞാൻ എടുത്ത് കെഞ്ചി നോക്കി. പക്ഷെ പത്തോപ്പാൻ ഇവിടെ സ്ഥലമല്ലടാ. ഞാൻ ഇനി എങ്ങനെ അവിടെ വീട് വയ്ക്കും? എന്തൊക്കെ വിട്ടുതോ ബാല നീ ചെയ്യുന്നത്? ഈ അവസാന നിമിഷത്തിൽ എവിടെ പോയി കാശുണ്ടാക്കും?

0: പോട്ടല്ലേ, അല്ലാതെ നമുക്കിപ്പം എന്ത് ചെയ്യാൻ പറ്റല്ലേ? അല്ല
1: പോവാൻ നേരത്തെ എന്തൊരു ഉത്സാഹമായിരുന്നു, ഇപ്പൊ മോന്താണ്ടില്ലേ,
2: മുടങ്ങോട്ട് ഇങ്ങോട്ട്
1: കൊണ്ടുവാ.
2: ഇതാര്, നാരായണ കുട്ടിയോ? വന്നോളൂ, ഞങ്ങള് ഒരു സിനിമ കാണാൻ പോയിരുന്നു, പ്രേമ സാമ്രാജ്യം. ആ കണ്ടോണ്ടിരിക്ക, ലാസ്റ്റ് നായിക്ക് ക്യാൻസർ വരിക, അത് സ്റ്റണ്ടി. ഞാൻ വിചാരിച്ച അത്ര നന്നായില്ല, എന്നാലും ഒപ്പിച്ചിട്ടുണ്ട്. വല്ലാതെ വിശക്കണ്, ഉള്ളിരിക്കതോ ഉള്ളണം വേണ്ട.

0: അനിയേട്ടനോട് അച്ഛന്റെ സ്നേഹപ്രകടനമൊക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു.
1: അനിത എന്തായി പറയുന്നത്? അല്ലെങ്കിൽ തന്നെ എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാ പറ്റ? ഓരോ മാസവും സ്വന്തം ചെലവ് തന്നെ ഒപ്പിച്ചുള്ള പാട് എനിക്കറിയാം.
0: അത് തന്നെയാണ് എനിക്കും മനസ്സിലാവാത്തത്. അച്ഛൻ എറണാകുളത്ത് പോയിട്ട് 4 ദിവസമായി, ഹൈക്കോർട്ടിൽ അപ്പീൽ കൊടുത്തിരിക്കുകയാണത്രേ. ഈ മാസം ശമ്പളം കിട്ടിയപ്പോ എന്നോട് 1 രൂപ പോലും ചോദിച്ചില്ല.
1: ഏതെങ്കിലും പരിചയക്കാരോ പഴയ സുഹൃത്തുക്കളോ മറ്റോ സഹായിച്ചിരിക്കും.
0: ബാലേട്ടൻ എന്നോട് നുണ പറഞ്ഞതാണെന്ന് പിന്നീട് എപ്പോഴെങ്കിലും മനസ്സിലായാൽ എനിക്ക് വളരെ വിഷമം ഉണ്ടാകും.
1: അയ്യേ, അതിന് ഞാൻ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ. വരും, നമുക്കൊരു കാപ്പ് കുടിക്കാം.
0: എനിക്ക് വേണ്ട. ബാലേട്ടൻ അച്ഛൻ എത്ര രൂപ കൊടുത്തു?
1: എന്താ ഇത്?
0: ബാലേട്ടന്റെ 8 സെന്റ് സ്ഥലത്ത് വേറെ ആള് പണിയെടുപ്പിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കാരണമാണ് ബാലേട്ടൻ എന്റെ അച്ഛനെ പരിചയപ്പെടേണ്ടി വന്നത്. എന്തൊക്കെ പ്ലാനുകളായിരുന്നു! ഇനിയിപ്പോ 2 നിലയുള്ള വീട് എവിടെയാ കെട്ടാൻ പോകുന്നത്?
1: അതൊക്കെ ഞാൻ കെട്ടും. അവനെ തീർന്നോ?
2: ഇന്നലെ തീർന്നല്ലോ.
1: കേട്ടാ, ഗുഡ് മോർണിംഗ്. യൂണിയനുമായി ഉണ്ടാക്കിയ ധാരണ അനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടായി. ബാലിന് വേണ്ടി ഞാൻ വളരെയധികം വാദിച്ചു നോക്കി. ഒടുവിൽ എന്റെ ജോലി പോകുന്ന ഘട്ടം വന്നു. എനിക്കുമുണ്ടല്ലോ ബാല ഒരു കുടുംബം.
0: ഇന്നലെ ബാലേട്ടൻ അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞോ?
1: ഇല്ലല്ലോ.
0: അച്ഛൻ വല്ലതും ചോദിച്ചോ?
1: എന്ത് ചോദിക്കാൻ?
0: ബാലേട്ടന്റെ ജോലി പോയി.
1: എന്നിട്ട് അവനൊന്നും പറഞ്ഞില്ലല്ലോ.
3: ഓഫീസിന് എന്തെങ്കിലും അതിക്രമം കാണിച്ചിട്ടുണ്ടോ?
0: അതിക്രമം കാണിച്ചത് ബാലേട്ടനല്ല.
1: ജോലി പോയെങ്കിലും വേറെ ജോലി ശരിയാക്കാം. തൽക്കാലം വല്ല സഹായം വേണമെങ്കിൽ അതും ചെയ്യാം.
0: ബാലേട്ടൻ ആരുടെയും സഹായം സഹതാപൊന്നും വേണ്ട. സ്വന്തമായി ഒരു വീടുണ്ടാക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. 8 സെന്റ് സ്ഥലം എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് അച്ഛൻ മറന്നിട്ടില്ലല്ലോ.
1: എങ്ങനെ നഷ്ടപ്പെട്ടു? അവനെന്ത് പറഞ്ഞു?
0: അച്ഛനൊന്നും അറിയില്ല അല്ലേ?
1: നീ എന്നെ വിസ്തരിക്കാൻ വന്നാണോ? ഓവരി ഉദ്യോഗസ്ഥയാണല്ലോ, സ്വന്തമായി അധ്വാനിച്ച് സമ്പാദിക്കുന്ന അഹങ്കാരമായിരിക്കും.
3: അനിതേ, നീ ആദ്യപ്പോ അച്ഛനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ.
0: അച്ഛൻ അത്ര പെട്ടെന്ന് ദേഷ്യം വരേണ്ട കാര്യമില്ലല്ലോ. പലരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാവും ബാലേട്ടന് 8 സെന്റ് വാങ്ങിച്ചത്.
1: എന്താണ് എന്റെ ഭാവം?
3: അനിതേ, നിന്നോടല്ലേ ആദ്യപ്പോ പറഞ്ഞത്?
0: കുറച്ച് വിഷമമുണ്ടമ്മേ. എല്ലാം അറിഞ്ഞിട്ടും വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കാൻ അച്ഛന് തോന്നിയില്ലല്ലോ.
1: അവൻ അന്തസ്സുണ്ടായിരുന്നെങ്കിൽ പരാതി പറയേണ്ടത് നിന്നോടല്ല.
0: അച്ഛന് തെറ്റി. ഒരക്ഷരം എന്നോട് പറഞ്ഞിട്ടില്ല. അച്ഛനും ബാലേട്ടന്റെ മനസ്സ് കാണാൻ ചിലപ്പോ ഈ ജന്മം മതിയായിരുന്നു. വരില്ല.
1: നീ
0: ആദ്യപ്പോ
4: അനുഗ്രഹിക്കുന്നു. ഒന്നും ആലോചിച്ച് മനസ്സ് വിഷമിക്കണ്ട. ഭർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാ അതുപോലെ നോക്കിയും കണ്ടും ഒക്കെ ജീവിച്ചോളൂ.
1: മുത്തശ്ശിയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം.
4: അതെന്നോട് പറയണോ മോനെ?
1: ശരി,
0: ബാലേട്ടൻ സ്റ്റേഷനിലേക്ക് വരണ്ട.
1: എന്താ?
0: ഒന്നുമില്ല. ബാലേട്ടൻ വരണ്ട.
1: അതെങ്ങനെയാ? നാരായണകുട്ടി കൊല്ലാൻ തോന്നില്ലേ?
0: അവിടെ വെച്ച് യാത്ര ചോദിക്കാൻ എനിക്ക് പറ്റില്ല ബാലേട്ട. ദയവേദ ബാലേട്ടൻ വരരുത്.
1: എന്താ ഇത്? നീ സന്തോഷിക്കല്ലേ വേണ്ടത്? നാരായണകുട്ടിക്ക് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സുണ്ട്.
0: ബാലേട്ടിന്റെ കല്യാണം റെയിൽവേ ഓഫീസിലൊന്നും വെച്ച് നടത്തിയ പോരാ, എല്ലാരും അറിയിക്കണം. ആർപ്പാടായിട്ട് നടത്തണം.
1: നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? നിന്റെ കല്യാണം ഇങ്ങനൊന്നല്ല ഞാൻ നടത്താൻ വിചാരിച്ചിരുന്നത്. പക്ഷെ സാധിച്ചില്ല മോളെ.
0: എന്നോടതൊക്കെ പ്രത്യേകിച്ച് പറയണു ബാലേട്ടാ. സമയായി, ഇറങ്ങട്ടെ.
1: ദേവി, എന്റെ കയ്യില് ഇപ്പൊ ഇതേ ഉള്ളൂ.
0: എനിക്കെന്തെങ്കിലും കാശ്?
1: അല്ല, വെച്ചോളൂ. അവിടെ ചെന്നിട്ട് നിനക്കതിന് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളില്ലേ? ഇപ്പോ കൺമഷി വാങ്ങിക്ക, ശാന്ത് വാങ്ങിക്ക, പൗഡർ വാങ്ങിക്ക, അങ്ങനെയുള്ള കാര്യങ്ങൾ നാരായണകുട്ടി കുറ്റിക്കണ. ഞാനേ സ്റ്റേഷനിലേക്കില്ല നാരായണകുട്ടി.
5: നീ വരണ്ട, വെറുതെ അവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ടല്ലോ.
4: മോളെ, എത്ര ഒരു ജോലി കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം.
1: എന്താ മുത്തശ്ശി ഇത്? എനിക്കൊരു ജോലി കിട്ടാനാ പ്രയാസം?

0: ഒക്കെ ദൈവനിശ്ചയമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവന് വേണ്ടി എത്ര പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു, എത്ര ആലോചനകൾ നടത്തിയിരിക്കുന്നു.
1: മുമ്പിലിരുത്തി മുഖസ്തുതി പറയാമെന്ന് വിചാരിക്കരുത്. അമ്മയുടെ മകൻ ഇന്ന് ഈ വീട്ടിൽ കാലുകുത്തിയോ അന്ന് മുതലേ കേസിനാവട്ടെ മറ്റു കാര്യങ്ങൾക്ക് ആവട്ടെ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല.
2: ഗണപതിയും ഇത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ വിജയത്തിനും കാരണം ഞാനാണത്രേ.
1: എവിടെ അനിതി? എവിടെ ചായ അവളോട് കൊണ്ടുവരാനല്ലേ പറഞ്ഞത്?
0: അവള് സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല.
1: ഓ അത് കൊള്ളാം. ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കാൻ പറഞ്ഞില്ലേ?
0: എല്ലാം ഞാൻ പറഞ്ഞതാ, ചെലപ്പോ ലീവ് കിട്ടിക്കാണില്ല.
1: ഓ കിട്ടിയില്ലെങ്കിൽ വേണ്ട നോക്കണം. പഠിച്ച സ്ഥിതിക്ക് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ച് അയച്ചതാ. പിള്ളേരോട് ഒച്ച വെച്ച് ശരീരം ക്ഷീണിപ്പിക്കാം, അത്രയേ ഉള്ളൊരു ഗുണം.
2: ഇനിയിപ്പോ റിസൈൻ ചെയ്തോട്ടെ.
0: ഇവന്റെ ഭാര്യ ജോലി ചെയ്തുകൊണ്ട് വരുന്ന കാച്ചിന്റെ ആവശ്യം ഇപ്പൊ ഏതായാലും ഞങ്ങൾക്കില്ല.
1: എന്താ ബാല, തന്റെ ജോലി പോയല്ലേ? ശമ്പളം തരുന്ന മുതലാളിമാരെ ദ്രോഹിക്കാൻ നടന്നാൽ ഇങ്ങനെ കാപ്പി കഴിക്കൂ.

0: മുഴുവനുമുണ്ട്. കണ്ടു പറഞ്ഞവനോട് കടം കൊള്ളാവൂ എന്ന് പറയാറുണ്ട്. എനിക്ക് അബദ്ധം പറ്റിയതാ.
1: എന്റെ അബദ്ധം?
0: പാലോട് ഞാൻ കടം വാങ്ങിയില്ലേ, അതെന്നെ അബദ്ധം. എന്റെ മകൾ എന്നോട് വഴക്കിന് വന്നു.
1: ഞാൻ അനിതയോട് ഒന്നും പറഞ്ഞില്ല.
0: വിശദീകരണം വേണ്ട,
1: ഞാൻ ചോദിച്ചില്ലല്ലോ.
0: എന്നായാലും വരാൻ ബാധ്യസ്ഥനാണ് ഞാൻ. എത്രയും വേഗം കടങ്ങളൊക്കെ തീരുന്നതാണ് നല്ലത്.
1: അമ്മേ, ഞാൻ തെറ്റൊന്നും ചെയ്യില്ലല്ലോ. അമ്മേ
2: ബാല, അനിതയ്ക്ക് ചില നല്ല ആളുകളൊക്കെ നടക്കുന്നുണ്ട്. ഒക്കെ ഈശ്വരാനുഗ്രഹം. ബാലൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്നും പോയിരുന്നാൽ ആളുകൾ അതുമൊക്കെ പറയാൻ തുടങ്ങും.
1: അമ്മേ,
2: സ്വന്തം മകൾക്ക് നല്ലൊരു ബന്ധം കിട്ടണമെന്ന് ഏതൊരു അമ്മ ആഗ്രഹിക്കില്ലേ ബാല?
1: ഞാൻ ഇനി ഇവിടെ വരില്ല അമ്മേ.
0: എനിക്ക് എന്റെ രൂപ കിട്ടിയില്ലേ? നിങ്ങൾ എന്റെ കടം തീർത്തില്ലേ? ഇനി ഞാൻ എന്തിനാ ഇവിടെ വരുന്നത് അല്ലേ? ശരി.
2: ബാലന് ജോലി പോയവരറിഞ്ഞു. വിഷമിക്കണ്ട, എറണാകുളത്തൊക്കെ നല്ല പിടിപാടാണ് അത്രേ വക്കീലിന്. ഈ ബന്ധം ശരിയായാൽ വക്കീലിനോട് പറഞ്ഞ് നിനക്ക് നല്ലൊരു ജോലി മേടിച്ചു തരാം.

0: ബാലേട്ടൻ എപ്പോ വന്നു? പോവാണോ? സ്കൂൾ വിട്ട് വരുന്ന വഴിയിലൊക്കെ ഞാൻ ബാലേട്ടനെ നോക്കി. ആ വരുന്നേ, ഞാൻ ചായ ഉണ്ടാക്കി തരാം.
1: രൂപ കിട്ടി, എല്ലാ കടങ്ങളും തീർന്നെന്ന് അച്ഛൻ പറയുകയും ചെയ്തു. ഞാൻ പോകുന്നു.
0: നിക്കു ബാലേട്ടാ.
2: അല്ലേ

0: രാമകൃഷ്ണന്റെ അമ്മ എത്ര നേരമായി കാത്തിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ?
1: ഇവിടെ എന്താ ഉണ്ടായത്?
2: ആ നീ വരാൻ വയ്യേ, അച്ഛൻ വഴക്ക് പറയായിരുന്നു.
1: ബാലേട്ടനും അച്ഛനും തമ്മിൽ ഇവിടെ എന്തുണ്ടായെന്നാ ചോദിച്ചത്?
2: ഇവിടെ എന്തുണ്ടാവും?
1: ആ
2: കടം വാങ്ങി പൈസ തിരിച്ചു കൊടുത്തു അത്ര തന്നെ.
0: ക്ഷമിക്കുന്നതിന് ഒരു അതിരുണ്ട്. രാമകൃഷ്ണ അമ്മയ്ക്ക് എന്താ തോന്നിയിട്ടുണ്ടാവുക? ഒന്ന് മിണ്ടാൻ വരും പയ്യ നിനക്ക്. അവരൊക്കെ വലിയ വലിയ ആളുകളാണ്. 700 രൂപ ശമ്പളം വാങ്ങി നിനക്ക് എന്താ ഇത്ര അഹങ്കരിക്കാൻ?
1: എനിക്ക് ശമ്പളം ഒത്തിരി കുറവാണേലും പണക്കാരനായ അച്ഛന്റെ മോളല്ലേ ഞാനിപ്പോ.
0: നീ നീ അധികം സംസാരിക്കണ്ട, ചെല്ല്. രാമകൃഷ്ണ അമ്മയെ അടുത്ത് ചെല്ല്.
1: ഒരേ കൃഷ്ണന്റെ അമ്മ എനിക്കിപ്പോ കാണണ്ട. അനിജേ, കുറച്ച് കൂടുതൽ നിധിക്കാരൻ. പണം ഇല്ലാതിരുന്നപ്പോ നിങ്ങൾക്ക് മനുഷ്യരെ കണ്ട തിരിച്ചറിയുമായിരുന്നു. ബാലേട്ടനെ വേദനിപ്പിച്ചതിന് ദൈവം ശിക്ഷിച്ചു വെച്ചാ.
0: ഏതാടി ബാലേട്ടൻ? നിന്റെ ആരാ അവൻ? ജോലി കൂലിയില്ലാത്ത അവരുമായിട്ട് നിനക്കെന്താടി കാര്യം?
1: എന്നു മുതലാ ബാലേട്ടൻ ഒന്നിനും കൊള്ളാത്തവനായത്?
0: ഒന്നും പറയണ്ട, നിന്നെ കൊണ്ട് ഇത്രയും പ്രയോഗിക്കനാക്കിയ ഞാനാണെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്.
2: എന്തോ നാടാ നീ കടന്ന് ആലോചിക്കുന്നു. തറവാട് വക ഭൂമി നാഥനില്ലാണ്ടല്ലയോ കിടക്കണത്? സർപ്പശാപം കളിതമാശ അല്ല കുഞ്ഞെ. അവിടെ കാഞ്ഞരത്തറയിൽ ഒരു കാവ് കെട്ടി സന്ധ്യാനേരത്തൊരു തിരി കൊളുത്താൻ ഇതുവരെ ആരും കൂട്ടാക്കിയില്ലല്ലോ. കഴുത്തിലും കാതിലും നിറയെ എടുത്താ പൊങ്ങാത്തത്ര സ്വർണാഭരണങ്ങളുമായിട്ട നിന്റെ അമ്മ സാവിത്രി വീട്ടിൽ കയറി വന്നത്. അവിടെ മോൾ ഇന്നലെ എങ്ങനാ പടിയിറങ്ങിപ്പോയത്? ഭഗവാനെ കാത്തുരക്ഷിക്കണേ.
0: എല്ലാം എന്റെ കുറ്റാ മുത്തശ്ശി, ഞാൻ കൊല്ലരാത്തനായി പോയി അതുകൊണ്ടാ.
2: എന്നാണോ ബാലഗോപാല ഞാൻ പറഞ്ഞ്? ദേവി പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു നീ ഒരു പെൺകുട്ടിയെ നോക്കി വെച്ചിട്ടുണ്ടെന്ന്. നേരാണോടാ
0: മുത്തശ്ശി, ഞാൻ സ്വല്പനേരം സൂര്യാട് കിടന്നിട്ട്

0: ബാലേട്ടിന്റെ എല്ലാ വിഷമങ്ങൾക്കും കാരണം ഞാനാണെന്നറിയാം.
1: എന്നാര് പറഞ്ഞു? വിഷമങ്ങളൊക്കെ ഞാൻ തന്നെ ക്ഷണിച്ചു വരുത്തിയതല്ലേ, അതിന് മറ്റാർക്കും പങ്കില്ല. അല്ല തന്നെ ആര് പറഞ്ഞു എനിക്ക് വിഷമമുണ്ടെന്ന്?
0: എനിക്കറിയാം. അച്ഛനും അമ്മയും നിർബന്ധിച്ചാൽ ഉടനെ ഞാൻ മറ്റൊരാളെ കല്യാണം കഴിക്കുമെന്ന് ബാലേട്ടിന് തോന്നുന്നുണ്ടോ?
1: അത് അതെന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല.
0: ബാലേട്ടാ,
1: അനിത എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട്
0: വന്ന്? അത്രമാത്രം എന്നെ വെറുത്തു ബാലേട്ടാ.
1: അനിതയുടെ അമ്മ എന്നും വായിക്കുന്ന മൂന്നാം കിട പൈങ്കിളി കഥകളിലെ നായകനല്ല ഞാൻ. എനിക്ക് പ്രാക്ടിക്കലായി ചിന്തിച്ചേ പറ്റൂ. തൽക്കാലത്തെ ചുറ്റുപാടിൽ ഞാൻ അനിതയെ വെറുക്കുന്നതാണ് എനിക്ക് അനിതയ്ക്ക് നല്ലത്.
0: അങ്ങനെ പറയരുത് ബാലേട്ട.
1: ഞാനൊരു സാധാരണ മനുഷ്യനാണ്, തിരിച്ചൊന്നും പറയാൻ അറിയാൻ ഞെട്ടല്ല ഞാൻ അവിടെ നിന്ന് മിണ്ടാതെ പോന്നത്. ഞാൻ അവിടെ എപ്പോഴെപ്പോഴും വന്നാൽ ആളുകൾ അതും ഇതും പറയും പോലും. കെ സി എച്ച് കാശുകാരാവുന്നവരെ ഇപ്പറയുന്ന ആൾക്കാരൊക്കെ എവിടെയായിരുന്നു? നിന്റെ അച്ഛനുണ്ടല്ലോ, അയാൾ അർദ്ധരാത്രി കൊട പിടിക്കുന്ന ടൈപ്പാണ്, ലളിതമായി പറഞ്ഞ അൽപ്പൻ. ഇങ്ങനെ ചില ആൾക്കാരുമായി ഞാൻ പരിചയപ്പെട്ടിട്ടില്ലെന്ന് വിചാരിച്ചോളാം.
0: ബാലേട്ടിന് എത്ര പറഞ്ഞാലും അധികമാവില്ല. അവർക്ക് വേണ്ടി ബാലേട്ടിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു.
1: എന്നാ കല്യാണം? വലിയ വീട്ടിലെ കല്യാണമാകുമ്പോ വിഭവ സമർത്ഥമായ സദ്യ കാണുമല്ലോ. ഉണ്ണാൻ ഞാൻ വരും, ഒരു നേരത്തെ വിശപ്പ് പറയാ, അത്രയല്ലോ.
0: ഒന്നും മതിയാക്കു ബാലേട്ടാ. ആര് തീരുമാനിച്ചാലും ഉറപ്പിച്ചാലും എന്റെ ഇഷ്ടം കൂടാതെ ഒന്നും നടക്കില്ലല്ലോ.
1: അപ്പൊ ശരിക്കുള്ള ഒരു തീരുമാനം ഇതുവരായില്ലേ?
0: ബാലേട്ടിന് ഇത്രയൊക്കെ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്റെ അച്ഛനമ്മയും പറഞ്ഞിട്ടാണോ നമ്മൾ പരിചയപ്പെട്ടത്? ഞാൻ പോലും അറിയാതെ ബാലേട്ടൻ കാശു കൊടുത്ത് സ്നേഹം വാങ്ങാൻ ശ്രമിച്ചത് എന്റെ കുറ്റമാണോ? നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മറ്റുള്ളവർ പെരുമാറുന്നെന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണ്. ഒന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി, ബാലേട്ടന് എന്നോട് സ്നേഹമുണ്ടോ? പറയൂ ബാലേട്ട.
1: നീ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരു ഒളിച്ചോട്ടമാണോ? അച്ഛനും അമ്മയും നിശ്ചയിച്ച ആളിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്.
0: ആ സുഖം എനിക്ക് വേണ്ട.
1: ഇപ്പൊ അതൊക്കെ തോന്നും, പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോ അതെല്ലാം വെറും ചാപല്യമായിരുന്നു എന്ന് മനസ്സിലാവുകയും ചെയ്യും. എനിക്ക് മടുത്തു. ഈ നഗരം എനിക്ക് ദുഃഖങ്ങൾ മാത്രമാ തന്നത്. നക്കാപ്പിച്ച ശമ്പളത്തിന് വേണ്ടി കണ്ടവന്റെ വാതിൽ മുട്ടുന്ന ജോലി ഞാൻ മറിയാക്കുകയാണ്. ആരും നോക്കാനില്ലാതെ കിടക്കുന്ന കുറച്ച് ഭൂമിയുണ്ട് നാട്ടിൽ, അവിടെ ഞാൻ അധ്വാനിക്കും. ഞാൻ അങ്ങോട്ട് പോവുകയാണ്.
0: എന്നോട് അല്പം പോലും സ്നേഹമില്ലേ ബാലേട്ടന്?
1: അനിത പോകുന്നുണ്ടോ? എനിക്ക് അല്പ സൗകര്യം വേണം. കാശില്ലാത്തവന് പറഞ്ഞിട്ടുള്ളതല്ല കല്യാണവും കുടുംബജീവിതമൊന്നും. ഞാൻ കാരണം നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകട്ടെ. ഓൾ ദ ബെസ്റ്റ്
0: ബാലേട്ടാ.
1: പോകാനാ പറഞ്ഞേ?

0: ഞാൻ പറയാം,
1: ഒന്നും പറയണ്ട, രാജകീയത്തെ പറ്റി പറയാം. നമുക്ക് വലിയ ഒരു താല്പര്യമില്ലത്. നമസ്കാരം.
2: അല്ല പുറപ്പെട്ടോ?
1: എന്താ
2: നാളെ 10 മണിക്കാണ് മുഹൂർത്തം, മറക്കരുത്.
1: നമസ്കാരം. നമസ്കാരം.

സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം ടി പി ബാലഗോപാലൻ എം എ. കഥാ സംവിധാനം സത്യൻ അന്തിക്കാട്. തിരക്കഥ ശ്രീനിവാസൻ. നിർമ്മാണം ടി കെ ബാലചന്ദ്രൻ. ഛായാഗ്രഹണം വിപിൻ മോഹൻ. സംഗീതം എ ടി ഉമർ. അഭിനേതാക്കൾ മോഹൻലാൽ, ശോഭന, ബാലൻ കെ നായർ, സുകുമാരി, അടൂർ ഭവാനി, കുതിരവട്ടം പപ്പു, കെ പി എസ് സി ലളിത, ശ്രീനിവാസൻ, മണിയൻപിള്ള രാജു തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം കൊല്ലത്തെത്തും. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. പ്രളയ ദുരിതബാധിതർക്കുള്ള ധനസഹായ വിതരണത്തിന്റെ പൂർണ്ണ ചുമതല താലൂക്ക് തലത്തിലേക്ക് വികേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ്. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ സ്വർണം നേടി ഇന്ത്യൻ വനിതകൾ. ഷൂട്ടിംഗിൽ മലയാളി താരം വിദർശയ്ക്ക് ഇന്നും വീണ്ടും വെള്ളി മെഡൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് നടക്കുന്ന എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം കൊല്ലത്തെത്തും. കുണ്ടറയിലും അമൃതപുരിയിലും നടക്കുന്ന സമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കുണ്ടറയിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ അമിത്ഷാ പങ്കെടുക്കും. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് സഹകരണ മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മുളവന പവിത്രം കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം. മാതാ അമൃതാനന്ദമയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് 5:00 അമൃതപുരിയിൽ നടക്കുന്ന ചടങ്ങിൽ അമൃതകീർത്തി പുരസ്കാരം അദ്ദേഹം പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിക്കും. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് മാതാ അമൃതാനന്ദമയി മടം നൽകുന്ന 2 കോടി രൂപ അസം വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ രനോജ് പെഗുവിന് കൈമാറും. അമിത്ഷായുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ ഉച്ചയ്ക്ക് 1:00 മുതൽ വൈകിട്ട് 5:00 വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിന്റെ ഉന്നതതല പൊതുചർച്ചയെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. വിശ്വാസം പുനഃസ്ഥാപിക്കൽ, മാറ്റങ്ങൾ കൈകാര്യം ചെയ്യൽ, എല്ലാവർക്കും ഫലപ്രദമാകുന്ന ഒരു ഐക്യരാഷ്ട്രസഭ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ആദരമർപ്പിച്ചു. പൊതുരംഗത്ത് വർഷങ്ങളോളം പ്രവർത്തിച്ച ഡോ മൻമോഹൻ സിംഗ് അർപ്പണ ബോധത്തോടെയാണ് രാജ്യത്തെ സേവിച്ചതെന്ന് ശ്രീ മോദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7:00 മുതൽ വൈകിട്ട് 6:00 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഞായറാഴ്ചയാണെങ്കിലും നാളെ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉപഭോക്താക്കൾ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ഡിജിറ്റൽ ഇതര ബാങ്കിംഗ് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാനതല ബാങ്ക് സമിതി അറിയിച്ചു. മറ്റന്നാൾ മുതൽ ബുധനാഴ്ച വരെയാണ് സംയുക്ത ബാങ്കിംഗ് ട്രേഡ് യൂണിയനുകൾ പണിമുടക്കുന്നത്. പ്രളയ ദുരിതബാധിതർക്കുള്ള ധനസഹായ വിതരണം വേഗത്തിലാക്കാൻ നടപടി സ്വീകരിച്ച സംസ്ഥാന സർക്കാർ. ധനസഹായ വിതരണത്തിന്റെ പൂർണ്ണ ചുമതല താലൂക്ക് തലത്തിലേക്ക് വികേന്ദ്രീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. ഇതോടെ അപേക്ഷകൾ വേഗത്തിൽ പരിശോധിച്ച് അർഹരായവരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ധനസഹായം നേരിട്ടെത്തിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മേഖലകളിൽ ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ലക്ഷദ്വീപ്, കവരത്തി ദ്വീപിൽ നിന്നും മറ്റിതര ദ്വീപുകളിലേക്കുള്ള അതിവേഗ കപ്പലുകളുടെ ദ്വീപ്തല യാത്രകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. തീരത്തെ എല്ലാവിധ വിനോദ പരിപാടികളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തെ വഴിയോര കച്ചവടക്കാരെ പിന്തുണയ്ക്കുന്നതിനായി 2020 കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM സ്വനിധി പദ്ധതിയിലൂടെ ഇതിനോടകം 1.12 കോടിയിലധികം വായ്പകൾ വിതരണം ചെയ്തു. പദ്ധതിയിലൂടെ ഈടുരഹിത വായ്പകൾ നൽകുന്നതിന് പുറമെ വഴിയോര കച്ചവടക്കാർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
3: प्रधानमंत्री स्वनिधि योजना के माध्यम से काम के लिए आसान लोन मिलने लगा है. डेबिट और क्रेडिट कार्ड केवल अमीर लोगों के पास होते थे, लेकिन आज रेहड़ी और ठेले पर काम करने वाले साथियों के पास भी क्रेडिट कार्ड की सुविधा पहुंच रही है.
0: നഗരങ്ങളിലും പട്ടണങ്ങളിലുമായി 75 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് PM സ്വനിധിയുടെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് ഇന്ന്. 30 കോടി രൂപയാണ് 1-ാം സമ്മാനം. ഉച്ചയ്ക്ക് 1:30 തിരുവനന്തപുരത്ത് ഗോർക്കി ഭവനിൽ നടക്കുന്ന നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഈ വർഷത്തെ പൂജാ ബമ്പർ ഭാഗ്യക്കുറിയുടെ പ്രകാശനവും ചടങ്ങിൽ നിർവഹിക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. വനിതകളുടെ കബഡിയിൽ ഇറാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സംഘം സുവർണ നേട്ടം കൈവരിച്ചത്. പുരുഷന്മാരുടെ കബഡി ഫൈനലിൽ ഇന്ത്യ ഉച്ചയ്ക്ക് ഇറാനുമായി ഏറ്റുമുട്ടും. മലയാളി താരം വിദർശ വിനോദിന് വീണ്ടും വെള്ളിമെഡൽ. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ് ടീം ഇനത്തിലാണ് തിലോത്തമ സെൻ, വിദർശ വിനോദ്, ആഷി ചൌക്സി എന്നിവരടങ്ങിയ സംഘം വെള്ളിമെഡൽ നേടിയത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. 2-ാം മത്സരം ഈ മാസം 30 ഗുവാഹത്തിയിലും അവസാന മത്സരം ഒക്ടോബർ 3 ഛത്തീസ്ഗഡിലുമാണ് നടക്കുന്നത്. കണ്ണൂരിൽ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് കാലിക്കറ്റ് FC തിരുവനന്തപുരം കൊമ്പൻസ് FCയെ നേരിടും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി പ്രമുഖ മലയാളം തമിഴ് നടനും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയനായ ഫിലിം ഫെസ്റ്റിവൽ ക്യൂറേറ്ററുമായ രവീന്ദ്രനെ സർക്കാർ നിയോഗിച്ചു. പ്രശസ്ത നടിയും സാംസ്കാരിക പ്രവർത്തകയുമായ പ്രിയങ്ക നായരാണ് അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ. കേരള സാഹിത്യ അക്കാദമി ചെയർമാനായി കൽപ്പറ്റ നാരായണനെയും സംഗീത നാടക അക്കാദമി ചെയർമാനായി ജി വേണുഗോപാലിനെയും ലളിതകല അക്കാദമി ചെയർമാനായി പ്രൊഫസർ പ്രകാശ് മൂർത്തിയെയും നിയമിച്ചു. നടൻ പ്രേംകുമാർ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനും എം രഞ്ജിത്ത് കേരള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാനുമാകും. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിൽ 24 ചിത്രങ്ങൾക്ക് കൂടി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അനുമതി നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം കൊല്ലത്തെത്തും. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. പ്രളയ ദുരിതബാധിതർക്കുള്ള ധനസഹായ വിതരണത്തിന്റെ പൂർണ്ണ ചുമതല താലൂക്ക് തലത്തിലേക്ക് വികേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ്. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ സ്വർണം നേടി ഇന്ത്യൻ വനിതകൾ. ഷൂട്ടിംഗിൽ മലയാളി താരം വിദർശയ്ക്ക് ഇന്ന് വീണ്ടും വെള്ളിമെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണ സായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. കേരള കാർഷിക സർവകലാശാലയുടെ ഇ പഠന കേന്ദ്രം നടത്തിവരുന്ന സമ്പന്ന മാലിന്യം എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഒക്ടോബർ 13 ആരംഭിക്കും. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് CELKAU.in/e-learning/reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ഒക്ടോബർ 23 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഒക്ടോബർ 13 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0487-2538-5658-8547-8372-756 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പ് വലിയതുറ സ്റ്റേറ്റ് ഫോഡർ ഫാം ഓഫീസിൽ സെപ്റ്റംബർ 29-30 തീയതികളിൽ തീറ്റപ്പുൽകൃഷി പരിശീലനവും സൈലേജ് നിർമ്മാണവും എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 28 വൈകുന്നേരം 5 മണിക്ക് മുൻപായി പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400-5861-93888-3444 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള സർക്കാർ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന കശുമാവ് സന്തതി തോട്ടം ആദൂർ ഗാളിമുഖ സ്പെഷ്യൽ ഫാമിൽ കാർഷിക വിളകളുടെ നടീൽ വസ്തുക്കളായ കശുമാവ് ഗ്രാഫ്റ്റിനങ്ങൾ ധന, ധരശ്രീ, പ്രിയങ്ക, അക്ഷയ, പൂർണിമ, അമൃത എന്നിവ 1 വില 40 രൂപ, മാവ് ഗ്രാഫ്റ്റ് ഇനങ്ങൾ PH ലഡുവ, കലപ്പാടി, ചന്ദ്രക്കാരൻ, കൊളമ്പ്, ബംഗനപ്പള്ളി, കുറ്റ്യാട്ടൂർ, അൽഫോൻസോ, കർപ്പൂരം, മുണ്ടപ്പ, നീലം വില 1 ന് 75 രൂപ എന്നിവ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9383-471-972 എന്ന

പേവിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി നാലാം ഘട്ടം സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. ആയതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വേൾഡ് റാബീസ് ഡേ ആയ സെപ്റ്റംബർ 28 മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കൊല്ലം ജില്ലയിൽ വച്ച് നിർവഹിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായകൾക്കുള്ള ആന്റീസ് റാബീസ് വാക്സിനേഷൻ ക്യാമ്പയിനാണ് ഇത്. മാരകമായ റാബീസ് രോഗത്തിൽ നിന്നും വളർത്തുനായ്ക്കളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഇതുവഴി മനുഷ്യരിൽ റാബീസ് രോഗബാധ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് സെപ്റ്റംബർ 26 തിരുമുറ്റത്താണ്. 1910 സെപ്റ്റംബർ 26. 1910 വർഷം സെപ്റ്റംബർ 26 അതായത് 1086 ആണ്ട് കന്നിമാസം 10 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ ഒരു രാജകീയ വിളംബരം പുറപ്പെടുവിച്ചു. അതിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: ശ്രീ പത്മനാഭദാസ വഞ്ചിപ്പാല സർ രാമവർമ്മ കുലശേഖര കിരീടപതി, മന്നെ സുൽത്താൻ മഹാരാജരാജ രാമരാജ ബഹദൂർ ഷംഷർ ജംഗ് നൈറ്റ് ഗാൻഡ്രർ ഓഫ് ദി മോസ്റ്റ് എക്സെൻഡഡ് ആൻഡ് ആഫ്റ്റർ ദി സ്റ്റാർ ഓഫ് ഇന്ത്യ, നൈറ്റ് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി മോസ്റ്റ് എമിനന്റ് ആൻഡ് ഓഫ് ദി ഇന്ത്യൻ എംപയർ FMU, MRAS ഓഫീസിയർ, ദി ലാ ഇൻസ്ട്രക്ഷൻ പബ്ലിക് മഹാരാജ, അവർകൾ സകലമാന പേർക്കും പ്രസിദ്ധപ്പെടുത്തുന്ന വിളംബരം. തിരുവനന്തപുരത്തു നിന്നും പ്രസിദ്ധം ചെയ്യുന്ന സ്വദേശാഭിമാനി എന്ന വർത്തമാന പത്രത്തെ അമർച്ച ചെയ്യുന്നതും ആ പത്രത്തിൻ്റെ മാനേജിംഗ് പ്രപ്പറേറ്ററും എഡിറ്ററുമായ കെ രാമകൃഷ്ണപിള്ളയെ നമ്മുടെ നാട്ടിൽ നിന്നും നീക്കം ചെയ്യുന്നതും പൊതുജനക്ഷേമത്തിന് ആവശ്യമെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാൽ മേൽപ്പറഞ്ഞ കെ രാമകൃഷ്ണപിള്ളയെ ഉടനെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതിർത്തിക്ക് പുറത്താക്കുകയും നാം വേറെ വിധം ആജ്ഞാപിക്കുന്നതുവരേക്കും മേൽപ്പറഞ്ഞ കെ രാമകൃഷ്ണപിള്ള നമ്മുടെ സംസ്ഥാനത്തിൽ തിരികെ വരാനോ പ്രവേശിക്കുകയോ ചെയ്യുന്നതിനെ നിരോധിക്കുകയും ചെയ്യണമെന്ന് നാം ഇതിനാൽ ആജ്ഞാപിക്കുന്നു. ഏതൊരു സ്ഥലത്തും കാണപ്പെടുന്ന സ്വദേശാഭിമാനി എന്ന വർത്തമാന പത്രത്തിൻ്റെ എല്ലാ പ്രതികളും മേൽപ്പറഞ്ഞ സ്വദേശാഭിമാനി എന്ന വർത്തമാന പത്രം അച്ചടിച്ചു വരുന്ന അച്ചടിയന്ത്രവും അതിൻ്റെ അനുസാരികളും അതിനെ സംബന്ധിച്ച് മറ്റു വസ്തുക്കളും നമ്മുടെ ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടിയെടുക്കണമെന്നും നാം ആജ്ഞാപിക്കുന്നു. മേൽ അടങ്ങിയ നമ്മുടെ ആജ്ഞകളെ അനുസരിച്ചോ ആസ്പദമാക്കിയോ അപ്രകാരമെന്ന് ഗണിച്ചോ ചെയ്യപ്പെടുന്ന യാതൊരു പ്രവൃത്തിയെയും സംബന്ധിച്ച് നമ്മുടെ ഗവൺമെന്റിന്റെയോ നമ്മുടെ ഗവൺമെന്റിലെ യാതൊരു ഉദ്യോഗസ്ഥന്റെയോ പേരിൽ സിവിലായോ ക്രിമിനലായോ യാതൊരു വ്യവഹാരത്തിനും ഇടയില്ലാത്തതാകുന്നു എന്നുകൂടി നാം ആജ്ഞാപിക്കുന്നു. നിർഭയവും സ്വതന്ത്രവുമായ വൃത്താന്ത പത്രപ്രവർത്തനം, ഭയകൗടില്യലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന ധർമ്മദർശനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നാടിനും നാട്ടാർക്കും വേണ്ടി നടത്തിയ ജനാധിപത്യ പൗരാവകാശ പ്രവർത്തനങ്ങൾ പുതുപ്പള്ളി രാഘവൻ വിപ്ലവസ്മരണകളിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. ആരാണ് ഈ ദേശാഭിമാനി? തിരുവിതാംകൂറിൽ ദിവാൻ ഭരണത്തെ വെല്ലുവിളിച്ചയാൾ. രാജഭരണത്തിനു പകരം ജനാധിപത്യ ഭരണമാണ് ജനക്ഷേമത്തിന് വേണ്ടതെന്ന് തിരുവിതാംകൂറിൽ ആദ്യമായി പ്രഖ്യാപിച്ച പ്രമുഖനായ പത്രാധിപർ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. 1960 സെപ്റ്റംബർ 26 ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും സുദീർഘമായ പ്രസംഗം നടത്തിയ വ്യക്തി ആരാണ്? ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രകാരം ആ ബഹുമതി ഇന്ത്യയുടെ VK കൃഷ്ണമേനോനുള്ളതാണ്. UN സെക്യൂരിറ്റി കൗൺസിലിൽ 1957 ജനുവരി 23-24 തീയതികളിലായി നടന്ന 3 കാശ്മീർ പ്രശ്നത്തെക്കുറിച്ച് 8 മണിക്കൂറിലേറെ പ്രസംഗിച്ച് കൃഷ്ണമേനോൻ ചരിത്രം സൃഷ്ടിച്ചു എന്നാണ് രേഖകൾ. എന്നാൽ UN സഭകളിലെ

0: എങ്കിലും സുദീർഘമായ ഒരൊറ്റ പ്രസംഗത്തിലൂടെ ചരിത്രം സൃഷ്ടിച്ചത് ആരാണ്? ക്യൂബൻ പ്രധാനമന്ത്രി ഫിഡൽ കാസ്ട്രോയ്ക്കുള്ളതാണ് ആ സ്ഥാനം. 1960 സെപ്റ്റംബർ 26 യു എൻ ജനറൽ അസംബ്ലിയിൽ 269 മിനിറ്റ് നേരം നിർത്താതെ പ്രസംഗിച്ചാണ് കാസ്ട്രോ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. പൊതുസഭയുടെ 872 സമ്മേളനമായിരുന്നു അത്.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. ഗ്രാമീണ മേഖലയിലുണ്ടായ അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അന്തരം ഗണ്യമായി കുറഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണ പദ്ധതികൾ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. ഐക്യരാഷ്ട്രസഭയുടെ 81st പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. ഐക്യരാഷ്ട്രസഭയിൽ ആഗോള മഹാമാരി പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് ഇന്ത്യ. വനിതകളുടെ കബഡിയിൽ ഇറാനെ പരാജയപ്പെടുത്തി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. രാവിലെ 11 മണിക്ക് കൊല്ലം ജില്ലയിൽ മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് SUT മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്ത് നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അന്തരം വലിയ തോതിൽ കുറഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങളിൽ വലിയ പുരോഗതിയുണ്ടായെന്നും സ്ത്രീകൾ സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു. സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായി വാരാണസിയിൽ നിന്ന് വട്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രികരുമായി നടത്തിയ വെർച്വൽ ആശയവിനിമയത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. രാജ്യത്ത് നടപ്പാക്കിയ പുതിയ തൊഴിൽ നിയമങ്ങളാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ തൊഴിൽ മേഖലയെ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 4 തൊഴിൽ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു.
1: നയ ലേബർ കോഡ്സ് മേ 29 ലേബർ കാനൂനോ കോ 4 സരൽ ലേബർ കോഡ്സ് മേ ബദലാ ഗയാ. ഇസ്സേ ഹമാരെ ശ്രമിക് ഭായ് ബഹൻ ന്യൂനതം സാലറി റോജ്ഗാർ കി സുരക്ഷ സാമാജിക് സുരക്ഷ ഓർ സ്വാസ്ഥ്യ സുരക്ഷ ജെസേ വിഷയോ പർ ഓർ സശക്ത ഹോംഗേ.
0: 29 കേന്ദ്ര നിയമങ്ങൾ 4 നിയമങ്ങളായി ക്രോഡീകരിച്ചാണ് പുതിയ ലേബർ കോഡ് സർക്കാർ നടപ്പാക്കിയത്. തൊഴിലാളികൾക്ക് മിനിമം വേതനം സമയബന്ധിതമായി ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ സമ്പൂർണ്ണ ശാക്തീകരണവും ഇതിലൂടെ ഉറപ്പാക്കുന്നു. തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ, സുരക്ഷിതമായ തൊഴിലിടങ്ങൾ, ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുക എന്നിവയും പുതിയ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണ പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അമൃതപുരിയിൽ നടക്കുന്ന അമൃതകീർത്തി പുരസ്കാര ചടങ്ങിലും പങ്കാളിയാകും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ 81st പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. വിശ്വാസം വീണ്ടെടുക്കുക, മാറ്റങ്ങളെ കൈകാര്യം ചെയ്യുക, എല്ലാവർക്കും ഫലപ്രദമാകുന്ന ഐക്യരാഷ്ട്രസഭ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ പൊതുസഭാ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 193 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാരും മുതിർന്ന പ്രതിനിധികളും പങ്കെടുക്കുന്ന സമ്മേളനം ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം, സമാധാനം, സമത്വം എന്നിവ ഉറപ്പാക്കുന്നതിനുമാണ് മുൻഗണന നൽകുന്നത്. ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ഉന്നതതല യോഗത്തിൽ ആഗോള മഹാമാരി പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധത കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ ആവർത്തിച്ചു. ഏതുതരം ആരോഗ്യ അടിയന്തരാവസ്ഥകളെയും നേരിടാൻ ലബോറട്ടറി ശൃംഖലകളും ചികിത്സാ സംവിധാനങ്ങളും മെച്ചപ്പെടുത്തിയ ഇന്ത്യയുടെ ഏകോപിത രീതിയെക്കുറിച്ച് അവർ വിശദീകരിച്ചു. കോവിഡ് കാലത്ത് 100 രാജ്യങ്ങൾക്ക് 30 കോടി വാക്സിൻ ഡോസുകളും 150 രാജ്യങ്ങൾക്ക് വൈദ്യസഹായവും നൽകിയതിലൂടെ ഒരു ഭൂമി ഒരു ആരോഗ്യമെന്ന തത്വം ഇന്ത്യ ഉയർത്തിപ്പിടിച്ചതായി സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗിന്റെ ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ദീർഘകാലം പൊതുജീവിതത്തിൽ വ്യാപൃതനാവുകയും അർപ്പണബോധത്തോടെ രാജ്യത്തെ സേവിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ഡോ സിംഗെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ നവോത്ഥാനത്തിന്റെ പ്രയോക്താവായ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ ജന്മവാർഷിക ദിനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരമർപ്പിച്ചു. വിദ്യാസാഗർ വിദ്യാഭ്യാസത്തെ സാമൂഹിക മാറ്റത്തിനുള്ള ശക്തമായ മാധ്യമമാക്കിയെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനുമായി ജീവിതം ഉഴിഞ്ഞുവച്ച വിദ്യാസാഗറിന്റെ ആശയങ്ങൾ ഇന്നും സമൂഹത്തിന് പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. വനിതകളുടെ കബഡിയിൽ ഇറാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സംഘം സുവർണ നേട്ടം കൈവരിച്ചത്. പുരുഷന്മാരുടെ കബഡി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഉച്ചയ്ക്ക് ഇറാനുമായി ഏറ്റുമുട്ടും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ സ്വർണമാണിത്. മലയാളി താരം വിദർശ വിനോദിന് വീണ്ടും മെഡൽ. വനിതകളുടെ 50 മീറ്റർ റൈഫിൾസ് ത്രീ പൊസിഷൻസ് ടീമിനത്തിൽ തിലോത്തമ സെൻ, വിദർശ വിനോദ്, ആഷി ചൌക്സി എന്നിവരടങ്ങിയ സംഘമാണ് വെള്ളി നേടിയത്. 3 സ്വർണവും 11 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 27 മെഡലുകളാണ് നിലവിൽ ഇന്ത്യ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന്റെ 9ാം റൌണ്ടിൽ ഇന്ത്യയ്ക്ക് മികച്ച മുന്നേറ്റം. പുരുഷ വിഭാഗത്തിൽ ലോക ചാമ്പ്യൻ ഡി ഗുഗേഷിന്റെ നിർണായക വിജയത്തോടെ ജർമ്മനിയെ തോൽപ്പിച്ച ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് ഉയർന്നു. വനിതാ വിഭാഗത്തിൽ ഉസ്ബെകിസ്ഥാനെ 3-1 തോൽപ്പിച്ച് ഇന്ത്യ 2ാം സ്ഥാനം പങ്കിട്ടു. 9 റൌണ്ടുകളിൽ നിന്ന് 15 പോയിന്റോടെ ഖസാക്കിസ്ഥാൻ, മംഗോളിയ എന്നീ ടീമുകൾക്കൊപ്പമാണ് ഇന്ത്യൻ വനിതകൾ 2ാം സ്ഥാനം പങ്കിടുന്നത്. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ 81ാം പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യ, ഇറാൻ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളിലേക്ക്.
3: റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ഉഭയകക്ഷി വിഷയങ്ങളും ബ്രിക്സ് കൂട്ടായ്മയിലെ സഹകരണവും ശ്രീ എസ് ജയശങ്കർ ചർച്ച ചെയ്തു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഗൾഫ് മേഖലയിലെ നിലവിലെ സംഘർഷാവസ്ഥ വിഷയമായി. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഇറാൻ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ സഹകരണവും യോഗം വിലയിരുത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും പങ്കെടുത്ത ബ്രിക്സ് നേതാക്കളുടെ ഉച്ചകോടിക്ക് ഇന്ത്യ ഈ മാസത്തിന്റെ തുടക്കത്തിൽ ആതിഥേയത്വം വഹിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 138ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AER ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മേഖലകളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. 18ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. മേളയുടെ 2ാം ദിനമായ ഇന്ന് മത്സരചിത്രങ്ങൾ ഉൾപ്പെടെ 59 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. അതിനിടെ മേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട 31 ചിത്രങ്ങളിൽ 24 ചിത്രങ്ങൾക്ക് കൂടി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അനുമതി നൽകി. ക്വാഡ് അറ്റ് സി ഷിപ്പ് ഒബ്സർവർ മിഷൻ ആരംഭിച്ചതിനെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. കഴിഞ്ഞ മെയ്യിൽ ന്യൂഡൽഹിയിൽ നടന്ന 11ാമത് ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത്. സ്വതന്ത്രവും സുതാര്യവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായുള്ള ക്വാഡിന്റെ കൂട്ടായ പ്രതിബദ്ധതയെ ദൌത്യം പ്രതിഫലിപ്പിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. അമേരിക്കയിൽ H1B വിസ നിരക്കുകൾ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തെ എതിർത്ത് 22 അറ്റോർണി ജനറൽമാരുടെ കൂട്ടായ്മ. നിരക്കുകളിൽ 1,00,000 ഡോളറിലധികം ഫീസ് ചുമത്താനുള്ള സർക്കാരിന്റെ നിർദ്ദേശത്തോട് അറ്റോർണി ജനറൽമാർ വിയോജിപ്പ് രേഖപ്പെടുത്തി. പുതിയ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കാലിഫോർണിയ, മസാച്യൂസെറ്റ്സ്, വെർജീനിയ തുടങ്ങിയ 22 സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറൽമാർ ഒപ്പിട്ട കത്ത് സർക്കാരിന് സമർപ്പിച്ചു. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. ഗ്രാമീണ മേഖലയിലുണ്ടായ അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അന്തരം ഗണ്യമായി കുറഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണ പദ്ധതികൾ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. ഐക്യരാഷ്ട്രസഭയുടെ 81ാം പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. ഐക്യരാഷ്ട്രസഭയിൽ ആഗോള മഹാമാരി പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് ഇന്ത്യ. വനിതകളുടെ കബഡിയിൽ ഇറാനെ പരാജയപ്പെടുത്തി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: സ്വന്തം റേഡിയോ ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
1: ബയോസ്കോപ്പിൽ ഇന്നാദ്യം ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിന് വേണ്ടി ദീപക് ദേവ് സംഗീതം നൽകി, കൈതപ്രം രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം നിഖിൽ, രഞ്ജിത്, റിമി ടോമി.

ചിത്രം അറബിയും ഒട്ടകവും പി മാധവൻ നായരും. സംഗീതം എം ജി ശ്രീകുമാർ. രചന സന്തോഷ് വർമ്മ. ആലാപനം സുധീപ് കുമാർ, റിമി ടോമി.

കസ്തൂരിമാൻ എന്ന ചിത്രത്തിനു വേണ്ടി ഔസേപ്പച്ചൻ സംഗീതം നൽകി ലോഹിതദാസ് രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം യേശുദാസ്, കെ എസ് ചിത്ര.

ഇനി ദീപക് ദേവ് സംഗീതം നൽകി. കൈതപ്രം രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ചിത്രം ഉദയനാണ് താരം. ആലാപനം കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര.

ബയോസ്കോപ്പിലിനി കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം ബേണി ഇഗ്നേഷ്യസ്, രചന എസ് രമേശൻ നായർ, ആലാപനം എം ജി ശ്രീകുമാർ.

ഗൗരി ശങ്കരം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം എം ജയചന്ദ്രൻ, രചന ഗിരീഷ് പുത്തഞ്ചേരി.

അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിനു വേണ്ടി രവീന്ദ്രൻ സംഗീതം നൽകി. കൈതപ്രം രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം കുടമാറ്റം. സംഗീതം ജോൺസൺ. രചന കൈതപ്പുറം. ആലാപനം കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര.

പാണ്ഡിപ്പട എന്ന ചിത്രത്തിനുവേണ്ടി അഫ്സലും സുജാത മോഹനും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം സുരേഷ് പീറ്റേഴ്സ്, രചന നാദിർഷാ.

ബയോസ്കോപ്പിലിനി രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിനു വേണ്ടി മോഹൻ സിതാര സംഗീതം നൽകി. എസ് രമേശൻ നായർ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം MG ശ്രീകുമാർ, KS ചിത്ര.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് കൃഷ്ണ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം ഐലമുണ്ണികൃഷ്ണൻ.
1: വർഷങ്ങളായി എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ മോഹമായിരുന്നു ഒരു പുരാണ കഥ കഥാപ്രസംഗമായിട്ട് അവതരിപ്പിക്കണമെന്ന്. അതിനുവേണ്ടി മഹാഭാരതത്തിലെ ഒത്തിരി കഥാപാത്രങ്ങളുടെ ജീവിതകഥ ഞാൻ നന്നായി വായിച്ചു പഠിച്ചു. കുന്തിദേവിയുടെ, ഗാന്ധാരിയുടെ, ഭീഷ്മരുടെ, കർണന്റെ. പക്ഷേ എന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ പിടിച്ചടക്കിയത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതകഥയായിരുന്നു. നമ്മളൊക്കെ വീട്ടിൽ വെച്ച് ആരാധിക്കുന്ന സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പന്റെ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതകഥയായിരുന്നു എന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ പിടിച്ചടക്കിയത്. ഇന്നേക്ക് 5000 വർഷങ്ങൾക്ക് മുമ്പ് ദ്വാപരയുഗത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. അന്ന് അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ, ഈ മഹാരാജ്യം ഭരിക്കുമ്പോൾ താൻ എങ്ങനെ ജീവിക്കണം, അതുപോലെ തന്റെ പ്രജകളും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. സത്യവും ധർമ്മവും നീതിയും ന്യായവും മാത്രം നടപ്പാക്കി അധർമ്മത്തെ തച്ചുടച്ചു. അങ്ങനെയുള്ള സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതകഥയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. കഥ ആരംഭിക്കുന്നു.

ഭാരതത്തിന്റെ പുണ്യനദികളിലൊന്നായ ഹിരണ്യതി നദി പതിയെ ഒഴുകുന്നു, സാവധാനം ഒഴുകുന്നു. ഈ നദിയുടെ കരയിലാണ് കുരുക്ഷേത്രം, മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്രം. ലോകം ഇന്ന് വരെ കണ്ടു ഏറ്റവും വലിയ യുദ്ധമായിരുന്നു മഹാഭാരത യുദ്ധം. ഈ യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു? അധികാരത്തിന് വേണ്ടിയായിരുന്നു. ആരൊക്കെ തമ്മിലായിരുന്നു യുദ്ധം ചെയ്തത്? സഹോദരന്റെ തമ്മിൽ, ജ്യേഷ്ഠന്റെയും അനുജന്റെയും മക്കൾ തമ്മിൽ. ജ്യേഷ്ഠനായ ധൃതരാഷ്ട്ര മക്കൾ കൗരവന്മാരും അനുജനായ പാണ്ഡവന്റെ മക്കൾ പാണ്ഡവന്മാരും തമ്മിലായിരുന്നു യുദ്ധം ചെയ്തത്. ഈ യുദ്ധത്തിൽ എത്ര പേർ പങ്കെടുത്തു? 18 അക്ഷോഹിണിപ്പടകൾ എന്ന് വെച്ചാൽ കാലാൽപ്പടയും കുതിരപ്പടയും ആനപ്പടയും എല്ലാം കൂടി ചേർത്ത് 39,36,600 പേർ പങ്കെടുത്തു. മറക്കരുത്, 39,36,600 പേർ. ഇത്രയും പേർ പങ്കെടുത്ത ഒരു മഹായുദ്ധവും ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ല. 2 പേർ മാത്രമാണ് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത്. ഒന്ന്, സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠ സഹോദരൻ ബലരാമൻ. മറ്റൊരാൾ ശ്രീകൃഷ്ണന്റെ ഭാര്യ രുക്മിണിയുടെ സഹോദരൻ രുക്മി. ഇവർ രണ്ടുപേരൊഴിച്ച് മറ്റുള്ള മുഴുവൻ മഹാരാജാക്കന്മാരും നാട്ടുരാജാക്കന്മാരും ഏതെങ്കിലും ഒരു ചേരിയിൽ ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്തു. കുരുക്ഷേത്ര ഭൂമിയിൽ പടകുടീരങ്ങൾ ഉയർന്നു കഴിഞ്ഞു. യുദ്ധം തുടങ്ങേണ്ട മുഹൂർത്തമായിരിക്കുന്നു, യുദ്ധം തുടങ്ങേണ്ട സമയമായിരിക്കുന്നു. അതാ കുരുക്ഷേത്ര ഭൂമിയുടെ മധ്യഭാഗത്തുകൂടി ദേവരുന്നൊരു തേര്.

സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് തേര് നിൽക്കുന്നത്. തേരിനകത്ത് വില്ലാളി വീരനായ ആയുധപാണിയായ അർജുനൻ നിൽക്കുന്നു. കുരുക്ഷേത്രഭൂമിയുടെ മധ്യഭാഗത്തായിട്ട് ആ തേര് വന്നു. കൃഷ്ണ, കുരുക്ഷേത്രഭൂമിയുടെ മധ്യഭാഗത്തായിട്ട് ആ തേരൊന്ന് പിടിച്ചു നിർത്ത്. ഈ ശത്രുപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരെയും ഞാൻ നന്നായിട്ടൊന്ന് കാണട്ടെ. പറഞ്ഞതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര ഭൂമിയുടെ മധ്യഭാഗത്തായിട്ട് ആ തേരങ്ങ് പിടിച്ചു നിർത്തി. അർജുനൻ ശത്രുപക്ഷത്തേക്ക് ഒന്ന് നോക്കി. അതാ നിരന്ന് നിൽക്കുന്നു 11 അക്ഷോഹിണി പടകളുമായി കൗരവസേന, ലക്ഷക്കണക്കിന് പടയാളികൾ. ഏറ്റവും മുമ്പിലായി സർവസൈന്യാധിപൻ ഭീഷ്മ പിതാമഹൻ. തനിക്ക് 10 വയസ്സ് പ്രായമുള്ളപ്പോ ശനശൃംഗത്തിലെ വനാന്തരങ്ങളിൽ നിന്നും അമ്മയായ ബുദ്ധിദേവിയുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ആദ്യമായിട്ട് കസ്തരപുരം കൊട്ടാരത്തിന്റെ മുറ്റത്തെത്തുമ്പോൾ കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തെ കോടി വന്ന് തന്നെ കെട്ടിപ്പിടിച്ച് വാരിയെടുത്ത് തന്നെ നിറകയിൽ 100 കണക്കിന് ചുംബനങ്ങൾ അർപ്പിച്ച തന്റെ പ്രിയപ്പെട്ട അപ്പൂപ്പൻ ഭീഷ്മർ. തൊട്ടടുത്തായി ദ്രോണാചാര്യൻ ആയുധവിദ്യയിൽ തന്നെ അഗ്രഗണ്യനാക്കി യോഗവില്ലാളിയാക്കി മാറ്റിയ സ്വന്തം മകനായ അശ്വത്ഥാമാവിനെക്കാളേറെ തന്നെ സ്നേഹിച്ച തന്റെ ഗുരുവായ ദ്രോണാചാര്യൻ. തൊട്ടടുത്തായി തന്റെ കുലഗുരുവായ കൃപാചാര്യൻ. തനിക്ക് ആദ്യമായിട്ട് ആദ്യാക്ഷരങ്ങൾ പകർന്നു തന്ന, തന്റെ വലതുകരം പിടിച്ചു തന്നെ കൊണ്ട് ഹരിശ്രീ കുറിപ്പിച്ച തന്റെ കുലഗുരുവായ കൃപാചാര്യൻ. അതിനു പിറകിലായി തന്റെ സതീർത്ഥ്യനും കളിക്കൂട്ടുകാരനും ദ്രോണാചാര്യന്റെ മകനുമായ അശ്വത്ഥാമ. അതിനടുത്തായി തന്റെ സഹോദരന്മാർ, വല്യച്ഛന്റെ മക്കളായ ധൃതരാഷ്ട്രയുടെ മക്കളായ കൗരവന്മാർ, ദുര്യോധനനും ദുശാസനും തുടങ്ങി 100 പേർ. പിന്നെ തൊട്ടടുത്തായി തന്റെ മാതുളന്മാർ, ബന്ധുക്കാർ, സ്വന്തക്കാർ, ശിഷ്യന്മാർ, സഹപ്രവർത്തകർ. പയ്യാ, എന്നെ കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയില്ല, എന്നെ കൊണ്ട് യുദ്ധം ചെയ്യാനാവില്ല. അർജുന്റെ കയ്യിൽ നിന്നും ഗാന്ധീവൻ നിലത്തേക്ക് വീണു. തളർന്നു മയങ്ങി അർജുനൻ വന്ന് തീർത്തിട്ടില്ലെന്നു. പെട്ടെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്ന് തിരിഞ്ഞു. അല്ലേ അർജുന, നിനക്ക് എന്ത് സംഭവിച്ചു? നിനക്ക് എന്ത് പറ്റി? എത്രയോ കാലം കൂടി കാത്തു സൂക്ഷിച്ച ശുഭമുഹൂർത്തമാണിത്. ഈ നല്ല സന്ദർഭത്തിൽ നീ കളഞ്ഞു വിളിക്കുന്നു. എഴുന്നേക്ക്, ഊർജസ്വനാകെ എഴുന്നേക്കാൻ അർജുന സംബോധനം തിരിച്ചു കിട്ടി. പിതാക്കന്മാരെയും ഗുരുനാഥന്മാരെയും നിഷ്കരുണം കൊന്നൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. രാജസിംഹാസനത്തിന് വേണ്ടി സഹോദരന്മാരെയും സതീർത്ഥന്മാരെയും ഒരു ദയയും കൂടാതെ കൊല്ലാൻ എന്നെ കൊണ്ടാവില്ല. എനിക്ക് രാജ്യം വേണ്ട, എനിക്ക് സിംഹാസനം വേണ്ട, എന്നെ കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയില്ല. അർജുനൻ വീണ്ടും ചെന്ന് തേർത്തട്ടിലിരുന്നു, തളർന്നു മയങ്ങി. അർജുന, ഇങ്ങോട്ട് നോക്ക്, നീ ഇപ്പോ ഇരട്ടി തപ്പുകയാണ്. ഏതൊരു മനുഷ്യനും ഈ ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ട ചില കർമ്മങ്ങളുണ്ട്, കടമകളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്. അത് ചെയ്യുന്നവനാണ് മനുഷ്യൻ, അത് ചെയ്യുന്നവനാണ് ക്ഷത്രിയൻ. മാത്രമല്ല, ഈ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഇവരാരും തന്നെ ഇപ്പൊ നിന്റെ ബന്ധുക്കളല്ല. ഭീഷ്മർ ഇപ്പൊ നിന്റെ പിതാമഹനല്ല, ദ്രോണാചാര്യൻ നിന്റെ ഗുരുനാഥനല്ല, കൃപാചാര്യൻ നിന്റെ കുലഗുരുവല്ല, ദുര്യോധനനും ദുശാസനും നിന്റെ സഹോദരന്മാരല്ല, ഇവരെല്ലാം നിന്റെ ശത്രുക്കളാണ്. ശത്രുവിനെ കൊന്നൊടുക്കുക എന്നുള്ളതാണ് ഒരു ക്ഷത്രിയന്റെ കടമ. മാത്രമല്ല, ഈ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഇവരാരെങ്കിലും തന്നെ പാണ്ഡവരായ നിങ്ങളോട് എന്തെങ്കിലും നീതി പുലർത്തിയിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് പാണ്ഡവരായ നിങ്ങൾ 5 പേർക്കും ഭക്ഷണത്തിൽ വിഷം തന്ന് കൊല്ലാൻ ശ്രമിച്ചവരല്ലേ ഇവർ? പാണ്ഡവരായ നിങ്ങൾ 5 പേരെയും നിങ്ങളുടെ മാതാവായ കുന്തിദേവിയെയും അരക്കില്ലത്തിനകത്തിട്ട് ചുട്ടുകരിക്കാൻ ശ്രമിച്ചവരല്ലേ ഇവർ? പാണ്ഡവരായ നിങ്ങൾ 5 പേരുടെയും ധർമ്മപത്നിയായ പാഞ്ചാലിയെ കൗരവ സഭയിലിട്ട് പരസ്യമായിട്ട് വസ്ത്രാക്ഷേപം നടത്തിയപ്പോൾ പൗരുഷമുള്ള നിങ്ങൾ 5 പേരും അന്ന് ആത്മഹത്യയായിരുന്നു. എന്തുകൊണ്ട്? ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ പകരം വീട്ടാൻ നിങ്ങൾക്ക് സന്ദർഭം കിട്ടുമെന്നുള്ളതുകൊണ്ട്. ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ പ്രതികാരം ചെയ്യാൻ നിങ്ങൾക്ക് സൗകര്യം കിട്ടുമെന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് അർജുന, കാലം കരുക്കൽ നീക്കി ഇപ്പൊ നിന്റെ മുമ്പിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. ഈ നല്ല സന്ദർഭത്തെ നീ കളഞ്ഞു കുളിക്കുന്നു.

അർജുന, ഫലം എന്ത് കിട്ടുമെന്ന് കരുതി കർമ്മം ചെയ്യരുത്. ഫലം കിട്ടിയില്ല എന്ന് കരുതി കർമ്മം ചെയ്യാതെയും ഇരിക്കരുത്. ഒരു ക്ഷേത്രഭൂമിയിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് കൊടുത്ത ഉപദേശമാണ് ഗീത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സത്യങ്ങളെയും കോർത്തിണക്കി കുത്തിക്കെട്ടിയ ഒരു മഹത് ഗ്രന്ഥമാണ് ഭഗവത്ഗീത. മഹാത്മാഗാന്ധി സ്വന്തം ജീവിതത്തിൽ പകർത്തി ഭഗവത്ഗീത. അദ്ദേഹം മരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വലത് കൈ ഭഗവത്ഗീത, ഇടത് കൈ ഖുറാനും ബൈബിളും ഉണ്ടായിരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസനും സ്വാമി വിവേകാനന്ദനും ഈ ലോകം മുഴുവൻ പ്രസംഗിച്ചു നടന്നു ഭഗവത്ഗീതയെ കുറിച്ച്. കേരളത്തിന്റെ ആത്മീയ ആചാര്യന്മാരായിരുന്ന ശ്രീ ചട്ടമ്പി സ്വാമിയും ശ്രീ നാരായണ ഗുരുദേവനും സ്വന്തം ജീവിതത്തിൽ പകർത്തി ഭഗവത്ഗീത. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശ്രീ ചട്ടമ്പി സ്വാമിയും ശ്രീ നാരായണ ഗുരുദേവനും പാവപ്പെട്ട ജനങ്ങളെ വിളിച്ച് കൂട്ടം കൂടിയിരുത്തി ഭഗവത്ഗീത വായിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുമായിരുന്നു. 25 വർഷം ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് ജ്യോതിബസ് പറഞ്ഞു ഭഗവത്ഗീത അതിന് തുല്യമായിട്ടുള്ള ഒരു ഗ്രന്ഥം ഇന്ന് വരെ ലോകത്തുണ്ടായിട്ടില്ല. എന്തിന്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സഖാ വി കെ നയനാർ വത്തിക്കാനിൽ ചെന്നപ്പോൾ, റോമിൽ ചെന്നപ്പോൾ ക്രൈസ്തവ സഭയുടെ മേലധ്യക്ഷനായ പോപ്പിന്, ക്രിസ്തീയ സമുദായത്തിന്റെ കാണപ്പെട്ട ദൈവമായ പോപ്പിന് സമ്മാനമായിട്ട് കൊടുത്തത് ഭഗവത്ഗീതയായിരുന്നു. എന്താ ഈ മഹത് ഗ്രന്ഥത്തിനകത്ത് ഇത്രയും വലിയ സന്ദേശം ഉൾക്കൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളോട് ഒന്നേ പറഞ്ഞുള്ളൂ, നീ വെറുതെ നിന്റെ കിടക്കയിൽ അലസനായി മടിയനായി ഉറക്കം നടിച്ചു കിടക്കരുത്. നീ ഉണരണം, നീ ഉണർന്ന് പ്രവർത്തിക്കണം, നീ നിന്റെ കർമ്മം ചെയ്യണം, നിന്റെ ജോലി ചെയ്യണം, നിന്റെ ഡ്യൂട്ടി ചെയ്യണം. എങ്കിൽ നീ രക്ഷപ്പെടും, നിന്റെ കുടുംബം രക്ഷപ്പെടും, ഈ രാജ്യം രക്ഷപ്പെടും. ഇങ്ങനെയുള്ള മഹത്തായ സന്ദേശങ്ങളുടെ ഉപജ്ഞാതാവായ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതകഥയിലേക്ക് നമുക്കൊന്ന് കടന്നില്ല. ഇന്നൊക്കെ 5000 വർഷങ്ങൾക്ക് മുമ്പ് ദ്വാപരയുഗത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യ ദൈവമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യ ദൈവം. ഒരമ്മ ഈറ്റുനോവ് അനുഭവിച്ച് പ്രസവിച്ചു. സുഖവും ദുഃഖവും വേദനയും യാതനയും അനുഭവിച്ച് വളർന്ന് വലുതായി ഈ മഹാരാജ്യത്തിന്റെ ഭരണാധികാരിയായി. താൻ ഈ മഹാരാജ്യത്തിന്റെ ഭരണാധികാരിയായപ്പോൾ താൻ എങ്ങനെ ജീവിക്കണം അതുപോലെ തന്റെ പ്രജകളും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. സത്യവും ധർമ്മവും നീതിയും ന്യായവും മാത്രം നടപ്പാക്കി അധർമ്മത്തെ തച്ചുടച്ചു. 5000 വർഷം കഴിഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണന് ശേഷം നമ്മുടെ ഈ മഹാരാജ്യം ഒരുപാട് ചക്രവർത്തിമാർ ഭരിച്ചു, ഒരുപാട് മഹാരാജാക്കന്മാർ ഭരിച്ചു, നമ്മളൊക്കെ തെരഞ്ഞെടുത്ത് വിട്ട ഒരുപാട് മന്ത്രിമാർ ഭരിച്ചു. ഭരിച്ചവരെല്ലാം അവർക്ക് വേണ്ടി മാത്രം ഭരിച്ചു, അവരുടെ കുടുംബത്തിന്, അവരുടെ മക്കൾക്ക്, അവരുടെ ചെറുമക്കൾക്ക്, അവരോടൊപ്പം നിന്നവർക്ക് വേണ്ടി. നമുക്ക് വേണ്ടി ആരും ഭരിച്ചില്ല. ഈ നമ്മുടെ മഹാഭാരതത്തിലെ 120 കോടി ജനങ്ങളുടെ കാര്യം ആരും അറിഞ്ഞില്ല. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മഹാരാജ്യത്തിന്റെ ഏത് മുക്കിൽ നോക്കിയാലും മൂലയിൽ നോക്കിയാലും എവിടെ നോക്കിയാലും അഴിമതി, ചതി, വഞ്ചന, കള്ളക്കടത്ത്, കള്ളനോട്ടടി, പെൺവാണിഭം, സ്ത്രീ പീഡനം, രാജ്യദ്രോഹം, രാജ്യത്തെ ഒറ്റമൊടുക്കൽ, വിഘടനവാദം, എവിടെ നോക്കിയാലും അഴിമതി, അഴിമതി, അഴിമതി. ഈ അഴിമതി എന്നെല്ലാം ഒരു മോചനം നേടാൻ, ഒരു മാറ്റം ലഭിക്കാൻ 5000 വർഷങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഭഗവാനെ, സത്യവും ധർമ്മവും നീതിയും ന്യായവും മാത്രം നടപ്പാക്കിയ ഭഗവാനെ, അധർമ്മത്തെ തച്ചുടച്ച ഭഗവാനെ, അങ്ങ് ഒരിക്കൽ കൂടി ഭൂമിയിലേക്കൊന്ന് വന്നെങ്കിൽ, അതെ, അറിയാതെ നെഞ്ചത്ത് കൈവച്ച് വേദനയോടെ ഉറക്കെ വിളിച്ചു പോകുന്നു, കൃഷ്ണ നീ ഉണ്ടായിരുന്നെങ്കിൽ.

അങ്ങനെയൊക്കെ 5000 വർഷം മുമ്പുള്ള മഹാഭാരതം. 5000 വർഷങ്ങൾക്കുമ്പുള്ള ഭാരതം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഇന്ത്യ മാത്രമല്ല, 5000 വർഷങ്ങൾക്കുമ്പുള്ള മഹാഭാരതം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ, ബലൂചിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യ, ഇതെല്ലാം കൂടി ചേർന്നാണ് 5000 വർഷങ്ങൾക്കുമുള്ള മഹാഭാരതം. അങ്ങനെയുള്ള ആ മഹാഭാരതത്തിലെ ഏറ്റവും വലിയ രാജ്യം മധുരാപുരി. മധുരാപുരി രാജ്യം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഉത്തർപ്രദേശ്, യു പി. അതാണ് 5000 വർഷങ്ങൾക്കുമുള്ള മധുരാപുരി രാജ്യം. അങ്ങനെയുള്ള മധുരാപുരി രാജ്യത്തിന്റെ രാജ്യവീഥിയിലൂടെ ഒരു വലിയ ഘോഷയാത്ര വരുന്നു.

ഒരു വലിയ വിവാഹ ഘോഷയാത്ര. ആ ഘോഷയാത്ര കാണുമ്പോൾ തന്നെ അറിയാം പാവപ്പെട്ടവന്റെ വീട്ടിലെ കല്യാണമല്ല, ഏതോ കാശുള്ളവന്റെ വീട്ടിലെ കല്യാണമാണ്, ഏതോ കൊടീശന്റെ വീട്ടിലെ കല്യാണമാണ്. അതെ, കാശുള്ളവന്റെ വീട്ടിലെ കല്യാണം തന്നെയാണ്. കല്യാണം മറ്റാരുടേതുമല്ല, മധുരാപുരി രാജ്യം അടക്കിപ്പരിക്കുന്ന മഹാരാജാവിന്റെ സഹോദരിയുടെ കല്യാണമാണ്. മധുരാപുരി രാജ്യം അടക്കി ഭരിക്കുന്ന കംസ മഹാരാജാവിന്റെ സഹോദരി ദേവകിയുടെ കല്യാണമാണ്. കല്യാണം കഴിക്കുന്നവനും തീരെ മോശപ്പെട്ടവനല്ല സൂര്യസേന മഹാരാജാവിന്റെ പ്രിയപുത്രൻ വസുദേവർ. രാജകീയമായ കല്യാണം അറിയാമല്ലോ കംസനെ. ലോകം ഇന്നുവരെ കണ്ടുവച്ച ഏറ്റവും വലിയ ദുഷ്ടൻ, സ്വന്തം കാര്യം നേടാൻ വേണ്ടി ആരെയും കൊല്ലാൻ മടിയില്ലാത്തവൻ, അവനാണ് കംസൻ. സ്വന്തം പിതാവായ ദേവകൻ മകനായ കംസന്റെ കയ്യിലോട്ട് രാജ്യത്തിന്റെ ഭരണഭാരം അങ്ങ് ഏൽപ്പിച്ചതല്ല, അച്ഛന്റെ കയ്യിൽ നിന്ന് കംസൻ ഭരണഭാരം എന്ന് പിടിച്ചു മേടിച്ചു. എന്നിട്ട് സ്വന്തം പിതാവായ ദേവകനെ കാരാഗ്രഹത്തിനകത്തിട്ട് അങ്ങ് പൂട്ടി. അതാണ് കംസൻ, ആരെയും കൊല്ലാൻ മടിയില്ലാത്തവൻ, അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ. പക്ഷെ കംസനൊരു ബലഹീനതയുണ്ട്, പെങ്ങൾ. തന്റെ സഹോദരി ദേവകി, ദേവകിക്ക് വേണ്ടി കംസൻ എന്തും ചെയ്യും. അത്ര ഇഷ്ടമാണ് സഹോദരിയോട്, അത്ര സ്നേഹമാണ് പെങ്ങളോട്. അതിന് ഉദാഹരണം തന്നെ ഈ കല്യാണമാണ്. കല്യാണത്തിന് സ്ത്രീധനമായിട്ട് കൊടുത്ത അളവ് കേട്ടാൽ നമ്മൾ തന്നെ പേടിച്ചു പോവും. ചില്ലറയൊന്നുമല്ല വാരി കൊടുത്തത്, സ്വർണം കൊണ്ട് അലങ്കരിച്ച 400 ആനകൾ, 12,000 കുതിരകൾ, 16,000 പശുക്കൾ, 10,000 ഭടന്മാർ, പിന്നെ സ്വർണം കൊണ്ടുണ്ടാക്കിയ പട്ടും മെത്തകൾ, വിധാനങ്ങൾ, പാതകങ്ങൾ എന്നുവേണ്ട എല്ലാമെല്ലാം വാരി വാരി വാരി വാരി കൊടുത്തു. അത്ര ഇഷ്ടമാണ് സഹോദരിയോട്. ഞാനിത് പറഞ്ഞപ്പോൾ എന്റെ ഇവിടെ ഒന്ന് കൂടിയിരിക്കുന്ന എന്റെ അമ്മമാരും സഹോദരിമാരും ഒക്കെ ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണി കണ്ണി നോക്കുകയാണ്. ദേവയ്ക്ക് കഴുത്തിലും കാതിലും ഇടാനായിട്ട് ഒരുപടിയൊന്നും കൊടുത്തില്ലായിരുന്നു.

നമുക്ക് ഉരുപ്പടി ഒന്നും ഇടാൻ കൊടുത്തില്ലായിരുന്നു നോടി. കാരണം ഇപ്പൊ ഈ ഉരുപ്പടിയുടെ കാലമാണല്ലോ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ കല്യാണ തരകം എന്ന് പറയുന്നത് തന്നെ ഉരുപ്പടിയുടെ അളവ് അനുസരിച്ചാണ്. ഞാൻ ഈ കേരളത്തിലുള്ള 14 ജില്ലകളിലും കഥാപ്രസംഗത്തിന് പോകും. ഈ 14 ജില്ലകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്ത്രീധനം മേടിക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയാണ്. ഈ തിരുവനന്തപുരം ജില്ലയിൽ പാലക്കാട്, കോഴിക്കോട്, കണ്ണൂരൊക്കെ എന്ന് പറഞ്ഞാൽ 10-ഓ 20-ഓ പവനാണ് ഒരു വീട്ടുകാരൻ ഒരു പെണ്ണിന് കോടീശ്വരന്റെ വീട്ടില് പെൺകുട്ടിയെ കിട്ടുകൊടുക്കുന്നത്. നമ്മുടെ ഇവിടെയാണെങ്കിലോ ചെറുക്കന്റെ അച്ഛൻ പെണ്ണിന്റെ വീട്ടിലോട്ട് ചെന്നാൽ ആദ്യം ചോദിക്കുന്നത് 101 പവൻ. അതീ കുറഞ്ഞുള്ള ഒരേർപ്പാടും ഇല്ല, 101 പവൻ. ഈ കല്യാണം ആലോചിച്ച് ചെല്ലുന്ന വീട്ടില് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് പെണ്ണ് നേരത്തെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 2 പ്രസവിച്ചിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം ഈ 101 പവൻ കൃത്യമായിട്ടും കിട്ടിയിരിക്കണം, അതാണ് ആവശ്യം. ഇത് കേൾക്കുമ്പോ പെൺകുട്ടിയുടെ വീട്ടിലുള്ള വലിയ കാരണവന്മാരും അപ്പുപ്പന്മാരും ഒക്കെ ഈ ചെറുക്കന്റെ അച്ഛനോടും ചെറുക്കന്റെ വീട്ടുകാരോട് ചോദിക്കും, പിന്നെ പയ്യൻ എന്താ പണി, പയ്യൻ എന്താ ജോലി? അവന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, അവനിത് തന്നെയാണ് പണി. ഈ കല്യാണം കഴിക്കുന്ന തന്നെയാണ് അവന്റെ പണി. കാരണം കല്യാണം കഴിച്ചാൽ പിറ്റേ ദിവസം മുതൽ അവന് പുട്ടടിക്കണമല്ലോ, അതിന് കയ്യിൽ ചില്ലറ വേണമല്ലോ, തുട്ടു വേണമല്ലോ. അതിനുവേണ്ടിയാണ് ഈ 101 പവൻ. പാവപ്പെട്ട രക്ഷകർത്താക്കൾ 10 പവൻ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ കിടന്നുപെടുന്ന പാട് നമുക്കും അറിയാം, ദൈവത്തിനും അറിയാം. അതാ ഈ കുന്തത്തിന്റെ വിലയോ? വാണം കുതിച്ചു കയറുന്ന മാതിരിയല്ലേ കയറുന്നത്? അതുകൊണ്ട് ചില ബുദ്ധിയുള്ള പെങ്കൊച്ചുകള് വീട്ടിൽ കത്തെഴുതി വെച്ചിട്ട് ഇറങ്ങി അങ്ങ് പോയിക്കളെ. നേരം വെളുത്ത് അച്ഛനും അമ്മച്ചും കൂടി കത്തെടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് വിശേഷം അറിയുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനും അമ്മയും അറിയുന്നതിന് സ്വർണത്തിന്റെ വില ഈ അടുത്ത കാലത്തൊന്നും കുറയുന്ന ലക്ഷണമില്ല. അതുകൊണ്ട് അച്ഛൻ എന്റെ കല്യാണത്തിന് വേണ്ടി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 10 പവനും എടുത്തുകൊണ്ട് അയൽപ്പക്കത്തുള്ള സുഖുച്ചേട്ടനോടൊപ്പം ഞാൻ പോകുന്നു. ഇനി എന്നെ തരേണ്ട, ശരിയാ? ഇനി അവളെ തെരഞ്ഞിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ഈ 10 പവൻ വിറ്റ് കിട്ടിയാൽ ഏതാണ്ട് 2 മാസക്കാലം വലിയ കുഴപ്പമില്ലാതെ അങ്ങ് കഴിഞ്ഞുകൂടാം, സുഖമായിട്ട് സുഭിക്ഷമായിട്ട് ജീവിക്കാം. 2 മാസം കഴിയുമ്പോൾ അടുത്തുള്ള കിണറ്റിലോ കുളത്തിലോ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ ഇവരുടെ ശവശരീരം ഉണ്ടായിരിക്കും. എന്ത് കഷ്ടമാണ്! എത്രയോ പ്രതീക്ഷകളോടുകൂടിയാണ് മാതാപിതാക്കൾ പെൺമക്കളെ വളർത്തി വലുതാക്കിയെടുക്കുന്നത്. ഒരു നിമിഷത്തെ വികാരം എല്ലാ ബന്ധങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തം ജീവിതം ഹോമിച്ചുകളെ. ദേ ഇവിടെ സഹോദര സഹോദരിക്ക് കൊടുത്ത സ്വർണത്തിന്റെ അളവ് കേട്ടാൽ നമുക്ക് തന്നെ പേടിയാവും. ചില്ലറയൊന്നുമല്ല വാരി കൊടുത്തത്, കംസൻ ദേവകിക്ക് 2 ദശഭാരം സ്വർണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2500 കിലോയിൽ കൂടുതൽ സ്വർണം കൊടുത്തു. ഇത്രയും കൊടുത്തിട്ടും കംസന് തൃപ്തിയായില്ല. സഹോദരിയും ഭർത്താവും സഞ്ചരിക്കുന്ന തേര് തനിക്ക് തന്നെ തെളിക്കണം. കംസൻ തേരിനകത്തു നിന്ന് തേരാളിയെ താഴേക്കിറക്കി ആ തേരിനകത്തോട്ട് കയറി ചാട്ടവാർ കയ്യിലേക്ക് എടുത്തു, ആ കുതിരകളെ ആറ്റിപ്പായിച്ചു. മധുരാപുരി രാജ്യത്തിന്റെ രാജവീഥിയിലൂടെ ആ തേര് മുന്നോട്ട് കുതിച്ചു പായുന്നു. പെട്ടെന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ഒരു അശ്രീതി കേട്ടു. കംസൻ 4 പാടും നോക്കി. ഹേ കംസ, ഈ തേർന്നകത്തിരിക്കുന്ന നിന്റെ സഹോദരി ദേവകി, ഇവൾ പ്രസവിക്കുന്ന 8-ാമത്തെ പുത്രൻ നിന്നെ വധിക്കും. ആ വാചകം കംസന്റെ കാതുകളിൽ വന്ന് ആഞ്ഞു തറച്ചു. ഹേ കംസ, ഈ തേർന്നകത്തിരിക്കുന്ന നിന്റെ സഹോദരി ദേവകി, ഇവൾ പ്രസവിക്കുന്ന 8-ാമത്തെ പുത്രൻ നിന്നെ വധിക്കും. കംസൻ ഒരു പിശാചായി മാറി. തേരിനകത്തുനിന്ന് കംസൻ പുറത്തേക്ക് ചാടിയിറങ്ങി. തേരിന്റെ ഉള്ളിൽ നിന്ന് സഹോദരി ദേവകിയുടെ മുടിക്കുത്തിന് കുത്തിപ്പിടിച്ചു. പെങ്ങളെ തൂക്കിയെടുത്ത് പുറത്തേക്കിട്ടു. അരയിൽ സൂക്ഷിച്ചിരുന്ന ഉടവാൾ വലിച്ചൂരി. ആ ഉടവാൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. ദേവകിയുടെ കഴുത്തിനെ ലക്ഷ്യമാക്കി ആ ഉടവാൾ താഴേക്ക് വരുമ്പോൾ പെട്ടെന്ന് വസുദേവർ കംസന്റെ കരങ്ങളിൽ കിടന്നു പിടിച്ചു. ഹേ മഹാരാജാവേ, അങ്ങ് എന്ത് അതിക്രമമാണ് ഈ കാണിക്കുന്നത്? അശരീരി നാവും കേട്ടു. പക്ഷെ ഈ നിൽക്കുന്ന അങ്ങയുടെ സഹോദരി ദേവകി, ഇവൾ നിരപരാധിയല്ലേ? ഇവൾ എന്ത് തെറ്റ് ചെയ്തു? മാത്രമല്ല, ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ജനിച്ചില്ലല്ലോ. ഞാനിതാ ഇവിടെ വച്ച് അങ്ങയോട് സത്യം ചെയ്യുന്നു, ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് പിറക്കുന്ന ഓരോ പുത്രന്മാരെയും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ആ നിമിഷം ഞാൻ അങ്ങയുടെ കരങ്ങളിലെത്തിക്കും. സത്യം. കംസൻ ശാന്തനായി. എന്നിട്ടും കംസന്റെ ദേഷ്യം കെട്ടടങ്ങിയില്ല. ആ നിമിഷം തന്നെ കംസൻ തന്റെ സഹോദരിയെ ഭർത്താവിനെയും കാരാഗ്രഹത്തിനകത്തിട്ട് പൂട്ടി. അതാണ് മനുഷ്യൻ, അവന്റെ അധികാരം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ആരെയും കൊല്ലും. അച്ഛൻ മകനെ കൊല്ലും, ജ്യേഷ്ഠൻ അനുജനെ കൊല്ലും, സഹോദരൻ സഹോദരിയെ കൊല്ലും അധികാരത്തിന് വേണ്ടി. ഇവിടെ സംഭവിച്ച അത് തന്നെയാണ്. തന്റെ അധികാരം നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോൾ

മാസങ്ങൾ പലത് കഴിഞ്ഞു. ദേവകി ഗർഭിണിയായി. നാളുകൾ ഏറെ കഴിഞ്ഞപ്പോൾ ദേവകി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. പ്രസവിച്ച നിമിഷം തന്നെ വസുദേവർ തന്റെ പൊന്നോമന പുത്രനെ വാരിയെടുത്ത് മാറോട് ഇടക്കി പിടിച്ചോണ്ട് കാരാഗ്രഹത്തിൽ നിന്നും കംസന്റെ കൊട്ടാരത്തിലെത്തി. കംസന്റെ കരങ്ങളിൽ വസുദേവർ തന്റെ പൊന്നോമന പുത്രനെ ഏൽപ്പിച്ചു. കംസന പിഞ്ചു കുഞ്ഞിന്റെ രണ്ട് കാലുകളിലും തൂക്കിയെടുത്ത് തന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലുള്ള നടക്കലിൽ ആഞ്ഞടിച്ചു. തല ചിന്നിച്ചുതറി രക്തത്തിൽ കുളിച്ച് ആ പിഞ്ചു കുഞ്ഞു നിലത്തേക്ക് പിടഞ്ഞു വീണ് മരിച്ചു. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ദേവകി പ്രസവിച്ച ആറ് പുത്രന്മാരെയും കംസൻ തന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലുള്ള നടക്കലിൽ അടിച്ചു കൊന്നു. ഏഴാമതും ദേവകി ഗർഭിണിയായി. പക്ഷെ കൊട്ടാരത്തിൽ ഒരു വാർത്ത വരുന്നു, ദേവകിയുടെ ആ ഗർഭം അലസിപ്പോയതായിട്ട്. പക്ഷെ സത്യം അതായിരുന്നില്ല. വസുദേവർക്ക് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു, അമ്പാടിയിൽ രോഹിണി. രോഹിണിയിലേക്ക് ആ ഗർഭം പ്രവേശിക്കുകയായിരുന്നു. അങ്ങനെ രോഹിണി ഗർഭിണിയായി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞാണ് ബലരാമൻ. ബലരാമൻ എട്ടാമത് വീണ്ടും ദേവകി ഗർഭിണിയായി. അന്നൊരു രാത്രി എല്ലാം മറന്ന് വസുദേവനും ദേവകിയും കൂടി കാരാഗ്രഹത്തിനകത്ത് കിടന്ന് ഉറങ്ങുന്നു. സമയം അർദ്ധരാത്രിയോടെടുക്കുന്നു. വസുദേവർ ഒരു ദിവാസ്വപ്നം കണ്ടു. ഏതോ ഒരു അദൃശ്യശക്തി തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് തന്നോട് എന്തൊക്കെയോ കൽപ്പിക്കുന്നു, തന്നോട് എന്തൊക്കെയോ ആജ്ഞാപിക്കുന്നു. വസുദേവർ ഞെട്ടി ഉണർന്നു. നോക്കുമ്പോൾ അതാ തന്റെ ഭാര്യ ദേവകി തന്റെ കൺമുമ്പിൽ കിടന്ന് ഉറക്കെ ഉറക്കെ നിലവിളിക്കുന്നു. പൂർണ്ണ ഗർഭിണിയായ ദേവകി കൈകാലിട്ട് നിലത്തടിക്കുന്നു. പ്രാണവേദന കൊണ്ട് കിടന്ന് പുളയുന്നു, പിടയ്ക്കുന്നു, പ്രസവവേദന. അന്ന് സമയം അർദ്ധരാത്രി ആയപ്പോൾ, രാത്രി കൃത്യം 12 മണിയായപ്പോൾ ആ അഷ്ടമി രോഹിണി നാളിൽ ദേവകി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ലോകത്തിൽ ആദ്യത്തെ മനുഷ്യ ദൈവം. വസുദേവർ തന്റെ പൊന്നോമന പുത്രനെ വാരിയെടുത്ത് മാറോടക്കം പിടിച്ചു. പുറത്തൊരു തുള്ളിക്കൊരു കുടമെന്ന പോലെ മഴ പെയ്യുന്നു, കാറ്റ് വീശി അടിക്കുന്നു, മരങ്ങളെല്ലാം കടമെടുത്ത് പെയ്യുന്നു, ഇടിയും മിന്നലും പ്രകൃതി വല്ലാതെ ക്ഷോഭിക്കുന്നു. വസുദേവർ തന്റെ കുഞ്ഞിനെയും കൊണ്ട് ആ കാരാഗ്രഹത്തിന്റെ ഇരുമ്പ് വാതിലിന്റെ മുമ്പിലേക്ക് വന്നു. അടഞ്ഞു കിടന്ന ഇരുമ്പ് വാതിലുകൾ താനേ തുറക്കപ്പെട്ടു. വസുദേവർ ശ്രീകൃഷ്ണനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ആ പൂമേനിയിൽ ഒരു തുള്ളി വെള്ളം വീഴാതിരിക്കാൻ 1000 പണങ്ങളുള്ള അനന്തൻ എന്ന സർപ്പരാജാവ് തന്റെ പത്തികൾ മുഴുവൻ വിടർത്തി ഒരു കുട പോലെ പിടിച്ചു കൊടുത്തു. വസുദേവർ ശ്രീകൃഷ്ണനെയും കൊണ്ട് യമുനാനദിയുടെ കരയിലെത്തി. യമുനാനദി കര കവിഞ്ഞൊഴുകുന്നു. കര കവിഞ്ഞൊഴുകിയ യമുനാനദി പെട്ടെന്ന് നിശ്ചലമായി. രണ്ട് ഭാഗത്തേക്കാറ്റങ്ങ് മാറി. വസുദേവർ ശ്രീകൃഷ്ണനെയും കൊണ്ട് യമുനാനദിയിലേക്ക് ഇറങ്ങി നടന്നക്കരെ എത്തി അമ്പാടി. അന്നർദ്ധരാത്രിയിൽ അമ്പാടിയിൽ യശോദ എന്ന സ്ത്രീ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞ് ബോധമറ്റ് കിടക്കുന്ന യശോദയുടെ അരികത്ത് വസുദേവർ ശ്രീകൃഷ്ണനെ കൊണ്ടുവച്ച് കിടത്തി. എന്നിട്ട് യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ വാരിയെടുത്ത് മാറോടങ്ങി പിടിച്ചുകൊണ്ട് കാരാഗ്രഹത്തിലെത്തി. തന്റെ ഭാര്യ ദേവകിയുടെ അരികത്ത് ആ പെൺകുഞ്ഞിനെ വസുദേവർ കൊണ്ടുവച്ച് കിടത്തി. പെട്ടെന്ന് ആ പെൺകുട്ടി കണ്ണു തുറന്ന് ഉറക്കെ നിലവിളിച്ചു, കരഞ്ഞു. ആ കുഞ്ഞിന്റെ ഉറക്കെയുള്ള നിലവിളി കേട്ട് രാജകൊട്ടാരം ഉണർന്നു, ഭടന്മാരുണർന്നു, സാക്ഷാൽ കംസ മഹാരാജാവ് ഞെട്ടി ഉണർന്നു. ഇല്ല, തന്റെ സഹോദരി പ്രസവിച്ചത് 8-ാമത്തെ പുത്രനെയാണ്. കുഞ്ഞിന് വേണ്ടി കംസൻ കാത്തു നിന്നില്ല. കൊട്ടാരത്തിൽ നിന്ന് കാരാഗ്രഹത്തിലേക്ക് ഓടി വന്ന് നോക്കുമ്പോ തന്റെ സഹോദരി പ്രസവിച്ചത് ആൺകുഞ്ഞല്ല, പെൺകുഞ്ഞാണ്. എന്നിട്ടും കംസന്റെ ദേഷ്യം കണ്ടടങ്ങിയില്ല. കംസൻ ആ പെൺകുഞ്ഞിനെ 2 കാലിൽ തൂക്കിയെടുത്തു. തന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലുള്ള നടക്കൽ ആഞ്ഞടിക്കാൻ വേണ്ടി കംസൻ ആ പെൺകുഞ്ഞിനെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി. പെട്ടെന്ന് കംസന്റെ കയ്യിൽ നിന്ന് ആ പെൺകുഞ്ഞു വഴുതി ആകാശത്തേക്ക് പറന്നുയർന്നു. മേഘപാളികൾ പുള്ളിച്ചെന്നുകൊണ്ട് ആ പെൺകുഞ്ഞു ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഹേ മടയനായ മഹാരാജാവേ, നിനക്കൊരിക്കലും എന്നെ കൊല്ലാൻ കഴിയില്ല. ഞാൻ സാക്ഷാൽ മഹാമായയാണ്. ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വന്ന് ജയിച്ചവളാണ്. ഒരിക്കലും നിനക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല. നിന്നെ കൊല്ലാനായി സാക്ഷാൽ നാരായണൻ ഈ ഭൂമിയിൽ വന്ന് പിറന്നു കഴിഞ്ഞു. അത് കേട്ട മാത്രയിൽ കംസനൊരു പിശാചായി മാറി ആരവിടെ ഭടന്മാരോടിയെത്തി. ഇന്നലെ രാത്രി അമ്പാടിയിലും വൃന്ദാവനത്തിലും മധുരാപുരിയിലും ജനിച്ച മുഴുവൻ കുഞ്ഞുങ്ങളെയും വധിക്കുക. രാജഭടന്മാരോടി തലേ രാത്രി അമ്പാടിയിലും മധുരാപുരിയിലും വൃന്ദാവനത്തിലും ജനിച്ച മുഴുവൻ കുഞ്ഞുങ്ങളെയും
ആൺ പെൺ വ്യത്യാസമില്ലാതെ രാജഭടന്മാർ കൊന്നൊടുക്കി. പക്ഷേ അമ്പാടിയിൽ യശോദയുടെ അരികത്ത് കിടന്ന സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ മാത്രം അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതാണ് വിധി. വിധിയെ തടുക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. ഇവിടെ അമ്പാടിയിൽ യശോദയുടെ പുത്രനായി ശ്രീകൃഷ്ണനും രോഹിണിയുടെ മകനായി ബലരാമനും കളിച്ചും രസിച്ചും ചിരിച്ചും അങ്ങനെ വളർന്നു വലുതാകുന്നു.

0: ആളുകളേറെ കഴിഞ്ഞപ്പോൾ കംസൻ അറിഞ്ഞു തന്നെ കൊല്ലാൻ വേണ്ടി ഭൂമിയിൽ വന്ന് പിറന്നിരിക്കുന്ന സാക്ഷാൽ നാരായണൻ മറ്റാരുമല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. ശ്രീകൃഷ്ണനെ കൊല്ലാൻ വേണ്ടി കംസൻ ആദ്യമായിട്ട് നിയോഗിച്ചത് ഭൂതന എന്ന രാക്ഷസിയായിരുന്നു. ഭൂതന എന്ന രാക്ഷസി അതീവ സുന്ദരിയായ ഒരു പെണ്ണിന്റെ വേഷം കെട്ടി, ഒരു മദാലസയായ പെണ്ണിന്റെ വേഷം കെട്ടി നേരെ അമ്പാടിയിലേക്ക് വന്നു. യശോദയുടെ വീട്ടിലേക്ക് വരാന്തയിൽ കിടന്ന് കളിച്ചുകൊണ്ട് കിടന്ന കണ്ണനെ വാരിയെടുത്ത് മടിയിരുത്തി മുലപ്പാൽ കൊടുത്തു. കണ്ണനാ മുലപ്പാൽ കുടിച്ചു, ഊറ്റി ഊറ്റി കുടിച്ചു. കണ്ണൻ അറിയാം ഭൂതനെ ആരാണെന്ന്. അറിഞ്ഞുകൊണ്ട് തന്നെ കണ്ണനാ മുലപ്പാല് ഊറ്റി ഊറ്റി ഊറ്റി കുടിച്ചു. ഭൂതനയുടെ ശരീരത്തിലുള്ള മുലപ്പാൽ മുഴുവൻ തീർന്നു കഴിഞ്ഞപ്പോൾ കണ്ണൻ ഭൂതനയുടെ ശരീരത്തിൽ നിന്നും രക്തം ഊറ്റി കുടിക്കാൻ തുടങ്ങി. കുടിച്ചു കുടിച്ചു കുടിച്ച് അവസാനം ബോധമറ്റ് മരിച്ചു മലച്ച ഭൂതന നിലത്തേക്ക് വീണു. രണ്ടാമതായിട്ട് ശ്രീകൃഷ്ണൻ കൊല്ലാൻ വേണ്ടി കംസൻ നിയോഗിച്ചത് തൃണാവർത്തനം എന്ന രാക്ഷസവീരനെയായിരുന്നു. ഒരു നിമിഷ നേരം കൊണ്ട് 100 മനുഷ്യരെ കൊല്ലാൻ ശക്തിയുള്ളവനാണ് തൃണാവർത്തൻ. ആ തൃണാവർത്തൻ എന്ന രാക്ഷസനുമായിട്ട് ശ്രീകൃഷ്ണനും ബലരാമനും കൂടി ഏറ്റുമുട്ടി. രണ്ടുപേരും കൂടി ചേർന്ന് തൃണാവർത്തനെ കൊന്നൊടുക്കി. അതിനുശേഷം ശ്രീകൃഷ്ണനെ കൊല്ലാൻ വേണ്ടി കംസൻ നിയോഗിച്ചത് ശകടാസുരൻ എന്ന അസുരവീരനെയായിരുന്നു. അസുരന്മാരിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ളവൻ. ആ ശകടാസുരന് ശ്രീകൃഷ്ണനുമായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ ശ്രീകൃഷ്ണൻ തന്റെ തൽസ്വരൂപം, തന്റെ വിശ്വരൂപം ശകടാസുരന് കാണിച്ചു കൊടുത്തു. ആ വിശ്വരൂപം കണ്ട് പേടിച്ചു മുറച്ച് രക്തം ഛർദ്ദിച്ച് ശകടാസുരൻ മരിച്ചു മലച്ചു നിലത്തേക്ക് വീണു. അങ്ങനെ തന്നെ കൊല്ലാൻ വേണ്ടി നിയോഗിച്ച ഓരോരുത്തരെയും ശ്രീകൃഷ്ണൻ കൊന്നൊടുക്കിക്കൊണ്ടേയിരുന്നു. ഈ അമ്പാടിയിലെ പുരുഷന്മാരുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഈ കന്നുകാലി കൃഷിയാണ്. ഓരോ വീട്ടിലും 25-50 പശുക്കളുണ്ട്. അവിടുത്തെ പെണ്ണുങ്ങളുടെ ജോലി, ഈ ഗോപസ്ത്രീകളുടെ ജോലി പാലും തൈരും വെണ്ണയൊക്കെ വിൽക്കുന്ന ജോലിയാണ്. നല്ല കച്ചവടമാണ്, എല്ലാവരുടെ കയ്യിലും ഇഷ്ടം പോലെ കാശുണ്ട്, എല്ലാ വീട്ടിലും ഇഷ്ടം പോലെ പണമുണ്ട്. കച്ചവടമാണ് എല്ലാ വീട്ടിലും. ഈ വീട്ടിലെല്ലാം ഇങ്ങനെ ഉറിയിൽ കെട്ടി തൂക്കിയിരിക്കുകയാണ് പാലും തൈരും വെണ്ണയും എല്ലാം. നേരം വെളുക്കുമ്പോൾ കണ്ണനും കൂട്ടുകാരും കൂടെ എഴുന്നേക്കും. 10-15 പിള്ളേരുണ്ട് കണ്ണന്റെ കൂട്ടുകാർ. എല്ലാവരും കൂടി വന്ന് ഈ ഗോപസ്ത്രീകള് ഇല്ലാത്ത വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്ന വീടിനകത്ത് നുഴഞ്ഞു കയറും. എന്നിട്ട് ഈ ഉറിയിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിരിക്കുന്ന വെണ്ണയും തൈരും മോരും എല്ലാം കൂടെ അഴിച്ച് താഴേക്ക് ഇറക്കും. മുഴുവൻ വാരി തിന്നും. അടുത്ത് നിൽക്കുന്ന പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ വാരി കൊടുക്കും. ഒഴിഞ്ഞ കലങ്ങളിൽ ഈ വിദ്വാന്മാരെല്ലാം കൂടി ചേർന്ന് മത്സരിച്ച് മൂത്രം ഒഴിച്ചു വയ്ക്കും. കുട്ടയിലും പട്ടിയിലും ഒക്കെ ഇരിക്കുന്ന ഉണ്ണിയപ്പം നെയ്യപ്പം ഒക്കെ പറക്കി തിന്നിട്ട് ചാണകം കൊണ്ട് അതേ അളവിൽ ഉണ്ണിയപ്പം നെയ്യപ്പം ഉണ്ടാക്കി വെക്കും. നേരം വെളുത്തു കഴിയുമ്പോൾ യശോദാമ്മയുടെ വീടിന്റെ മുറ്റത്ത് പരാതിക്കാരികൾ അങ്ങനെ വന്ന് വരിയായിട്ട് നിൽക്കുകയാണ്, പരാതി ബോധിപ്പിക്കാൻ, കണ്ണനെ കുറിച്ചുള്ള പരാതി പറയാൻ. യശോദാമ്മ എല്ലാം മൂളി കേൾക്കും. അവസാനം പറയും, പിന്നെ നിങ്ങൾ ആരെക്കുറിച്ചാ പരാതി പറഞ്ഞത്? എന്നെ കണ്ണനെ കുറിച്ചോ? എന്റെ പൊന്നു മോനെ കുറിച്ചോ? എന്റെ മോൻ നല്ലവനാ, എന്റെ കണ്ണൻ നല്ലവനാ. ആരെന്ത് പരാതി പറഞ്ഞാലും യശോദാമ്മ വിശ്വസിക്കത്തില്ല. കാരണം യശോദാമ്മയ്ക്ക് തന്റെ മകനെ അത്ര വിശ്വാസമാണ്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. ഈ അമ്മമാരുടെ ബലഹീനതയാണ് അമ്മക്കൾ. നമ്മളതി ഒന്ന് പരാതി പറഞ്ഞു നോക്ക് ചേച്ചിയെ, മോന്റെ പോക്ക് അത്ര ശരിയല്ല, ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ഡൈ ഉണ്ണികൃഷ കേട്ടോ, നീ ആരെ കുറിച്ചാ പരാതി പറഞ്ഞു? എന്റെ മോനെ കുറിച്ചോ? എന്റെ മോൻ നല്ലവരാ. എനിക്ക് എന്റെ മോനെ കുറിച്ച് അറിയാം. ഈ നാട്ടിൽ എന്റെ മോനെ പോലെ ഇത്രയും മര്യാദയുള്ള സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരെ ഇല്ല. നിനക്കറിയോ, നിനക്ക് അത്ര സഹിക്കാൻ വയ്യെങ്കിൽ അവന്റെ അച്ഛനെ കുറിച്ച് വേണമെങ്കിൽ പറഞ്ഞു. അങ്ങേർക്ക് വയസ്സ് 73 ഇപ്പോഴും, അങ്ങേര് ശരിയല്ല. സഹിക്കാൻ വയ്യെങ്കിൽ നീ അവന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞു, പക്ഷെ എന്റെ മോൻ അവനെ കുറിച്ച് മാത്രം ഒന്നും പറയരുത്. അമ്മമാരുടെ ബലഹീനതയാണ് ആ മക്കൾ. പക്ഷെ പെമ്മക്കളെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്ക് ചേച്ചി. ഈ ഇടക്കാലത്ത് മോളെ ഞാൻ തിയേറ്ററിൽ ഒരു ചെറുപ്പക്കാരനോടൊപ്പം കണ്ടു. ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. കേട്ട പാതി കേൾക്കാത്ത പാതി, അത് സത്യമാണോ അസത്യമാണോ എന്നൊന്നും ചിന്തിക്കത്തില്ല. പാവപ്പെട്ട പെൺകുട്ടിയെ അങ്ങാട്ട് പിടിച്ച് കുനിച്ചു നിർത്തി മുതു പിടിച്ചൊരു പരിവാക്കിക്കളി. അതാണ് ഈ അമ്മമാര്. അമ്മമാരുടെ ബലഹീനതയാണ് അമ്മക്കള്. ഇവിടെ സംഭവിച്ചത് തന്നെയാണ്. കണ്ണനെ കുറിച്ച് ആരെന്ത് പരാതി പറഞ്ഞാലും യശോദാമ്മ വിശ്വസിക്കത്തില്ല. പക്ഷെ ഒരു ദിവസം യശോദാമ്മ കണ്ണന്റെ കള്ളത്തരം കൈയോടെ കണ്ടുപിടിച്ചു. നോക്കുമ്പോ കണ്ണൻ മണ്ണുവാരി തിന്നുന്നു. കൈയോടെ കണ്ടുപിടിച്ചു, കണ്ണാ സത്യം പറ. എന്തിനാ മണ്ണ് വരുത്തുന്നത്?
1: അമ്മേ,
0: ഞാൻ മണ്ണ് വരുത്തുന്നില്ല, അമ്മയ്ക്ക് തോന്നിയതാ. ഇല്ല, നിന്റെ കയ്യിലും ചുണ്ടിലും എല്ലാം മണ്ണ് പറ്റിയിരിക്കുന്നു. അകത്ത് പോയി വടിയുമായിട്ട് യശോദ പുറത്തേക്ക് വന്നു. അമ്മ നിന്നെ തല്ലും, അമ്മ നിന്നെ നന്നായി തല്ലും, സത്യം പറ. എന്തിനാ മണ്ണ് വരുത്തുന്നത്? കണ്ടാ വാ തുറക്ക്, വാ തുറക്കാൻ. അമ്മേ, ഞാൻ വാ തുറക്കും, ഞാൻ വാ തുറക്കും. അവസാനം കണ്ണൻ യശോദയുടെ മുമ്പിൽ വായി തുറന്നു. യശോദ വാക്കുള്ളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി, കണ്ണന്റെ വാക്കുള്ളിലേക്ക് സ്തംഭിച്ചു പോയി.

ഏഴ് പതിനാല് ലോകങ്ങളും തന്റെ മകന്റെ ബാക്കിയുള്ളിൽ അതാ കാണുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ യശോദ സ്തംഭിച്ചു പോയി. അണ്ണാ മാപ്പ്, മാപ്പ് മോനെ മാപ്പ്, അമ്മറിഞ്ഞില്ല. ഇത്രയും കാലം അമ്മ പോറ്റി വളർത്തിയത് സാക്ഷാൽ ഭഗവാനെയാണെന്ന് അമ്മ അറിഞ്ഞില്ല. സന്തോഷമായി കണ്ണാ, ഈ പോറ്റമ്മയ്ക്ക് സംതൃപ്തിയായി. ഇത്രയും കാലം സാക്ഷാൽ ഭഗവാനെ പോറ്റി വളർത്താൻ ഈ പോറ്റമ്മയ്ക്ക് ഭാഗ്യമുണ്ടായല്ലോ. എല്ലാം മറന്ന് യശോദ തന്റെ പൊന്നോമന പുത്രനെ വാരിയെടുത്ത് മാറോടക്കി പിടിച്ചു. അമ്മയോട് കള്ളം പറഞ്ഞ ഇതേ നാവ് കൊണ്ട് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ലോകോത്തരമായ ഭഗവത്ഗീതയ്ക്ക് ജന്മം കൊടുത്തത്. നമ്മളൊക്കെ അറിഞ്ഞും കേട്ടും പഠിച്ചുമൊക്കെ വെച്ചിരിക്കുന്നത് ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോപകുമാരിമാരുടെ വസ്ത്രങ്ങൾ മോഷ്ടിച്ചു എന്നാണ്. ഈ പെമ്പിള്ളാരുടെ ചേല മോഷ്ടിച്ചു എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. കള്ളവാ, സത്യം മറ്റൊന്നാണ്. ഈ ഗോപകുമാരിമാര്, ഈ അമ്പാടിയിലെ ഗോപകുമാരിമാര്, കല്യാണം കഴിക്കാത്ത കന്യകമാരായ പെമ്പിള്ളര് വല്ലാത്ത സൂക്കേട് പിടിച്ച പെമ്പിള്ളരാണ്, വല്ലാത്ത അസുഖം പിടിച്ച പെമ്പിള്ളരാണ്, അഹങ്കാരികളാണ്. ആരെന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല, അത്ര അഹങ്കാരം പിടിച്ച പെമ്പിള്ളരാ. കാരണം ഈ പെമ്പിള്ളരുടെ കയ്യിലൊക്കെ ഈ പാലും വെണ്ണയും തൈരും ഒക്കെ വിറ്റ് ഇഷ്ടംപോലെ ചക്രമുണ്ട്, അതിന്റെ അഹങ്കാരം. പല ദിവസങ്ങളിലും കണ്ണൻ ഈ പെമ്പിള്ളാരെ വിളിച്ച് ഉപദേശിച്ചിട്ടുണ്ട്, നിങ്ങൾ നന്നായി നടക്കണം, നല്ല മര്യാദയുള്ള കുട്ടികളായിരിക്കണം, നന്നായി പെരുമാറണം. ആര് കേക്ക? നേരം വിളക്കുമ്പോ 10-25 എണ്ണം വീടിനകത്ത് നിങ്ങൾ പുറത്തോട്ടിറങ്ങും, നേരെ യമുനാ നദിയുടെ കരയിലോട്ട് വരും, ഉടുത്തിരിക്കുന്ന ചേര എല്ലാം കൂടെ ഉരിഞ്ഞങ്ങ് കരയിൽ വയ്ക്കും, എന്നിട്ട് ജനിച്ച വേഷത്തിൽ നദിയിലേക്ക് എടുത്തങ്ങ് ചാടും. പിന്നെ അവിടെ ഒരു പുകിലാണ്. 20,000 വർഷങ്ങൾക്ക് മുമ്പാ ഈ വഴിയാത്രക്കാരൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോഴാണെങ്കിലോ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പുഴയുടെ കരയിൽ ഇതുപോലെ 10-25 എണ്ണം നേരം വിളക്കുമ്പോൾ ഇങ്ങോട്ട് വന്ന് ഉടുത്തിരിക്കുന്ന ചുരിദാറും സാരിയും എല്ലാം കൂടെ അങ്ങോട്ട് ഉരിഞ്ഞ് വെച്ചിട്ട് ജനിച്ച വേഷത്തിൽ നദിയിലേക്ക് എടുത്തു ചാടിയാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു 10,000-15,000 ചെറുപ്പക്കാരും മൊബൈൽ ഫോണുമായിട്ട് വരും. ഇതെല്ലാം കൂടെ ഒന്ന് ഒപ്പിയെടുക്കാൻ വേണ്ടി അവസാനം പോലീസുകാർക്ക് പിന്നെ ലാത്തി ചാർജ് നടത്തേണ്ടി വരും. ഇത് 5,000 വർഷങ്ങൾക്ക് മുമ്പാ, വഴിയാത്രക്കാരൊന്നുമില്ല. ഇപ്പം പിള്ളേർക്ക് എന്ത് തോന്നിയാസം വേണമെങ്കിലും കാണിക്കാം. അന്നും അതുപോലെ നേരം പുലർന്നപ്പോ പെമ്പിള്ളരെല്ലാം കൂട്ടി വന്ന് വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞ് കരയിലോട്ട് വെച്ചിട്ട് നദിയിലേക്ക് എടുത്തിയാടി. ഈ കാഴ്ച കണ്ടുകൊണ്ട് വന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ പെമ്പിള്ളാര് കാണാതെ ഈ പിള്ളേരുടെ എല്ലാവരുടെയും വസ്ത്രങ്ങൾ വാരിക്കെട്ടി, ചേലയെല്ലാം കൂടെ വാരിക്കെട്ടി, എന്നിട്ട് കരയിൽ നിന്ന് നദിയിലോട്ട് ചരിഞ്ഞു കിടന്ന ഒരു വലിയ മരത്തിന്റെ മേളിൽ കയറിയിരുന്നു. ഉള്ളി കഴിഞ്ഞ് പെമ്പിള്ളരെല്ലാം കൂടെ കഴിഞ്ഞ് കരയിലോട്ട് കയറി നോക്കപ്പോ ഒറ്റ എണ്ണത്തിന്റെയും ചേല കരയിലില്ല. ചേല കൊടുക്കാതെ എത്ര നേരം കരയിൽ നിൽക്കും? എല്ലാം കൂടെ വീണ്ടും വെള്ളത്തിലോട്ട് എടുത്തു ചാടി. വെള്ളത്തിൽ അങ്ങനെ താഴ്ന്നു കിടക്കുകയാണ്. ആ സമയത്ത് അങ്ങ് ദൂരെ എവിടെ നിന്നോ ഓടക്കുട്ടിന് നാദം ഒഴുകി വരുന്നു. പെമ്പിള്ളര് കാതോർത്തപ്പോൾ നോക്കിയപ്പോഴതാ അങ്ങ് മേളിലുള്ള ഒരു വലിയ മരത്തിന്റെ മേളിൽ ഇരുന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണൻ ഓടക്കുഴൽ വായിക്കുകയാണ്. വെറുതെ ഇരിക്കുകയല്ല, തങ്ങളുടെ മുഴുവൻ പേരുടെയും ചേലയും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ടപ്പോ പെമ്പിള്ളേരെല്ലാം കൂടി നദിയിൽ കവിഴ്ന്ന് താഴ്ന്നു കിടന്നിട്ട് കണ്ണനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, കണ്ണാ

അത് കേട്ടപ്പോ കണ്ണൻ പറഞ്ഞു, ഇങ്ങനെ നദി കിടന്നുകൊണ്ട് ചോദിച്ച ഈ ചേല തരാൻ പറ്റത്തില്ല, ചേല വേണോന്നുള്ളവരെല്ലാം കൂടെ ഇനി കരയിലോട്ട് കയറി ഈ വലിയ മരത്തിന്റെ ചോട്ടിലോട്ട് വന്ന് രണ്ട് കൈ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് തൊഴി കൈയോട് എന്നോട് അപേക്ഷിച്ചാൽ ഞാൻ ചേല തരാം. എങ്ങനെയുണ്ട് ആള്? ആള് വളരെ ചെറുതാ, എങ്കിലും ആ ഉള്ളിയിരുപ്പ് മനസ്സിലായല്ലോ. ഇനി കരയിലോട്ട് കയറി ഈ വലിയ മരത്തിന്റെ ചോട്ടിലോട്ട് വന്ന് രണ്ട് കൈ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് തൊഴി കൈയോട് എന്നോട് അപേക്ഷിച്ചാൽ ഞാൻ ചേല തരാം. പെമ്പിളർ നോക്കിയപ്പോ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല, എന്തായാലും നനഞ്ഞു, ഇനി നന്നായിട്ട് കുളിച്ച് തന്നെ കയറാം. എല്ലാം കൂടി ഇനി കരയിലോട്ട് കയറി ആ വലിയ മരത്തിന്റെ ചോട്ടിലോട്ട് വന്ന് രണ്ട് കൈ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനോട് കണ്ണനോട് അപേക്ഷിച്ചു. കണ്ണൻ താഴേക്ക് ഇറങ്ങി വന്നു, പെമ്പിള്ളാരുടെ മുഴുവൻ ചേലയും തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾ പ്രായപൂർത്തിയായ പെമ്പിള്ളാരാണ്, നിങ്ങൾ കുളിക്കുമ്പോ ഒരു മറയുണ്ടായിരിക്കണം. എനിക്ക് വന്ന് അതിനുശേഷമായിരിക്കാം നമ്മുടെയൊക്കെ വീടുകളിൽ ഈ കുളിമുറി ഉണ്ടായത്. സ്ത്രീകളുള്ള എല്ലാ വീടുകളിലും ഈ കുളിമുറി ഉണ്ടായിരിക്കും. കുളിമുറി കെട്ടാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട ഒരുത്തനാണെങ്കിൽ നാല് മടൽ ഓലയെടുത്തൊന്ന് വെട്ടിക്കീറി ഒരു മറപ്പുര ഉണ്ടാക്കും. കാരണം ഈ സ്ത്രീകൾ ഉണ്ടെങ്കിൽ കുളിക്കാൻ ഒരു മറ ആവശ്യമാണ്. ഇതിന് തുടക്കം കുറിച്ചത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഈ പെമ്പിള്ളാരുടെ വസ്ത്രങ്ങൾ അപഹരിച്ച ഇതേ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഭാരതത്തിലെ ഒരു സ്ത്രീയുടെ മാനം രക്ഷിക്കുന്നതിന് വേണ്ടി കണക്കില്ലാത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്തത്. ആ കഥ നിങ്ങൾക്കറിയാം, പാഞ്ചാലിയുടെ കഥ. അന്നൊരു ദിവസം ഹസ്തിനപുരം കൊട്ടാരത്തിനകത്ത് രണ്ട് മഹാരാജാക്കന്മാർ തമ്മിൽ ചൂതുകളി ആരംഭിച്ചു. പാണ്ഡവ മഹാരാജാവായ ധർമ്മപുത്രരും കൗരവ മഹാരാജാവായ ദുര്യോധനനും. ധർമ്മപുത്രർക്കെതിരായിട്ട് ചൂതുകളിക്കാൻ നിന്നത് ദുര്യോധനായിരുന്നില്ല, ദുര്യോധന്റെ മാതുലൻ, അമ്മാവൻ, അമ്മയായ ഗാന്ധാരിയുടെ സഹോദരൻ ശകുനി. അറിയാമല്ലോ ശകുനിയെ, ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചതിയൻ, ചതിയിലൂടെ എല്ലാം നേടിയെടുത്തവൻ അവനാണ് ശകുനി. ആ ശകുനിയാണ് ധർമ്മപുത്രർക്കെതിരായിട്ട് ചൂതുകളിക്കാനിരുന്നത്. ചൂതുകളി ആരംഭിച്ചു. ആദ്യമായിട്ട് ധർമ്മപുത്രർ പണയം വെച്ചു തന്റെ സ്വന്തം രാജ്യം. രാജ്യം പണയം വെച്ചു, കളിച്ചു, തോറ്റു. രണ്ടാമതായിട്ട് ധർമ്മപുത്രർ പണയം വെച്ചത് തന്റെ സഹോദരന്മാരെയായിരുന്നു. ഭീമനെയും അർജുനെയും നകുലനെയും സഹദേവനെയും താൻ അടക്കമുള്ള അഞ്ചുപേരെയും പണയം വെച്ചു, കളിച്ചു, തോറ്റു. അവസാനമായിട്ട് ധർമ്മപുത്രർ പണയം വെച്ചത് തങ്ങൾ അഞ്ചുപേരുടെയും ധർമ്മപത്നിയായ പാഞ്ചാലിയായിരുന്നു, ദ്രൗപദിയെ. ദ്രൗപദിയെ പണയം വെച്ചു, കളിച്ചു, തോറ്റു. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ സിംഹാസനത്തിൽ നിന്നും ദുര്യോധനൻ അലറി വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു, ദുശാസന അന്തപുരത്തിൽ ചെന്ന് ആ ദാസിയെ കൂട്ടിക്കൊണ്ടുവന്ന് പാഞ്ചാലിയെ കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ മടിയിലിരുത്ത്. അത് കേട്ടപ്പോൾ ഹസ്തിനപുരത്തെ രാജ്യസഭയുടെ അകത്തുണ്ടായിരുന്ന കർണൻ എഴുന്നേറ്റു, ദുശാസന ചെല്ല്, അന്തപുരത്തിൽ ചെന്ന് അഞ്ചു പേർക്ക് കിടക്ക വിരിക്കുന്ന ആ വേശ്യയെ കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ ആത്മമിത്രമായ ദുര്യോധന്റെ തുടയിലിരുത്ത്. കേട്ട പാതി കേൾക്കാത്ത പാതി ദുശാസനോടി അന്തപുരത്തിലേക്ക്.

ഭീഷ്മരൻ അക്ഷരമുണ്ടെന്നില്ല, തല കുമ്പിട്ടിരിക്കുന്നു. പാഞ്ചാലി ദ്രോണാചാര്യരുടെ അരികിലേക്ക് ഓടിയെത്തി. ദ്രോണാചാര്യെ, അങ്ങ് ഇവരുടെ എല്ലാം ഗുരുനാഥനല്ലേ? അങ്ങ് പറഞ്ഞാൽ ഇവർ കേൾക്കില്ലേ? എന്റെ മാനം അങ്ങ് വിചാരിച്ചാൽ രക്ഷിക്കാൻ കഴിയില്ലേ? എന്താ അങ്ങും ഒന്നും മിണ്ടാത്തത്? ദ്രോണാചാര്യർ ഒരു അക്ഷരം മിണ്ടുന്നില്ല, തല കുമ്പിട്ടിരിക്കുന്നു. കാരണമുണ്ട്, ദുര്യോധനൻ രാജ്യം അടക്കി ഭരിക്കുകയാണ്, രാജ്യം തടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവായ്ക്ക് എതിർവായില്ല, ആർക്കും ഒരക്ഷരം മിണ്ടാൻ അധികാരമില്ല. ദുശാസനം പാഞ്ചാലിയുടെ ചേലയെ കിടന്നു പിടിച്ചു. ആ ചേല പിടി കഴിക്കാൻ ഭാവിക്കുമ്പോൾ പെട്ടെന്നൊരു അലർച്ച കേട്ട് നിർത്ത്. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ ദാ എഴുന്നേറ്റ് നിൽക്കുന്നു വികർണൻ, ദുര്യോധന്റെ സഹോദരന്മാരിൽ ഒരുവനായ വികർണൻ, കൗരവന്മാരിൽ ഒരുവനായ വികർണൻ. വികർണൻ മാത്രം ആ സംഭവത്തെ എതിർത്തു. ഇല്ല, നിങ്ങൾ കാണിക്കുന്ന നീചമായി പ്രവൃത്തി കണ്ടുകൊണ്ട് ഒരു നിമിഷം പോലും ഞാൻ ഇനി ഈ രാജ്യസഭയുടെ അതിരിക്കില്ല. ഈ ലോകമുള്ളിടത്തോളം കാലം ഈ പ്രവൃത്തിക്ക് നിങ്ങൾക്കൊരിക്കലും മാപ്പ് ലഭിക്കില്ല. ഞാൻ പോകുന്നു. അമർത്തി ചവിട്ടിക്കൊണ്ട് വികർണൻ രാജ്യസഭയുടെ അതിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ദുശാസനം പാഞ്ചാലിയുടെ ചേലയെ കടന്നു പിടിച്ചു. ആ ചേല പിടിച്ചങ്ങ് അഴിച്ചു. ഈ ലോകത്ത് തന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് കണ്ടപ്പോൾ എല്ലാം മറന്ന് പാഞ്ചാലി ഉറക്കെ വിളിച്ചു, കൃഷ്ണ. അങ്ങ് ദൂരെ എവിടെയോ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ വിളി കേട്ടു. ഓടി ഹസ്തിനപുരം കൊട്ടാരത്തിലേക്ക്, രാജ്യസഭയിലേക്ക്, പാഞ്ചാലിയുടെ അടുത്തേക്ക്.

அந்த கஷ்டவரன் கொட்டாரத்தில் வச்ச பகவான் ஸ்ரீகிருஷ்ணன் பாஞ்சாலியோட மானம் காத்து ரட்சிச்சு. ஒருபட்சே அந்த பகவான் ஸ்ரீகிருஷ்ணன் ஹஸ்தினபுரம் கொட்டாரத்தில் எத்தி பாஞ்சாலிக்கு வஸ்திரங்கள் கொடுத்து ஆ மானம் ரட்சிச்சில்லாயிருந்தோ எங்கி மகாபாரத கத மற்றொரு ரீதியில் எழுதப்படேண்டி வருவாயிருந்தோ. இங்கே ஆயிருக்கல மகாபாரத கத எழுதப்படுத்தது, வேற ஏதெங்கிலும் ஒரு ரீதியில் ஆயிருக்குமாயிரும். 5000 வருஷங்களுக்கு முன்பான ஹஸ்தினபுரம் கொட்டாரத்தில் பகவான் ஸ்ரீகிருஷ்ணன் ஒரு பெண்ணின் மானம் கத்து ரட்சிச்சது. 5000 வருஷம் கழிஞ்சு இன்னும் நம்மளோட மகாபாரதத்தில் சாட்சரதையோட காரியத்தில் ஏற்றவும் முன்பந்தி நிற்கிற நம்முடைய கேரளத்தில் கழிஞ്ഞ 2 வருஷங்களுக்கு മുമ്പ് ഞാനും നിങ്ങളും കാണാൻ മേലാത്ത ഒരു കാഴ്ച കണ്ടു. നമ്മളെല്ലാം പൊട്ടിക്കരഞ്ഞു പോകുന്ന ഒരു കാഴ്ച കണ്ടു നമ്മുടെ ടെലിവിഷനിലൂടെയും പത്രങ്ങളിലൂടെയും. 10 വയസ്സും 11 വയസ്സും തികഞ്ഞിട്ടില്ലാത്ത നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ, അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാൻ കഴിയാത്ത സാധുക്കളായ പെൺകുട്ടികളെ, അനാഥാലയങ്ങളിൽ വളർന്ന പാവപ്പെട്ട പെൺകുട്ടികളെ, നമ്മുടെ നാട്ടിലുള്ള ചില താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയ കള്ളസ്വാമിമാര്, കപളസ്വാമിമാര് ബലാത്സംഗം ചെയ്യുന്ന കാഴ്ച, ആ സാധു പെൺകുട്ടികളുടെ നഗ്ന ഫോട്ടോകൾ എടുക്കുന്ന കാഴ്ച, പാവപ്പെട്ട പെൺകുട്ടികളുടെ ബ്ലൂ ഫിലിമുകൾ എടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ കാഴ്ചയെല്ലാം കണ്ടിട്ട് നമ്മുടെ നാട്ടിലുള്ള പല രാഷ്ട്രീയ നേതാക്കന്മാരും അതിനെതിരെ ഒരക്ഷരം ഉരിയാടിയില്ല. നമ്മുടെ നാട്ടിലുള്ള പല സാംസ്കാരിക നായകന്മാരും അതിനെതിരെ ഒരക്ഷരം പറഞ്ഞില്ല. നമ്മുടെ നാട്ടിലുള്ള പല പുരോഹിതന്മാരും എതിരായിട്ടൊരക്ഷരം മിണ്ടിയില്ല. അതുകൊണ്ട് അറിയാതെ നെഞ്ചത്ത് കൈവച്ച് വേദനയോടെ ഉറക്കെ വിളിച്ചു പോകുന്നു, 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഭഗവാനെ, ഒരു പെണ്ണിന്റെ മാനം കാത്തു രക്ഷിച്ച ഭഗവാനെ, അങ്ങ് ഒരിക്കൽ കൂടി ഭൂമിയിലേക്കൊന്ന് വന്നെങ്കിൽ, അതെ കൃഷ്ണ നീ ഉണ്ടായിരുന്നെങ്കിൽ. അന്നൊരു ദിവസം സമയം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. ഇതാ അമ്പാടിയുടെ രാജവീഥിയിലൂടെ ദേ വരുന്നു കംസ മഹാരാജാവിന്റെ വിശ്വസ്ത പ്രതിനായ അക്രൂരൻ.

0: കംസ മഹാരാജാവിന്റെ വിശ്വസ്ത വൃദ്ധനായ അക്രൂരൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വീടിന്റെ മുറ്റത്ത് വന്നു. വീടിനകത്തുനിന്ന് ശ്രീകൃഷ്ണൻ പുറത്തേക്ക് വന്നു. അല്ല, ഇതാരാ അക്രൂരോ? വരൂ, കയറി വരൂ. ശ്രീകൃഷ്ണനെ കണ്ട മാത്രമേ തന്നെ അക്രൂരൻ ഓടിച്ചെന്ന പാദങ്ങൾ കെട്ടി വീണു. ഭഗവാന്, അടിയൻ അവിടുത്തെ ഭക്തനാണ്, പക്ഷേ അങ്ങയുടെ മാതൃനായ കംസ മഹാരാജാവിന്റെ കൊട്ടാരത്തിലെ വിശ്വസ്തനായ വൃദ്ധനുമാണ്. അമ്മാവിന് ശേഷക്കാരോടുള്ള എല്ലാ പിണക്കങ്ങളും തീർന്നു. എത്രയും പെട്ടെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനെയും ബലരാമനെയും കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ കംസ മഹാരാജാവ് അടിയനോട് കൽപ്പിച്ചിരിക്കുകയാണ്. വരണം, അടിയനോടൊപ്പം വരണം കംസ മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് സന്ധി സംഭാഷണത്തിന്. അല്പനേരം ശ്രീകൃഷ്ണൻ ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അക്രൂരെ, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ, ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ തൊട്ടു പിന്നാലെയുണ്ട്. പറഞ്ഞതുപോലെ അക്രൂരിന്റെ പിന്നാലെ ശ്രീകൃഷ്ണനും ബലരാമനും കൂടി മധുരാപുരി രാജ്യത്തിലേക്ക് യാത്രയായി. കേട്ടതും കണ്ടതും ഒക്കെ സത്യമാണ്. രാജ്യം മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നു ശ്രീകൃഷ്ണൻ സ്വീകരിക്കാൻ വേണ്ടി. എവിടെയും കൊടിതോരണങ്ങൾ, വല്ലാത്ത ആഘോഷം. എല്ലാം കണ്ടും കേട്ടും ശ്രീകൃഷ്ണനും ബലരാമനും കൂടി കംസ മഹാരാജാവിന്റെ കൊട്ടാരത്തിന് മുമ്പിലെത്തി. നോക്കുമ്പോഴതാ, തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി കംസൻ തന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ ദേഹം നിർത്തിയിരിക്കുന്നു രണ്ട് രാക്ഷസ വീരന്മാരെ, തൊട്ടു പിറകിലായി രണ്ട് അസുര നായകന്മാരെ, അതിന് പിറകിലായി രണ്ട് മതയാനകളെ. ശ്രീകൃഷ്ണൻ മനസ്സിലായി, സ്വീകരിക്കാനല്ല, ചതിയിലൂടെ തങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടിയാണ് കംസൻ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പിന്നെ വൈകിയില്ല, ശ്രീകൃഷ്ണനും ബലരാമനും കൂടി ചേർന്ന് ആ രണ്ട് രാക്ഷസ വീരന്മാരെ കൊന്നൊടുക്കി. തൊട്ടുപിറകിൽ നിന്ന് അസുര നായകന്മാരുമായിട്ട് ശ്രീകൃഷ്ണൻ ഒറ്റയ്ക്ക് ഏറ്റുമുട്ടി. ഏറെ നേരത്തെ മല്ല യുദ്ധത്തിനൊടുവിൽ ശ്രീകൃഷ്ണൻ ആ രണ്ട് അസുര നായകന്മാരെയും വധിച്ചു. എന്നിട്ട് രണ്ട് മതയാനകളുമായിട്ട് ഒറ്റയ്ക്ക് ഏറ്റുമുട്ടി. ഏറെ നേരത്തെ യുദ്ധത്തിന്റെ ഒടുവിൽ ശ്രീകൃഷ്ണൻ ആ രണ്ട് മതയാനകളുടെയും നാല് കൊമ്പുകളും ഊരിയെടുത്തു. പിന്നെ നിന്നില്ല, നേരെ കംസന്റെ കൊട്ടാരത്തിനകത്തേക്ക് അങ്ങ് കയറി. വർഷങ്ങളായി തന്റെ മാതാപിതാക്കളെ കാരാഗ്രഹത്തിനകത്തിട്ട് ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്ന തന്റെ കൂടെ പറന്ന ആറ് സഹോദരന്മാരെ കൊട്ടാരത്തിന്റെ മുമ്പിലുള്ള നടക്കലിൽ അടിച്ചു കൊന്ന ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ദുഷ്ടന്മാരിൽ ദുഷ്ടനായ തന്റെ മാതുളനുമായി തന്റെ അമ്മാവനുമായി കംസൻ ഏറ്റുമുട്ടി. ഉഗ്രമായ പോരാട്ടം, പൊരിഞ്ഞ പോരാട്ടം, നാഴികകളോളം ആ മല്ലയുദ്ധം നീണ്ടുനിന്നു. അവസാനം ശ്രീകൃഷ്ണൻ തന്റെ വിശ്വരൂപം കംസന് കാണിച്ചു കൊടുത്തു. ആകാശം മുട്ട വളർന്ന ശ്രീകൃഷ്ണൻ ആ വിശ്വരൂപം കണ്ടപ്പോൾ കംസൻ പേടിച്ച് വിറച്ച് ബോധമറ്റ നിലത്തേക്ക് വീണു. പിന്നെ വൈകിയില്ല, ശ്രീകൃഷ്ണൻ കംസനെ അടിച്ചു കൊന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കൃഷ്ണ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം ഐലമുണ്ണികൃഷ്ണൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് തഴവയുടെ തഴപ്പായ കൈത്തൊഴിലിന്റെ പെരുമ എന്നതിനെക്കുറിച്ച് കേൾക്കാം. കൊല്ലം ജില്ലയിലെ തഴവ എന്ന ഗ്രാമം, അത് കേവലം ഒരു ഗ്രാമം മാത്രമല്ല, തഴവ കൈത്തൊഴിലിന്റെയും പാരമ്പര്യത്തിന്റെയും ഒരു പുരാതന കേന്ദ്രം കൂടിയാണ്. നൂറ്റാണ്ടുകളായി തഴ ഓലയെടുത്ത് പായകൾ നെയ്യുന്ന ഒരു കലാരൂപം ഇവിടെയുണ്ട്. തഴവയുടെ സ്വന്തം തഴപ്പായ, തഴവ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് തഴപ്പായയാണ്. ഈ പായ നെയ്ത്ത് ഇവിടെ ഒരു തൊഴിൽ മാത്രമല്ല, അതൊരു ജീവിത രീതി കൂടിയാണ്. പണ്ട് കാലം മുതലേ ഈ നാട്ടിലെ പല കുടുംബങ്ങളും ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു. ഒരു കൈത്തൊഴിൽ എന്നതിലുപരി അതൊരു കലയാണ്. തഴപ്പായ ഉണ്ടാക്കുന്ന ഓരോ ഘട്ടത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഈ പായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് കൈതമുള്ള ചെടിയുടെ ഇലകളാണ്. ഇതിനെയാണ് പ്രാദേശികമായി തഴ എന്ന് പറയുന്നത്. ഈ തഴയെടുത്ത് അതിലെ മുള്ളുകൾ നീക്കി വെയിലത്തുണക്കി തിളച്ച വെള്ളത്തിൽ മുക്കി പായ നെയ്യാനുള്ള നൂലുകളാക്കുന്നു. ഈ നൂലുകളാണ് പായ നെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓരോ നൂലും ശ്രദ്ധയോടെ ചേർത്ത് നെയ്യുമ്പോൾ അതൊരു പായയായി മാറുന്നു. ഇതിന് വലിയ ക്ഷമയും കഠിനാധ്വാനവും ആവശ്യമാണ്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രവും സംസ്കാരവും പോലെ തന്നെ നമ്മുടെ ജീവിത ശൈലിയും ഒരു പ്രത്യേക സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നു. നമ്മുടെ ജീവിത ശൈലിയിലും ഒരു പ്രത്യേക സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നു. പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ഈ നാട് തലമുറകളായി സൃഷ്ടിച്ചെടുത്ത നിരവധി കലാവസ്തുക്കളുടെയും കൈത്തൊഴിലുകളുടെയും നിലാവായിരിക്കുന്നു. അവയിലൊന്ന് തന്നെയാണ് തഴവിന്റെ തഴപ്പായ. സാധാരണ ജീവിതത്തിന്റെ ഭാഗമായി തുടങ്ങിയത് ഇന്ന് കേരളത്തിന്റെ പൈതൃകത്തെയും സാംസ്കാരിക അഭിമാനത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു അപൂർവ കലാവസ്തുവായി മാറിയിരിക്കുന്നു. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ തഴവ ഗ്രാമം കരിമ്പിൻ തുരുത്തുകളും കായലും ചേർന്ന മനോഹരമായ ഗ്രാമം. നൂറ്റാണ്ടുകളായി ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളതാണ് ഈ തഴപ്പായ. പഴയകാലത്ത് വീടുകളിൽ നിലത്ത് വിരിച്ചിരുന്ന പായകൾ വേനലിൽ തണുപ്പ് നൽകുകയും ശീതകാലത്ത് ചൂട് നിലനിർത്തുകയും ചെയ്ത പ്രകൃതിദത്ത സൗകര്യമായിരുന്നു. ക്ഷേത്രങ്ങളിൽ, ചടങ്ങുകളിലും അതിഥി സൽക്കാരത്തിലും വരെ ഈ പായകൾക്ക് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നതിന്റെ രേഖകൾ ലഭ്യമാണ്. കാലം മാറിയിട്ടും കൈത്തൊഴിൽ കലാപാരമ്പര്യത്തെ വിട്ടുവീഴ്ച ചെയ്യാതെ തുടരുന്ന തഴവക്കാരുടെ ജീവിതം തന്നെയാണ് ഒരു തഴപ്പായയുടെ പിറവിക്ക് പിന്നിൽ. ആദ്യം കുന്നുകളിലും വയലുകളിലുമായി വളരുന്ന തഴച്ചെടികൾ ശേഖരിക്കുന്നു. ഇതിന് വലിയ പ്രയത്നം ആവശ്യമാണ്. ശേഖരിച്ച തഴ ഓലകൾ വൃത്തിയാക്കി അതിലെ മുള്ളുകൾ നീക്കം ചെയ്യുന്നു. വൃത്തിയാക്കിയ തഴ ഓലകൾ പ്രത്യേക രീതിയിൽ മുറിച്ച് നൂലുകളാക്കുന്നു. ഈ നൂലുകളെ പിന്നീട് തിളച്ച വെള്ളത്തിൽ മുക്കി മൃദുവാക്കുന്നു. ഇത് നൂലുകൾക്ക് വഴക്കം നൽകാൻ സഹായിക്കുന്നു. തിളപ്പിച്ച നൂലുകൾ വെയിലത്തുണക്കുന്നു. ഈ ഘട്ടം വളരെ പ്രധാനമാണ്. ഈ നൂലുകൾ ഉപയോഗിച്ച് കൈകൾ കൊണ്ട് തഴപ്പായ നെയ്യുന്നു. ഇതൊരു പ്രത്യേക കലയാണ്. വളരെ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും ചെയ്യേണ്ട ഒരു ജോലിയാണിത്. ഈ നെയ്ത്ത് പൂർത്തിയാക്കുമ്പോൾ മനോഹരമായ ഒരു തഴപ്പായ പിറക്കുന്നു. ഓരോ പായയും കൈകൊണ്ടുണ്ടാക്കിയതാണ്. തഴവയിലെ തഴപ്പായയ്ക്ക് മറ്റു സ്ഥലങ്ങളിലെ പായകളേക്കാൾ ഗുണമേന്മയുണ്ട്. കാലം കഴിയുന്തോറും ഇതിന് കൂടുതൽ ഉറപ്പും തിളക്കവും ലഭിക്കുന്നു. പണ്ട് കാലങ്ങളിൽ കേരളത്തിലെ എല്ലാ വീടുകളിലെയും ഒരു പ്രധാന വസ്തുവായിരുന്നു തഴപ്പായ. കിടക്കാനും വിരുന്നിലെത്തുന്നവരെ സ്വീകരിക്കാനും വിവാഹ ചടങ്ങുകൾക്കും മരണാനന്തര ചടങ്ങുകൾക്കും ഇതുപയോഗിച്ചിരുന്നു. ഒരു വീടിന്റെ ഐശ്വര്യത്തിന്റെ പ്രതീകമായി ഇതിനെ കണ്ടിരുന്നവരുമുണ്ട്. എന്നാൽ ആധുനിക കാലത്ത് പ്ലാസ്റ്റിക്കും മറ്റ് സിന്തറ്റിക് ഉൽപ്പന്നങ്ങളും വന്നതോടെ തഴപ്പായയുടെ പ്രസക്തി കുറഞ്ഞു. ഈ കൈത്തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു. പുതിയ തലമുറ ഈ തൊഴിൽ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നില്ല. ഈ തൊഴിൽ ചെയ്യുന്നവർക്ക് അർഹമായ വില ലഭിക്കാത്തതും ഒരു പ്രധാന പ്രശ്നമാണ്. തഴവയുടെ തഴപ്പായ ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു കലാരൂപമായി മാറിയിരിക്കുന്നു. എങ്കിലും ചില സംഘടനകളും വ്യക്തികളും ഈ കലാരൂപം നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ തൊഴിലിന് സർക്കാർ സഹായം നൽകേണ്ടത് അത്യാവശ്യമാണ്. ഈ പാരമ്പര്യം സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും മുൻകൈയെടുക്കണം.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

0: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് സ്വാഗതം. വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാനുള്ളൊരിടമാണ് പോക്കുവയിൽ തത്സമയ പരിപാടി. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ ആശയങ്ങളുമായി വിളിക്കുന്ന ഒരുപാട് ശ്രോതാക്കളെ കൊണ്ട് സമൃദ്ധമാണ് പോക്കുവയിൽ. കൊച്ചു കൊച്ചു പരിഭവങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരിടം. മഹത്തായ ആശയങ്ങളൊന്നും വേണമെന്നില്ല നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാൻ. ഹൃദയസ്പർശിയായ വാക്കുകൾ മാത്രം മതിയാവും. എന്തായാലും എല്ലാവർക്കും വളരെ സന്തോഷം അറിയിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഞാൻ പാലക്കാട് നിന്ന് മാധവട്ടം പറഞ്ഞ ആളാണ്.
0: പാലക്കാട് നിന്ന്
1: മാധവൻ പറഞ്ഞ ആളാണ്. പാലക്കാട് ചുറ്റൂരിന്ന്
0: മാധവൻ എന്ന് പറയുന്ന ആളാണ്.
1: അതെ അതെ, പാലക്കാട് ചുറ്റൂർ നല്ലേപ്പള്ളി എന്ന് പറയും.
0: പാലക്കാട് ചുറ്റൂർ നല്ലേപ്പള്ളി. ഓക്കെ, ആദ്യമായിട്ട് വിളിക്കാണോ?
1: ആദ്യമായിട്ട് വിളിക്കാണ്.
0: എങ്ങനെ അറിഞ്ഞേ റേഡിയോ കുറിച്ച്?
1: അനിയൽ പറഞ്ഞ തിരുമൂർത്തി ശ്രീകാര്യം കാഞ്ഞിരപ്പള്ളിയിലെ കുമരവും കൂടി തന്നാണ് എനിക്ക് നമ്പർ.
0: ഓക്കെ, അപ്പൊ റേഡിയോയിലൊക്കെ വിളിക്കാറുണ്ടോ സാധാരണ?
1: വേറെ പിന്നെ സ്റ്റേഷനിലൊക്കെ വിളിക്കാറുണ്ടോ? അപ്പൊ ഇത് ആദ്യമായിട്ട് ചന്താണ്.
0: കർണാസായി റേഡിയോയിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
1: അതെ അതെ അതെ.
0: അപ്പൊ എന്തൊക്കെയുണ്ട് മാധവേട്ട അവിടെ വിശേഷങ്ങൾ?
1: നല്ല വിശേഷം, മഴയില്ല, ഭയങ്കര വെയിലാണ്,
0: ഭയങ്കര ചൂടാണ്.
1: ചൂടാണ്, വൈകുന്നേരം നേരത്തെ ചെറിയ ചാറ്റില് മഴ ചെറുതായി കടിക്കും. അപ്പൊ ഭയങ്കര വെയിലാണ് ഇവിടെ.
0: പൊതുവെ പാലക്കാട് കുറച്ച് ചൂടുള്ള സ്ഥലമാണല്ലോ.
1: അതെ അതെ അതെ, മഴ വളരെ കമ്മിയാണ്. അപ്പൊ ഇവിടെ
0: തിരുവനന്തപുരത്തേക്കൊക്കെ വന്നിട്ടുണ്ടോ?
1: ഇപ്പൊ വന്നിട്ടുണ്ടോ?
0: ഇവിടെ ബന്ധുക്കൾ ആരെങ്കിലും തിരുവനന്തപുരത്ത് താമസിക്കുന്നുണ്ടോ?
1: ഇല്ല, ബന്ധുക്കൾ ആരും ഇല്ല. അവിടെ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ?
0: ഏതമ്പലത്തിലാ? പത്മനാഭസ്വാമി
1: ക്ഷേത്രത്തിലാണ്.
0: നിന്റെ തിരുവനന്തപുരം ഒക്കെ ഇഷ്ടപ്പെട്ടോ?
1: ഓ, വളരെ ഇഷ്ടപ്പെട്ടു.
0: പാലക്കാടാണോ തിരുവനന്തപുരം ആണോ? കൊള്ളാം.
1: പാലക്കാട് ഒരുപാട് കാണാനൊക്കെ ഉണ്ടല്ലോ ഇവിടെ.
0: പാലക്കാട് ഒരു വലിയ ജില്ലയല്ലേ?
1: അതെ
0: അതെ, കൊറേ നല്ല ആൾക്കാരുള്ള സ്ഥലമാണ് പാലക്കാട്. ശരിയല്ലേ? നമ്മൾ രണ്ട് ജില്ലക്കാരും കൂടെ തമ്മിൽ തർക്കിക്കണ്ട. അപ്പൊ മാധവേട്ടൻ എന്ത് ചെയ്യുന്നു? ജോലി എന്തെങ്കിലും ഉണ്ടോ?
1: ഞാന് മുമ്പ് അബ്കാരി ജോലിക്കാരൻ, ഇപ്പൊ റിട്ടയർമെന്റ് ആയിട്ട്. എനിക്ക് 72 വയസ്സായി.
0: ഇപ്പൊ 72 വയസ്സായി.
1: ഭാര്യ അംഗനവാടി ജോലിക്ക് പോകുന്നു.
0: ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട്.
1: ഒപ്പം ജോലി കഴിഞ്ഞ ഒരു വർഷം കൂടി ഉണ്ട് ഭാര്യ ജോലിക്ക് പോവാൻ,
0: റിട്ടയർ ആവാൻ,
1: റിട്ടയർഡ് ആകാൻ. ഇനിയിപ്പം എനിക്കൊരു മകനും മകളുമാണ്. മകനും മരുമകളും ഗൾഫിലാണ്. മകളുടെ പാലക്കാട് ജില്ലയിലെ കുഴിഞ്ഞാമ്പറ ഉള്ള സ്ഥലത്ത് കല്യാണം കൊടുത്തിരിക്കും. മരുമകൻ പയർ സർവീസിലാണ്. മകൾക്ക് ജോലി ആയിട്ടില്ല.
0: ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഉള്ളത്.
1: ഇപ്പൊ ഞാനും എന്റെ ഭാര്യയും മാത്രമാണ് ഇപ്പൊ ഇവിടെ വീട്ടിലുള്ളത്.
0: അപ്പൊ മാധവേട്ടന്റെ ഭാര്യയുടെ പേരെന്താ?
1: വത്സല.
0: വത്സല. അപ്പോ അദ്ദേഹവും റേഡിയോ ഒക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ?
1: ഇഷ്ടപ്പെടും. എനിക്ക് ഞാൻ കാലത്ത് റേഡിയോ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം 10 മണിക്ക് ആപ്പാക്കുള്ളൂ. അത് കേട്ടിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ.
0: അല്ലാതെ ഇങ്ങനെ വേറെ വർക്കെങ്കിലും എന്തെങ്കിലും ഇപ്പൊ ചെയ്യുന്നുണ്ടോ?
1: വേറെ വർക്കൊന്നും ഇല്ല.
0: ജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ വളരെ വിശ്രമ ജീവിതം നയിക്കുകയാണ്.
1: അതെ അതെ അതെ.
0: അപ്പൊ വൈഫ് രാവിലെ ജോലിക്ക് പോവും, ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്
1: പോവും.
0: അത് ശരി. നമ്മളെന്തെങ്കിലുമൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യാൻ അറിയാവോ?
1: പൂച്ചെടികളൊക്കെ
0: എന്നാലും പാചകം എന്തെങ്കിലുമൊക്കെ അറിയാവോ?
1: പാചകം ചെയ്യില്ല.
0: എന്നാലും ഒരു ചായക്ക് ഇടാൻ പഠിക്കണ്ടേ?
1: അല്ല, ചായ ഇടും. പക്ഷെ അവര് 4 മണിയാകുമ്പോ വരും. അപ്പൊ അവര് ചായ വെച്ചു തരും.
0: ഭാര്യ തന്നെ ചായ ഇട്ട് ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി തരും.
1: ഓക്കെ.
0: നല്ലൊരു ഒരു ചെറിയ മാറ്റമൊക്കെ ആവാൻ തോന്നുന്നു. നമ്മുടെ റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കണം. രാവിലെ അടുക്കള എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ എന്തെങ്കിലും കൊച്ചു മാറ്റങ്ങൾ വന്നാലോ? ശരി ശരി ശരി. പാട്ടൊക്കെ പാടുവോ?
1: പാട്ടൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും പാടുവൊന്നുമില്ല.
0: കേൾക്കും. റേഡിയോ കേൾക്കാൻ ഇഷ്ടമാണ്.
1: അതെ അതെ, കേൾക്കാൻ വളരെ ഇഷ്ടമാണ്.
0: അപ്പൊ വീട്ടിലിപ്പോ രണ്ടുപേരേ ഉള്ളു, വളർത്തുമൃഗങ്ങളൊന്നും ഇല്ലേ?
1: പാലക്കാട് ഈ തങ്കം ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് മാസം പോകുന്ന ആളാണ്.
0: തങ്കം ഹോസ്പിറ്റലിലെ?
1: ആ, പാലക്കാട്.
0: ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ നമുക്ക് വലിയ ജോലിയൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇപ്പൊ പറഞ്ഞതുപോലെ കുറച്ച് ചെടിയൊക്കെ നനയ്ക്കുക, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പണികളുമായിട്ട് റേഡിയോ ഒക്കെ കേട്ട് നമ്മളങ്ങനെ വിശ്രമ ജീവിതം നയിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ആരോഗ്യവാനായി തന്നെ ഇരിക്കട്ടെ. പഴയ പാട്ടുകളാണോ ഇഷ്ടം?
1: ഞാനിന്ന് നന്ദനത്തിലൊരു പാട്ട ചോദിച്ചു, ആദ്യമായിട്ട് വിളിക്കുകയല്ലേ, അപ്പൊ കൃഷ്ണന്റെ പാട്ട് ആയിക്കോട്ടെ പറഞ്ഞിട്ട്.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഒരു തുടക്കം ഒരു കൃഷ്ണഭക്തി ഗാനത്തിലൂടെ അങ്ങനെ ആവട്ടെ.
1: അതെ, കാർമുകിൽ പറഞ്ഞ എന്റെ ചുണ്ടിൽ നിന്നുള്ള പാട്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്.
0: നമുക്ക് വേണ്ടി രണ്ടുപേര് പാടാൻ തോന്നുന്നു. ആദ്യമായിട്ട് വിളിക്കല്ലേ, അപ്പൊ പിന്നെ വെറുതെ പാടണ്ട. അപ്പൊ വത്സല ചേച്ചി വരുമ്പോ എന്റെ സ്നേഹാന്വേഷണം അറിയിക്കണം.
1: എന്തായാലും
0: പാലക്കാട് നിന്ന് നമ്മളെ ഇങ്ങോട്ട് വിളിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഇന്നാണ് വിളിച്ചിട്ട് കിട്ടിയത്. എന്തായാലും പരിചയപ്പെടുത്തുന്ന അനിലിനെയൊക്കെ ഞാൻ ഓർക്കുന്നു, ത്രിമൂർത്തീസിനെ. ഷീബ കുമരകത്തെ, ഓക്കെ, രണ്ടുപേരെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. അപ്പൊ മാധവേട്ടൻ വിളിച്ചു, വളരെ സന്തോഷം. അപ്പൊ നമുക്ക് ഇപ്പൊ ആവശ്യപ്പെട്ട കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന പാട്ട് കേൾക്കാം. സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്ക് വിളിക്കണം.
1: ഓക്കെ,
0: അപ്പൊ സന്തോഷത്തോടെ ആരോഗ്യവാനായിട്ട് ഇരിക്കുക.
1: പിന്നെ നമ്മുടെ കൂട്ടുകാരന്മാർക്ക് ഒരുപാടുണ്ട് ഇവിടെ, പക്ഷെ പേരൊന്നും പറയില്ല ഞാൻ.
0: അപ്പൊ ഒരുപാട് സമയം അങ്ങ് പോവും. അപ്പൊ ഓക്കെ മാധവേട്ടാ, വളരെ സന്തോഷം. പാട്ട് കേൾക്കാമോ? ശരി, ഓക്കെ. അപ്പോ പോക്കുകൾ തത്സമയ പരിപാടി നമ്മുടെ പാലക്കാട് നിന്നാണ് ഇപ്പൊ നമുക്കൊരു കോള് വന്നത്. പാലക്കാടിന് ഇടയ്ക്കൊക്കെ ശ്രോതാക്കൾ വിളിക്കാറുണ്ട്, ഇദ്ദേഹം ആദ്യമായിട്ടാണ് വിളിക്കുന്നത്, മാധവേട്ടൻ. അപ്പൊ എന്തായാലും ആദ്യമായി വിളിക്കുന്നതുകൊണ്ട് തന്നെ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്നൊരു കൃഷ്ണഭക്തി ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കത് കേൾക്കാം. നല്ല ഷീബ കുമരകവും അനിൽ ത്രിമൂർത്തീസുമാണ് അദ്ദേഹത്തെ ഈ ഒരു റേഡിയോ പരിചയപ്പെടുത്തിയത്. അപ്പം അതിലുമുള്ള സന്തോഷം അറിയിക്കുന്നു. അപ്പം നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ഈ ഒരു പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവെയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്? പുതുക്കുളയിൽ നിന്ന് ശാന്തമ്മ. പറയൂ. ആഹാരം കഴിച്ചു? ആഹാരം കഴിച്ചിട്ടല്ലേ വരൂ.
1: എനിക്ക് കിട്ടിയതാണ്, പക്ഷേ കട്ടായി. ശോഭന കുമാരി അമ്മ വിളിച്ചു തുടങ്ങി ഞാൻ വിളിച്ചു,
0: അപ്പൊ കോള് കട്ടായി. പണ്ടത്തെ നമ്മുടെ സ്ഥിരം ശ്രോത, രണ്ടുപേരും ഇങ്ങനെ മാറി മാറി അടുത്തടുത്ത് വിളിക്കുമായിരുന്നു.
1: ഇപ്പൊ കൊറേ നാളങ്ങ് വിളിക്കാതെ,
0: ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു. വീണ്ടും വിളിക്കുന്നുണ്ട്.
1: അപ്പോഴ് കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോഴും ശോഭന കുമാരി മടിച്ചി വിളിച്ചപ്പോഴും ഞാനും വിളിച്ചു. അന്ന് പക്ഷേ ഞാനും അവളും കൂടെ ബസ്സിൽ വെച്ച് കണ്ടു. അപ്പോഴെ കൂടെ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കന്നെ, പക്ഷെ ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടൂല. എന്റെ ജന്മനാളിന് ഒരാഴ്ച മുമ്പ് വിളിച്ചപ്പം കിട്ടി, അത് ഞാൻ ജോലിക്ക് വരുന്ന ചേച്ചിന്ന് പറഞ്ഞു. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു.
0: കൊറേ നാളിന് ശേഷമാണ് രണ്ടും കൂടെ കാണണേ.
1: കൊറേ നാളിന് ശേഷമാണ്. കോവിലൊക്കെ പോകുമ്പോ കാണുമായിരുന്നു. അപ്പഴെ അവളിപ്പം തൊഴിലുറപ്പിന് പോണു, ഞാൻ പോണില്ലല്ലോ, അതുകൊണ്ട് കാണില്ല.
0: അങ്ങനെ
1: വിശേഷങ്ങളൊക്കെ പറഞ്ഞു.
0: അങ്ങനെ കൂട്ടുകാരിയെ കാണാൻ പറ്റി.
1: കൂട്ടുകാരിയെ കാണാൻ പറ്റി. ഇവിടെ അടുത്ത് തന്നെ എനിക്ക് നടന്നു പോയി അവള് താമസിക്കേണ്ടത് പോയി കാണാം. ഞാൻ ഒരിടവും പോക്കില്ല. ഇപ്പോഴും
0: രണ്ടുപേരും പുതുക്കുളങ്ങരക്കാരല്ലേ?
1: രണ്ടുപേരും പുതുക്കുളങ്ങരെ ഒരു ഏരിയയും തന്നെ. അവൾ ആദ്യം ചാരും കൂടെങ്കിലും ഇപ്പൊ നമ്മളെ ചേച്ചിയുടെ വീട്ടിന്റെ അടുത്താണ്, ആതിരേര വീട്ടിന്റെ അടുത്ത്. ഓ, അവിടെയാണ്. ഞാൻ പിന്നെ ഇപ്പറത്ത് പാർവതി ക്ഷേത്രത്തിന്റെ അവിടെയാണ്.
0: ഓക്കെ. അപ്പൊ ഇത്ര അടുത്ത് കിടന്നിട്ടും കാണാൻ കൊറേ നാളിന് ശേഷം ഇന്നാളാണ് കാണുന്നത്.
1: കാണുന്ന കൊറേ. അപ്പഴും ഉടനെ എന്റെ കയ്യിൽ പിടിച്ചിട്ട് ചേച്ചിന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കാര്യമാണ്. അങ്ങനെ ഒരു ദിവസം കരുണാസായിൽ ചേച്ചിയും കൂടെ വരുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ എനിക്ക് ആവുണ്ടി വരാന്ന് പറഞ്ഞു.
0: നമുക്കിപ്പോ അപ്പുറത്തെ വീട്ടിൽ പോവാൻ പോലും വയ്യാതിരിക്കുന്നു. പിന്നെയാണ് ഇനിയിപ്പോ കരുണാസായിൽ വരണം അല്ലേ?
1: വരണമെന്നുണ്ട് മാഡം, ആഗ്രഹമുണ്ട്. പക്ഷെ ഈ തലച്ചേച്ചി വരണം, എങ്ങും പോവാൻ പറ്റില്ല.
0: അപ്പൊ ശോഭന ചേച്ചിയോട് പറയണം, പിന്നെ പോയി പോയി വന്ന് കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞാ മതി, അറിയിച്ചാ മതി എന്ന് പറഞ്ഞാ മതി.
1: ഉത്സവം തുടങ്ങുമ്പോഴും കാണും, കമ്പനി എന്നും കാണും.
0: ആ, അതാണ്. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: ഇന്ന് ഞാൻ ചിത്തിരക്കോണിയിലക്കരൊക്കെ, അതാണ് ചോദിച്ചത്.
0: അക്കരെ കേറാനോ അക്കരെ പോവാനോ?
1: അക്കരെ പോവാനോ.
0: ചിത്തിരത്തോണിയിലക്കരെ പോവാൻ എത്തിടാമോ പെണ്ണേ, ചിറയിൻ കീഴിലെ പെണ്ണേ. ബാക്കിയറിയാം, ബാക്കി അറിഞ്ഞു,
1: ബാക്കി അറിഞ്ഞൂടെ. രണ്ട് വരി, ഒരു വരി
0: ബാക്കി നമുക്ക് ഇതിൽ നിന്ന് കേക്കാം. പൂച്ചൽ ഖാദറിന്റെ, പൂച്ചൽ ഖാദർ എഴുതിയ പാട്ടാണ്. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: ഓക്കെ.
0: ശരി. അപ്പൊ പോക്കുവെയിൽ തത്സമയ പരിപാടിയിൽ ശാന്തമ്മയാണ് പുതുക്കുളങ്ങര നമ്മളെ വിളിച്ചത്. നമ്മളെ വളരെ മുമ്പ് തന്നെ ഉള്ള ഒരു ശ്രോതാവാണ്. ഇടയ്ക്ക് കുറച്ചു നാളൊക്കെ വിളിക്കായിരുന്നു, ഇപ്പൊ വീണ്ടും വിളിക്കുന്നുണ്ട്. അപ്പോൾ ശോഭന ചേച്ചിയെ കണ്ട വിശേഷങ്ങളൊക്കെയാണ് നമ്മളോട് പങ്കുവച്ചത്. അപ്പൊ ചിത്തിരത്തോണിയിൽ അക്കരെ പോവാൻ എത്തിടാമോ പെണ്ണെ എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്. പോക്കുവെയിലൂടെ നമുക്ക് ആ ഗാനം ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849 12. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739 12. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിൻ്റെ സുഖവും ദുഃഖവും സന്തോഷവും ഒക്കെ പങ്കുവയ്ക്കാൻ നമുക്ക് പോക്കുവയിലൂടെ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: മേഡം, വിജയകുമാരിയാണ്, വെമ്പന്നൂർ വികാസ് നഗറിൽ നിന്ന്.
0: ആ, പറഞ്ഞോളൂ വിജയകുമാരി, എന്താണ് പറയാനുള്ളത്?
1: എന്താ പറയാ മേഡം,
0: ഒന്നും പറയാനില്ല.
1: കൊറേ
0: ദിവസത്തിന് ശേഷം വിളിക്കുമ്പോ എന്തെങ്കിലും ഒക്കെ പറയണം.
1: കൊറേ ദിവസം വിളിച്ചു, മേഡത്തിനെ കണ്ടു, ഞാൻ അന്ന് അവിടെ വന്നിരുന്നു.
0: അതെ, എനിക്ക് ഓർമ്മയുണ്ട്, തീർച്ചയായും ഓർമ്മയുണ്ടല്ലോ.
1: അങ്ങനെ അതെല്ലാം കഴിഞ്ഞു,
0: അങ്ങനെ ശബ്ദത്തിലൂടെ മാത്രം കേട്ട് കേട്ട് ആൾക്കാർ തമ്മിൽ കണ്ടു
1: കണ്ടു എത്ര പ്രാവശ്യം കണ്ടു? ഞാൻ 3 പ്രാവശ്യം അവിടെ
0: വന്നു, കണ്ടു, കീഴടക്കി.
1: പിന്നെ വേറെ എന്തോ,
0: ആഹാരമൊക്കെ കഴിച്ചു
1: കഴിഞ്ഞു. പിന്നെ
0: കീഴടക്കിയോന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ എല്ലാം അറിയാൻ പറ്റും.
1: പിന്നെ പിന്നെ ചായ കുടിച്ചപ്പോ എന്നെ ഓർത്തായിരുന്നു.
0: ചായ കുടിച്ചപ്പോ ഓർത്തു, പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ, പക്കവട, പിന്നെ മധുര സേവ, ഇതൊക്കെ മുളക് ബജി കഴിച്ചു. അതൊക്കെ മറ്റേ സാധനങ്ങളൊക്കെ 2-3 ദിവസമായിട്ട് ഇങ്ങനെ കഴിച്ചു.
1: അയ്യോ,
0: ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റില്ലല്ലോ.
1: അത് ശരി, അവിടെ എല്ലാരും ഉള്ളതല്ലേ. എല്ലാരും കൂടെ ഷെയർ ആവുമ്പോ പിന്നെ ഓരോന്ന് എടുക്കാനല്ലേ ഉള്ളൂ.
0: കൊറേ ഭാഗത്തൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി.
1: അന്ന് പിന്നെ പ്രോഗ്രാം എല്ലാം താമസിച്ചു. അതാ ഉച്ച, ഞാനത്
0: ഇല്ല, അത് ഉച്ചയോടുകൂടി പ്രോഗ്രാം കഴിഞ്ഞു
1: കഴിഞ്ഞായിരുന്നു.
0: 12:30 ആയപ്പോഴത്തേക്കും പ്രോഗ്രാം കഴിഞ്ഞു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അവരുടെ തന്നെ വേറൊരു പ്രോഗ്രാം മലനാട് സ്കൂളിലുണ്ടായിരുന്നു.
1: അപ്പൊ
0: അതൊക്കെ കഴിഞ്ഞ് നമ്മള് ഫ്രീ ആയപ്പോ 5-6 മണിയൊക്കെ ആയി. പിന്നെ പ്രോഗ്രാം ഒക്കെ ഇഷ്ടപ്പെട്ടോ?
1: ഇഷ്ടപ്പെട്ടോ? അയ്യോ കൊള്ളാം, ഒത്തിരി ആളും. നമ്മുടെ ഇവിടെയുള്ള ഒരു സാർ അവിടെ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നു. ഒരു പിന്നെ പുള്ളിയുടെ പേര് വന്നിട്ട് ഒരു സീരിയലിലൊക്കെ പോകുന്ന എന്തോന്നു, പ്രഭാകരൻ എന്നായിരുന്നു പറയും.
0: ഇതെന്നറിയാമോ?
1: ആ, പ്രഭാകരൻ എന്ന് പറയും. ഒരു പുള്ളി അവിടെ എല്ലാത്തിനും എല്ലാം മുൻപന്തിയിലുണ്ടായിരുന്നു. പ്രഭാകരൻ എന്ന് പറഞ്ഞ ആ പുള്ളി സീരിയലും ഷോർട്ട് ഫിലിമിനൊക്കെ അവതരിപ്പിക്കുന്ന കക്ഷിയാണ്. നമ്മുടെ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്, നമ്മുടെ വീടിന് അക്കരയായിട്ട്. ആ കക്ഷിയാണ്. പക്ഷെ ഞങ്ങൾ അടുത്ത് വെച്ച് കണ്ടില്ല, സ്റ്റേജിന്റെ മുന്നിലൊക്കെ നിന്നതുകൊണ്ട് ഞാൻ ഏറ്റവും ബാക്കിലല്ലേ നിന്നത്.
0: അത് അവിടെ അപ്പോഴൊരു ഒരു നാടകത്തിന്റെ റിഹേഴ്സൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: അപ്പൊ അതായിരിക്കും,
0: 3-4 ദിവസമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക്.
1: അതായിരിക്കും മാഡം, പുള്ളി ഇങ്ങനെ നാടകത്തിനൊക്കെ പോകും, നാടകം പിന്നെ ഷോർട്ട് ഫിലിം സീരിയൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കക്ഷിയാണ്.
0: പക്ഷെ
1: അടുത്ത് വെച്ച് കണ്ടില്ല, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചെന്നെ സാറേ എന്താണ് പരിപാടി ഇവിടെ.
0: അല്ല,
1: ഒത്തിരി ആൾക്കാര് ഫ്രണ്ടിൽ നിൽക്കുമ്പോഴേ നമ്മൾ ഓടിച്ചെന്ന് അങ്ങനെ ഇരിക്കുന്നെ. പിന്നെ പഞ്ചായത്തിലെ എല്ലാരും ഒക്കെ നമ്മുടെ അടുത്ത്, നമുക്ക് എല്ലാരും അറിയുന്ന ആൾക്കാരല്ലേ, എല്ലാരും നമ്മുടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ,
0: എല്ലാ മേഖലകളിൽ നിന്നുള്ള
1: ഉണ്ടായിരുന്നു, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, നല്ല ഒരു ഇതായിരുന്നു.
0: നല്ല ഈ റേഡിയോയിലൂടെ കേട്ടാണ് അങ്ങനെ എത്തിയത്, വന്നതല്ലേ?
1: റേഡിയോ കേട്ടോ,
0: കരുണാസായി റേഡിയോ, കരുണാസായി വാർത്ത കേട്ട് അങ്ങനെ
1: എത്തിച്ചേട്ടാണ്.
0: എന്തെങ്കിലും ഉണ്ടെങ്കിൽ റേഡിയോയിലൂടെ പറഞ്ഞാൽ മതിയല്ലോ, വരുമല്ലോ.
1: പിന്നെ തീർച്ചയായിട്ടും, കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഒരു ആരെ പറയില്ല, ഒരു ഭാഗം നമുക്കിപ്പം എന്ത് പറഞ്ഞാലും കരുണാസായി ആണ്. ഇവിടെ എന്തെങ്കിലും പറയുമ്പോ എന്റെ പിള്ളേര് പറയും, നിങ്ങളിപ്പോ അവിടത്തെ ഒരു ഇതായല്ലേ, അവിടെ വല്ല പേഷ്യന്റിന്റെ കൂടെ വല്ലതും ഉണ്ടോ നിങ്ങൾ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, പോറാഴ്ച കളിയാക്കാതെ എന്ന് പറയും. അങ്ങനെ എന്തോ ഒരു ഒരു വല്ലാത്ത ഒരു ഇതായാലും എന്തെങ്കിലും കാര്യം വല്ലാത്തൊരു ആ ഒരു ഇതായിപ്പോയി, ഒരു അടുപ്പമായി, അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ടീച്ചറെ നമുക്ക് ഒരാഴ്ച വിളിക്കുമ്പോ തന്നെ ഇവിടെ ഓരോരുത്തർ പരാതി അറിയോ കിട്ടുന്നില്ല, അവര് വിളിക്കുന്നു. പക്ഷെ ഞാനിപ്പോ 3-4 ആഴ്ച കൊണ്ട് ഞാൻ വിളിക്കും, പക്ഷെ കിട്ടാറില്ല. കിട്ടിയെങ്കിൽ ഞാൻ എന്തെങ്കിലും
0: സംസാരിച്ചു. ഇങ്ങനെ കോളുകളെ നിരന്തരം ഇങ്ങനെ 1, 2, 3 കോൾ ആകുമ്പോഴത്തേ ഏതെങ്കിലും ഒരു കോൾ കട്ടായി പോകും.
1: അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു കിട്ടുമ്പം കിട്ടട്ടെ, നമ്മള് നമ്മളെ പോലെ എത്രയോ പേര് വിളിക്കുന്നത്.
0: ആ, വർഷങ്ങളായിട്ട് വിചാരിച്ചിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട്.
1: തന്നെ എനിക്ക്, ഞാന് ഒത്തിരി നാളുകൊണ്ട് ശ്രമിച്ചിട്ടാണ് എനിക്ക് കിട്ടിയത്. കിട്ടി കഴിഞ്ഞപ്പോഴും പിന്നെ നമുക്കത് കിട്ടാതിരിക്കുമ്പോ എന്തോ നമ്മുടെ ഒരു വല്ലാത്തൊരു അവസ്ഥയായി പോവാ.
0: ഒരു തവണ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കോള് കണക്ട് ആവും, എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ.
1: പിന്നെ മോളൊക്കെ
0: ക്ലാസ് ഇന്നിപ്പം അവധിയല്ലേ?
1: അവധി.
0: അപ്പൊ ഭക്ഷണമൊക്കെ കഴിഞ്ഞല്ലോ?
1: ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് തന്നെ തുടങ്ങിയപ്പം പിന്നെ ഫോണും എടുത്തോണ്ട് മുറിയിലിരുന്ന് വെച്ചിട്ട് തുടങ്ങിയ സമയം തൊട്ടേ
0: എന്നിട്ട്
1: എന്നിട്ട് ഇതിൽ തൊട്ട് മുമ്പേ ബെല്ല് അടിച്ച് പകുതിയായപ്പോ വീണ്ടും കട്ടായ അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ എന്റെ കോളാക്കി എടുത്ത് കട്ട് ചെയ്തത്
0: തന്നെയല്ലേ ഒരുപാട് കോളുകൾ വന്നു
1: അങ്ങനെ
0: കുറച്ച് അപ്പൊ അടുത്ത കോള് വരുമ്പോ കട്ടായി പോകുന്നതാണ്
1: അങ്ങനെ എന്റെ പുതിയ കൂട്ടുകാരൊക്കെ വന്നു എല്ലാരുമായിട്ടൊക്കെ നമ്മള് കൂടി
0: അവരൊക്കെ വീട്ടില് വന്നോ
1: അവരൊക്കെ വന്നു ടീച്ചറെ അവരെല്ലാരും വന്നിരുന്നു ഞാൻ നമ്മള് ടീച്ചറിനോട് പറഞ്ഞു
0: എല്ലാരും
1: വന്നിരുന്നു സന്തോഷം അതൊരു ഭയങ്കരപ്പെട്ട ഒരു അനുഭവമായിപ്പോയി എനിക്ക്
0: അനുഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക്
1: അനുഭവം തന്നെ

0: അവരെന്ന് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കൊക്കെ ഒരിടത്ത് കൂടും സംസാരിക്കും. അങ്ങനെയൊക്കെ നല്ല ഒരു
1: കുറച്ചുകൂടെ
0: തന്നെ ഓ അവരായിട്ടൊക്കെ സംസാരിച്ചപ്പോ തന്നെ നമ്മുടെ പഴയ കാലമാണ് നമുക്ക് എപ്പോഴും ഓർമ്മ. സ്കൂളിൽ പഠിക്കുന്ന കാലവും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല. കല്ലന്തരികളുടെ മുടിഞ്ഞ ഇതല്ലേ ആ സമയത്തൊക്കെ
1: കൈയിരിപ്പുകളൊന്നും ശരിയല്ല.
0: അങ്ങനെ അല്ല തല്ലെന്ന് പറഞ്ഞാ അങ്ങനെ തല്ലല്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ കേറുമ്പം നമ്മള് ഓരോ ഡ്രസ്സുകൾ എടുത്ത് മാറ്റി വെക്കുകയും കള്ളം എടുത്ത് എന്തെങ്കിലുമൊക്കെ കലക്കി വെക്കുകയൊക്കെ ചെയ്യും. അന്നൊക്കെ ഈ മുഖത്തൊക്കെ പെയിന്റ് അടിക്കാനൊക്കെ നാടകത്തിനൊക്കെ അങ്ങനെയൊക്കെ പിള്ളേരെ നമ്മൾ അങ്ങനെയൊക്കെ ഇതുണ്ട്. ഒരുപാട് ഇതൊക്കെ ഉണ്ട് ടീച്ചറെ, നമ്മുടെ
1: ഒരുപാട് പഴയ ഓർമ്മകൾ ഇങ്ങനെ തികട്ടി വരുന്നുണ്ട്.
0: ഉണ്ട് ടീച്ചറെ, ഉണ്ട്.
1: ശരി, അപ്പൊ ഇന്ന് അതിനു വേണ്ടി ഏത് പാട്ടാ കേക്കണ്ടേ?
0: ഇന്ന് അതിനോട് പറയും താളം മറന്ന് താരാട്ട് ചേട്ടന്റെ ആ പാട്ടാണ് ടീച്ചറെ. ഞാൻ രണ്ടു വരി ഒന്ന് പാടട്ടെ.
1: ആയിക്കോട്ടെ, ഏതായാലും

0: ഓക്കെ, അപ്പൊ മംഗളമൊക്കെ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് താളം മറന്ന താരാട്ട് കേട്ടൻ തേങ്ങും മനസ്സിനൊരു ആന്തോളനം.
1: എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി, പിന്നെ നമ്മുടെ കണ്ണമ്പള്ളിയിലെ രവിചേട്ടന് പ്രത്യേകമായിട്ട് എന്റെ വക ഒന്ന് പറയണം. കാരണം അന്ന് വന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല രവിചേട്ടന്റെ കൂടെ ഒന്ന് സംസാരിക്കാനൊന്നും.
0: അവസ്ഥയെപ്പറ്റൻ സംഗീതം പകർന്ന എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയ ഈ ഒരു മനോഹരമായ പാട്ട് നമുക്ക് കേൾക്കാം.
1: ഓക്കെ,
0: ശരി. പോക്കുവെൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് വിജയകുമാരി ചേച്ചിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ ഒരു ഒരു പാട്ടൊക്കെ നമുക്ക് വേണ്ടി പാടി, ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. അപ്പോൾ ഇപ്പോൾ ആവശ്യപ്പെട്ട ഈ പാട്ട് എല്ലാ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടിയും പിന്നെ പ്രത്യേകിച്ചും രവിചേട്ടന് വേണ്ടിയിട്ടുമാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കണ്ണമ്പള്ളിയിലെ. അപ്പോൾ ആ പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവെല്ലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്വെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്വെയിലേക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിൻ്റെ സന്തോഷവും സങ്കടവും ഒക്കെ നമുക്ക് പോക്വെയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്? ആ, പറഞ്ഞോളൂ. സുഖമായിട്ടിരിക്കുന്നു. ഊണൊക്കെ കഴിച്ചു. ഊണ കഴിച്ചിട്ടേ ഇങ്ങോട്ട് വരാറുള്ളൂ. ഇടയ്ക്ക് ബുധനാഴ്ച വിളിച്ചിരുന്നല്ലോ. ആ, ഈ ദിവസങ്ങളിലാണ് കിട്ടാത്ത. ആ, രണ്ടാഴ്ച കൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ കിട്ടുന്നില്ല, എന്താ ചെയ്യാ? ചേട്ടൻ എങ്ങോട്ട് ഓടി എന്നിട്ട്? ചേട്ടനാണല്ലോ മുമ്പ് വിളിച്ചോണ്ടിരുന്ന.
1: ഓ, അത് തന്നെ ഞാൻ വിളിച്ചിരുന്നു, കോള് കിട്ടി. അപ്പഴേ പെട്ടെന്ന് എന്റെ കളഞ്ഞു.
0: ആ, ഇപ്പൊ എന്തിനാണ് ഓടിപ്പോണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത്രയും നേരം കഷ്ടപ്പെട്ടിരുന്ന് വിളിച്ച് കിട്ടി. എന്നാ പിന്നെ രണ്ട് വാക്ക് സംസാരിക്കണ്ടേ? ആ, കൊഴപ്പില്ല, ഒരാരെങ്കിലും ഒരാള് സംസാരിക്കുന്നുണ്ടല്ലോ. അതെ, 2 in 1. മോഹനൻ ചേട്ടൻ അല്ലെങ്കിൽ ശശികല ചേച്ചി, രണ്ടുപേരിൽ ആരെങ്കിലും ഒരാള് സംസാരിക്കുന്നു. അവയൊന്നും ജോലിക്കൊന്നും പോയില്ലേ? ആ, ഇനി അടുത്ത മാസമൊക്കെ തുടങ്ങുള്ളൂ തോന്നുന്നു അല്ലേ?
1: അല്ല, ഇവിടെ ഇവിടെ തുടങ്ങി കുറച്ച് ദിവസം
0: ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങളുണ്ട്. രണ്ടുപേരും പോവല്ലോ ജോലിക്ക്?
1: ഞാൻ പോവില്ല മേഡം, എനിക്ക് സുഖമല്ല. ഞാൻ വീട്ടിൽ ജോലികളൊക്കെ ചെയ്യും.
0: ആ, പുറത്തു പോയി അദ്ദേഹം ജോലി ചെയ്യും. വെട്ടാനും കിളയ്ക്കാനും പൊടിയും ഒക്കെ പ്രശ്നമാവും.
1: അതുകൊണ്ട് മരുന്നൊക്കെ അടിക്കുന്നതുകൊണ്ട് ജോലിക്കൊന്നും പോവാൻ പറ്റില്ല. അങ്ങനെ എന്റെ ചേട്ടന്.
0: അപ്പൊ രണ്ടുപേരും അല്ലേ ഉള്ളു വീട്ടില്?
1: അമ്മയുണ്ട്.
0: ആ, അമ്മയുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, വയസ്സായ അമ്മയുണ്ട്. ഓണത്തിന് നമ്മളും ഒരിടത്തും പോയില്ല, കരുണാസായി തന്നെ ഉണ്ടായിരുന്നു. വന്നെങ്കി കാണായിരുന്നു.
1: എനിക്ക് കരുണാസായി വരെ ആഗ്രഹമുണ്ട്, പക്ഷെ ഇവര് അയിലൊക്കെ ആളില്ല നമ്മളെ വീട്ടില്. അതുകൊണ്ട് അടുത്തൊന്നും ആക്കിട്ട് പോവാനും പറ്റും.
0: ഒന്ന് പറഞ്ഞിട്ട് പോവാനും ആരില്ല.
1: ആരില്ല എന്ന് വെച്ചാ ഇവിടെ വീടുകളൊന്നും ഇല്ല, ഞങ്ങളെ ഒരു വീടേ ഉള്ളു.
0: പിന്നെ അത് കഴിഞ്ഞ് എത്ര ദൂരം കഴിഞ്ഞിട്ട് അടുത്ത വീട്?
1: അടുത്ത് നമ്മളെ വീട്ടിൽ നിന്ന് 2 mile ഉണ്ട്. അതിവിടെ കാണാൻ പറ്റില്ല, ചെറുതായിട്ട് റബ്ബറിന്റെ ഇവിടെ കാണാന്നുള്ളതേ ഉള്ളു.
0: നമ്മളെ വീടിരിക്കുന്ന അടുത്ത് നമ്മള് മാത്രമേ ഉള്ളു. ഓ, അത് ശരി, അത് ശരി. ഈ 4 acre നമ്മളെ വസ്തു വക എണ്ണയാണോ?
1: അയ്യോ, അല്ല, 4 acre 4 ആളുകൾക്കുള്ള സ്ഥലങ്ങള്.
0: ഞാൻ വിചാരിച്ച 4 acre വസ്തുവിന്റെ ഇടയിൽ ഒരു വീട്, അങ്ങനെ വിചാരിച്ചു.
1: നമ്മളെ ഒരു വീടുണ്ട്, നമ്മളെ 4 വീട്ടിലെ 4 ഭാഗത്തുള്ള 4 acre ഉണ്ട്.
0: അപ്പൊ അവിടെ അടുത്തെങ്ങും പുതിയ വീട് വരാനുള്ള പ്ലാൻ ഒന്നും ഇല്ല ആർക്കും?
1: ഇവിടെ നല്ലിക്കുഴി എന്നുള്ള സ്ഥലം മേടം കേട്ടിട്ടുണ്ടോ?
0: നല്ലിക്കുഴി? കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്താ, മലമ്പ്രദേശമാണോ കാട്ട്?
1: ഓ, മലമ്പ്രദേശം. വീട്ടിന്റെ മുകളിൽ ആണെങ്കിൽ ഒരു
0: ഓ, അത് ശരി.
1: വീട്ടിന്റെ മുറ്റത്ത് നിന്ന് ഇറങ്ങുന്നിടത്ത് ചക്രവാണിയുടെ ദേവക്ഷേത്രത്തിന്റെ 1 acre സ്ഥലം 5-6 വർഷം കൊണ്ട് കാട് പിടിച്ചിടും. അതിന്റെ മധ്യത്തിൽ കൂടെയാണ് ഞങ്ങള് വഴി ഉണ്ടാക്കി പരിസ്ഥിതി.
0: നമ്മള് വീട്ടിലോട്ട്, നമ്മളെ റോഡിലോട്ടും വീട്ടിലോട്ടും പോണത്.
1: അപ്പൊ അവിടെ നമ്മള് വൃത്തിയാക്കി വേണം വഴി ഉണ്ടാക്കാൻ.
0: അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് അവിടെ ആൾ താമസം കുറവ്.
1: ആള് താമസം ഇല്ല, വീടുകളിൽ 1-2 പേര് കുളിച്ചോണ്ടൊക്കെ പോയി.
0: അപ്പൊ ഇനി വഴിയൊക്കെ ക്ലിയർ ആകുമ്പോഴത്തേക്ക് ആൾക്കാരൊന്ന് താമസിക്കും.
1: മാത്രമല്ല, ഇവിടെ വണ്ടിയൊന്നും വരില്ല. 1.5 kilometer പോയാലേ വണ്ടിയുള്ളൂ, ആട്ടോ ആയാലും ബസ് ആയാലും.
0: അപ്പൊ 1.5 kilometer നടന്ന് വേണം ബസ്സിൽ കയറി എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ പോവാൻ.
1: അങ്ങനെ
0: ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണപ്പോ. എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ പാടായിരിക്കും അല്ലേ?
1: പ്രയാസം കൊണ്ട് എനിക്ക്
0: ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. എന്തെങ്കിലുമൊക്കെ അതൊക്കെ എന്തെങ്കിലുമൊക്കെ അത് ആഗ്രഹങ്ങൾ പ്രാവർത്തികമാവാൻ ആവട്ടെ. ശരി, ഇന്ന് ഏത് പാട്ട് വേണം?
1: ഇന്ന് എനിക്ക്
0: അന്ന് നിങ്ങൾ പോയി രാവിൽ നിലാവിൽ
1: മേഡത്തിനും സാറിനും ആദരക്കും അവിടെ സ്റ്റുഡിയോയിലിരിക്കുന്ന എല്ലാവർക്കും എന്റെ രണ്ടു മക്കൾക്കും കൊച്ചു
0: മക്കൾക്കും
1: എന്റെ ചേട്ടനും അമ്മയ്ക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു.
0: ശരി ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: ശരി. പോക്കുവേൽ തത്സമയ പരിപാടിയിൽ പരുത്തിക്കുഴിയിൽ നിന്ന് ശശീല ചേച്ചിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അല്ലിമലർ കാവിൽ പൂരം കാണാനെന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായി നമുക്കത് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. പാട്ടിൻ്റെയും സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഇടമാണ് പോക്കുവയിൽ. നമ്മളോടൊപ്പം ഇപ്പോഴൊരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം, ഇതാരാണ്?
1: ജയരാജാണ്.
0: ജയരാജ് എന്ന് പറയും അല്ലേ? സുഖമാണോ? അങ്ങനെയൊക്കെ പോകുന്നു. എങ്ങനെ?
1: ഒരു ഓണം വേണമെന്ന് വിളിച്ചത്.
0: ഓണാശംസ പറയാം.
1: പാട്ട്? പാട്ട്?
0: ഏത് പാട്ടായിരുന്നു വേണ്ടേ? മറന്നു.
1: പലതരത്തിലുള്ള പാട്ടാണ് വേണ്ടത്.
0: ഏതിലുള്ള
1: ഒരു പാട്ടാണ് എനിക്ക് വേണ്ടത്?
0: കേൾക്കാം കേൾക്കാം.
1: മാഡം സുഖമാണല്ലോ?
0: സുഖമായിട്ടിരിക്കുന്നു. അവിടെ വീട്ടിൽ എല്ലാവർക്കും സുഖമാണോ?
1: എല്ലാവർക്കും സുഖമാണ്.
0: മുത്തശ്ശിയൊക്കെ എന്ത് പറയുന്നു?
1: എല്ലാരും വീട്ടിലുണ്ട്.
0: എല്ലാരും വീട്ടിലുണ്ട്. നക്ഷത്രയും ഒക്കെ വീട്ടിലുണ്ടല്ലോ, കുഞ്ഞാറ്റയും
1: ഉണ്ടുണ്ട്. എല്ലാരും
0: കണ്ടോണ്ടിരിക്കാണോ കേട്ടോണ്ടിരിക്കാണോ ചെയ്യുന്നേ? അതാണ് റേഡിയോ കൂടെ നമുക്ക് കാണാൻ പറ്റൂല, കേക്കാനേ പറ്റൂ. പറഞ്ഞപ്പോ ഇത്തിരി കണ്ടുപോയി, അത്രേ ഉള്ളു. സ്വാഭാവികമല്ലേ, എല്ലാ മനുഷ്യർക്കും
1: തെറ്റുപറ്റും.
0: സ്പീഡ് കൂടുതലാവണേന് കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഒന്ന് ആലോചിച്ച് അങ്ങ് പറഞ്ഞാൽ മതി, അപ്പൊ എല്ലാം ശരിയാവും.
1: ഞാൻ പിന്നെ ശ്യാമയെ ഒന്ന് മാഡത്തിനൊന്ന് കാണുകയും ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാം, കേൾക്കാനും പറ്റും. അങ്ങനെയൊക്കെ ഒരു കുറെ ദിവസമായി അങ്ങനെ വിളിക്കുകയും ചെയ്തു.
0: കുറെ ദിവസമായി വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ശബ്ദം കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഈ കോൾ എടുത്ത് കട്ടായി പോയി. പിന്നെ എങ്ങനെ? ഭാഗ്യത്തിന് കിട്ടിയതാണ്.
1: ഭാഗ്യത്തിന് കിട്ടിയപ്പോ
0: അവിടെ നിന്ന്

0: കോള് കട്ടായതാണ്, ഇവിടെ നിന്നല്ല അവിടുന്ന് കട്ടായതാ. പെട്ടെന്ന് വിളിച്ചോ, വീണ്ടും കിട്ടി. ആഹാരമൊക്കെ കഴിച്ചാ? അതാ കള്ളം പറയണ. ഭക്ഷണമൊക്കെ നേരത്തെ കഴിക്കും.
1: ഇപ്പൊ കൂടുതൽ പറഞ്ഞ സംസാരിക്കുമ്പോഴേ മാഡത്തിന്റെ പുറം ഭയങ്കര പെട്ടെന്ന്
0: ആയിപ്പോയിട്ടാണല്ലോ പറയുന്നത്.
1: ഇപ്പൊ അങ്ങനെ പറഞ്ഞോണ്ട് ഇങ്ങനെ ലൈനിൽ പോയി കഴിഞ്ഞാൽ
0: ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. വെപ്രാളപ്പെടാ, സമാധാനത്തിൽ പറഞ്ഞാ മതി. കുറച്ചൊക്കെ തെറ്റിപ്പോട്ടെ, കുഴപ്പമില്ല. തെറ്റിപ്പോയാലും അതൊക്കെ ഞാൻ കറക്റ്റ് ചെയ്തെടുത്തോളാം. തെറ്റിപ്പോയാലും മറന്നുപോയാലും ഒരു
1: കുഴപ്പമില്ല.
0: ഇപ്പൊ ക്ലിയർ ആണല്ലോ. ഇപ്പൊ എന്തായാലും ക്ലിയർ ആണ്. ഇനി ഇങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞാലും ക്ലിയർ ആയി വരും. ഇടയ്ക്ക് അമ്മക്ക് തന്നെ ഇവിടെ നാക്കുളുക്കുന്നുണ്ട്.
1: പാട്ട്
0: ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: പാട്ട് ഞാൻ പറഞ്ഞു
0: മേഡം. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: വരവേൽപ്പ്
0: എന്ന ചിത്രത്തിലെ പാട്ടാണ് ചോദിച്ചത്. മോഹൻലാലിന്റെ സിനിമ വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം വീശി വീശി മുഖിലാരപ്പെട്ടു ചുറ്റി ഓണത്താറടി വരുന്നേ ഓണത്താറടി വരുന്നേ. ആ പാട്ടല്ലേ? വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം വീശി വീശി ആകാശപ്പൂമുടി ചൂടി മുഖിലാരപ്പെട്ടു ചുറ്റി ഓണത്താറടി വരുന്നേ ഓണത്താറടി വരുന്നേ. അത്ര മതിയേ? അപ്പൊ ഒരു വളരെ നല്ലൊരു പാട്ടാണ്. മോഹൻലാൽ ഒരു മനോഹരമായ സിനിമയുമാണത്. യേശുദാസ് പാടിയ ഈ ഒരു പാട്ട് വെപ്രാളം പിടിക്കാ നമുക്ക് കേക്കാം.
1: സമാധാനത്തിൽ
0: വെപ്രാളപ്പെടുന്ന എന്തിനാണ്? സമാധാനത്തിൽ പറഞ്ഞ പോരെ. അതിന്റെ ഒരു വെപ്രാളം. ഇന്നിപ്പോ വെപ്രാളമൊക്കെ മാറിയില്ലേ? ശരി, അപ്പൊ ഇരുന്ന് സ്വസ്ഥമായിട്ട്. പിന്നെ വരണ്ടേ? വരണം. ഒരു വണ്ടി വിളിച്ചങ്ങോട്ട്, ഒരു ഓട്ടോയൊക്കെ വിളിച്ച് അങ്ങോട്ട് വരിയാ. വരൂ വരൂ, ഉടനെ വരൂ. അത് ശരി. മാറി ഒരുപാട്. അപ്പൊ സൈക്കോ നമ്മുടെ കരുണാസായിയുടെ തേരിയൊക്കെ കയറി വരണം. ശരി ശരി ശരി, നമ്മളെന്തായാലും നമ്മളെ തേരി കയറാൻ പാടായിരിക്കും. വണ്ടിയിൽ തന്നെ ഇങ്ങോട്ട് പോന്നാ മതി. അതെന്നെ, വണ്ടിയിൽ കയറി വന്നാ മതി.
1: വരും
0: വരും, നമ്മൾ കാത്തിരിക്കും.
1: നമ്മളും കാത്തിരിക്കുന്നു.
0: ഇപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ. എല്ലാം ഓക്കെയാണ്. അപ്പൊ നമുക്ക് പിന്നെ സ്വസ്ഥമായിട്ട് ഈ പാട്ട് അങ്ങോട്ട് കേൾക്കാം.
1: കേക്കാം മാഡം.
0: ഓക്കെ, അപ്പൊ ലതയോടൊക്കെ എന്റെ അന്വേഷണം പറയണേ. ഓക്കെ ശരി. പോക്കുവേൽ തത്സമയ പരിപാടിയിൽ ജയരാജേട്ടനാണ് നമ്മുടെ വളരെ കാലമായിട്ടുള്ള സുഹൃത്താണ്, കരുണാസേരയുടെ പ്രിയ ശ്രോതാവാണ്. അപ്പോ ഒരു പാട്ട് വരവേൽപ്പ് എന്ന ചിത്രത്തിലെ വെള്ളാര പൂമല മേലെ എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്. നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് കേൾക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആ നമസ്കാരം, ആരാണ്? ഏറ്റുമാനൻ നാരായണ ചേട്ടനാണ്, പറഞ്ഞോളൂ. അവിടെ എന്താ വിശേഷം? എന്താ വിളിക്കാത്തെ?
1: വിളിക്കാത്തത് എന്താ? കുഴപ്പമില്ല, എന്നാലും നിങ്ങളെ കുഴപ്പം.
0: നമ്മൾ എന്ത് കുഴപ്പം?
1: നിങ്ങൾ എനിക്ക് കിട്ടുന്നില്ല, വേറെ ആൾക്കാർക്ക്.
0: അങ്ങനെ എനിക്ക് കിട്ടുന്നില്ല, വേറെ ആൾക്കാരാണ് കിട്ടുന്നത്. ഇപ്പൊ തൊട്ടുവിനെ വിളിച്ച ശ്രോതാവ് അതാ പറഞ്ഞെ, പക്ഷെ കിട്ടുന്നില്ല എന്നാ പറയുന്നെ. എന്താ ഇപ്പൊ ചെയ്യാ? എന്തുകൊണ്ടാണ് മാധവൻ നായരും ജയരാജ് ചേട്ടനും?
1: പിന്നെ മോഹൻ,
0: മോഹനൻ പരുത്തിക്കുഴി.
1: ആ മോഹനെ പിന്നെ വേറെ ഒരാൾ വിളിച്ചതിന്റെ
0: നാരായണ ചേട്ടന്റെ കൂട്ടുകാരാണ്.
1: ശരി,
0: കരുണസായി ലാമ എന്നും വിളിക്കാൻ പറ്റില്ല, നാരായണ ചേട്ടനാമ എന്നും വിളിക്കാം. എന്നും വിളിക്കാം, എപ്പോഴും വിളിക്കാം. ഇവിടെ ഒരു നിശ്ചിതമായ സമയത്തല്ലേ നമുക്ക് വിളിക്കാൻ
1: പറ്റും,
0: അതാണ് കാര്യം.
1: പിന്നെ കേൾക്കാറുണ്ട്. പിന്നെ ചൂടിന്റെ ഒരു അൽപ്രഷറാണ്.
0: അവിടെയും ചൂടാണോ?
1: അയ്യോ, ഒരു രക്ഷയില്ല. ചൂടിന്റെ കാരണം വെള്ളം കൂടി ചൂടല്ല.
0: എല്ലായിടത്തും ചൂടാണിപ്പോ,
1: എല്ലാത്തിനും ചൂടാ. പക്ഷെ റേഡിയോയിലൊക്കെ പറയുന്നത് മഞ്ഞേലേറട്ടെ, അതായത് മത്സ്യബന്ധനത്തിനും പോയിരുത്, മറ്റു പറഞ്ഞിട്ടും പറയുന്നും പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് പറച്ചിലേ കഴിഞ്ഞിട്ട് എനിക്കൊന്നുമില്ല.
0: പക്ഷേ കള്ളക്കടൽ പ്രതിഭാസം ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴേ,
1: കള്ളക്കടൽ അത് ആദ്യമായിട്ട് കേട്ടു. കള്ളക്കടൽ പ്രതിഭാസം ഇന്ന കേട്ടതാണ്.
0: ഇന്ന് ആദ്യമായിട്ട് കേൾക്കുകയാണോ?
1: ആ കള്ളക്കടലിന് അവിടെ ആ വാക്ക്.
0: അത് പറഞ്ഞാലേ, നമ്മളിങ്ങനെ കടലിന്റെ കരയെ നിൽക്കുമ്പോ ശാന്തമായ തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിനിടയിൽ എപ്പോഴാണ് ഒല്ലു തിരമാല എന്ന് പറയാൻ പറ്റില്ല.
1: അപ്പൊ
0: അത് നമ്മളെ അപകടപ്പെടുത്തും. അത് നമ്മളെ അപകടപ്പെടുത്തും. എടുത്തോണ്ടോ തിരമാലയോടൊപ്പം എടുത്തോണ്ടങ്ങ് പോവും. അതുകൊണ്ട് അത് ചില സമയങ്ങളിൽ അങ്ങനെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ പറയുന്ന നിർദ്ദേശം പാലിച്ചാലേ പറ്റൂ. പിന്നെ മഴ, അതെ ചില സ്ഥലങ്ങളിൽ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്.
1: ഇവിടെ ഒരു മൂന്ന് ദിവസം മുമ്പ് ചെറുതായി കത്തിയെന്ന് പെയ്താലും
0: അത് ശരിയാ. ഒന്ന് നന്നായിട്ട് പെയ്ത് കഴിഞ്ഞാലും ഒരു ഒന്നര മണിക്കൂർ പെയ്താലും അത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് ഭയങ്കര ചൂടാണ്. ഈ ആഗോളതാപനവും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പൊ അതൊക്കെ നമ്മൾ അതിനോടൊപ്പം അങ്ങോട്ട് പൊരുത്തപ്പെട്ട് അങ്ങോട്ട് പോവാ, അത്രേ ഉള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? ഒരിടത്ത് ഓടി പോവാൻ പറ്റില്ലല്ലോ. എ സിയിലും എപ്പോഴും കയറി ഇരുന്നാലും പ്രശ്നം. പിന്നെ പുറത്തിറങ്ങാൻ പറ്റൂല. പിന്നെ പെട്ടെന്ന് നമുക്ക് ചെറിയ ചൂട് പോലും നമുക്ക് സഹിക്കാൻ പറ്റാതെ
1: വരും.
0: എ സി എപ്പോഴും ആശ്രയിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതെ അതെ, ഇടയ്ക്ക് ഒരു മഴയൊക്കെ ഇങ്ങനെ ഒരു അതിഥിയെ പോലെ വന്നു പോകുന്നുണ്ടല്ലോ.
1: അപ്പൊ
0: ഇന്ന് ഏത് പാട്ട് വേണം?
1: എനിക്ക് വേണ്ടത് നമ്മുടെ
0: മാറുക്കടലും
1: ഭൂമിയും മാനവും കടന്ന് ഈ ഏഴു പതിനാല് ലോകങ്ങൾ കാണാൻ ഈഴന്നു പോണവരെ ആ പാട്ട്.
0: ആ പാട്ടാണ് കേൾക്കേണ്ടത്. ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും?
1: ഡെഡിക്കേഷൻ ഞാൻ ഇപ്പൊ അഞ്ചാറ് പേരുടെ പേര് പറഞ്ഞില്ലേ?
0: ഈ പറഞ്ഞ എല്ലാവർക്കും തന്നെ ഈ
1: പറഞ്ഞ. അതുകൂടാതെ പിന്നെ സൗഹൃദമാണ് നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട്, അതിന്റെ നമ്മുടെ ശീലാ കുമരകന്മാര് മൂർത്തിയൊക്കെ അങ്ങനെ കുറെ പേരുണ്ട്. അവർ എല്ലാവർക്കും വേണ്ടിട്ടൂടെ.
0: ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ കടലും മറുകടലും എന്നുള്ള പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: ശരി. അപ്പോ ഏറ്റുമാനൂരിൽ നിന്ന് നാരായണ ചേട്ടനാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പൊ കുറച്ച് നാളായി വിളിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. എന്തായാലും ഇന്ന് കോള് കണക്റ്റായി, കുറെ കാര്യങ്ങളൊക്കെ സംവദിക്കാൻ പറ്റി. ഈ കടലും മറുകടലും എന്നുള്ള പാട്ടാണ്, ഒരുപാട് ഡെഡിക്കേഷൻസ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കുമായി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വളരെ സ്നേഹസ്വാഗതം. അപ്പോൾ നമുക്കൊരു പാട്ടെന്നതിലുപരിയായി ഇഷ്ടവർത്തമാനങ്ങളുമൊക്കെ നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ, കോള് കട്ടായി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമുക്ക് ഒരു പ്രിയ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സുസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ ടീച്ചറെ, ഞാൻ കൊറളിയോട്ടുന്ന നിർമ്മല.
0: ആ ആ പറഞ്ഞോളു, എന്തൊക്കെയുണ്ട് നിർമ്മല ചേച്ചി വിശേഷങ്ങൾ?
1: ഇന്ന് എന്റെ അമ്മയുടെ ഓർമ്മ ദിവസമായിരുന്നു, അതിന് വേണ്ടി ഒരു പാട്ട് വേണം.
0: ആ, ഓർമ്മ ദിനമായിട്ട് എന്തെങ്കിലും ചടങ്ങുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
1: ആ, ചടങ്ങുണ്ടായിരുന്നു.
0: എവിടെയെങ്കിലും പോയോ? വീട്ടിൽ തന്നെ ആയിരുന്നോ?
1: അല്ല, കല്ലറയില് പ്രാർത്ഥന ഉണ്ടായിരുന്നു, പിന്നെ പള്ളിയില് പ്രാർത്ഥന, പിന്നെ അവിടെ നിന്നൊരു ചെറിയ കാപ്പി കുടിക്കും.
0: ആ, അവിടെ പള്ളിയിൽ തന്നെ ആയിരുന്നോ?
1: വീട്ടിൽ നിന്നുണ്ടാക്കി പള്ളിയിൽ കൊണ്ടുവന്നു എല്ലാവർക്കും, അതായിരുന്നു സൗകര്യം.
0: വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ചടങ്ങിന്?
1: ഉണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ സഹോദരന്മാര് വന്ന്, പിന്നെ അനിയത്തി, തിരുമല താമസിക്കുന്ന അനിയത്തി, വട്ടപ്പാറയുള്ള അനിയത്തി ഒക്കെ ഉണ്ടായിരുന്നു.
0: അപ്പൊ ആ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണെന്ന് പ്രത്യേകിച്ചും വിളിച്ചതെന്ന് തോന്നുന്നല്ലേ?
1: ഇന്ന് പ്രത്യേകിച്ച്, അതെ അതെ, അതിനാണെന്ന് പ്രത്യേകിച്ചും വിളിച്ചത്.
0: പഴയ അമ്മയുടെ ഓർമ്മകളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണിന്ന്.
1: അതെ അതെ അതെ. പിന്നെ നമ്മളെ വീട്ടിൽ വന്ന് ഞങ്ങള് ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് പോന്ന്. വീട്ടിൽ വന്നേ.
0: ഇവിടെ നിർമ്മല ചേച്ചിയുടെ വീട്ടിലാണോ വന്നേ?
1: അല്ല അല്ല അല്ല ടീച്ചറെ, പേരില്ല.
0: പേരില്ല.
1: ഓ,
0: അതെവിടെയായിരുന്നു സ്ഥലം?
1: അത് വലിയ മല ഓപ്പോസിറ്റ്.
0: ഈ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പ്രത്യേക നല്ല ഭംഗിയുള്ള ഒരു പേരാണ്. പണ്ടൊരു കഥയിൽ ഇങ്ങനെ കാതില എന്ന് പേരുള്ള ഒരു കുട്ടിയുണ്ട്, അതുപോലെ ഇത് പേരില്ല.
1: പേരില്ല.
0: അപ്പോ പേരില്ല, അത് നല്ല നല്ല നല്ലൊരു പേരാണ്. എനിക്ക് ആ പേര്
1: ഇഷ്ടപ്പെട്ടു. ഒരു ഞങ്ങളെ വീടിന്റെ താഴെ ഒരു അംഗൻവാടി ഉണ്ട്, ഒരു വലിയ പാറയുണ്ട്, ആറുണ്ട്. അതിന്റെ കുറച്ച് ശകലം മുകളിലോട്ടാണ് നമ്മളെ വീട്.
0: ആ സ്ഥലത്തിന്റെ പേരാണ് പേരില്ല. അത് ശരി, അത് ശരി. ആ, അപ്പൊ അങ്ങനെ എല്ലാരും ഒക്കെ കണ്ടു
1: കണ്ടു സഹകരിച്ചു.
0: ഓർമ്മദിനമാണ്. അപ്പൊ അമ്മയെ ഓർക്കാൻ പറ്റിയ ഒരു ദിവസമായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ആ ദിവസമായിട്ട് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കണേ?
1: മിസ് മേരി എന്ന ചിത്രത്തിലെ നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്നെ അഭയമല്ലേ അമ്മേ, നീ എന്നെ അഭയമല്ലേ എന്നുള്ള പാട്ട്.
0: അപ്പൊ അമ്മയെ കുറിച്ചുള്ള ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടാണെന്ന് ചോദിക്കുന്നത്.
1: അതെ അതെ.
0: ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാമോ?
1: ഓക്കെ,
0: ശരി ശരി.
1: എല്ലാ അമ്മയില്ലാത്തവർക്കും വേണ്ടിയും ഞാൻ സമർപ്പിക്കും.
0: അമ്മ ഇല്ലാത്തവർക്കും ഉള്ള അമ്മമാർക്കും കൂടെ വേണ്ടി നമുക്ക് കൊടുക്കാം. അല്ലെ, ആ അമ്മമാർക്കൊക്കെ വിഷമാവില്ലേ? എന്താ നമ്മളെ പറയാത്തെന്ന് തോന്നൂലേ?
1: ശരി,
0: അമ്മ ഉള്ളവരും ഇപ്പോ അമ്മ ഇല്ലാത്തവരും അങ്ങനെ അമ്മയെ സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കൊടുക്കാം.
1: ഓക്കെ,
0: ശരി
1: ശരി
0: ശരി ശരി. ഓക്കെ. അപ്പോ നിർമ്മല ചേച്ചിയാണ് കൊറളിയോട് ഇന്ന് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അമ്മയുടെ ഓർമ്മ ദിനമാണ്, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് ഇന്ന് പങ്കുവച്ചത്. അപ്പൊ ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നീ എന്റെ വെളിച്ചം, ജീവന്റെ വെളിച്ചം, നീ എന്നെ അഭയമല്ലേ അമ്മേ എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ അമ്മമാരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, അമ്മമാരില്ലാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം, വീണ്ടും സ്വാഗതം. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും എന്ന ഗാനം വച്ചു തരണേ. ഈ ഗാനം അഴുവൻകോടുള്ള ശാന്തയമ്മയ്ക്കും മാധവൻ വല്യച്ഛനും കൃഷ്ണമ്മയ്ക്കും കൊല്ലത്തുള്ള മായയമ്മയ്ക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ശ്യാമാണ് കൊല്ലത്ത് നിന്ന് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡെഡിക്കേറ്റ് ചെയ്ത എല്ലാവർക്കും വേണ്ടി പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ ഒരു അവസാന ഗാനമായിട്ട് നമുക്കിത് കേൾക്കാം. അപ്പോൾ ഒരുപാട് ശ്രോതാക്കൾ പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ പറയാൻ വേണ്ടി നമ്മളെ വിളിച്ചു. ഈ പങ്കുവച്ച വാക്കും വഴികളും ഇവിടെ പൂർണ്ണമാകാനുള്ള സമയമായിരിക്കുകയാണ്. സ്നേഹവും സങ്കടവും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും നിറഞ്ഞ അനുഭവങ്ങൾ കൊണ്ട് പോക്കുവയിലിൻ്റെ ഇന്നത്തെ ഈ സായാഹ്നം വളരെ സുന്ദരമാക്കിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു. മണ്ണിൽ വീഴുന്ന ഓരോ പോക്കുവയിൽ നാളവും പറയുന്നത് പുതിയൊരു പ്രഭാതത്തിൻ്റെ വാഗ്ദാനമാണ്. ഓർമ്മകളുടെ ഇളം കാറ്റ് മനസ്സിന് കുളിരേകി കൂടെ ഉണ്ടാകട്ടെ. വീണ്ടും പുതിയൊരു വൈകുന്നേരത്തിൽ പുതിയ വിശേഷങ്ങളും പുതിയ വർത്തമാനങ്ങളും ഒക്കെയായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ഇന്നത്തെ പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് 7 മണി മുതൽ 8:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നന്മകളും സന്തോഷവും നിറഞ്ഞ ഒരു മനോഹരമായ സായാഹ്നം പകർന്നു തന്ന എല്ലാ പ്രിയമുള്ള ശ്രോതാക്കൾക്കും കരുണാസേ റേഡിയോയുടെ സന്തോഷം അറിയിച്ചുകൊണ്ട്, ഇത്രയും നേരം നിങ്ങളോടൊപ്പമായിരുന്നതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നിന്നും ഇന്ന് താൽക്കാലികമായി വിട പറയുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും ആതിരയുമാണ്. നേരം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന സമ്പന്ന മാലിന്യം എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഒക്ടോബർ 13 ആരംഭിക്കും. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് CELKAU.in/e-learning/reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ഒക്ടോബർ 23 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഒക്ടോബർ 13 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0487235856854783725 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പ് വലിയതുറ സ്റ്റേറ്റ് ഫോഡർ ഫാം ഓഫീസിൽ സെപ്റ്റംബർ 29-30 തീയതികളിൽ തീറ്റപ്പുൽകൃഷി പരിശീലനവും സൈലേജ് നിർമ്മാണവും എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 28 വൈകുന്നേരം 5 മണിക്ക് മുൻപായി പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400-5861-93888-3444 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള സർക്കാർ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന കശുമാവ് സന്തതി തോട്ടം ആദൂർ ഗാളിമുഖ സ്പെഷ്യൽ ഫാമിൽ കാർഷിക വിളകളുടെ നടീൽ വസ്തുക്കളായ കശുമാവ് ഗ്രാഫ്റ്റിനങ്ങൾ ധന, ധരശ്രീ, പ്രിയങ്ക, അക്ഷയ, പൂർണിമ, അമൃത എന്നിവ 1 വില 40 രൂപ, മാവ് ഗ്രാഫ്റ്റ് ഇനങ്ങൾ PH ലഡുവ, കലപ്പാടി, ചന്ദ്രക്കാരൻ, കൊളമ്പ്, ബംഗനപ്പള്ളി, കുറ്റ്യാട്ടൂർ, അൽഫോൻസോ, കർപ്പൂരം, മുണ്ടപ്പ, നീലം വില 1 ന് 75 രൂപ എന്നിവ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9383471972 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കെതിരെ മരുന്ന് തളിക്കുന്നതിനുള്ള ആധുനിക മാർഗങ്ങൾ, അതിനുപയോഗിക്കുന്ന സ്പ്രേയറുകളുടെയും ഡ്രോണുകളുടെയും ഉപയോഗം, പരിപാലനം എന്നിവയെക്കുറിച്ച് സെപ്റ്റംബർ 28 പരിശീലനം നൽകുന്നു. പരിശീലന മാധ്യമം മലയാളമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 6238092170481043531372 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ ചെയ്യാവുന്നതാണ്. പേവിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ്പ് പദ്ധതി 4ാം ഘട്ടം സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. ആയതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വേൾഡ് റാബീസ് ഡേ ആയ സെപ്റ്റംബർ 28 മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കൊല്ലം ജില്ലയിൽ വച്ച് നിർവഹിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായകൾക്കുള്ള ആന്റീസ് റാബീസ് വാക്സിനേഷൻ ക്യാമ്പയിനാണ് ഇത്. മാരകമായ റാബീസ് രോഗത്തിൽ നിന്നും വളർത്തുനായ്ക്കളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഇതുവഴി മനുഷ്യരിൽ റാബീസ് രോഗബാധ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും നാം പുതിയ മരത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് വാചാലരാകാറുള്ളത്. എന്നാൽ നിലനിൽക്കുന്ന ഒരു മരത്തെ വെട്ടിമാറ്റാതിരിക്കുക എന്നത് 10 മരത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ പരിസ്ഥിതി പ്രവർത്തനമാണ്. നിങ്ങൾ 10 മരം വച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു മരം പോലും മുറിക്കാതിരുന്നാൽ മതി എന്ന സന്ദേശം ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായ ഒരു ദർശനമാണ്. വികസനത്തിന്റെയും സ്വാർത്ഥതയുടെയും പേരിൽ നാം കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾക്കുള്ള ഒരു മറുപടി കൂടിയാണിത്. ഒരു മരം വെച്ചു പിടിപ്പിക്കുന്നത് മഹത്തായ കാര്യമാണ്, സംശയമില്ല. എന്നാൽ ആ തൈ വളർന്ന് ഒരു വലിയ മരമാകാൻ ദശകങ്ങൾ കാത്തിരിക്കണം. ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വൻമരം 30, 50, 100 വർഷത്തെ പ്രകൃതിയുടെ അധ്വാനത്തിന്റെ ഫലമാണ്. നൂറുകണക്കിന് പക്ഷികൾക്കും അനേകം ജീവജാലങ്ങൾക്കും അഭയം നൽകുന്ന ഒരു ആവാസ വ്യവസ്ഥയാണത്. ആ മരത്തെ വെറും 5 മിനിറ്റ് കൊണ്ട് വെട്ടിമാറ്റുമ്പോൾ നാം ഇല്ലാതാക്കുന്നത് ഒരു വലിയ കാലഘട്ടത്തിന്റെ കാവൽക്കാരനെയാണ്. ആ മരം നൽകുന്ന ഓക്സിജന്റെ അളവും അത് തടഞ്ഞു നിർത്തുന്ന കാർബണിന്റെ അളവും 10 മരത്തൈകൾക്ക് ഉടനെ നൽകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പുതിയവ നടുന്നതിനേക്കാൾ പ്രധാനമാണ് ഉള്ളവയെ സംരക്ഷിക്കുക എന്നത്. ഒരു വലിയ മരത്തിന് അന്തരീക്ഷ താപനില കുറയ്ക്കാനും ഭൂഗർഭജലനിരപ്പ് നിലനിർത്താനുമുള്ള ശേഷി അപാരമാണ്. മരങ്ങൾ മുറിച്ചു മാറ്റി പകരം തൈകൾ വെച്ചതുകൊണ്ട് മാത്രം പരിസ്ഥിതി സന്തുലിതാവസ്ഥ തിരിച്ചുപിടിക്കാനാവില്ല. പുതിയതായി നട്ടുപിടിപ്പിക്കുന്ന തൈകളിൽ പകുതിയിലധികവും ആവശ്യമായ പരിചരണം ലഭിക്കാതെ ഉണങ്ങിപ്പോകാനാണ് സാധ്യത. എന്നാൽ പടർന്നു പന്തലിച്ച ഒരു മരം ഇതിനകം തന്നെ പ്രകൃതിയുടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചവനാണ്. അവയെ നിലനിർത്തുക വഴി നാം ഉറപ്പുവരുത്തുന്നത് നമ്മുടെ തന്നെ സുരക്ഷിതമായ ശ്വാസവായുവും തണലുമാണ്. വികസനത്തിന്റെ പേരിൽ റോഡുകൾ പണിയുമ്പോഴും കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോഴും അവിടെയുള്ള മരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പ്ലാനുകൾ തയ്യാറാക്കാൻ നമുക്ക് കഴിയണം. ഓരോ മരവും ഈ ഭൂമിയുടെ ശ്വാസകോശങ്ങളാണ്. ഒന്നിനെ വെട്ടുമ്പോൾ നാം ഭൂമിയുടെ ശ്വാസം മുട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മരത്തെ നിലനിർത്താൻ കാണിക്കുന്ന മനസ്സ് ആഴത്തിലുള്ള പരിസ്ഥിതി ബോധത്തിന്റെ അടയാളമാണ്. മരം നട്ടു എന്ന ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ വലിയ പുണ്യം ഒരു മരത്തെ മുറിക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കുന്നതിലാണ്. ഓരോ പൌരനും ഒരു മരം പോലും മുറിക്കില്ലെന്ന പ്രതിജ്ഞയെടുത്താൽ

0: ഈ ഭൂമി സ്വയം പച്ചപ്പിലേക്ക് മടങ്ങും. വരും തലമുറയ്ക്ക് നാം നൽകേണ്ടത് ഉണങ്ങിപ്പോകാൻ സാധ്യതയുള്ള കുറച്ച് തൈകളല്ല, മറിച്ച് ശ്വസിക്കാൻ പ്രാണവായു നൽകുന്ന തണൽ മരങ്ങളെയാണ്. പ്രകൃതിയോടുള്ള ആദരവ് തുടങ്ങേണ്ടത് നിലനിൽക്കുന്ന ഓരോ പച്ചപ്പിനെയും സ്നേഹിച്ചുകൊണ്ടും സംരക്ഷിച്ചുകൊണ്ടുമായിരിക്കണം. ആ തിരിച്ചറിവാണ് യഥാർത്ഥ വികസനത്തിന്റെ അടിസ്ഥാനം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
1: അജ്ഞാതവാസം എന്ന ചിത്രത്തിലെ ഗാനം ആദ്യം കേൾക്കാം. എം കെ അർജുനന്റെ സംഗീതത്തിൽ പി ലീല പാടിയതാണിത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി.

ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: പരിണാമഗുപ്തി. ജീവിതം സംഘർഷഭരിതമായ ഒരു നീണ്ട കഥയായിരിക്കെ തന്നെ അതിന്റെ പരിണാമഗുപ്തി എന്തായിരിക്കണം? തീർച്ചയായും അത് സന്തോഷപ്രദം തന്നെയായിരിക്കണം. ലൈഫ് ഈസ് എ ട്രാജഡി ഫോർ ഓൾ തോട്ട്ഫുൾ സോൾസ് എന്ന് ഷേക്സ്പിയർ. ചിന്തിക്കുന്ന ആത്മാവിനൊക്കെ ജീവിതം ദുരന്ത പര്യവസായിയായിരിക്കും എന്നാണ് തോന്നി. ഓരോ നാടിന്റെയും സാംസ്കാരിക പ്രതലം അനുസരിച്ചാണ് ദർശനങ്ങൾ രൂപപ്പെടുക. എക്കാലത്തും ശുഭചിന്തകളുടെ വിളഭൂമിയായിരുന്നു ഭാരതം. ക്ഷമയുള്ള മാട് തെളിഞ്ഞ വെള്ളം കുടിക്കും എന്ന ലളിതമായ ചൊല്ലിൽ പോലും അതിന്റെ ഗഹനമായ ഒരു ആശയം ഒതുക്കാൻ നമുക്ക് കഴിഞ്ഞു. അർത്ഥവത്തും അനുഭവ സമ്പന്നവുമാണ് നമ്മുടെ നാടൻ ചൊല്ലുകൾ. അവയ്ക്ക് അതേ തൂക്കത്തിൽ പകരം വെക്കാവുന്ന ചൊല്ലുകൾ വൈദേശിക ഭാഷകളിൽ കണ്ടെത്തുക പ്രയാസം. ഇവിടെ ജീവിതം ശുഭപര്യവസായിയാണ്. കൂടുതൽ ചിന്തിക്കുന്നവർക്കേ അത് കൂടുതൽ ശുഭകരമാവൂ എന്നാണ് അനുഭവം. ഭൗതികത്തിൽ കവിഞ്ഞ ഒരാത്മീയ തലത്തിലാണ് അവയെല്ലാം രൂപപ്പെട്ടിട്ടുള്ളത് എന്നതാണ് അതിനു കാരണം. നിഷിദ്ധവും വിനാശകരവും ഒരിക്കലും ചെയ്തുകൂടാത്തതുമായ കാര്യങ്ങൾ ചെയ്താൽ ഫലം നാശം തന്നെ. അതുപോലെ സ്വധർമ്മ പരിപാലനത്തിന്റെ ഭാഗമായിട്ടുള്ളതും ചെയ്തേ തീരൂ എന്നുള്ളവയുമായ കർമ്മങ്ങൾ യഥാസമയം ചെയ്യാതിരുന്നാലും ഫലം നാശം തന്നെ. ഒരു കൃഷിക്കാരൻ പാടത്ത് വിത്ത് വിതച്ചിട്ട് നേരെ കാശിക്കു പോയാൽ എന്തായിരിക്കും ഫലം? എല്ലാം വേണം, ചെയ്യേണ്ടതെല്ലാം ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. പരീക്ഷ കഴിഞ്ഞല്ല പഠിക്കേണ്ടത്. നിങ്ങളുടെ വീഴ്ചകളിൽ ആത്മാർത്ഥമായി സഹതപിക്കുന്ന ഒരാളുണ്ടാവാം, പക്ഷേ മറുവശത്ത് അതുകണ്ട് ആഹ്ലാദിച്ച് കൈകൊട്ടിച്ചിരിക്കുന്ന ആയിരങ്ങളുണ്ടെന്നുള്ള കാര്യം മറക്കരുത് എന്ന് ചാൾസ് കോൾട്ടൺ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് സെപ്റ്റംബർ 26-ന്റെ തിരുമുറ്റത്താണ്. 1910 സെപ്റ്റംബർ 26. 1910 വർഷം സെപ്റ്റംബർ മാസം 26-ാം തീയതിക്ക്, അതായത് 1086-ാം ആണ്ട് കന്നിമാസം 10-ാം തീയതി, തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ ഒരു രാജകീയ വിളംബരം പുറപ്പെടുവിച്ചു. അതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: ശ്രീ പത്മനാഭദാസ വഞ്ചിപ്പാല സർ രാമവർമ്മ കുലശേഖര കിരീടപതി, മന്നെ സുൽത്താൻ മഹാരാജരാജ രാമരാജ ബഹദൂർ, ഷംഷർ ജംഗ് നൈറ്റ് ഗാൻഡ്രർ ഓഫ് ദി മോസ്റ്റ് എക്സെൻഡഡ് ആൻഡ് ആഫ്റ്റർ ദി സ്റ്റാർ ഓഫ് ഇന്ത്യ, നൈറ്റ് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി മോസ്റ്റ് എമിനന്റ് ആൻഡ് ഓഫ് ദി ഇന്ത്യൻ എംപയർ FMU, MRAS ഓഫീസിയർ, ദി ലാ ഇൻസ്ട്രക്ഷൻ പബ്ലിക് മഹാരാജ, അവർകൾ സകലമാന പേർക്കും പ്രസിദ്ധപ്പെടുത്തുന്ന വിളംബരം. തിരുവനന്തപുരത്തു നിന്നും പ്രസിദ്ധം ചെയ്യുന്ന സ്വദേശാഭിമാനി എന്ന വർത്തമാന പത്രത്തെ അമർച്ച ചെയ്യുന്നതും ആ പത്രത്തിന്റെ മാനേജിംഗ് പ്രപ്പറേറ്ററും എഡിറ്ററുമായ കെ രാമകൃഷ്ണപിള്ളയെ നമ്മുടെ നാട്ടിൽ നിന്നും നീക്കം ചെയ്യുന്നതും പൊതുജനക്ഷേമത്തിന് ആവശ്യമെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാൽ മേൽപ്പറഞ്ഞ കെ രാമകൃഷ്ണപിള്ളയെ ഉടനെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിർത്തിക്ക് പുറത്താക്കുകയും നാം വേറെ വിധം ആജ്ഞാപിക്കുന്നതുവരേക്കും മേൽപ്പറഞ്ഞ കെ രാമകൃഷ്ണപിള്ള നമ്മുടെ സംസ്ഥാനത്തിൽ തിരികെ വരാനോ പ്രവേശിക്കുകയോ ചെയ്യുന്നതിനെ നിരോധിക്കുകയും ചെയ്യണമെന്ന് നാം ഇതിനാൽ ആജ്ഞാപിക്കുന്നു. ഏതൊരു സ്ഥലത്തും കാണപ്പെടുന്ന സ്വദേശാഭിമാനി എന്ന വർത്തമാന പത്രത്തിന്റെ എല്ലാ പ്രതികളും മേൽപ്പറഞ്ഞ സ്വദേശാഭിമാനി എന്ന വർത്തമാന പത്രം അച്ചടിച്ചു വരുന്ന അച്ചടിയന്ത്രവും അതിന്റെ അനുസാരികളും അതിനെ സംബന്ധിച്ച് മറ്റു വസ്തുക്കളും നമ്മുടെ ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടിയെടുക്കണമെന്നും നാം ആജ്ഞാപിക്കുന്നു. മേൽ അടങ്ങിയ നമ്മുടെ ആജ്ഞകളെ അനുസരിച്ചോ ആസ്പദമാക്കിയോ അപ്രകാരമെന്ന് ഗണിച്ചോ ചെയ്യപ്പെടുന്ന യാതൊരു പ്രവൃത്തിയെയും സംബന്ധിച്ച് നമ്മുടെ ഗവൺമെന്റിന്റെയോ നമ്മുടെ ഗവൺമെന്റിലെ യാതൊരു ഉദ്യോഗസ്ഥന്റെയോ പേരിൽ സിവിലായോ ക്രിമിനലായോ യാതൊരു വ്യവഹാരത്തിനും ഇടയില്ലാത്തതാകുന്നു എന്നുകൂടി നാം ആജ്ഞാപിക്കുന്നു. നിർഭയവും സ്വതന്ത്രവുമായ വൃത്താന്ത പത്രപ്രവർത്തനം, ഭയകൗടില്യലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന ധർമ്മദർശനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നാടിനും നാട്ടാർക്കും വേണ്ടി നടത്തിയ ജനാധിപത്യ പൗരാവകാശ പ്രവർത്തനങ്ങൾ പുതുപ്പള്ളി രാഘവൻ വിപ്ലവ സ്മരണകളിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. ആരാണ് ഈ ദേശാഭിമാനി? തിരുവിതാംകൂറിൽ ദിവാൻ ഭരണത്തെ വെല്ലുവിളിച്ചയാൾ. രാജഭരണത്തിനു പകരം ജനാധിപത്യ ഭരണമാണ് ജനക്ഷേമത്തിന് വേണ്ടതെന്ന് തിരുവിതാംകൂറിൽ ആദ്യമായി പ്രഖ്യാപിച്ച പ്രമുഖനായ പത്രാധിപർ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. 1960 സെപ്റ്റംബർ 26 ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും സുദീർഘമായ പ്രസംഗം നടത്തിയ വ്യക്തി ആരാണ്? ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രകാരം ആ ബഹുമതി ഇന്ത്യയുടെ VK കൃഷ്ണമേനോനുള്ളതാണ്. UN സെക്യൂരിറ്റി കൌൺസിലിൽ 1957 ജനുവരി 23-24 തീയതികളിലായി നടന്ന 3 യോഗങ്ങളിൽ കാശ്മീർ പ്രശ്നത്തെക്കുറിച്ച് 8 മണിക്കൂറിലേറെ പ്രസംഗിച്ച് കൃഷ്ണമേനോൻ ചരിത്രം സൃഷ്ടിച്ചു എന്നാണ് രേഖകൾ. എന്നാൽ UN സഭകളിലെവിടെയെങ്കിലും സുദീർഘമായ ഒരൊറ്റ പ്രസംഗത്തിലൂടെ ചരിത്രം സൃഷ്ടിച്ചത് ആരാണ്? ക്യൂബൻ പ്രധാനമന്ത്രി ഫിഡൽ കാസ്ട്രോയ്ക്കുള്ളതാണ് ആ സ്ഥാനം. 1960 സെപ്റ്റംബർ 26 UN ജനറൽ അസംബ്ലിയിൽ 269 മിനിറ്റ് നേരം നിർത്താതെ പ്രസംഗിച്ചാണ് കാസ്ട്രോ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത്. പൊതുസഭയുടെ 872-ാമത് സമ്മേളനമായിരുന്നു അത്.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ സാധ്യതകളാണെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതുതലമുറയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യത മുൻനിർത്തി കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾക്ക് സ്വർണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. രാവിലെ 11 മണിക്ക് കൊല്ലം ജില്ലയിൽ മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് എസ് യു ടി മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സാധ്യതകളാണ് ഉള്ളതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ. സഹകരണ മേഖലയിൽ വനിതകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും സ്ത്രീ ശാക്തീകരണം ശക്തമാക്കുന്നതിനുമായുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലുള്ള വിവിധ വികസന സംരംഭങ്ങളുടെ ഉദ്ഘാടനം കൊല്ലം കുണ്ടറയിൽ നിർവഹിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സഹകരണ മേഖലയിലൂടെ വനിതാ ശാക്തീകരണത്തിന് കൂടുതൽ ഉണർവ് നൽകുന്ന നിരവധി പദ്ധതികൾക്കാണ് ശ്രീ അമിത്ഷാ കുണ്ടറയിൽ തുടക്കം കുറിച്ചത്. 35 രൂപയ്ക്ക് സവാള വിതരണം ചെയ്യുന്ന വാനുകൾ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. വനിതകളുടെ നേതൃത്വത്തിലുള്ള സഹകരണ വിപണന സംരംഭമായ വനിതം മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് ഷീമാർട്ട് പദ്ധതിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. NCCF വിപണിയിലെത്തിക്കുന്ന പുതിയ ജന ബ്രാൻഡ് ഡിജിറ്റൽ ലോഞ്ചിംഗ്, കുറഞ്ഞ നിരക്കിൽ ഗുണനിലവാരമുള്ള ഭാരത് ആട്ടയുടെയും ഭാരത് അരിയുടെയും ഷീമാർട്ട് വഴിയുള്ള

0: വിതരണോദ്ഘാടനം എന്നിവയും മന്ത്രി നിർവഹിച്ചു. അന്താരാഷ്ട്ര വനിതാ കർഷക വർഷത്തോടനുബന്ധിച്ച് വനിതാ കർഷകർക്കായുള്ള സൌജന്യ വിത്ത് കിറ്റുകളുടെ വിതരണവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു.
1: സഹകരണ മേഖലയിലെ ഉൽപ്പന്ന സ്റ്റാളുകളും ശ്രീ അമിത്ഷാ സന്ദർശിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാരായ എം ലിജു, പി സി വിഷ്ണുനാഥ്, എൻ കെ പ്രേമചന്ദ്രൻ എം പി, രാജീവ് ചന്ദ്രശേഖരൻ എം എൽ എ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മാതാ അമൃതാനന്ദമയ്യയുടെ കാരുണ്യമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. മാതാ അമൃതാനന്ദമയ്യയുടെ 73-ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിശ്വസേവാദിനം സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അമിത്ഷാ. അമൃതകീർത്തി പുരസ്കാരം അമിത്ഷാ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിച്ചു. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് മന്ത്രി രമേശ് ചെന്നിത്തലയിൽ നിന്ന് അമിത്ഷാ ഏറ്റുവാങ്ങി അസം വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ രനോജ് പെഗുവിന് കൈമാറി. ചെറുതും വലുതുമായ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതിയ തലമുറയ്ക്ക് എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്ത് യുവ സംരംഭകർക്കിടയിൽ സാങ്കേതിക വിദ്യാധിഷ്ഠിത ഉൽപാദന വ്യവസായങ്ങൾക്ക് കരുത്തേകാൻ വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് റാമ്പ് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച കേരള യുവ സംരംഭക സംഗമം കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള തടസ്സങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ വൺ സ്റ്റേറ്റ് വൺ അപ്രൂവൽ നയം സർക്കാർ നടപ്പിലാക്കുകയാണെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. പരിസ്ഥിതി ലോല മേഖലാ വിഷയത്തിൽ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കണമെന്നതാണ് സംസ്ഥാന സർക്കാർ നിലപാടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തോട്ടഭൂമിയെയും കൃഷിഭൂമിയെയും ഒഴിവാക്കണമെന്നും മന്ത്രി കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. അടുത്ത മാസം 12-ന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം പ്രമേയമായി അവതരിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിച്ചു. തിങ്കളാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. സുസ്ഥിര നഗരവികസനം ലക്ഷ്യമിട്ട് ദീർഘവീക്ഷണത്തോടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഗിഫ്റ്റ് സിറ്റി പദ്ധതിയാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിലെ ഇന്നത്തെ വിഷയം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് സ്മാർട്ട് സിറ്റിയായ ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി ആധുനിക നഗരാസൂത്രണത്തിലും ആഗോള ധനകാര്യ സേവന രംഗത്തും സുപ്രധാന നാഴികക്കല്ലായി നിലകൊള്ളുന്നു. ഓട്ടോമേറ്റഡ് മാലിന്യ ശേഖരണ സംവിധാനം, നൂതന കൂളിംഗ് സംവിധാനങ്ങൾ, പ്രത്യേക യൂട്ടിലിറ്റി ടണലുകൾ എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക അടിസ്ഥാന സൌകര്യങ്ങളോടെയാണ് ഗിഫ്റ്റ് സിറ്റി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്തെ പ്രമുഖ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പുതിയ നേതൃത്വം. സാഹിത്യം, സിനിമ, നാടകം, സംഗീതം, ചിത്രകല, നാടോടി കലകൾ തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖരാണ് വിവിധ അക്കാദമികളുടെയും സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായി കവി കൽപ്പറ്റ നാരായണനെ സർക്കാർ നിശ്ചയിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായി ഗായകൻ ജി വേണുഗോപാൽ ചുമതലയേൽക്കും. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായി നടൻ പ്രേംകുമാറും ചുമതലയേൽക്കും. സാംസ്കാരിക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാനായി ചലച്ചിത്ര നിർമ്മാതാവ് എം രഞ്ജിത്തിനെ നിയമിച്ചു. ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായി പ്രകാശ് മൂർത്തി ചുമതലയേൽക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാനായി സുരേഷ് ബാബു ഇളയാവൂർ സ്ഥാനമേൽക്കും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നടൻ രവീന്ദ്രനെയും സർക്കാർ നിയോഗിച്ചിരുന്നു.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AIR News വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. കേരളം മാഹി ലക്ഷദ്വീപ് തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മേഖലകളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മികച്ച നേട്ടം. കബഡിയിൽ പുരുഷ വനിതാ ടീമുകൾ സ്വന്തം നേടി. ഫൈനലിൽ ഇറാന്റെ പുരുഷ വനിതാ ടീമുകളെയാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ഇന്ന് കബഡി, അത്ലറ്റിക്സ്, ഷൂട്ടിംഗ്, സ്ക്വാഷ് എന്നിവയിലായി 5 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ഇതോടെ 4 സ്വർണവും 11 വെള്ളിയും 13 വെങ്കലവും അടക്കം 28 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 10 സ്ഥാനത്തെത്തി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് പോരാട്ടം. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ മുതിർന്ന താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമുണ്ട്. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് ഏകദിന പരമ്പര. സംസ്ഥാന സർക്കാരിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയിൽ 1 സമ്മാനമായ 30 കോടി രൂപ. TL 360615 നമ്പർ ടിക്കറ്റിന് ലഭിച്ചു. കണ്ണൂർ ചക്കരക്കല്ലിൽ വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന നറുക്കെടുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പൂജ ബമ്പർ ലോട്ടറിയും മന്ത്രി പുറത്തിറക്കി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ സാധ്യതകളാണെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സഹകരണമന്ത്രി അമിത്ഷാ. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതുതലമുറയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യത മുൻനിർത്തി കേരളം മാഹി ലക്ഷദ്വീപ് തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾക്ക് സ്വർണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
4: വ്യക്തിവിശേഷത്തിൽ ഇന്ന് പ്രൊഫസർ MN വിജയൻ മാഷിനെ കുറിച്ച് കേൾക്കാം. സാഹിത്യ നിരൂപകൻ, അധ്യാപകൻ, ഇടതുപക്ഷ ചിന്തകൻ എന്നു തുടങ്ങി പതിറ്റാണ്ടുകളോളം കേരളത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ ഭൂമികകളിൽ പകരം വയ്ക്കാനില്ലാത്ത സാന്നിധ്യമായിരുന്നു പ്രൊഫസർ MN വിജയൻ. കേസരിയുടെ നിരൂപണാ ദർശനത്തിന് ശേഷം സമർത്ഥവും സർഗാത്മകവുമായി നിരൂപണം നടത്തിയ ആളായിരുന്നു MN വിജയൻ. വൈലോപ്പിള്ളി കവിതയെ ആധാരമാക്കി MN വിജയൻ എഴുതിയ നിരൂപണം എപ്രകാരമാണ് കവിയുടെ വ്യക്തിത്വം കവിതയുടെ പ്രമേയതലത്തെ നിർണയിക്കുന്നത് എന്നന്വേഷിക്കുന്നു. മലയാളത്തിലെ മനഃശാസ്ത്ര നിരൂപണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പഠനമായിരുന്നു അത്. കാവ്യവിശകലനത്തിനും ജീവിത വ്യാഖ്യാനത്തിനും മനഃശാസ്ത്രത്തെ മാത്രം ഉപയോഗപ്പെടുത്തിയ മലയാളത്തിലെ ഏക വിമർശകനാണ് MN വിജയൻ. മാർക്സിന്റെ സമൂഹചിന്തയും ഫ്രോയിഡിന്റെ വ്യക്തിമനഃശാസ്ത്രവും ഏറെ സ്വാധീനിച്ച അദ്ദേഹം കാളിദാസൻ, കുമാരനാശാൻ, ജി ശങ്കരക്കുറുപ്പ്, ചങ്ങമ്പുഴ, വൈലോപ്പിള്ളി, ബഷീർ എന്നിവരെയാണ് പ്രധാനമായും പഠനവിഷയമാക്കിയത്. ആദ്യകാല ലേഖനങ്ങൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച കൃതിയാണ് കവിതയും മനഃശാസ്ത്രവും. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം മുഴുവൻ സമയ സർഗാത്മക പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രസിഡന്റ്, ദേശാഭിമാനി വാരികയുടെ പത്രാധിപർ തുടങ്ങിയ ചുമതലകൾ വഹിച്ചു. മാതൃഭൂമിയിൽ എഴുതിയ അരവും കത്തിയും എന്ന ലേഖനവും പുരയ്ക്കുമേലെ ചാഞ്ഞമരം എന്ന ലേഖനവും MN വിജയന്റെ നിലപാടുകളെ അടയാളപ്പെടുത്തുന്നു. ആർക്കുവേണ്ടി പാർട്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ പാർട്ടിക്കുവേണ്ടി എന്ന വാക്കിനർത്ഥമില്ലാതാകുന്നു. നമ്മൾ ഉണ്ടാക്കിയ സാധനം മറ്റാരുടെയൊക്കെയോ സ്വതന്ത്ര സ്ഥാപനമാകുമ്പോൾ അതൊരു മർദ്ദനോപകരണമായി മാറും. അത് മനുഷ്യന്റെ ശത്രുവായി തീരും. നമ്മെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പോലീസ് സേന അവരുടെ വടി നമ്മെ തല്ലാൻ ഉപയോഗിക്കുന്നത് പോലെയാകും അങ്ങനെ വരുമ്പോൾ ഏതു പാർട്ടിയുടെയും രൂപാന്തരം. MN വിജയന്റെ വാക്കുകൾക്ക് വല്ലാത്ത മൂർച്ചയായിരുന്നു. അതിതീവ്ര നിലപാടുകളായിരുന്നു അവ. 1982 കേരള സാഹിത്യ അക്കാദമി അവാർഡ് എം എൻ വിജയന്റെ ചിതയിലെ വെളിച്ചം എന്ന കൃതിക്ക് ലഭിച്ചു. മനുഷ്യർ പാർക്കുന്ന ലോകങ്ങൾ, മരുഭൂമികൾ പോകുമ്പോൾ പുതിയ വർത്തമാനങ്ങൾ, നൂതന ലോകങ്ങൾ, വർണ്ണങ്ങളുടെ സംഗീതം, കവിതയും മനഃശാസ്ത്രവും, ശീർഷാസനം, കാഴ്ചപ്പാട്, അടയുന്ന വാതിൽ, തുറക്കുന്ന വാതിൽ, വാക്കും മനസ്സും, ഫാസിസത്തിന്റെ മനഃശാസ്ത്രം, സംസ്കാരവും സ്വാതന്ത്ര്യവും അടയാളങ്ങൾ, ചുമരിൽ ചിത്രമെഴുതുമ്പോൾ എന്നു തുടങ്ങി നിരവധിയായ പുസ്തകങ്ങൾ എം എൻ വിജയൻ എഴുതി. 2007 ഒക്ടോബർ 3 പാഠം പ്രതികരണവേദിയെ സംബന്ധിച്ച ഒരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എം എൻ വിജയൻ തൃശൂരിലെത്തി. തൃശൂർ പ്രസ് ക്ലബ്ബ് അദ്ദേഹം പ്രഭാഷണം തുടങ്ങി. ഭാഷാ ചർച്ചയിലാണ് നമ്മുടെ രാഷ്ട്രീയ ചർച്ച. കേൾക്കണമെങ്കിൽ ഈ ഭാഷ വേണമെന്ന് പറഞ്ഞത് ബെർണാഡ് ഷായാണ്. അത്രയും പറഞ്ഞതും അദ്ദേഹം കുഴഞ്ഞു വീഴുകയുണ്ടായി. എഴുത്തിന്റെയും കേൾവിക്കാരുടെയും ലോകത്തെ വിട്ട് യാത്രയായി.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
5: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, പോക്കുവയിലേക്ക് സ്വാഗതം. വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാനുള്ള ഒരിടമാണ് പോക്കുവയിൽ തത്സമയ പരിപാടി. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ ആശയങ്ങളുമായി വിളിക്കുന്ന ഒരുപാട് ശ്രോതാക്കളെ കൊണ്ട് സമൃദ്ധമാണ് പോക്കുവയിൽ. കൊച്ചു കൊച്ചു പരിഭവങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരിടം. മഹത്തായ ആശയങ്ങളൊന്നും വേണമെന്നില്ല നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാൻ. ഹൃദയസ്പർശിയായ വാക്കുകൾ മാത്രം മതിയാവും. എന്തായാലും എല്ലാവർക്കും വളരെ സന്തോഷം അറിയിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഉള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ, ഞാൻ പാലക്കാട് നിന്ന് മാധവട്ടം പറഞ്ഞ ആളാണ്.
1: പാലക്കാട് നിന്ന്
2: മാധവൻ പറഞ്ഞ ആളാണ്. പാലക്കാട് ചിറ്റൂരിന്ന്
1: മാധവൻ എന്ന് പറയുന്ന ആളാണ്.
2: അതെ അതെ, പാലക്കാട് ചിറ്റൂർ നല്ലേപ്പള്ളി എന്ന് പറയും.
1: പാലക്കാട് ചിറ്റൂര് നല്ലേപ്പള്ളി. ഓക്കെ, ആദ്യമായിട്ട് വിളിക്കാണോ?
2: ആദ്യമായിട്ട് വിളിക്കാണ്.
1: എങ്ങനെ അറിഞ്ഞേ റേഡിയോ കുറിച്ച്?
2: അനിൽ പറഞ്ഞ തിരുമൂർത്തി കാഞ്ഞിരപ്പള്ളിയിലെ കുമരവും കൂടി തന്നാണ് എനിക്ക് നമ്പർ.
1: ഓക്കെ, അപ്പൊ റേഡിയോയിലൊക്കെ വിളിക്കാറുണ്ടോ സാധാരണയായിട്ട്?
2: വേറെ സ്റ്റേഷനിലൊക്കെ വിളിക്കാറുണ്ടോ? അപ്പൊ ഇത് ആദ്യമായിട്ട് തന്നാണ്.
1: കരുണാസായി റേഡിയോയിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
2: അതെ അതെ അതെ.
1: അപ്പൊ എന്തൊക്കെയുണ്ട് മാധവേട്ട അവിടെ വിശേഷങ്ങൾ?
2: നല്ല വിശേഷം, മഴയില്ല, ഭയങ്കര വെയിലാണ്,
1: ഭയങ്കര ചൂടാണ്.
2: ചൂടാണ്, വൈകുന്നേരം ഇപ്പൊ ചെറിയ ചാറ്റിൽ മഴ ചെറുതായിട്ട് കിടക്കും. അപ്പൊ ഭയങ്കര വെയിലാണ് ഇവിടെ.
1: പൊതുവേ പാലക്കാട് കുറച്ച് ചൂടുള്ള സ്ഥലമാണല്ലോ.
2: അതെ അതെ അതെ, മഴ വളരെ കമ്മിയാ ഇപ്പൊ ഇവിടെ.
1: അപ്പൊ തിരുവനന്തപുരത്തേക്കൊക്കെ വന്നിട്ടുണ്ടോ?
2: ഇപ്പൊ വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്.
1: ഇവിടെ ബന്ധുക്കൾ ആരെങ്കിലും തിരുവനന്തപുരത്ത് താമസിക്കുന്നുണ്ടോ?
2: ഇല്ല, ബന്ധുക്കളെ ആരും ഇല്ല. അവിടെ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ?
1: ഏതമ്പലത്തിലാ?
2: മറ്റേ
1: പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്.
2: പത്മനാഭസ്വാമി ക്ഷേത്രത്തില്.
1: നിന്റെ തിരുവനന്തപുരം ഒക്കെ ഇഷ്ടപ്പെട്ടോ?
2: ഓ, വളരെ ഇഷ്ടപ്പെട്ടു.
1: പാലക്കാടാണോ തിരുവനന്തപുരമാണോ? കൊള്ളാം.
2: അല്ല, പാലക്കാട് ഒരുപാട് കാണാനൊക്കെ ഉണ്ടല്ലോ ഇവിടെ.
1: പാലക്കാട് ഒരു വലിയ ജില്ല അല്ലേ?
2: അതെ അതെ,
1: കൊറേ നല്ല ആൾക്കാരുള്ള സ്ഥലമാണ് പാലക്കാട്. ശരിയല്ലേ? നമ്മള് രണ്ട് ജില്ലക്കാരും കൂടെ തമ്മിൽ തർക്കിക്കണ്ട. അപ്പൊ മാധവേട്ടൻ എന്ത് ചെയ്യുന്നു? ജോലി എന്തെങ്കിലും ഉണ്ടോ?
2: ഞാന് മുമ്പ് അബ്കാരി ജോലിക്കാരൻ, ഇപ്പൊ റിട്ടയർമെന്റ് ആയിട്ട്. എനിക്ക് 72 വയസ്സായി.
1: ഇപ്പൊ 72 വയസ്സായി.
2: ഭാര്യ അംഗനവാടി ജോലിക്ക് പോകുന്നു.
1: ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട്.
2: ഒപ്പം ജോലിക്ക് ഒരു വർഷം കൂടി ഉണ്ടോ ഭാര്യ ജോലിക്ക് പോവാൻ?
1: റിട്ടയർ ആവാൻ,
2: റിട്ടയർഡ് ആകാൻ. ഇനിയിപ്പം എനിക്കൊരു മകനും മകളുമാണ്. മകനും മരുമകളും ഗൾഫിലാണ്. മകളുടെ പാലക്കാട് ജില്ലയിലെ കുഴിഞ്ഞാമ്പറ ഉള്ള സ്ഥലത്ത് കല്യാണം കൊടുത്തിരിക്കും. മരുമകൻ പയൽ സർവീസിലാണ്. മകൾക്ക് ജോലി ആയിട്ടില്ല.
1: ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഉള്ളത്.
2: ഇപ്പൊ ഞാനും എന്റെ ഭാര്യയും മാത്രമാണ് ഇപ്പൊ ഇവിടെ വീട്ടിലുള്ളത്.
1: അപ്പൊ മാധവേട്ടന്റെ ഭാര്യയുടെ പേരെന്താ?
2: വത്സല.
1: വത്സല. അപ്പോ അദ്ദേഹവും റേഡിയോ ഒക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ?
2: ഇഷ്ടപ്പെടും. എനിക്ക് ഞാൻ കാലത്ത് റേഡിയോ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം 10 മണിക്ക് ആപ്പാക്കുള്ളൂ. അത് കേട്ടിട്ടെങ്കിലേ ഇരിക്കാൻ.
1: അല്ലാതെ ഇങ്ങനെ വേറെ വർക്കെങ്കിലും എന്തെങ്കിലും ഇപ്പൊ ചെയ്യുന്നുണ്ടോ?
2: വേറെ വർക്കൊന്നും ഇല്ല.
1: ജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ വളരെ വിശ്രമ ജീവിതം നയിക്കുകയാണ്.
2: അതെ അതെ അതെ.
1: അപ്പൊ വൈഫ് രാവിലെ ജോലിക്ക് പോവും, ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്
2: പോവും.
1: അത് ശരി. നമ്മളെന്തെങ്കിലുമൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യാൻ അറിയാവോ?
2: പൂച്ചെടികളൊക്കെ.
1: നല്ല പാചകം എന്തെങ്കിലുമൊക്കെ അറിയാവോ?
2: പാചകം ചെയ്യില്ല.
1: നല്ലൊരു ചായക്ക് ഇടാൻ പഠിക്കണ്ടേ?
2: അല്ല, ചായ ഇടും, പക്ഷെ അവര് 4 മണിയാകുമ്പോ വരും. അപ്പൊ അവര് ചായ വെച്ച് തരും.
1: ഭാര്യ തന്നെ ചായ ഇട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും.
2: ഓക്കെ.
1: നല്ലൊരു ഒരു ചെറിയ മാറ്റമൊക്കെ ആവാൻ തോന്നുന്നു. നമ്മുടെ റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കണേ. രാവിലെ അടുക്കള എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ എന്തെങ്കിലും കൊച്ചു മാറ്റങ്ങൾ വന്നാലോ? ശരി ശരി ശരി. പാട്ടൊക്കെ പാടുവോ?
2: പാട്ടൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും പാടുവൊന്നുമില്ല.
1: കേൾക്കും, റേഡിയോ കേൾക്കാൻ ഇഷ്ടമാണ്.
2: അതെ അതെ, കേൾക്കാൻ വളരെ ഇഷ്ടമാണ്.
1: അപ്പൊ വീട്ടിലിപ്പോ രണ്ടുപേരെ ഉള്ളു, വളർത്തു മൃഗങ്ങളൊന്നും ഇല്ലേ?
2: ഈ പാലക്കാട് ഈ തങ്കം ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് മാസം പോകുന്ന ആളാണ്.
1: തങ്കം ഹോസ്പിറ്റലിലെ?
2: ആ, പാലക്കാട്.
1: ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ നമുക്ക് വലിയ ജോലിയൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇപ്പൊ പറഞ്ഞതുപോലെ കുറച്ച് ചെടിയൊക്കെ നനയ്ക്കുക, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പണികളുമായിട്ട് റേഡിയോ ഒക്കെ കേട്ട് നമ്മൾ അങ്ങനെ വിശ്രമ ജീവിതം നയിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ആരോഗ്യവാനായി തന്നെ ഇരിക്കട്ടെ. പഴയ പാട്ടുകളാണോ ഇഷ്ടം?
2: ഞാനിന്ന് നന്ദനത്തിലൊരു പാട്ടാണ് ചോദിക്കുന്നത്, ആദ്യമായിട്ട് വിളിക്കുകയല്ലേ, അപ്പൊ കൃഷ്ണന്റെ പാട്ട് തന്നെ ആയിക്കോട്ടെ പറഞ്ഞിട്ട്.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഒരു തുടക്കം ഒരു കൃഷ്ണഭക്തി ഗാനത്തിലൂടെ അങ്ങോട്ട് ആവട്ടെ.
2: അതെ, കാർമുകിൽ പറഞ്ഞ എന്റെ ചുണ്ടിൽ നിന്നുള്ള പാട്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്.
1: നമുക്ക് വേണ്ടി ഒരു രണ്ടുപേര് പാടാൻ തോന്നുന്നു. ആദ്യമായിട്ട് വിളിക്കല്ലേ, അപ്പൊ പിന്നെ വെറുതെ പാടണ്ട. അപ്പൊ വത്സല ചേച്ചി വരുമ്പോ എന്റെ സ്നേഹാന്വേഷണം അറിയിക്കണം.
2: എന്തായാലും
1: പാലക്കാട് നിന്ന് നമ്മളെ ഇങ്ങോട്ട് വിളിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു.
2: എനിക്ക് വിളിക്കണം പറഞ്ഞിട്ട് എനിക്ക്
1: ഇന്നാണ് വിളിച്ചിട്ട് കിട്ടിയത്. എന്തായാലും പരിചയപ്പെടുത്തി തന്ന അനിലിനെയൊക്കെ ഞാൻ ഓർക്കുന്നു, ത്രിമൂർത്തീസിനെ. ഷീബ കുമരകത്തെ, ഓക്കെ, രണ്ടുപേരെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. അപ്പൊ മാധവേട്ടൻ വിളിച്ചു, വളരെ സന്തോഷം. അപ്പൊ നമുക്ക് ഇപ്പൊ ആവശ്യപ്പെട്ട കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന പാട്ട് കേൾക്കാം. സമയം കിട്ടുമ്പോഴേക്ക് ഇടയ്ക്ക് വിളിക്കണം.
2: ഓക്കെ,
1: അപ്പൊ സന്തോഷത്തോടെ ആരോഗ്യവാനായിട്ട് ഇരിക്കുക.
2: പിന്നെ നമ്മുടെ കൂട്ടുകാരന്മാർക്ക് ഒരുപാടുണ്ട് ഇവിടെ, പക്ഷെ പേരൊന്നും പറയില്ല ഞാൻ.
1: അപ്പൊ ഒരുപാട് സമയം അങ്ങ് പോവും. അപ്പൊ ഓക്കെ മാധവേട്ടാ, വളരെ സന്തോഷം. പാട്ട് കേൾക്കാമോ?
2: ഓക്കെ,
1: ശരി, ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവേയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവേയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്? പുതുക്കളയിൽ നിന്ന് ശാന്തമ്മ. പറയൂ. ആഹാരം കഴിച്ചു? ആഹാരം കഴിച്ചിട്ടല്ലേ വരൂ.
1: എനിക്ക് കിട്ടിയതാണ്, പക്ഷേ കട്ടായി. ശോഭന കുമാരി അമ്മ വിളിച്ചു തുടങ്ങി ഞാൻ വിളിച്ചു.
0: അപ്പൊ കോള് കട്ടായി.
1: കട്ടായി. മൂന്ന് വീരെ കട്ടായി.
0: പണ്ടത്തെ നമ്മുടെ സ്ഥിരം ശ്രോത, രണ്ടുപേരും ഇങ്ങനെ മാറി മാറി അടുത്തടുത്ത് വിളിക്കുമായിരുന്നു.
1: ഇപ്പൊ കൊറേ നാൾ അങ്ങ് വിളിക്കാതെയായി.
0: ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു. വീണ്ടും വിളിക്കുന്നുണ്ട്.
1: അപ്പോഴ് കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോഴും ശോഭന കുമാരി മടിച്ചി വിളിച്ചപ്പോഴും ഞാനും വിളിച്ചു. അന്ന് പക്ഷേ ഞാനും അവളും കൂടെ ബസ്സിൽ വെച്ച് കണ്ടു. അപ്പോഴെന്റെ കൂടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കുന്നെ, പക്ഷേ ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടൂല. എന്റെ ജന്മനാളിന് ഒരാഴ്ച മുമ്പ് വിളിച്ചപ്പം കിട്ടി. അത് ഞാൻ ജോലിക്ക് വരുന്ന ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു.
0: കൊറേ നാളിന് ശേഷമാണോ രണ്ടും കൂടെ കാണണേ?
1: കൊറേ നാളിന് ശേഷമാണ്. കോവിലൊക്കെ പോകുമ്പോ കാണുമായിരുന്നു. അപ്പോഴേ അവളിപ്പം തൊഴിലുറപ്പിന് പോണു. ഞാൻ പോണില്ലല്ലോ, അതുകൊണ്ട് കാണൊക്കെ ഇല്ല.
0: അപ്പൊ അങ്ങനെ
1: വിശേഷങ്ങളൊക്കെ പറഞ്ഞു.
0: അങ്ങനെ കൂട്ടുകാരിയെ കാണാൻ പറ്റി.
1: കൂട്ടുകാരിയെ കാണാൻ പറ്റി. ഇവിടെ അടുത്ത് തന്നെ എനിക്ക് നടന്നു പോയി. അവള് താമസിക്കുന്നിടത്ത് പോയി കാണാം. ഞാൻ അവരുടെ പോക്കില്ല. ഇപ്പോഴും
0: രണ്ടുപേരും പുതുക്കുളങ്ങരക്കാരല്ലേ?
1: രണ്ടുപേരും പുതുക്കുളങ്ങരെ, ഒരു ഏരിയയും തന്നെ. അവൾ ആദ്യം ചാരും കൂടെങ്കിലും ഇപ്പൊ നമ്മളെ ചേച്ചിയുടെ വീട്ടിന്റെ അടുത്താണ്. ആതിരേര വീട്ടിന്റെ അടുത്ത്. ഓ, അവിടെയാണ്. ഞാൻ പിന്നെ ഇപ്പറത്ത് പാർവതി ക്ഷേത്രത്തിന്റെ അവിടെയാണ്.
0: ഓക്കെ. അപ്പൊ ഇത്ര അടുത്ത് കിടന്നിട്ടും കാണാൻ കൊറേ നാളിന് ശേഷം ഇന്നാളാണ് കാണുന്നത്.
1: കാണുന്ന കൊറേ. അപ്പോഴും ഉടനെ എന്റെ കയ്യിൽ പിടിച്ചിട്ട് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കാര്യമാണ്. അങ്ങനെ ഒരു ദിവസം കരുണാസായിൽ ചേച്ചിയും കൂടെ വരുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ എനിക്ക് ആവുണ്ടി വരാന്ന് പറഞ്ഞു.
0: നമുക്കിപ്പോ അപ്പുറത്തെ വീട്ടിൽ പോവാൻ പോലും വയ്യാതിരിക്കുന്നു. പിന്നെയാണ് ഇനിയിപ്പൊ കരുണാസായിൽ വരണം അല്ലേ?
1: അറിയല്ല, വരണമെന്നുണ്ട്. വേണം, ആഗ്രഹമുണ്ട്. പക്ഷെ ഈ തലച്ചിട്ട് കാരണം എങ്ങും പോവാൻ പറ്റില്ല.
0: അപ്പൊ ശോഭന ചേച്ചിയോട് പറയണം. പിന്നെ പോയി വന്ന് കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞാ മതി, അറിയിച്ചാ മതി എന്ന് പറഞ്ഞാ മതി.
1: ഇനിയിപ്പോ ഇവിടെ വൃശ്ചികത്തിൽ ഉത്സവം തുടങ്ങുമ്പോൾ കാണും, കമ്പനി എന്നും കാണും.
0: ആ, അതാണ്. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: ഇന്ന് ഞാൻ ചിത്തിരത്തോണിയിലക്കരെ, അതാണ് ചോദിച്ചത്.
0: അക്കരെ കേറാനോ അക്കരെ പോവാനോ?
1: അക്കരെ പോവാൻ.
0: ചിത്തിരത്തോണിയിലക്കരെ പോവാൻ എത്തിടാമോ പെണ്ണേ, ചിറയിൻ കീഴിലെ പെണ്ണേ. ബാക്കിയറിയാം. ബാക്കി
1: അറിഞ്ഞൂടെ.
0: ബാക്കി നമുക്ക് ഇതിന്ന് കേക്കാം. പൂച്ചൽ ഖാദറിന്റെ, പൂച്ചൽ ഖാദർ എഴുതിയ പാട്ടാണ്. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: ഓക്കേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തുമായി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സാധ്യതയെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. അമൃതകീർത്തി പുരസ്കാര സമർപ്പണ ചടങ്ങിലും കേന്ദ്രമന്ത്രി പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ 81-ാം പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. കള്ളക്കടൽ സാധ്യത മുൻനിർത്തി കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിനും വിലക്ക്. ഏഷ്യൻ ഗെയിംസ് പുരുഷ വനിതാ കബഡിയിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. രാവിലെ 11 മണിക്ക് കൊല്ലം ജില്ലയിൽ മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് എസ് യു ടി മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സാധ്യതകളാണുള്ളതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്രമന്ത്രി അമിത്ഷാ. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലുള്ള വിവിധ വികസന സംരംഭങ്ങളുടെ ഉദ്ഘാടനം കുണ്ടറയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിൽ സഹകരണ മന്ത്രാലയം വേണമെന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നുവെന്നും നരേന്ദ്രമോദി സർക്കാർ വന്നതോടെയാണ് ഇത് നടപ്പാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു.
1: नरेंद्र मोदी जी ने कोऑपरेटिव मिनिस्ट्री बनाकर देश के ग्रामीण विकास, कृषि विकास और विमेन एम्पावरमेंट के लिए बहुत बड़ा कदम उठाया है. और आज मैं ऐसे राज्य में आया हूं जहां कोऑपरेटिव मूवमेंट आजादी के पहले से त्रावणकोर, कोचीन, मालाबार कई सारे क्षेत्रों में आजादी के पहले से സ്ട്രക്ചർഡ് തരീക്കെ സേ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ചലി ഹേ.
0: സഹകരണ മേഖലയിലെ ഉൽപ്പന്ന സ്റ്റാളുകളും ശ്രീ അമിത്ഷാ സന്ദർശിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാരായ എം ലിജു, പി സി വിഷ്ണുനാഥ്, എൻ കെ പ്രേമചന്ദ്രൻ എം പി, ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എം എൽ എ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സഹകരണ മേഖലയിലെ വനിതാ നേതൃത്വത്തിലുള്ള വിവിധ സംരംഭങ്ങൾക്കാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലത്ത് തുടക്കം കുറിച്ചത്. എൻസിസിഎഫ് വിപണിയിലെത്തിക്കുന്ന പുതിയ ജന ബ്രാൻഡിന് തുടക്കം കുറിച്ച ആഭ്യന്തരമന്ത്രി വനിതകളുടെ നേതൃത്വത്തിലുള്ള സഹകരണ വിപണന സംരംഭമായ വനിതം ഷീമാർട്ട് സ്റ്റോറിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. കുറഞ്ഞ നിരക്കിൽ ഗുണനിലവാരമുള്ള ഭാരത് ആട്ട, ഭാരത് അരി എന്നിവയുടെ വിപണനോദ്ഘാടനവും വനിതാ കർഷകർക്കായി സൌജന്യ വിത്ത് കിറ്റുകളുടെ വിതരണോദ്ഘാടനവും ശ്രീ ഷാ നിർവഹിച്ചു. കർഷകരുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പുകളുടെ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. മാതാ അമൃതാനന്ദമയുടെ കാരുണ്യമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മാതാ അമൃതാനന്ദമയുടെ 73-ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിശ്വസേവാ ദിനം സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ അമൃതകീർത്തി പുരസ്കാരം ഗോവ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിച്ചു. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് മന്ത്രി രമേശ് ചെന്നിത്തലയിൽ നിന്ന് കേന്ദ്രമന്ത്രി ഏറ്റുവാങ്ങി. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ 81-ാം പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും. 193 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രതലവന്മാരും മുതിർന്ന പ്രതിനിധികളും പങ്കെടുക്കുന്ന സമ്മേളനം ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം, സമാധാനം, സമത്വം എന്നിവ ഉറപ്പാക്കുന്നതിനുമാണ് മുൻഗണന നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും എആർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിച്ചു. തിങ്കളാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശികാവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ചയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പരീക്ഷകളെ ഭീഷണിയായല്ല, മറിച്ച് അവസരങ്ങളായാണ് കാണേണ്ടതെന്നും ഏതു തരത്തിലുള്ള സമ്മർദ്ദത്തെയും നേരിടാൻ പ്രാപ്തിയുള്ളവരും കരുത്തരുമായി മാറാൻ കുട്ടികൾക്ക് കഴിയണമെന്നും പരീക്ഷാ പേ ചർച്ചയുടെ ഭാഗമായി നടന്ന ഒരു പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളോട് പറഞ്ഞു.
3: तो हमने अपने आप को एक तो किसी भी प्रकार के प्रेशर को झेलने के लिए सामर्थ्यवान बनाना चाहिए. रोते बैठना नहीं चाहिए, मान के चलना चाहिए कि जीवन में आता रहता है, दबाव बनता रहता है, तो खुद को तैयार करना पड़ता है.
0: പരീക്ഷാ സമ്മർദ്ദം ലഘൂകരിക്കുക, സന്തുലിതമായ തയ്യാറെടുപ്പ് പ്രോത്സാഹിപ്പിക്കുക എന്നിവയിലൂടെ കോടിക്കണക്കിന് ഇന്ത്യൻ യുവജനങ്ങളുടെ സമഗ്ര വികസനത്തിലേക്ക് ഈ പരിപാടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കേരളം, മാഹി, ലക്ഷദ്വീപ് തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മേഖലകളിൽ ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. കബഡി, അത്ലറ്റിക്സ്, ഷൂട്ടിംഗ്, സ്ക്വാഷ് എന്നീ ഇനങ്ങളിലായി 5 മെഡലുകൾ കൂടി നേടിയാണ് ഇന്ത്യ ഇന്ന് മികച്ച നേട്ടം കൈവരിച്ചത്. മെഡൽ നേടിയ കായിക താരങ്ങളെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അഭിനന്ദിച്ചു. ഒരു റിപ്പോർട്ട്. പുരുഷ വനിതാ കബഡി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇരട്ട സ്വർണം നേടി. ഇറാനെതിരെ ഇന്ത്യൻ വനിതകൾ ഫൈനൽ വിജയം ഉറപ്പിച്ചതിന് പിന്നാലെ പുരുഷ ടീമും ഇറാനെതിരെ വിജയം നേടി. കബഡിക്ക് പുറമെ അത്ലറ്റിക്സ്, ഷൂട്ടിംഗ്, സ്ക്വാഷ് എന്നീ ഇനങ്ങളിലും ഇന്ത്യ ഇന്ന് മെഡലുകൾ നേടി. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ മാരത്തണിൽ സാവൻ ബർവാൾ വെള്ളിമെഡൽ നേടി. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ് ടീം ഇനത്തിൽ തിലോത്തമ സെൻ, വിദർശ വിനോദ്, ആഷി ചൌക്സി എന്നിവരടങ്ങിയ സംഘവും വെള്ളി സ്വന്തമാക്കി. 4 സ്വർണവും 11 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 28 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ നിലവിൽ 10-ാം സ്ഥാനത്താണ് ഇന്ത്യ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. 2-ാം മത്സരം ഈ മാസം 30-ന് ഗുവാഹത്തിയിലും അവസാന മത്സരം ഒക്ടോബർ 3-ന് ഛത്തീസ്ഗഡിലുമാണ് നടക്കുന്നത്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പ്രക്രിയയിൽ നോട്ടീസ് ലഭിച്ച വ്യക്തികളിൽ നിന്ന് ആവശ്യമായ രേഖകൾ ശേഖരിക്കുന്നതിനായി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകൾ സന്ദർശിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ശേഷം BLOമാർ രേഖകൾ ECI നെറ്റ് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യും. ന്യൂഡൽഹിയിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനമായത്. വാദം കേൾക്കാൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ നേരിട്ട് വിളിച്ചുവരുത്തില്ലെന്നും ആവശ്യമെങ്കിൽ ഓൺലൈൻ വഴിയായിരിക്കും ഹിയറിംഗുകൾ നടത്തുകയെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും മേഖലയിലെ ശത്രുതാപരമായ നടപടികൾ അവസാനിപ്പിക്കുന്നതിനുമായി ഇറാൻ മുന്നോട്ടുവച്ച നിർദ്ദേശം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതായി റിപ്പോർട്ട്.

പദ്ധതികളിന്മേലുള്ള യു എസിന്റെ ഔദ്യോഗിക പ്രതികരണത്തിനായി ഇറാൻ കാത്തിരിക്കുമ്പോഴാണ് ട്രംപിന്റെ നിലപാട് സംബന്ധിച്ച വിവരങ്ങൾ ഒരു അമേരിക്കൻ പത്രം യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തുവിട്ടത്. യുക്രൈനിൽ റഷ്യ നടത്തിയ ആക്രമണങ്ങളിൽ 4 പേർ കൊല്ലപ്പെട്ടു. ക്രൂയിസ്, ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ സാറ്റലൈറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും നാളെ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഉപഭോക്താക്കൾ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ഡിജിറ്റൽ ഇതര ബാങ്കിംഗ് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാന ബാങ്കേഴ്സ് സമിതി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തുമായി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സാധ്യതയെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. അമൃതകീർത്തി പുരസ്കാര സമർപ്പണ ചടങ്ങിലും കേന്ദ്രമന്ത്രി പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ 81-ാം പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. കള്ളക്കടൽ സാധ്യത മുൻനിർത്തി കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിനും വിലക്ക്. ഏഷ്യൻ ഗെയിംസ് പുരുഷ വനിതാ കബഡിയിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിന്റെ സുഖവും ദുഃഖവും സന്തോഷവും ഒക്കെ പങ്കുവയ്ക്കാൻ നമുക്ക് പോക്കുവയിലൂടെ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ഹലോ, ആരാണ്?
2: മാഡം, വിജയകുമാരിയാണ്. വെമ്പന്നൂർ വികാസ് നഗറിൽ നിന്ന്.
1: ആ, പറഞ്ഞോളൂ വിജയകുമാരി, എന്താണ് പറയാനുള്ളത്?
2: എന്താ പറയാ മാഡം?
1: ഒന്നും പറയാനില്ല,
2: പറയാനോ?
1: ദിവസത്തിന് ശേഷം വിളിക്കുമ്പോ എന്തെങ്കിലും ഒക്കെ പറയണം.
2: കൊറേ ദിവസങ്ങൾക്ക് വിളിച്ചു, മാഡത്തിനെ കണ്ടു, ഞാൻ അന്ന് അവിടെ വന്നിരുന്നു.
1: അതെ, ഓർമ്മയുണ്ട്, തീർച്ചയായും ഓർമ്മയുണ്ടല്ലോ.
2: അങ്ങനെ അതെല്ലാം കഴിഞ്ഞു,
1: അങ്ങനെ ശബ്ദത്തിലൂടെ മാത്രം കേട്ട് കേട്ട് ആൾക്കാർ തമ്മിൽ കണ്ടു
2: കണ്ടു. എത്ര പ്രാവശ്യം കണ്ടു? 3 പ്രാവശ്യം. അതെ,
1: വന്നു കണ്ടു, കീഴടക്കി.
2: പിന്നെ വേറെ എന്തോ,
1: ആഹാരമൊക്കെ കഴിച്ചു
2: കഴിഞ്ഞു. പിന്നെ
1: കീഴടക്കിയോന്നുള്ളത് നമുക്ക് പിന്നെ എല്ലാം അറിയാൻ പറ്റും.
2: പിന്നെ പിന്നെ ചായ കുടിച്ചപ്പോ എന്നെ ഓർത്തായിരുന്നു.
1: ചായ കുടിച്ചപ്പോ ഓർത്തു. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ, പക്കാവട, പിന്നെ മധുര സേവ, ഇതൊക്കെ. മുളക് ബജി കഴിച്ചു. അതൊക്കെ മറ്റേ സാധനങ്ങളൊക്കെ 2 ദിവസമായിട്ട് ഇങ്ങനെ കഴിച്ചു.
2: അയ്യോ,
1: ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റില്ലല്ലോ.
2: അത് ശരി, അവിടെ എല്ലാരും ഉള്ളതല്ലേ.
1: ആ, എല്ലാരും
2: എല്ലാരും കൂടെ ഷെയർ ആകുമ്പോ പിന്നെ ഓരോന്ന് എടുക്കാനല്ലേ ഉള്ളു.
1: കൊറേ ഭാഗത്തൂടെ ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി.
2: അന്ന് പിന്നെ പ്രോഗ്രാം എല്ലാം താമസിച്ചു. അതാ ഉച്ചയെ ഞാനത്,
1: ഇല്ല അത് ഉച്ചയോടുകൂടി പ്രോഗ്രാം കഴിഞ്ഞു
2: കഴിഞ്ഞായിരുന്നു.
1: 12:30 ഒക്കെ ആയപ്പോഴത്തേക്കും പ്രോഗ്രാം കഴിഞ്ഞു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അവരുടെ തന്നെ വേറൊരു പ്രോഗ്രാം വല്ലാട് സ്കൂളിലുണ്ടായിരുന്നു.
2: അപ്പൊ
1: അതൊക്കെ കഴിഞ്ഞ് നമ്മള് ഫ്രീ ആയപ്പോ 5-6 മണിയൊക്കെ ആയി. പിന്നെ പ്രോഗ്രാം ഒക്കെ ഇഷ്ടപ്പെട്ടോ?
2: ആ, ഇഷ്ടപ്പെട്ടോ. അയ്യോ കൊള്ളാം, ഒത്തിരി ആളും നമ്മുടെ ഇവിടെ ഉള്ള ഒരു സാർ അവിടെ മെയിൻ ആയിട്ടുണ്ടായിരുന്നു. ഒരു പിന്നെ പുള്ളിയുടെ പേര് വന്നിട്ട് ഒരു സീരിയലിലൊക്കെ പോകുന്ന എന്തോന്നങ്ങയുടെ പ്രഭാകരൻ എന്നായിരുന്നു പറയും.
1: ഇതെന്നറിയാമോ?
2: ആ, പ്രഭാകരൻ എന്ന് പറയും. ഒരു പുള്ളി അവിടെ എല്ലാത്തിനും എല്ലാം മുൻപന്തിയിലുണ്ടായിരുന്നു. പ്രഭാകരൻ എന്ന് പറഞ്ഞ ആ പുള്ളി സീരിയലും ഷോർട്ട് ഫിലിമിനൊക്കെ അവതരിപ്പിക്കുന്ന കക്ഷിയാണ്. നമ്മുടെ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്, നമ്മുടെ വീടിന്റെ അക്കരയായിട്ട്. ആ കക്ഷിയാണ്. പക്ഷെ ഞങ്ങൾ അടുത്ത് വെച്ച് കണ്ടില്ല, സ്റ്റേജിന്റെ മുന്നിലൊക്കെ നിന്നതുകൊണ്ട്
1: അത് അവിടെ അപ്പോഴൊരു ഒരു നാടകത്തിന്റെ റിഹേഴ്സൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
2: അപ്പൊ അതായിരിക്കും
1: 3-4 ദിവസമായിട്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക്
2: അതായിരിക്കും മാഡം. പുള്ളി ഇങ്ങനെ നാടകത്തിനൊക്കെ പോകും, നാടകം പിന്നെ ഷോർട്ട് ഫിലിം സീരിയല് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന
1: കക്ഷിയാണ്.
2: ആയിരിക്കും. പക്ഷെ അടുത്ത് വെച്ച് കണ്ടില്ല, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചില്ല സാറേ എന്താണ് പരിപാടി ഇവിടെ
1: ചോദിച്ചില്ല.
2: ഒത്തിരി ആൾക്കാര് ഫ്രണ്ടിൽ നിൽക്കുമ്പോഴേ നമ്മൾ ഓടിച്ചെന്ന് അങ്ങനെ. പിന്നെ പഞ്ചായത്തിലെ എല്ലാരും ഒക്കെ നമ്മുടെ അടുത്ത്, നമുക്ക് എല്ലാരും അറിയുന്ന ആൾക്കാരല്ലേ, എല്ലാരും നമ്മുടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ.
1: എല്ലാ മേഖലകളിൽ നിന്നുള്ള
2: ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. നല്ല ഒരു ഇതായിരുന്നു.
1: ഇങ്ങനെ നല്ല ഈ റേഡിയോയിലൂടെ കേട്ടാണ് അങ്ങനെ എത്തിയത്, വന്നതല്ലേ?
2: റേഡിയോ
1: കേട്ടായി, റേഡിയോ കരുണാസായി വാർത്ത കേട്ട് അങ്ങനെ
2: എത്തിച്ചേട്ടാണ്.
1: പിന്നെ റേഡിയോയിലൂടെ പറഞ്ഞാൽ മതിയല്ലോ, വരുമല്ലോ.
2: പിന്നെ തീർച്ചയായിട്ടും, കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഒരു ആരെ പറയല ഒരു ഭാഗം നമുക്കിപ്പം എന്ത് പറഞ്ഞാലും കരുണാസായി ആണ്. ഇവിടെ എന്തെങ്കിലും പറയുമ്പോ എന്റെ പിള്ളേര് പറയും, നിങ്ങളിപ്പോ അവിടത്തെ ഒരു ഇതായല്ലേ അമ്മ, അവിടെ വല്ല പേഷ്യന്റിന്റെ കൂടെ വല്ലതും ഉണ്ടോ നിങ്ങൾ എന്ന് ചോദിക്കുക. അപ്പൊ ഞാൻ പറയും പോറാഴ്ച കളിയാക്കാതെ എന്ന് പറയും. അങ്ങനെ എന്തോ ഒരു ഒരു വല്ലാത്ത ഒരു ഇതായിരുന്നു, എന്തെങ്കിലും കാര്യം വല്ലാത്തൊരു ആ ഒരു ഇതായിപ്പോയി, ഒരു അടുപ്പമായി, അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ടീച്ചറെ നമുക്ക് ഒരാഴ്ച വിളിക്കുമ്പോ തന്നെ ഇവിടെ ഓരോരുത്തർ പരാതി പറയോ കിട്ടുന്നില്ല, അവര് വിളിക്കുന്നു. പക്ഷെ ഞാനിപ്പോ 3-4 ആഴ്ച കൊണ്ട് ഞാൻ വിളിക്കും, പക്ഷെ കിട്ടാറില്ല. കിട്ടിയെങ്കിൽ ഞാൻ എന്തെങ്കിലും
1: സംസാരിച്ചു. ഇങ്ങനെ കോളുകളെ നിരന്തരം ഇങ്ങനെ 1, 2, 3 കോൾ ആകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു കോൾ കട്ടായി പോകും.
2: അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു കിട്ടുമ്പം കിട്ടട്ടെ, നമ്മള് നമ്മളെ പോലെ എത്രയോ പേര് വിളിക്കുന്നത്.
1: ആ, വർഷങ്ങളായിട്ട് വിചാരിച്ചിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട്.
2: തന്നെ എനിക്ക്, ഞാന് ഒത്തിരി നാളുകൊണ്ടേ ശ്രമിച്ചിട്ടാണ് എനിക്ക് കിട്ടിയത്. കിട്ടി കഴിഞ്ഞപ്പോഴും പിന്നെ നമുക്കത് കിട്ടാതിരിക്കുമ്പോ എന്തോ നമ്മുടെ ഒരു വല്ലാത്തൊരവസ്ഥയായി
1: പോവാ. ഒരു തവണ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കോൾ കണക്ട് ആവും, എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ.
2: പിന്നെ മോളെ
1: ക്ലാസ് ഇന്നിപ്പം അവധിയല്ലേ?
2: അവധി.
1: അപ്പൊ ഭക്ഷണമൊക്കെ കഴിഞ്ഞല്ലോ?
2: ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് തന്നെ തുടങ്ങിയപ്പം പിന്നെ ഫോണും എടുത്തോണ്ട് മുറിയിലിരുന്ന് തുടങ്ങിയ സമയം തൊട്ടേ
1: എന്നിട്ട്
2: എന്നിട്ടും ഇതിന് തൊട്ട് മുമ്പേ ബെല്ല് അടിച്ച് പകുതിയായപ്പോ വീണ്ടും കട്ടായപ്പോ ഞാൻ വിചാരിച്ചു എന്താ എന്റെ കോളാക്കി എടുത്ത് കട്ട് ചെയ്തത്
1: അല്ലേ ഒരുപാട് കോളുകൾ വന്നു
2: അങ്ങനെ
1: കുറച്ച് അപ്പൊ അടുത്ത കോള് വരുമ്പോ കട്ടായി പോകുന്നതാണ്
2: അങ്ങനെ എന്റെ പുതിയ കൂട്ടുകാരൊക്കെ വന്നു എല്ലാരുമായിട്ടൊക്കെ നമ്മള് കൂടി
1: വീട്ടില് വന്നു
2: അവരൊക്കെ വന്നു ടീച്ചറെ അവരെല്ലാരും വന്നിരുന്നു ഞാൻ അന്നത്തെ ടീച്ചറിനോട് പറഞ്ഞു
1: എല്ലാരും
2: വന്നിരുന്നു സന്തോഷം അതൊരു ഭയങ്കരപ്പെട്ട ഒരു അനുഭവമായി
1: പോയി എനിക്ക്
2: അനുഭവം തന്നെ അവരെന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കൊക്കെ ഒരിടത്ത് കൂടും സംസാരിക്കും അങ്ങനെയൊക്കെ നല്ല ഒരു
1: ചെറുപ്പമാവും
2: തന്നെ ഓ അവരായിട്ടൊക്കെ സംസാരിച്ചപ്പോ തന്നെ നമ്മുടെ പഴയ കാലമാണ് നമുക്ക് എപ്പോഴും ഓർമ്മ സ്കൂളിൽ പഠിക്കുന്ന കാലവും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കണ്ണം തിരുവനന്തപുരം മുടിഞ്ഞ ഇതല്ലേ ആ സമയത്തൊക്കെ
1: കയ്യിരിപ്പുകളൊന്നും ശരിയല്ല
2: തന്നെ അല്ല തല്ലെന്ന് പറഞ്ഞാ അങ്ങനെ തല്ലല്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ കേറുമ്പം നമ്മള് ഓരോ ഡ്രസ്സുകൾ എടുത്ത് മാറ്റി വെക്കുകയും കളം എടുത്ത് എന്തെങ്കിലുമൊക്കെ കലക്കി വെക്കുകയൊക്കെ ചെയ്യും അന്നൊക്കെ ഈ മുഖത്തൊക്കെ പെയിന്റ് അടിക്കാനൊക്കെ നാടകത്തിനൊക്കെ അങ്ങനെയൊക്കെ പിള്ളേരെ നമ്മൾ അങ്ങനെയൊക്കെ ഇതുണ്ട് ഒരുപാട് ഇതൊക്കെ ഉണ്ട് ടീച്ചറെ നമ്മുടെ
1: ഒരുപാട് പഴയ ഓർമ്മകൾ ഇങ്ങനെ തികട്ടി വരുന്നുണ്ട്
2: ഉണ്ട് ടീച്ചറെ ഉണ്ട്
1: ശരി അപ്പൊ ഇന്ന് അതിനു വേണ്ടി ഏത് പാട്ടാ കേക്കണ്ടേ
2: ഇന്ന് അതിനോട് പറയും താളം മറന്ന് താരാട്ട് ചേട്ടന്റെ ആ പാട്ടാണ് ടീച്ചറെ ഞാൻ രണ്ടു വരി ഒന്ന് പാടട്ടെ
1: ആയിക്കോട്ടെ ഏതായാലും

0: മംഗളം നേരുന്നു ഞാൻ.
1: ഓക്കെ, അപ്പൊ മംഗളമൊക്കെ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് താളം മറന്ന താരാട്ട് കേട്ടൻ തേങ്ങും മനസ്സിനൊരു ആന്തോളനം.
0: എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി, പിന്നെ നമ്മുടെ കണ്ണമ്പള്ളിയിലെ രവിചേട്ടന് പ്രത്യേകമായിട്ട് എന്റെ വക ഒന്ന് പറയണം. കാരണം അന്ന് വന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല രവിചേട്ടൻ്റെ കൂടെ ഒന്ന് സംസാരിക്കാനൊന്നും.
1: എപ്പോഴെങ്കിലും വരുമ്പോ
0: കാണാം.
1: ഔസേപ്പച്ചൻ സംഗീതം പകർന്ന എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയ ഈ ഒരു മനോഹരമായ പാട്ട് നമുക്ക് കേൾക്കാം.
0: ഓക്കെ, ശരി മാഡം, ശരി
1: ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിന്റെ സന്തോഷവും സങ്കടവും ഒക്കെ നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഞാൻ
0: പറഞ്ഞോളൂ. സുഖമായിട്ടിരിക്കുന്നു. ഊണൊക്കെ കഴിച്ചു. ഊണ കഴിച്ചിട്ടേ ഇങ്ങോട്ട് വരാറുള്ളൂ. ഇടയ്ക്ക് ബുധനാഴ്ച വിളിച്ചിരുന്നല്ലോ.
1: ബുധനാഴ്ച എനിക്ക് കിട്ടണം.
0: ആ, ഈ ദിവസങ്ങളിലാണ് കിട്ടാത്ത.
1: സാറിന്റെ വാഗ്ദാനത്തില് രണ്ടാഴ്ച കൊണ്ട് കിട്ടയില്ല.
0: ആ, രണ്ടാഴ്ച കൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കും.

0: ടു ഇൻ വൺ, മോഹനൻ ചേട്ടൻ അല്ലെങ്കിൽ ശശികേൽ ചേച്ചി, രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ സംസാരിക്കുന്നു. അപ്പൊ ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ? ആ, ഇനി അടുത്ത മാസമൊക്കെ തുടങ്ങുള്ളൂ തോന്നുന്നു അല്ലേ?
1: അല്ല, ഇവിടെ ഇവിടെ തുടങ്ങി കുറച്ച് ദിവസം ഉണ്ടായിരുന്നു.
0: അങ്ങനെയൊക്കെ സമ്പ്രദായങ്ങളുണ്ട്. രണ്ടുപേരും പോവല്ലോ ജോലിക്ക്?
1: ഞാൻ പോവില്ല മേഡം, എനിക്ക് സുഖമില്ല. ഞാൻ വീട്ടിൽ ജോലികളൊക്കെ ചെയ്യും.
0: ആ, പുറത്തു പോയി അദ്ദേഹം ജോലി ചെയ്യും.
1: ഞാൻ കൊത്തിക്കൊണ്ടിരുന്നേ, എനിക്ക് ശ്വാസമുട്ടലിന്റെ അസുഖം വന്നപ്പോ ഞാൻ മതിയായി.
0: വെട്ടാനും കിളയ്ക്കാനും പൊടിയും ഒക്കെ പ്രശ്നമാവും.
1: അതുകൊണ്ട് മരുന്നൊക്കെ അടിക്കുന്നതുകൊണ്ട് ജോലിക്കൊന്നും പോവാൻ പറ്റില്ല. അങ്ങനെ എന്റെ അതായത് കേട്ടന്
0: ചെയ്തു. അപ്പൊ രണ്ടുപേരും അല്ലേ ഉള്ളു വീട്ടില്? അമ്മയുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, വയസ്സായ അമ്മയുണ്ട്.
1: എനിക്ക് വരണമെന്നുണ്ട്, കരുണാസായിലൊക്കെ വരണമെന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവര് ഓണത്തിന് ഒരിടത്ത് ഇറങ്ങില്ല, ഇവിടെ തന്നെ ഇരുന്നു.
0: ഓണത്തിന് നമ്മളൊരിടത്തും പോയില്ല, കരുണാസായി തന്നെ ഉണ്ടായിരുന്നു. വന്നെങ്കി കാണായിരുന്നു.
1: എനിക്ക് കരുണാസായി ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ ഇവര് അതിലൊക്കെ ഇപ്പം ആളില്ല നമ്മളെ വീട്ടില്. അതുകൊണ്ട് അടുത്തൊന്നും ആക്കിട്ട് പോവാനും പറ്റും.
0: ഒന്ന് പറഞ്ഞിട്ട് പോവാനും ആരില്ല.
1: ഇവിടെ വീടുകളൊന്നും ഇല്ല, ഞങ്ങളെ ഒരു വീടേ ഉള്ളു.
0: പിന്നെ അത് കഴിഞ്ഞ് എത്ര ദൂരം കഴിഞ്ഞിട്ട് അടുത്ത വീട്?
1: അടുത്ത് നമ്മളെ വീട്ടിൽ നിന്ന് രണ്ടയലൊക്കെ ഉണ്ട്. അതിവിടെ കാണാൻ പറ്റില്ല, ചെറുതായിട്ട് അപ്പം തന്നെ ഇവിടെ കാണാന്നുള്ളതേ ഉള്ളു.
0: നമ്മുടെ വീട്ടിലേക്ക് അടുത്ത് നമ്മള് മാത്രമേ ഉള്ളു.
1: അപ്പൊ നമ്മള് 4 ഏക്കറിന്റെ ഇടയിലാണ് നമ്മളെ ഒരു വീട്.
0: ഓ, അത് ശരി, അത് ശരി. ഈ 4 ഏക്കർ നമ്മളെ വസ്തു വക എണ്ണയാണോ?
1: അയ്യോ അല്ല, 4 ഏക്കർ 4 ആളുകൾക്കുള്ള സ്ഥലങ്ങള്.
0: ഞാൻ വിചാരിച്ച 4 ഏക്കർ വസ്തുവിന്റെ ഇടയിൽ ഒരു വീട്, അങ്ങനെ വിചാരിച്ചു.
1: നമ്മളെ ഒരു വീടുണ്ട്, നമ്മളെ 4 വീട്ടിന്റെ 4 ഭാഗത്തുള്ള 4 ഏക്കറുണ്ട്.
0: അപ്പൊ അവിടെ അടുത്തെങ്കിലും പുതിയ വീട് വരാനുള്ള പ്ലാൻ ഒന്നും ഇല്ല ആർക്കും?
1: ഇവിടെ നല്ലിക്കുഴി എന്നുള്ള സ്ഥലം മേഡം കേട്ടിട്ടുണ്ടോ?
0: നല്ലിക്കുഴി?
1: നല്ലിക്കുഴി
0: കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്താ, മലമ്പ്രദേശമാണോ കാട്ട്?
1: ഓ, മലമ്പ്രദേശം. വീട്ടിന്റെ മുകളിൽ ആണെങ്കിൽ ഒരു ചവിയലോലി.
0: ഓ, അത് ശരി.
1: വീട്ടിന്റെ മുറ്റത്ത് നിന്ന് ഇറങ്ങുന്നിടത്ത് ചക്രവാണിയുടെ ദേവക്ഷേത്രത്തിന്റെ 1 ഏക്കർ സ്ഥലം 5-6 വർഷം കൊണ്ട് കാട് പിടിച്ചിടും. അതിന്റെ മധ്യത്തിൽ കൂടെയാണ് ഞങ്ങള് വഴിയുണ്ടാക്കി പരിസ്ഥിതി.
0: നമ്മള് നമ്മളെ റോഡിലോട്ടും വീട്ടിലോട്ടും പോണത്.
1: അപ്പൊ അവിടെ നമ്മള് വൃത്തിയാക്കി വേണം വഴിയുണ്ടാക്കാൻ.
0: അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് അവിടെ ആൾ താമസം കുറവ്.
1: ആള് താമസം ഇല്ല, വീടുകളിൽ 1-2 പേര് പൊളിച്ചുകൊണ്ടൊക്കെ പോയി.
0: അപ്പൊ ഇനി വഴിയൊക്കെ ക്ലിയർ ആകുമ്പോഴത്തേക്ക് ആൾക്കാരൊന്ന് താമസിക്കും.
1: താമസിക്കും, മാത്രമല്ല ഇവിടെ വണ്ടിയൊന്നും വരില്ല. 1.5 കിലോമീറ്റർ പോയാലേ വണ്ടിയുള്ളൂ, ഒരു ആട്ട ആയാലും ബസ്സായാലും.
0: അപ്പൊ 1.5 കിലോമീറ്റർ നടന്ന് വേണം ബസ്സിൽ കയറി എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ പോവാൻ.
1: അതുകൊണ്ടാണ്
0: അങ്ങനെ ഒരു അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണപ്പോ. എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ പാടായിരിക്കും അല്ലേ? ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. എന്തെങ്കിലുമൊക്കെ അതൊക്കെ എന്തെങ്കിലുമൊക്കെ അത് ആഗ്രഹങ്ങൾ പ്രാവർത്തികമാവാൻ ആവട്ടെ. ശരി, ഇന്ന് ഏത് പാട്ട് വേണം?
1: ഇന്ന് എനിക്ക് അല്ലിമലർക്കാവിൽ ശിവരം കാണാൻ ആ പാട്ടാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്.
0: അന്ന് നിങ്ങൾ പോയി രാവിൽ നിലാവിൽ.
1: മേഡത്തിനും സാറിനും ആദരക്കും അവിടെ സ്റ്റുഡിയോയിലിരിക്കുന്ന എല്ലാവർക്കും എന്റെ 2 മക്കൾക്കും ജസ്റ്റ് മക്കൾക്കും എന്റെ ചേട്ടനും അമ്മയ്ക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു.
0: ശരി ശരി, അപ്പൊ എല്ലാവർക്കുമായിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. പാട്ടിന്റെയും സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഇടമാണ് പോക്കുവയിൽ. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം, ഇതാരാണ്?
1: ജയരാജാണ്.
0: ജയരാജ് എന്ന് പറയും അല്ലേ? സുഖമാണോ?
1: സുഖമാണ് മാഡം.
0: അങ്ങനെയൊക്കെ പോകുന്നു.
1: നല്ലൊരു ഓണം വേണ്ടത് ചോദിച്ചത്.
0: എങ്ങനെ?
1: ഒരു ഓണം വേണമെന്ന് വിളിച്ചത്.
0: ഓണാശംസ പറയാം.
1: പാട്ട്? പാട്ട്.
0: ഏത് പാട്ടായിരുന്നു വേണ്ടേ?
1: പലതരത്തിലുള്ള പാട്ടാണ് വേണ്ടത്.
0: ഏതിലുള്ള
1: ഒരു പാട്ടാണ് എനിക്ക് വേണ്ടത്?
0: കേൾക്കാം കേൾക്കാം.
1: മേഡം സുഖമാണല്ലോ?
0: സുഖമായിട്ടിരിക്കുന്നു. അവിടെ വീട്ടിൽ എല്ലാവർക്കും സുഖമാണോ?
1: എല്ലാവർക്കും സുഖമാണ്.
0: മുത്തശ്ശിയൊക്കെ എന്ത് പറയുന്നു?
1: എല്ലാരും വീട്ടിലുണ്ട്.
0: എല്ലാരും വീട്ടിലുണ്ട്. നക്ഷത്രയും ഒക്കെ വീട്ടിലുണ്ടല്ലോ,
1: കുഞ്ഞാറ്റയും.
0: കണ്ടോണ്ടിരിക്കാണോ കേട്ടോണ്ടിരിക്കാണോ
1: ചെയ്യുന്നത്?
0: റേഡിയോ കൂടെ നമുക്ക് കാണാൻ പറ്റൂല, കേക്കാനേ പറ്റൂ. പറഞ്ഞപ്പോ ഇത്തിരി കണ്ടുപോയി, അത്രേ ഉള്ളൂ. സ്വാഭാവികമല്ലേ, എല്ലാ മനുഷ്യർക്കും
1: തെറ്റുപറ്റും.
0: സ്പീഡ് കൂടുതലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഒന്ന് ആലോചിച്ച് അങ്ങ് പറഞ്ഞാൽ മതി, അപ്പൊ എല്ലാം ശരിയാവും.
1: ഞാൻ പിന്നെ ശ്യാമയെ ഒന്ന് മാഡത്തിനൊന്ന് കാണുകയും ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാം, കേൾക്കാനും പറ്റും. അങ്ങനെയൊക്കെ ഒരു കുറെ ദിവസമായി അങ്ങനെ വിളിക്കുകയും ചെയ്തു.
0: കുറെ ദിവസമായി വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ശബ്ദം കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചു.
1: അല്ലെങ്കിൽ
0: കോൾ എടുത്ത് കട്ടായി പോയി, പിന്നെ എങ്ങനെ? ഭാഗ്യത്തിന് കിട്ടിയതാണ്.
1: ഭാഗ്യത്തിന് കിട്ടിപ്പോയി.
0: അവിടുന്ന് കോള് കട്ടായതാണ്. ഇവിടുന്നല്ല, അവിടുന്ന്
1: കട്ടായതാണ്.
0: പെട്ടെന്ന് വിളിച്ചോ, വീണ്ടും കിട്ടി.
1: അതൊരു ഭാഗത്തിൽ പറ്റിപ്പോയി.
0: ആഹാരമൊക്കെ കഴിച്ചാ?
1: ആരും കഴിച്ചു മാഡം.
0: അതാ കള്ളം പറയണാണ്?
1: ഇല്ല, കല്യാണം നേരത്തെ ഭക്ഷണം.
0: ഭക്ഷണമൊക്കെ നേരത്തെ കഴിക്കും.
1: ഇപ്പൊ കൂടുതൽ സംസാരിക്കുമ്പോഴേ മാഡത്തിന്റെ പുറം ഭയങ്കര പെട്ടെന്ന്
0: ആയിപ്പോയിട്ടാണല്ലോ പറയുന്നത്.
1: ഇപ്പൊ അങ്ങനെ പറഞ്ഞോണ്ട് ഇങ്ങനെ ലൈനിൽ പോയി
0: കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. വെപ്രാളപ്പെടാതെ സമാധാനത്തിൽ പറഞ്ഞാൽ മതി. കുറച്ചൊക്കെ തെറ്റിപ്പോട്ടെ, കുഴപ്പമില്ല. തെറ്റിപ്പോയാലും അതൊക്കെ ഞാൻ കറക്റ്റ് ചെയ്തെടുത്തോളാം. തെറ്റിപ്പോയാലും മറന്നുപോയാലും ഒന്നും ഒരു കുഴപ്പമില്ല.
1: ഇപ്പൊ
0: ക്ലിയർ ആണല്ലോ. ഇപ്പൊ എന്തായാലും ക്ലിയർ ആണ്. ഇനി ഇങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞാലും ക്ലിയർ ആയി വരും. ഇടയ്ക്ക് അമ്മക്ക് തന്നെ ഇവിടെ നാക്കുളുക്കുന്നുണ്ട്.
1: പാട്ട്
0: ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: പാട്ട് ഞാൻ പറഞ്ഞു
0: മേഡം. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: വരവേൽപ്പ് സിനിമയിലുള്ള പാട്ടുകള്.
0: വരവേൽപ്പ് എന്ന ചിത്രത്തിലെ പാട്ടാണ് ചോദിച്ചത്. മോഹൻലാലിന്റെ സിനിമ. വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം വീശി വീശി, മുഗിലാരപ്പെട്ടു ചുറ്റി ഓണത്താറടി വരുന്നേ, ഓണത്താറടി വരുന്നേ. ആ പാട്ടല്ലേ? വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം വീശി വീശി, ആകാശപ്പൂമുടി ചൂടി മുഗിലാരപ്പെട്ടു ചുറ്റി ഓണത്താറടി വരുന്നേ, ഓണത്താറടി വരുന്നേ. അത്ര മതിയേ? അപ്പൊ ഒരു വളരെ നല്ലൊരു പാട്ടാണ്. മോഹൻലാൽ ഒരു മനോഹരമായ സിനിമയുമാണത്.
1: നേരത്തെ നമ്മൾ കേട്ടത് നല്ല സിനിമയാണ്. ശരി, പറയാം മാഡം. വെപ്രാളമായി.
0: വെപ്രാളം പിടിക്കുന്ന കെ ജെ യേശുദാസ് പാടിയ ഈ ഒരു പാട്ട് വെപ്രാളം പിടിക്കാ നമുക്ക് കേക്കാം.
1: സമാധാനത്തിനാണെങ്കിൽ സമാധാനത്തിന് പറഞ്ഞു
0: സമാധാനം എപ്പോഴാണ് എന്തിനാണ് സമാധാനത്തിൽ പറഞ്ഞ പോരെ.
1: മാഡത്തിനൊക്കെ കുറെ ദിവസമായി കണ്ടിട്ടും പറഞ്ഞിട്ടും കേട്ടിട്ട് കുറെ ദിവസമായില്ലേ.
0: അതിന്റെ ഒരു അപ്രാളം ഇന്നിപ്പം അപ്രാളമൊക്കെ മാറിയില്ലേ.
1: ശരി,
0: അപ്പൊ ഇരുന്ന് സ്വസ്ഥമായിട്ട് പിന്നെ വരണ്ടേ, വരണം. ഒരു വണ്ടി വിളിച്ചങ്ങോട്ട്, ഒരു ഓട്ടോയൊക്കെ വിളിച്ച് അങ്ങോട്ട് വരിക. വരൂ വരൂ, ഉടനെ വരൂ. അത് ശരി, മാറി ഒരുപാട്. അപ്പൊ സൈക്കോ നമ്മുടെ കരുണാസായിയുടെ തേരിയൊക്കെ കയറി വരണം. ശരി ശരി ശരി, നമ്മളെന്തായാലും നമ്മളെ തേരി കയറാൻ പാടായിരിക്കും. വണ്ടിയിൽ തന്നെ ഇങ്ങോട്ട് പോന്നാ മതി.
1: അത് പറ്റില്ല, അത് പറ്റില്ല, ഒന്നും പറ്റൂല എനിക്ക്, ഒന്നും പറ്റൂല.
0: അത് തന്നെ, വണ്ടിയിൽ കയറി വന്നാ മതി.
1: വരും വരും
0: വരും വരും, നമ്മൾ കാത്തിരിക്കും.
1: നമ്മളും കാത്തിരിക്കുന്നു.
0: ഇപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ.
1: എല്ലാം ഓക്കെയാണ്, എല്ലാം
0: എല്ലാം ഓക്കെയാണ്. അപ്പൊ നമുക്ക് എങ്കിൽ പിന്നെ സ്വസ്ഥമായിട്ട് ഈ പാട്ട് അങ്ങോട്ട് കേൾക്കാം.
1: കേക്കാം മാഡം, കേക്കാം.
0: ഓക്കെ, അപ്പൊ ലതയോടൊക്കെ എന്നെ അന്വേഷണം പറയണേ. ഓക്കെ ശരി. പോക്കുവേൽ തത്സമയ പരിപാടിയിൽ ജയരാജേട്ടനാണ് നമ്മുടെ വളരെ കാലമായിട്ടുള്ള സുഹൃത്താണ്, കരുണാസേരയുടെ പ്രിയ ശ്രോതാവാണ്. അപ്പോ ഒരു പാട്ട്, വരവേൽപ്പ് എന്ന ചിത്രത്തിലെ വെള്ളാര പൂമല മേലെ എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്. നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം.

0: പ്രിയ ഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് കേൾക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആ നമസ്കാരം, ആരാണ്? ഏറ്റുമാനൂർ നാരായണ ചേട്ടനാണ്, പറഞ്ഞോളൂ. അവിടെ എന്താ വിശേഷം?
1: ഒരു 3 മാസമായി വിളിച്ചിട്ട്.
0: എന്താ വിളിക്കാത്തെ?
1: വിളിക്കാത്തത് എന്റെ കുഴപ്പമില്ല, എന്നാലും നിങ്ങളെ കുഴപ്പം.
0: നമ്മളെന്ത് കുഴപ്പം?
1: നിങ്ങൾ എനിക്ക് കിട്ടുന്നില്ല, വേറെ ആൾക്കാർക്ക് കിട്ടുന്നില്ല.
0: ഓ അങ്ങനെ, എനിക്ക് കിട്ടുന്നില്ല, വേറെ ആൾക്കാണ് കിട്ടുന്നത്. ഇപ്പൊ തൊട്ടു മുന്നേ വിളിച്ച ശ്രോതാവ് അതാ പറഞ്ഞേ, കൃഷി കിട്ടുന്നില്ല എന്നാ
1: പറയുന്നത്.
0: എന്താ ഇപ്പൊ ചെയ്യാ? എന്തുകൊണ്ടാണ്
1: എന്റെ രണ്ട് കൂട്ടുകാരെ വിളിച്ചായിരുന്നു?
0: മാധവൻ നായരും ജയരാജേട്ടനും.
1: ജയരാജേട്ടൻ പിന്നെ മോഹനൻ
0: പരുത്തിക്കുഴി.
1: ആ മോഹനെ പിന്നെ വേറെ ഒരാൾ വിളിച്ചിട്ടുണ്ട്.
0: എല്ലാരും നാരായണ ചേട്ടന്റെ കൂട്ടുകാരാണ്.
1: ശങ്കരേട്ടന്, പത്മകുമാരി, ശാന്തിനി, പിന്നെ പുഷ്പലത, ഇവരെല്ലാം ഇപ്പം കരുണാസായി വിളിക്കുന്ന കൂടുതൽ എന്നെ വിളിക്കാറുണ്ട്.
0: അത് ശരി. കരുണാസായിലാമ എന്നും വിളിക്കാൻ പറ്റില്ല, നാരായണ ചേട്ടനാമ എന്നും വിളിക്കാം. എന്നും വിളിക്കാം, എപ്പോഴും വിളിക്കാം. ഇവിടെ ഒരു നിശ്ചിതമായ സമയത്തല്ലേ നമുക്ക് വിളിക്കാൻ
1: പറ്റും,
0: അതാണ് കാര്യം.
1: പിന്നെ കേൾക്കാറുണ്ട്. പിന്നെ ചൂടിന്റെ ഒരു അൽപ്രസരാണ്.
0: അവിടെയും ചൂടാണോ?
1: അയ്യോ, ഒരു രക്ഷയില്ല ചൂടിന്റെ. അത് കാരണം വെള്ളം കൂടി
0: കൂടലാണ്. എല്ലായിടത്തും ചൂടാണിപ്പോ,
1: എല്ലാവർക്കും ചൂടാ. പക്ഷെ റേഡിയോയിലൊക്കെ പറയുന്നത് മഞ്ഞേലേറട്ടെ, അതായത് മത്സ്യബന്ധനത്തിനും പോയിരുത് പറഞ്ഞിട്ടും ഇന്നും പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് പറച്ചിലേ ഉള്ളു, തെളിച്ചൊന്നുമില്ല.
0: പക്ഷേ കള്ളക്കടൽ പ്രതിഭാസമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴേ.
1: ആ കള്ളക്കടൽ, അത് ആദ്യമായിട്ട് കേട്ടോ? ഈ കള്ളക്കടൽ പ്രതിഭാസം ഇന്ന കേട്ടതാണ്.
0: ഇന്ന് ആദ്യമായിട്ട് കേൾക്കുകയാണോ?
1: ആ കള്ളക്കടലിന് അവിടെ ആ വാക്ക്.
0: അത് പറഞ്ഞല്ലേ, നമ്മളിങ്ങനെ കടലിന്റെ കരയെ നിൽക്കുമ്പോ ശാന്തമായ തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിനിടയിൽ എപ്പോഴാണ് ഒല്ലു തിരമാല എന്ന് പറയാൻ പറ്റില്ല.
1: അപ്പൊ
0: അത് നമ്മളെ അപകടപ്പെടുത്തും.
1: അതിനാണ് ഈ കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത്.
0: അത് നമ്മളെ അപകടപ്പെടുത്തും. എടുത്തോണ്ടോ തിരമാലയോടൊപ്പം എടുത്തോണ്ടങ്ങ് പോവും. അതുകൊണ്ട് അത് ചില സമയങ്ങളിൽ അങ്ങനെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ പറയുന്ന നിർദ്ദേശം പാലിച്ചാലേ പറ്റൂ. പിന്നെ മഴ, അതെ ചില സ്ഥലങ്ങളിൽ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്.
1: പെയ്യുന്നുണ്ട്. ഇവിടെ ഒരു 3 ദിവസം മുമ്പ് ചെറുതായി പറ്റിയെന്ന് പെയ്യാറ്. എത്ര പെയ്താലും പ്രയാണം, ഒരു വെയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടാ.
0: ആ അത് ശരിയാ. ഒന്ന് നന്നായിട്ട് പെയ്ത് കഴിഞ്ഞാലും ഒരു 1.5 മണിക്കൂർ പെയ്താലും അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് ഭയങ്കര ചൂടാണ്.
1: ചൂടാ.
0: ഈ ആഗോളതാപനവും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പൊ അതൊക്കെ നമ്മൾ അതിനോടൊപ്പം അങ്ങോട്ട് പൊരുത്തപ്പെട്ട് അങ്ങോട്ട് പോവുക, അത്രേ ഉള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? ഒരിടത്ത് ഓടി പോവാൻ പറ്റില്ലല്ലോ. എ സിയിലും എപ്പോഴും കയറി ഇരുന്നാലും പ്രശ്നം. പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. ആ പിന്നെ പെട്ടെന്ന് നമുക്ക് ചെറിയ ചൂട് പോലും നമുക്ക് സഹിക്കാൻ പറ്റാതെ വരും. എ സി എപ്പോഴും ആശ്രയിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതെ അതെ, ഇടയ്ക്ക് ഒരു മഴയൊക്കെ ഇങ്ങനെ ഒരു അതിഥിയെ പോലെ വന്നു പോകുന്നുണ്ടല്ലോ.
1: അപ്പൊ
0: ഇന്ന് ഏത് പാട്ട് വേണം?
1: എനിക്ക് വേണ്ടത് നമ്മുടെ തീക്കടലും
0: മാറുക്കടലും
1: ഭൂമി മാനവും കടന്ന് ഈ ഏഴു പതിനാല് ലോകങ്ങൾ കാണാൻ ഇഴന്നും പോണവരെ. ആ പാട്ട്,
0: ആ പാട്ടാണ് കേൾക്കേണ്ടത്. ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും?
1: മെഡിറ്റേഷൻ ഞാൻ ഇപ്പം അഞ്ചാറ് പേരുടെ പേര് പറഞ്ഞില്ലേ?
0: ഈ പറഞ്ഞ എല്ലാവർക്കും തന്നെ
1: പറഞ്ഞ അതുകൂടാതെ പിന്നെ സൗഹൃദവാണി നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട്, അതിന്റെ നമ്മുടെ ശീലാ കുമരകം മനോട്ടീസ് അങ്ങനെ കുറെ പേരുണ്ട്, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൂടെ.
0: ശരി, അപ്പൊ എല്ലാവർക്കുമായിട്ട് നമുക്ക് ഈ കടലും മറുകടലും എന്നുള്ള പാട്ട് കേൾക്കാം.
1: ഓക്കെ
0: ഓക്കെ ശരി.

പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. അപ്പൊ നമുക്കൊരു പാട്ടെന്നതിലുപരിയായി ഇഷ്ടവർത്തമാനങ്ങളൊക്കെ നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ, കോള് കട്ടായി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമുക്ക് ഒരു പ്രിയ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സുസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ ടീച്ചറെ, ഞാൻ കൊറലിയോട്ട് നിർമ്മല.
0: പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് നിർമ്മല ചേച്ചി വിശേഷങ്ങൾ?
1: ഇന്ന് എന്റെ അമ്മയുടെ ഓർമ്മ ദിവസമായിരുന്നു, അതിന് വേണ്ടി ഒരു പാട്ട് വേണം.
0: ഇന്ന് ഓർമ്മ ദിനമായിട്ട് എന്തെങ്കിലും ചടങ്ങുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
1: ചടങ്ങുണ്ടായിരുന്നു.
0: എവിടെയെങ്കിലും പോയോ? വീട്ടിൽ തന്നെ ആയിരുന്നോ?
1: അല്ല, കല്ലറയില് പ്രാർത്ഥന ഉണ്ടായിരുന്നു, പിന്നെ പള്ളിയില് പ്രാർത്ഥന, പിന്നെ അവിടെ നിന്നൊരു ചെറിയ കാപ്പി കുടിക്കും.
0: അവിടെ പള്ളിയിൽ തന്നെ ആയിരുന്നോ?
1: വീട്ടിൽ നിന്നുണ്ടാക്കി പള്ളിയിൽ കൊണ്ടുവന്നു എല്ലാവർക്കും, അതായിരുന്നു സൗകര്യം.
0: വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ചടങ്ങിന്?
1: ഉണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് സഹോദരന്മാര് വന്ന്, പിന്നെ അനിയത്തി, തിരുമല താമസിക്കുന്ന അനിയത്തി, വട്ടപ്പാറയുള്ള അനിയത്തി ഒക്കെ ഉണ്ടായിരുന്നു.
0: അപ്പൊ ആ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണെന്ന് പ്രത്യേകിച്ചും വിളിച്ചതെന്ന് തോന്നുന്നല്ലേ?
1: ഇന്ന് പ്രത്യേകിച്ച്, അതെ, ഇന്ന് അതിനാണെന്ന് പ്രത്യേകിച്ചും വിളിച്ചത്.
0: പഴയ അമ്മയുടെ ഓർമ്മകളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണിന്ന്.
1: അതെ. പിന്നെ നമ്മളെ വീട്ടിൽ വന്ന് ഞങ്ങള് ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഇങ്ങു പോന്നു. വീട്ടിൽ വന്നേ.
0: ഇവിടെ നിർമ്മല ചേച്ചിയുടെ വീട്ടിലാണോ വന്നേ?
1: അല്ല ടീച്ചറെ, പേരില്ല.
0: പേരില്ല?
1: ഓ,
0: അതെവിടെയായിരുന്നു സ്ഥലം?
1: അത് വലിയ മല ഓപ്പോസിറ്റ്.
0: ഈ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പ്രത്യേക നല്ല ഭംഗിയുള്ള ഒരു പേരാണ്. പണ്ടൊരു കഥയിൽ ഇങ്ങനെ കാതില എന്ന് പേരുള്ള ഒരു കുട്ടിയുണ്ട്, അതുപോലെ ഇത് പേരില.
1: പേരില?
0: അപ്പോ പേരില, അത് നല്ല നല്ല നല്ലൊരു പേരാണ്. എനിക്ക് ആ
1: പേരിഷ്ടപ്പെട്ടു. ഒരു ഞങ്ങളെ വീടിന്റെ താഴെ ഒരു അംഗൻവാടി ഉണ്ട്, ഒരു വലിയ പാറയുണ്ട്, ആറുണ്ട്. അതിന്റെ കുറച്ച് ശകല മുകളിലോട്ടാണ് നമ്മളെ വീട്.
0: ആ സ്ഥലത്തിന്റെ പേരാണ് പേരില. അത് ശരി, അത് ശരി. അപ്പൊ അങ്ങനെ എല്ലാരെയൊക്കെ കണ്ടു
1: കണ്ടു സഹകരിച്ചു.
0: ഓർമ്മദിനം
1: നടത്തി.
0: ഓർമ്മദിനമാണ്. അപ്പൊ അമ്മയെ ഓർക്കാൻ പറ്റിയ ഒരു ദിവസമായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ആ ദിവസമായിട്ട് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കണേ?
1: മിസ് മേരി എന്ന ചിത്രത്തിലെ നീ എന്റെ വെളിച്ചം ജീവന്റെ തെളിച്ചം, നീ എന്നെ അഭയമല്ലേ അമ്മേ, നീ എന്നെ അഭയമല്ലേ എന്നുള്ള പാട്ട്.
0: അപ്പൊ അമ്മയെ കുറിച്ചുള്ള ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടാണെന്ന് ചോദിക്കുന്നത്.
1: അതെ അതെ.
0: ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാമോ?
1: ഓക്കെ,
0: ശരി ശരി.
1: എല്ലാ അമ്മ ഇല്ലാത്തവർക്കും വേണ്ടിയും ഞാൻ സമർപ്പിക്കും.
0: അമ്മ ഇല്ലാത്തവർക്കും ഉള്ള അമ്മമാർക്കും കൂടെ വേണ്ടി നമുക്ക് അങ്ങ് കൊടുക്കാം. അല്ലെ, ആ അമ്മമാർക്കൊക്കെ വിഷമാവില്ലേ? എന്താ നമ്മളെ പറയാത്തേന്ന് തോന്നൂലേ? അമ്മ ഉള്ളവരും ഇപ്പോ അമ്മ ഇല്ലാത്തവരും അങ്ങനെ അമ്മയെ സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി നമുക്ക് പാട്ട് കൊടുക്കാം.
1: ഓക്കെ
0: ഓക്കെ, ശരി
1: ശരി
0: ശരി ശരി.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവേയിലേക്ക് സ്വാഗതം. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും എന്ന ഗാനം വച്ചു തരണേ. ഈ ഗാനം അഴുവൻകോടുള്ള ശാന്തയമ്മയ്ക്കും മാധവൻ വല്യച്ഛനും കൃഷ്ണമ്മയ്ക്കും കൊല്ലത്തുള്ള മായയമ്മയ്ക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ശ്യാമാണ് കൊല്ലത്ത് നിന്ന് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഡെഡിക്കേറ്റ് ചെയ്ത എല്ലാവർക്കും വേണ്ടി പോക്കുവേൽ തത്സമയ പരിപാടിയുടെ ഒരു അവസാന ഗാനമായിട്ട് നമുക്കിത് കേൾക്കാം. ഒരുപാട് ശ്രോതാക്കൾ പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ പറയാൻ വേണ്ടി നമ്മളെ വിളിച്ചു. ഈ പങ്കുവച്ച വാക്കും വഴികളും ഇവിടെ പൂർണ്ണമാകാനുള്ള സമയമായിരിക്കുകയാണ്. സ്നേഹവും സങ്കടവും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും നിറഞ്ഞ അനുഭവങ്ങൾ കൊണ്ട് പോക്കുവേലിന്റെ ഇന്നത്തെ ഈ സായാഹ്നം വളരെ സുന്ദരമാക്കിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു. മണ്ണിൽ വീഴുന്ന ഓരോ പോക്കുവേൽ നാളവും പറയുന്നത് പുതിയൊരു പ്രഭാതത്തിന്റെ വാഗ്ദാനമാണ്. ഓർമ്മകളുടെ ഇളം കാറ്റ് മനസ്സിന് കുളിരേകി കൂടെ ഉണ്ടാകട്ടെ. വീണ്ടും പുതിയൊരു വൈകുന്നേരത്തിൽ പുതിയ വിശേഷങ്ങളും പുതിയ വർത്തമാനങ്ങളും ഒക്കെയായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. നന്മകളും സന്തോഷവും നിറഞ്ഞ ഒരു മനോഹരമായ സായാഹ്നം പകർന്നു തന്ന എല്ലാ പ്രിയമുള്ള ശ്രോതാക്കൾക്കും കരുണാസേ റേഡിയോയുടെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഇത്രയും നേരം നിങ്ങളോടൊപ്പമായിരുന്നതിലുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നിന്നും ഇന്ന് താൽക്കാലികമായി വിട പറയുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും ആതിരയുമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. കേരള കാർഷിക സർവകലാശാലയുടെ ഇ പഠന കേന്ദ്രം നടത്തിവരുന്ന സമ്പന്ന മാലിന്യം എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഒക്ടോബർ 13 ആരംഭിക്കും. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് CELKAU.in/e-learning/reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ഒക്ടോബർ 23 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഒക്ടോബർ 13 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0478-2538-5658-8547-8372-765 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പ് വലിയതുറ സ്റ്റേറ്റ് ഫോഡർ ഫാം ഓഫീസിൽ സെപ്റ്റംബർ 29-30 തീയതികളിൽ തീറ്റപ്പുൽ കൃഷി പരിശീലനവും സൈലേജ് നിർമ്മാണവും എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 28 വൈകുന്നേരം 5 മണിക്ക് മുൻപായി പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400-5864-41-93888-3442 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള സർക്കാർ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന കശുമാവ് സന്തതി തോട്ടം ആദൂർ ഗാളിമുഖ സ്പെഷ്യൽ ഫാമിൽ കാർഷിക വിളകളുടെ നടീൽ വസ്തുക്കളായ കശുമാവ് ഗ്രാഫ്റ്റിനങ്ങൾ ധന, ധരശ്രീ, പ്രിയങ്ക, അക്ഷയ, പൂർണിമ, അമൃത എന്നിവ 1 വില 40 രൂപ, മാവ് ഗ്രാഫ്റ്റ് ഇനങ്ങൾ PH ലഡുവ, കലപ്പാടി, ചന്ദ്രക്കാരൻ, കൊളമ്പ്, ബംഗനപ്പള്ളി, കുറ്റ്യാട്ടൂർ, അൽഫോൻസോ, കർപ്പൂരം, മുണ്ടപ്പ, നീലം വില 1 ന് 75 രൂപ എന്നിവ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9383-471-972 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കെതിരെ മരുന്ന് തളിക്കുന്നതിനുള്ള ആധുനിക മാർഗങ്ങൾ, അതിനുപയോഗിക്കുന്ന സ്പ്രേയറുകളുടെയും ഡ്രോണുകളുടെയും ഉപയോഗം, പരിപാലനം എന്നിവയെക്കുറിച്ച് സെപ്റ്റംബർ 28 പരിശീലനം നൽകുന്നു. പരിശീലന മാധ്യമം മലയാളമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 6-2-3-8-0-1-2-1-7-5-0-4-8-1-2-3-5-3-1-2-7 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ ചെയ്യാവുന്നതാണ്. പേവിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി 4-ഘട്ടം സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. ആയതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വേൾഡ് റാബീസ് ഡേ ആയ സെപ്റ്റംബർ 28 മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കൊല്ലം ജില്ലയിൽ വച്ച് നിർവഹിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായകൾക്കുള്ള ആന്റീസ് റാബീസ് വാക്സിനേഷൻ ക്യാമ്പയിനാണ് ഇത്. മാരകമായ റാബീസ് രോഗത്തിൽ നിന്നും വളർത്തുനായ്ക്കളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഇതുവഴി മനുഷ്യരിൽ റാബീസ് രോഗബാധ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒരേ ഒരു താരം.
1: പ്രിയ ശ്രോതാക്കളെ, ഒരേ ഒരു താരത്തിൽ നിന്ന് മലയാള സിനിമയുടെ ഭാവുകത്വത്തെ മാറ്റിമറിച്ച് പ്രണയത്തെയും വിരഹത്തെയും മരണത്തെയും ജീവിതത്തെയും അതിസൂക്ഷ്മമായി തിരശീലയിൽ ആവിഷ്കരിച്ച പി പത്മരാജൻ എന്ന അതുല്യ പ്രതിഭയെക്കുറിച്ച് കേൾക്കാം. പത്മരാജനെ സംവിധായകൻ എന്ന് മാത്രം വിശേഷിപ്പിക്കാനാവില്ല. പത്മരാജൻ ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു. സ്വന്തം കഥകളാണ് പിന്നീട് ചലച്ചിത്രങ്ങളായി മാറിയത്. കഥയിലും തിരക്കഥയിലും സിനിമയിലും ഒരേപോലെ മാന്ത്രികത ഒളിപ്പിച്ചുവെച്ച കലാകാരൻ. ഓരോ സിനിമയും ഒരു കാവ്യം പോലെ ആസ്വാദകരുടെ മനസ്സിൽ പകർത്തിവെച്ച കഥാകാരൻ. പത്മരാജന്റെ സിനിമകളിലെ പ്രണയം എന്നും വ്യത്യസ്തമായിരുന്നു. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, തൂവാനത്തുമ്പികൾ എന്നീ സിനിമകൾ പ്രണയത്തിന്റെ വിവിധ ഭാവങ്ങൾ അവതരിപ്പിച്ചു. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ സോളമനും സോഫിയയും തമ്മിലുള്ള പ്രണയം പരിശുദ്ധിയുടെയും അതിജീവനത്തിന്റെയും പ്രതീകമായിരുന്നു. തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണനും ക്ലാരയും തമ്മിലുള്ള ബന്ധം മഴ പോലെ അപ്രതീക്ഷിതവും വിസ്മയകരവുമാണ്. ഈ പ്രണയങ്ങൾ കേവലം കൗമാരപ്രണയങ്ങളായിരുന്നില്ല, മറിച്ച് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ വിരിയുന്ന വികാരങ്ങളുടെ പത്മപരാഗങ്ങളായിരുന്നു.

മരണവും ജീവിതവും പത്മരാജന്റെ സിനിമകളിലെ പ്രധാന വിഷയങ്ങളായിരുന്നു. പെരുവഴിയമ്പലം എന്ന സിനിമയിലൂടെ അദ്ദേഹം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിതം തുറന്നുകാട്ടി. കൗമാരത്തിന്റെ തീക്ഷ്ണമായ വൈകാരിക സംഘർഷങ്ങളെ ആഴത്തിൽ സ്പർശിക്കുന്നു. പ്രധാന കഥാപാത്രമായ പ്രഭാകരന്റെ നിസ്സഹായതയും തന്റെ ചുറ്റുമുള്ള ലോകത്തോടുള്ള അയാളുടെ കലഹവും സിനിമയെ ഒരു മനഃശാസ്ത്രപരമായ പഠനമാക്കി മാറ്റുന്നു. യാഥാർത്ഥ്യത്തെ സൗന്ദര്യാത്മകമായി ചിത്രീകരിക്കുന്നതിൽ പത്മരാജൻ കാണിച്ച മിടുക്ക് ഓരോ ഫ്രെയിമിലും ദൃശ്യാനുഭവങ്ങളെ തീവ്രമാക്കുന്നു. മലയാള സിനിമയിൽ ഒരു വഴിത്തിരിവായി മാറിയ ഈ ചിത്രം യുവത്വത്തിന്റെ പ്രതിസന്ധികളെയും അതിലെ സൂക്ഷ്മമായ വികാരങ്ങളെയും വളരെ സത്യസന്ധമായി അവതരിപ്പിക്കുന്നു. കാലാതിവർത്തിയായ ഈ ചലച്ചിത്രം മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതയെക്കുറിച്ചുള്ള ഒരു മികച്ച ദൃശ്യാനുഭവം തന്നെയാണ്. ദേശാടനക്കിളി കരയാറില്ല എന്ന ചിത്രം കൗമാര പ്രണയത്തിന്റെയും സൌഹൃദത്തിന്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു മനഃശാസ്ത്രപരമായ പഠനമാണ്. കഥാപാത്രങ്ങളുടെ വൈകാരിക ലോകം, പ്രത്യേകിച്ചും പ്രണയത്തോടും ജീവിതത്തോടുമുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ വളരെ സൂക്ഷ്മമായി പത്മരാജൻ അവതരിപ്പിക്കുന്നു. ചിത്രത്തിലെ ഓരോ ഫ്രെയിമും കൗമാരത്തിന്റെ നിഷ്കളങ്കതയെയും ഭംഗിയെയും ദൃശ്യവൽക്കരിക്കുന്നു. ഇത് സിനിമയെ സൗന്ദര്യാത്മകമായ ഒരു അനുഭവമാക്കി മാറ്റുന്നു. ആൺപെൺ സൌഹൃദങ്ങളിലെ സങ്കീർണതയും സമൂഹത്തിന്റെ അതിനോടുള്ള കാഴ്ചപ്പാടുകളും സിനിമ ചോദ്യം ചെയ്യുന്നു. കാലത്തിനതീതമായി യുവത്വത്തിന്റെ ആന്തരിക സംഘർഷങ്ങളെയും വികാരങ്ങളെയും ഈ ചിത്രം വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നു. പത്മരാജന്റെ മിക്കവാറും കഥാപാത്രങ്ങൾ ഒറ്റപ്പെട്ടവരോ ദുരന്തം പേറുന്നവരോ ആയിരുന്നു. മരണമെന്ന യാഥാർത്ഥ്യത്തെ ഭയത്തോടെയല്ല, മറിച്ച് ജീവിതത്തിന്റെ അനിവാര്യമായ ഒരു ഘടകമായിട്ടാണ് അദ്ദേഹം കണ്ടത്.

പത്മരാജന്റെ സ്ത്രീ കഥാപാത്രങ്ങൾ എപ്പോഴും ശക്തരും സ്വതന്ത്രരുമായിരുന്നു. അവർക്ക് സ്വന്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും ഉണ്ടായിരുന്നു. കൂടെവിടെ എന്ന സിനിമയിലെ ആലീസ് എന്ന അധ്യാപികയും തൂവാനത്തുമ്പികളിലെ ക്ലാരയും ഇതിനുദാഹരണങ്ങളാണ്. കൂടെവിടെ എന്ന ചിത്രം ആലീസിന്റെ വൈകാരികമായ യാത്രയെ ആഴത്തിൽ അവതരിപ്പിക്കുന്നു. ആലീസ്

ആലിസിന്റെ ജീവിതത്തിലെ ഏകാന്തതയും പ്രണയത്തോടുള്ള അവളുടെ കാത്തിരിപ്പും അതവളിൽ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷങ്ങളും അതിസൂക്ഷ്മമായി പത്മരാജൻ ഈ ചിത്രത്തിൽ പകർത്തിയിരിക്കുന്നു. യഥാർത്ഥ ജീവിതത്തിലെ പ്രണയബന്ധങ്ങളെയും അതിലെ നഷ്ടങ്ങളെയും സൗന്ദര്യാത്മകമായി ദൃശ്യവൽക്കരിച്ചുകൊണ്ട് ഈ ചിത്രം പ്രേക്ഷകരെ ആകർഷിക്കുന്നു. സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനാവാതെ സമൂഹത്തിന്റെ ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു സ്ത്രീയുടെ നിസ്സഹായതയെ ആലീസ് എന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുന്നു. കൂടാതെ ആലീസും അവളുടെ വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം ഒരു സാധാരണ പ്രണയകഥയിൽ നിന്ന് മാറി മനഃശാസ്ത്രപരമായ ആഴങ്ങളിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നു. ഈ കഥാപാത്രങ്ങൾ യാഥാസ്ഥിതിക ചിന്തകളെ ചോദ്യം ചെയ്യുകയും സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാൻ ധൈര്യം കാണിക്കുകയും ചെയ്തു. സ്ത്രീകളെ അവരുടെ തനതായ വ്യക്തിത്വത്തോടെ അവതരിപ്പിക്കാൻ പത്മരാജന് സാധിച്ചു. ദൃശ്യഭാഷയുടെ മാന്ത്രികത പത്മരാജൻ സിനിമകളുടെ മുഖമുദ്രയായിരുന്നു. ഓരോ ഫ്രെയിമും കവിത പോലെ മനോഹരമായിരുന്നു. മഴ, ഇരുട്ട്, വെളിച്ചം, നിഴലുകൾ എന്നിവയെല്ലാം കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയെ പ്രതിഫലിക്കുന്ന തരത്തിൽ പത്മരാജൻ തിരശീലയിൽ പകർന്നു. തൂവാനത്തുമ്പികളിൽ മഴ ഒരു കഥാപാത്രമായി തന്നെ മാറുന്നത് നമുക്ക് കാണാം. തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിൽ മഴ ഒരു പ്രധാന കഥാപാത്രത്തെ പോലെ പ്രണയത്തെ ആവിഷ്കരിക്കുന്നു. മഴയുടെ ഓരോ തുള്ളിയും ജയകൃഷ്ണന്റെയും ക്ലാരയുടെയും പ്രണയത്തിന്റെ തീവ്രതയും ദുഃഖവും വിളിച്ചോതുന്നു. ക്ലാര എന്ന കഥാപാത്രം ആധുനിക സ്ത്രീയുടെ സ്വപ്നങ്ങളെയും പ്രണയത്തിലെ അവളുടെ ആഗ്രഹങ്ങളെയും ഭംഗിയായി ചിത്രീകരിക്കുന്നു. ക്ലാരയുടെ തീക്ഷ്ണമായ പ്രണയം, സ്വന്തം വഴി തിരഞ്ഞെടുക്കാനുള്ള അവളുടെ ധൈര്യം, ഇവയെല്ലാം മനഃശാസ്ത്രപരമായ ആഴം നൽകുന്നു. മഴയുടെ പശ്ചാത്തലത്തിൽ കാൽപ്പനികവും യാഥാർത്ഥ്യബോധമുള്ളതുമായ ഒരു പ്രണയകഥയെ സൗന്ദര്യാത്മകമായി പത്മരാജൻ അവതരിപ്പിച്ചു. അത് മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ലായി ഇന്ന് നിലകൊള്ളുന്നു. ഓരോ ഷോട്ടും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ചിത്രം പോലെ പതിഞ്ഞു നിൽക്കുന്നു.

മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകൾ പത്മരാജന്റെ സിനിമകളിൽ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. വാടകയ്ക്കൊരു ഹൃദയം എന്ന സിനിമയിൽ മനുഷ്യബന്ധങ്ങളിലെ കരാറുകളും ഉടമ്പടികളും അദ്ദേഹം പരിശോധിച്ചു. അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ എന്ന സിനിമയിലൂടെ ഗ്രാമീണ ജീവിതത്തിലെ നന്മകളെയും തിന്മകളെയും അദ്ദേഹം തുറന്നുകാട്ടി. നായകനും വില്ലനും തമ്മിലുള്ള അതിർവരമ്പുകൾ പലപ്പോഴും അപ്രസക്തമായിരുന്നു. ഓരോ കഥാപാത്രത്തിനും അവരുടേതായ ന്യായങ്ങളുണ്ടായിരുന്നു. പ്രേക്ഷകർക്ക് അവരുടേതായ ന്യായങ്ങളും.

0: ഒരേ ഒരു താരം.
1: സംഗീതത്തിന് പത്മരാജൻ സിനിമകളിൽ ഒരു പ്രധാന സ്ഥാനമുണ്ട്. സിനിമയുടെ ആത്മാവിനെ തൊട്ടറിയുന്ന ഗാനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലേത്. എം ജി രാധാകൃഷ്ണൻ, ജോൺസൺ തുടങ്ങിയ സംഗീത സംവിധായകർ പത്മരാജന്റെ സിനിമകൾക്ക് ജീവൻ നൽകി. തൂവാനത്തുമ്പികളിലെ ഗാനങ്ങൾ ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ടവയാണ്. ഓരോ പാട്ടും കഥാപാത്രങ്ങളുടെ വികാരങ്ങളെ പ്രേക്ഷകരിലേക്ക് അനായാസം എത്തിച്ചു. സംഗീതം കേവലം പശ്ചാത്തല സംഗീതമായിരുന്നില്ല, മറിച്ച് കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയുടെയും കഥാസന്ദർഭങ്ങളുടെയും പ്രതിഫലനമായിരുന്നു. അദ്ദേഹത്തിന്റെ പല സിനിമകളിലും ഗാനങ്ങൾ കഥയുടെ ഒഴുക്കിനോട് അത്രയധികം എഴുകിച്ചേർന്നിരുന്നു. അവയെ മാറ്റി നിർത്തുന്നത് അസാധ്യമാണ്. തൂവാനത്തുമ്പികളിലെ മഴ പോലെ പ്രണയത്തെയും വിരഹത്തെയും പശ്ചാത്തല സംഗീതത്തിലൂടെ അദ്ദേഹം അനുഭവിപ്പിച്ചു. സംഗീതവും ദൃശ്യങ്ങളും ഒന്നുചേർന്ന് കഥാപാത്രങ്ങളുടെ ആന്തരിക ലോകത്തെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ ചെലുത്തി. വൈകാരികമായ രംഗങ്ങൾക്ക് ആഴം നൽകാനും കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയെ സൂചിപ്പിക്കാനും പത്മരാജൻ സംഗീതത്തെ ഒരു പ്രധാന ഉപകരണമായി ഉപയോഗിച്ചു.

പത്മരാജന്റെ തിരക്കഥകൾ മലയാള സാഹിത്യത്തിലെ മികച്ച രചനകളാണ്. സംഭാഷണങ്ങൾ കുറച്ച് ദൃശ്യങ്ങളിലൂടെ കഥ പറയാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അപാരമായിരുന്നു. ഓരോ സംഭാഷണത്തിനും അതിന്റേതായ അർത്ഥതലങ്ങളുണ്ടായിരുന്നു. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ അത് ഞാനറിയുന്ന പ്രണയമല്ല എന്ന സംഭാഷണം മലയാളികൾ ഇന്നും ഓർമ്മിക്കുന്നു. ലളിതമായ വാക്കുകളിലൂടെ ആഴമേറിയ ചിന്തകൾ പങ്കുവയ്ക്കാൻ പത്മരാജന് കഴിഞ്ഞു.

പത്മരാജൻ സിനിമകളിലെ അഭിനേതാക്കൾക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ലഭിച്ചു. പത്മരാജൻ സിനിമകളിലെ കഥാപാത്രങ്ങൾ യാഥാർത്ഥ്യബോധമുള്ളവരും ആഴത്തിലുള്ള വൈകാരിക സങ്കീർണതകളുള്ളവരുമാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ, സമൂഹത്തിന്റെ ചട്ടക്കൂടുകളിൽ ഒതുങ്ങാതെ സ്വന്തമായ വ്യക്തിത്വവും സ്വപ്നങ്ങളുമുള്ളവരാണ്. ജയകൃഷ്ണനെപ്പോലെയും ക്ലാരയെപ്പോലെയുമുള്ള കഥാപാത്രങ്ങൾ അവരുടെ പോരായ്മകളോടെയും സവിശേഷതകളോടെയും നമ്മുടെ മനസ്സിൽ എന്നും ജീവിക്കുന്നു. ഈ കഥാപാത്രങ്ങളുടെ വൈകാരിക യാത്രകൾ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും സ്നേഹത്തെയും നഷ്ടങ്ങളെയും സത്യസന്ധമായി അവതരിപ്പിക്കുന്നു. ഓരോ കഥാപാത്രവും ജീവിതത്തിന്റെ വിവിധ തലങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടി പോലെയാണ്. അതുകൊണ്ടാണ് പത്മരാജന്റെ സിനിമകൾ ഇന്നും പ്രസക്തമായിരിക്കുന്നത്. മോഹൻലാൽ, ജയറാം, സുമലത, രേവതി തുടങ്ങിയ പ്രതിഭാധനരായ അഭിനേതാക്കൾ അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി. ഓരോ അഭിനേതാവിൽ നിന്നും ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കഥാപാത്രങ്ങളുടെ സൂക്ഷ്മഭാവങ്ങളെപ്പോലും തിരശീലയിൽ പകർത്തി.

ഇന്നും പത്മരാജൻ സിനിമകൾ പ്രസക്തമാണ്. വിഷയങ്ങളുടെ തിരഞ്ഞെടുപ്പും അവതരണ ശൈലിയും അതിലെ കഥാപാത്രങ്ങളും അദ്ദേഹത്തിന്റെ സിനിമകളെ എക്കാലവും ഓർമ്മിക്കപ്പെടുന്നവയാക്കി മാറ്റുന്നു. ഒടുവിലത്തെ ചിത്രമായ ഞാൻ ഗന്ധർവൻ മിത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും അതിരുകൾ മായിച്ചുകൊണ്ട് തീവ്രമായ പ്രണയത്തിന്റെ ഒരു മനഃശാസ്ത്രപരമായ പഠനം അവതരിപ്പിക്കുന്നു. ഈ സിനിമയിലെ ഗന്ധർവൻ എന്ന കഥാപാത്രം പ്രണയത്തിന്റെ സ്വപ്നസമാനമായ ഭാവങ്ങളെയും മനുഷ്യന്റെ ആഗ്രഹങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ഭാമയും ഗന്ധർവനും തമ്മിലുള്ള ബന്ധം ഒരു സാധാരണ പ്രണയത്തിൽ നിന്ന് മാറി മാനുഷികവും അതിമാനുഷികവുമായ വികാരങ്ങളുടെ സങ്കീർണതയെ വെളിവാക്കുന്നു. ഭാമയുടെ മാനസികാവസ്ഥയുടെയും ആന്തരിക സംഘർഷങ്ങളുടെയും ചിത്രീകരണം ഗന്ധർവൻ എന്ന മിത്തിക്കൽ കഥാപാത്രത്തിന് ഒരു മനഃശാസ്ത്രപരമായ വ്യാഖ്യാനം നൽകുന്നു. യഥാർത്ഥ ജീവിതത്തിൽ പൂർത്തീകരിക്കാനാവാത്ത സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും പത്മരാജൻ ഈ ചിത്രം വഴി വളരെ സൗന്ദര്യാത്മകമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. പുതിയ തലമുറയിലെ ചലച്ചിത്ര പ്രവർത്തകർക്ക് പത്മരാജന്റെ സിനിമകൾ ഒരു പാഠപുസ്തകം പോലെയാണ്. മരണം അദ്ദേഹത്തെ നമ്മളിൽ നിന്ന് അകറ്റിയെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകൾ ഇന്നും നമ്മളോടൊപ്പം ജീവിക്കുന്നു. ഓരോ സിനിമയും ഓരോ വികാരമായി ഓരോ അനുഭവമായി ഇന്നും നമ്മൾ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു.

കരുണാ സായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: സുഖതം ഈ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. കർത്തവ്യബോധത്താൽ പ്രചോദിതമാകാത്ത അവകാശബോധം വ്യർത്ഥമാണ്. അങ്ങനെ പറഞ്ഞാൽ വലിയ തത്വശാസ്ത്രമായി പോയി അല്ലേ? കർമ്മത്തിൽ അഭിരമിക്കുന്ന ആളിന് മാത്രമേ അവകാശം ചോദിക്കാനുള്ള അവകാശമുള്ളൂ. അതായത് ജോലി ചെയ്ത് ജീവിക്കണം എന്നർത്ഥം. ജോലിയെടുത്ത് ജീവിക്കുന്ന ഒരാൾക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അയാളുടെ ശിരസ് ഉയർന്നു തന്നെ നിൽക്കും. വൈകും വരെ ജോലിയെടുത്ത് വീട്ടിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷായി കൂടെയുള്ളവരോട് വർത്തമാനം പറഞ്ഞിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ സുഖം ഒരു പ്രത്യേക സുഖമാണ്. അനുഭവിച്ച് മാത്രം അറിയേണ്ടതായ സുഖം. ഏറ്റവും കൂടുതൽ ഈ സുഖം അനുഭവിച്ചറിയുന്നത് കൂലിപ്പണിക്കാരാണ്, ചുമട്ട് തൊഴിലാളികളാണ്, ഈ ലോകത്തെ ഇങ്ങനെ നിലനിർത്തുന്ന നിർമ്മാണ തൊഴിലാളികളാണ്. ഒരു പാട്ട് കേട്ടാലോ?

അനാഥരും അഗതികളും ആഹാരത്തിനായി കേഴുന്ന കുഞ്ഞുങ്ങളും ഉള്ള ലോകം സ്വതന്ത്രമോ സംതൃപ്തിജനകമോ ആയിരിക്കില്ല. ഏതൊരു നാട്ടിലാണോ സ്ത്രീകളും കുട്ടികളും വൃദ്ധജനങ്ങളും ഭയരഹിതമായി, അതായത് പേടിയില്ലാതെ ജീവിക്കുന്നത്, ആ നാട് ഭരിക്കുന്ന രാജാവ് ഉത്തമനായ ഭരണാധികാരിയായിരിക്കും. സ്തുതിഗീതത്തിൽ ഭ്രമിക്കുന്ന ഭരണാധികാരി രാജ്യത്തെ നശിപ്പിക്കും, അതായത് വൈതാളിക വാണികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഭ്രമിക്കുന്ന ഭരണാധികാരി. കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ആർക്കും ഭയമില്ലാത്ത നാട് ഭരിക്കുന്ന ഭരണാധികാരി ക്രിമിനലായിരിക്കും. വിമർശിക്കുന്നവരെ ശിക്ഷിക്കുന്ന ഭരണാധികാരി ബാലിശ വ്യക്തിത്വമുള്ള ആളായിരിക്കും. ഒരു പാട്ട് കേട്ടാലോ?

0: പുസ്തകം കൂട്ടിനുണ്ടെങ്കിൽ വ്യർത്ഥതാബോധമുണ്ടാവില്ല, ബോറടിയും ഉണ്ടാവില്ല. വായനയേക്കാൾ സമയം പോകുന്ന മറ്റെന്തു വിനോദമാണുള്ളത്? ഈ ലോകത്ത് ഒരാൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനം എന്തായിരിക്കും? സംശയമെന്ത്? പുസ്തകം തന്നെ. ഈ അടുത്ത കാലത്ത് വി ഷിനിലാലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ആ നാട് അദ്ദേഹത്തെ ആദരിച്ചു. എങ്ങനെയെന്നറിയുമോ? നാട്ടുകാർ മുഴുവൻ ഷിനിലാലിൻ്റെ പുസ്തകങ്ങൾ വാങ്ങി. 1,50,000 രൂപയുടെ പുസ്തകങ്ങൾ എഴുത്തുകാരൻ കയ്യൊപ്പിട്ട് ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച. കൊച്ചു കേരളത്തിൽ ഇതുപോലൊരു സ്വീകരണ ചടങ്ങ് വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു പാട്ട് കേട്ടാലോ?
1: വേനൽ പക്ഷി തേങ്ങി പാടി ചെല്ലക്കൂടും കുഞ്ഞും പോയി എന്നെന്നും നിന്നെ കാത്തു കണ്ണി.

പിന്നിലുണ്ടായിക്കൂടാ എന്ന് മാത്രം. സാഹസികമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കൂ. അവശരെ സഹായിക്കണം, പക്ഷേ അത് പറഞ്ഞു നടക്കരുത്. അതിന് പ്രതിഫലം വാങ്ങിക്കുകയും അരുത്. പഠിച്ചുണ്ടാകുന്ന അറിവ് ആവശ്യമാണ്. അനുഭവങ്ങൾ നൽകുന്ന അറിവിൻ്റെ ഊഷ്മളതയും സ്ഥായീഭാവവും ഒന്ന് വേറെ തന്നെയാണ്. നാളെ എന്തു ചെയ്യും എന്നുത്കണ്ഠപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലത് ഇന്ന് ചെയ്യാവുന്നത് ചെയ്യുകയും നാളെ നാളത്തെ കാര്യം എന്ന് ഉറപ്പോടെ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നതാണ്. അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

അകന്ന് നിശബ്ദനായി നിൽക്കുമ്പോൾ, പിന്നറ്റത്തു പോയി ഇരിക്കുമ്പോൾ, അങ്ങനെ ഇരുന്ന് അരങ്ങിലെ കളികൾ കാണുന്നത് അതൊരു രസമാണ്. ചിരിക്കാൻ ഏറെ വക കിട്ടും, ആരോഗ്യവും ഉണ്ടാകും. ഈ സമൂഹത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്കവരും പാവപ്പെട്ട ഒരു ജീവിതം വല്ല വിധേനയും ജീവിച്ചു തീർക്കുകയാണ്. കുറച്ചുപേർ അങ്ങനെയല്ല, അടിപൊളിയായി ജീവിക്കുകയാണ്. എങ്ങനെയാണ്, ഏതാണ് വേണ്ടത് എന്ന് അവരവരല്ലേ തീരുമാനിക്കേണ്ടത്. ഒരു പാട്ട് കേട്ടാലോ?

നമ്മുടെ ചെറിയ കുറവുകളിൽ പോലും അമിതമായി ഉപദേശിക്കുന്നവരുണ്ട്. അവരെ സൂക്ഷിക്കണം. അവർ നമ്മുടെ വീഴ്ചകളിൽ ആനന്ദിച്ചു എന്ന് വരും. ഇത് അത്ര കണ്ട് ശാസ്ത്രീയമായ ഒരു കാര്യമൊന്നുമല്ല, അനുഭവങ്ങളിൽ നിന്ന് തോന്നിയ ഒരു കാര്യം മാത്രമാണ്. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീരാത്രി.
1: അതെ, ദൈവമുണ്ട് എന്ന് തന്നെ വിചാരിക്കൂ. മീനുകൾ പ്രാർത്ഥിക്കുന്നു, ഇന്ന് ഞങ്ങളുടെ മേൽ വലകൾ വന്ന് വീഴരുതേ എന്ന്. വലക്കാർ പ്രാർത്ഥിക്കുന്നു, ഇന്ന് ചാകരയായി മീനുകൾ കിട്ടണേ എന്ന്. ദൈവം എന്തു ചെയ്യും? ആകെ ധർമ്മസങ്കടത്തിലാവും. തന്നെ ഇരയാക്കാനെത്തിയ പരുന്തിൽ നിന്ന് പ്രാവ് രക്ഷപ്പെട്ട് ശിബി ചക്രവർത്തിയുടെ അരികിലെത്തിയ കഥ കേട്ടിട്ടുണ്ടോ? പ്രാവ് അഭയം ചോദിച്ചു. പരുന്തു പറഞ്ഞു, രാജാവേ, എൻ്റെ ഇരയെയാണ് അങ്ങ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. രാജാവ് അന്നം തരേണ്ടവനാണ്, മുടക്കേണ്ടവനല്ല, തടയേണ്ടവനല്ല. പ്രാവ് പറഞ്ഞു, എന്നെ വിട്ടുകൊടുക്കരുത്, പ്രാണൻ രക്ഷിക്കേണ്ട കർത്തവ്യം രാജാവിനുണ്ട്. അഭയം തന്ന ആളാണങ്ങ്, എന്നെ മരണത്തിന് വിട്ടുകൊടുക്കരുത്. ശിബി ചക്രവർത്തി ധർമ്മസങ്കടത്തിലായി. പ്രാവിൻ്റെ തൂക്കം മാംസം തുടയിൽ നിന്ന് അറുത്തെടുത്ത് പരുന്തിന് നൽകി എന്ന് കഥ. പക്ഷേ ഇത് കുറേ വട്ടം ആവർത്തിച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. സ്വന്തം ശരീരം തന്നെ പരുന്തുകൾക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നേനെ. രാജാവിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

ക്രൂരതകളും തിക്തതകളും ജീവിതം പല വഴിത്തിരിവുകളിൽ നിന്നും വെച്ചു നീട്ടുന്നു. പക്ഷെ എവിടെ നിന്നോ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തിടത്തു നിന്ന് കരുണയും സ്നേഹവും ലഭ്യമാവുകയും ചെയ്യും. ആ സമയം നേരത്തെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ മറന്നുപോവുകയും ചെയ്യുന്നു. മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവ പാഠമാണത്. ഒരു പാട്ട് കേട്ടാലോ?

ഏത് ഉത്തരവാദിത്വവും എത്ര തന്നെ ഭാരിച്ചതായാലും ഏറ്റെടുത്ത് നടത്തണം. തനിക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടെ കൂടെ ഓർക്കുന്നത് നല്ലതാണ്. വലിയവനെന്നും ചെറിയവനെന്നുമുള്ള വ്യത്യാസം പ്രവൃത്തികളിലോ ചിന്തകളിലോ ഉണ്ടാകരുത്. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: പൊതു സ്വഭാവമുള്ള ഏത് കാര്യത്തിനും തീരുമാനമെടുക്കേണ്ടത് അഭിപ്രായ സമന്വയത്തിലൂടെയാകണം. ലളിത ജീവിതവും ഉയർന്ന ചിന്തയും മറ്റെന്തിനേക്കാളും മാനസിക സുഖം തരുന്നു. മറ്റുള്ളവരുടെ വേദന കുറച്ചെങ്കിലും അകറ്റാൻ കഴിയുക, അല്ലെങ്കിൽ മനസ്സിലാക്കാനെങ്കിലും കഴിയുക, അതൊരു വലിയ കാര്യമാണ്. വിനയമാകട്ടെ എന്റെ കിരീടം എന്ന് പറഞ്ഞത് ടാഗോറാണ്. സർഗാത്മകമായ ആത്മവിശ്വാസം കൊണ്ട് ശിരസുയർന്നു നിൽക്കുന്നത് വിനയമില്ലായ്മയുമല്ല. സ്വന്തം ആശയങ്ങളുടെ കാര്യത്തിൽ ഏതൊരു വ്യക്തിയും ശാന്തമായും ദൃഢമായും സ്വപ്രത്യസ്ഥൈര്യം കാണിക്കേണ്ടതുണ്ട്. സ്വപ്രത്യസ്ഥൈര്യം എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കാനുള്ള കഴിവ്, ഉറച്ചു നിൽക്കാനുള്ള കഴിവ് എന്നേ ഉള്ളൂ അർത്ഥം. ഒരു പാട്ട് കേട്ടാലോ?

കരുതുപതിഹ ചെയ്യവയ്യ, ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം. പരമഹിതമറിഞ്ഞുകൂടാ, ആയുസ്ഥിരതയുമില്ല, അതിനിന്ദ്യമീ നരത്തും. ആശാന്റെ വരികളാണ്. ആലോചിക്കുന്നത് ചെയ്യാനാവുന്നില്ല, ചെയ്യാൻ അനുവാദം ലഭിച്ചതിൽ ചിന്തയും നിൽക്കുന്നില്ല. ഈശ്വരഹിതം എന്തെന്നറിഞ്ഞുകൂടാ, ആയുസ്സിനാകട്ടെ സ്ഥിരതയുമില്ല. ജീവിതത്തെ ആകെ അങ്ങ് വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നതുപോലെയുണ്ട് അല്ലേ? ഒരു പാട്ട് കേട്ടാലോ.

നമ്മൾ ജനിക്കുന്ന സമൂഹത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. ഞാൻ ഇവിടെ ആയിരുന്നില്ല, മറ്റെവിടെയോ ആയിരുന്നു ജനിക്കേണ്ടിയിരുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവർ ആ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കും, സമൂഹത്തോട് പുച്ഛമുണ്ടാകും. ഇങ്ങനെ സമൂഹത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നതിന് കാരണം അതിലെ വൈകൃതങ്ങളുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. നോക്കൂ, സമൂഹത്തിലെ വൈകൃതങ്ങളുമായി പൊരുത്തപ്പെടാനല്ല ശ്രമിക്കേണ്ടത്, തിരുത്താനാവുന്നത് ചെയ്യാം, അല്ലാത്തത് വിട്ടേക്കൂ. നമ്മുടെ സ്വഭാവത്തെയും വീക്ഷണത്തെയും നിയന്ത്രിക്കുന്നതിൽ സമൂഹം ചെലുത്തിയ ഏറെ നല്ല കാര്യങ്ങളുണ്ട്, അത് കാണാൻ ശ്രമിക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ സമൂഹത്തെ കുറ്റപ്പെടുത്തി

നിർത്തുകയല്ല. സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. എന്നാലല്ലേ കർമ്മനിരതമായി പ്രവർത്തിക്കുവാനാകൂ, ഈ സമൂഹത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാനാകൂ. അതുകൊണ്ട് ഈ രാത്രി സുഖമായി ഉറങ്ങാം. ശുഭനിദ്ര. സ്നേഹപൂർവം, മധുജൻ.